ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ശ്രാവണം 7, കൊല്ലവർഷം 1201 കർക്കടകം 13, 2026 ജൂലൈ 29 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള അവതരിപ്പിക്കുന്നു.
1: ആഷാഢമാസത്തിലെ പൗർണമിയാണ് വ്യാസപൂർണിമയായി ആഘോഷിക്കപ്പെടുന്നത്. ഇത് ഭഗവാൻ കൃഷ്ണദ്വീപായനൻ എന്ന വേദവ്യാസന്റെ ജന്മദിനമാണ്. അതിനാൽ ഈ ദിനം ഗുരുപൂർണിമ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹം പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനാണ്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വേദങ്ങളെ വ്യസിച്ചതും

0: വന്ദനം ശ്രദ്ധിക്കാം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ ബാലൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ, വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. അതുപോലെ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമഃ എന്നും പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം വേദവ്യാസന്റെ ഈശ്വരീയത വെളിവാകുന്നുണ്ട്. സമസ്ത അറിവുകളുടെയും ഉറവിടമായതിനാൽ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നൊരു ചൊല്ലുണ്ട്. വ്യാസൻ കൗരവന്മാരായ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിദുരരുടെയും പിതാവ് കൂടിയായിരുന്നു. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രവുമായി അദ്ദേഹം. വേണ്ടപ്പോഴൊക്കെ ഭരണാധിപന്മാർക്ക് മാർഗദർശനം നൽകിയ അദ്ദേഹത്തിന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാൻ കഴിഞ്ഞിരുന്നു അത്രേ. വ്യാസൻ ഒരു കവി മാത്രമായിരുന്നില്ല, ചരിത്രകാരൻ, ഇതിഹാസകാരൻ, ശാസ്ത്രകാരൻ, സജീവോത്തമൻ, രാജ്യമീമാംസകൻ, വൈദികൻ, ഗുരുവര്യൻ, ഇങ്ങനെ പലതും കൂടിയായിരുന്നു. മുൻ പറഞ്ഞ വിധം ബൃഹത്തും വിസ്തൃതവുമായ രചനകൾ നിർവഹിച്ചിട്ടും മനസ്സിന് ശാന്തി ലഭിക്കാതെ ദുഃഖിതനായിരുന്ന വേദവ്യാസന്റെ മുന്നിലെത്തിയ ബ്രഹ്മർഷിയായ നാരദൻ വ്യാസന്റെ ദുഃഖകാരണം മനസ്സിലാക്കുകയും ഭഗവാന്റെ കഥ എഴുതുവാൻ ഉപദേശിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീമദ് ഭാഗവതം രചിക്കപ്പെടുകയും വ്യാസൻ ദുഃഖമുക്തൻ ആവുകയും ഉണ്ടായി. ഭാരതവും സനാതന സംസ്കാരവും നിലനിൽക്കുന്നത് വാൽമീകിയുടെയും ഭഗവാൻ വേദവ്യാസനിലൂടെയുമാണ്. ഗുരുവര്യനായ വേദവ്യാസന്റെ ജന്മദിനത്തെ ഗുരുപൂർണിമയായി ജനങ്ങൾ ആഘോഷിക്കുന്നത് ഒരു വലിയ നന്ദി പ്രകടനമാണ്. കൃതജ്ഞതാനിർഭരമായ ഒരു ജനതയെയാണ് ഈ ആഘോഷങ്ങളിലൂടെ നാം കാണുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാരോടും അധ്യാപകരോടുമുള്ള ആദരവും കടപ്പാടും എത്ര മനോഹരമാണെന്നും മഹത്തരമാണെന്നും കാണുവാൻ കഴിയും. അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ രാജ്യമെമ്പാടും നടത്തപ്പെടുന്നു. ഭാരതം, നേപ്പാൾ, ഭൂട്ടാൻ ഈ രാജ്യങ്ങളിൽ ഗുരുപൂർണിമ ഒരു ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു. ഗുരുപൂർണിമ ബുദ്ധമതക്കാർക്കും സുപ്രധാനമായൊരു ആഘോഷമാണ്. അന്നേ ദിവസമാണ് ഭഗവാൻ ബുദ്ധൻ സാരനാഥിൽ വെച്ച് തൻ്റെ പ്രഥമ പ്രവചനം നടത്തിയത്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള. ആകാശവാണി അനന്തപുരി എഫ് 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026ന്മേൽ ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി റിസർവ് ബാങ്ക്. ലിക്വിഡേഷൻ നടപടികൾക്കായി സ്റ്റേറ്റ് ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ ഗിരികുമാർ നായരെ ഔദ്യോഗിക ലിക്വിഡേറ്ററായി നിയമിച്ചു. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റ് കാന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതി രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്രതാരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കിയാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുക. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഇനി മുതൽ പൊതുമരാമത്ത് പദ്ധതികൾ തുടങ്ങില്ലെന്ന് മന്ത്രി പി കെ ബഷീർ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദുരന്ത നിവാരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും ജില്ലയിലെ ദുരന്ത സാധ്യതാ മേഖലകൾ സന്ദർശിക്കാനും ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ കണ്ണൂരിലെത്തി. തമിഴ്നാട് ആർക്കോണത്തെ സേനയുടെ 4th battalionലെ 5 സംഘമാണെത്തിയത്. ക്രമസമാധാന നില തകർക്കുന്നവർക്കും ലഹരി മാഫിയകൾക്കുമെതിരെ കണ്ണൂർ സിറ്റി പോലീസ് നടപടി ശക്തമാക്കി. വിവിധ കേസുകളിലായി 67 പ്രതികൾ പിടിയിലായി. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 kg ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യയ്ക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഇരയമൻ തമ്പി രചിച്ച ഓമനത്തിങ്കൾ കിടാവോ എന്ന കവിത, ആലാപനം എസ് ചന്ദ്രിക, അധ്യാത്മ രാമായണ പാരായണം 13-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്, ഉദയഗീതം മാലിനി ഹരിഹരൻ, വാസന്തി കൃഷ്ണറാവു എന്നിവർ പാടിയത്, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ, എം വി നടേശൻ അവതരിപ്പിച്ചത്, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 93-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരചെപ്പ്. 10:30 രേഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം അക്ഷരചെപ്പ് തുടരും. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. മാറുന്ന ഭക്ഷണശീലങ്ങളും ആരോഗ്യ സംരക്ഷണവും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി, പിലാറ്റീസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും, ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:02 ഫീച്ചർ ജീവിതത്തിലേക്കൊരു മടക്കയാത്ര, രചന ടി എൻ അനന്തൻ. 2:45 തിരൈപ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, നേപ്പിയർ മ്യൂസിയം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 പിത്താര സ്പോൺസർഷിപ്പ് പരിപാടി. 4:30 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 13-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, പൂക്കളിലൂടെ സൗന്ദര്യവും വരുമാനവും, ലിസി ഫിലിപ്പുമായി അഭിമുഖം. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ കഥ ലുബ്ധൻ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ, മാതംഗി സത്യമൂർത്തി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 25.2°C. പെയ്ത മഴ 7.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 26.8°C. അറിയിപ്പ് സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
1: ഉഷമലരി.
2: ഓമനത്തിങ്കൾ കിടാവൂ, ഇരയിമ്മൻ തമ്പി രചിച്ച താരാട്ടുപാട്ട് ഇന്ന് ഉഷമലരിയിൽ കേൾക്കാം. പാരായണം ചെയ്തത് എസ് ചന്ദ്രിക.

ഉഷമലരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇരയിമ്മൻ തമ്പി രചിച്ച താരാട്ടുപാട്ട് ഓമന തിങ്കൾ കിടാവോ. പാരായണം ചെയ്തത് എസ് ചന്ദ്രിക.

0: രാമായണ പാരായണം 13-ാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: രാവണ മാരീച സംഭാഷണം, മാരീച നിഗ്രഹം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ഡോക്ടർ ബി അരുന്ധതി.
1: ശ്രീരാമ രാമ രാമ.

മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ പോയാലും പുരം പുക്കു

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
1: ഇപ്പോൾ ഉദയഗീതം, മാലിനി ഹരിഹരൻ, വാസന്തി കൃഷ്ണറാവു എന്നിവർ പാടിയത് ഹേ ഗോവിന്ദ ഹേ ഗോപാല എന്ന് തുടങ്ങുന്നു.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: സമയം 6:30.

0: ഇപ്പോൾ പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കു നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണത്തിന് സുപ്രീംകോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. അറസ്റ്റിലായ 18 വയസ്സിന് താഴെയുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെ മോചിപ്പിക്കാനും സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ 13 ഓഗസ്റ്റിന് ഓണപരീക്ഷ തുടങ്ങും. LP UP ഹൈസ്കൂൾ വിഭാഗങ്ങൾക്ക് 13-നും ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് 14-നുമാണ് പരീക്ഷ തുടങ്ങുക. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. അഴിമതിക്കെതിരെ ജനകീയ പങ്കാളിത്തത്തോടെ വിജിലൻസ് വിസിൽ പദ്ധതിയുമായി ആഭ്യന്തരവകുപ്പ്. അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കുകയാണ് ലക്ഷ്യം. സിക്കിമിലെ നാഥുല അതിർത്തി വഴി ചൈനയുമായുള്ള വ്യാപാരം വീണ്ടും തുടങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 1 ഓഗസ്റ്റിനാണ് ചരക്കുനീക്കം പുനരാരംഭിക്കുക. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഷർമിള ധൻകർ. ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ 9.81 മീറ്റർ എറിഞ്ഞാണ് ഷർമിള ഈ നേട്ടം സ്വന്തമാക്കിയത്. പ്രഭാതഭേരി തുടരുന്നു.
1: യാത്രക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കത്തക്കവണ്ണം പൊതുഗതാഗത സംവിധാനം പ്രയോജനപ്പെടുമ്പോഴാണ് KSRTC പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ പ്രസക്തമാകുന്നത്. പ്രിയദർശിനി പദ്ധതി

0: വന്നതോടെ KSRTCയിൽ കൂടുതൽ ജനപങ്കാളിത്തം ദൃശ്യമാണ്. എന്നാൽ അടുത്ത മാസങ്ങളിൽ 2000-ലധികം ബസ്സുകളുടെ കാലാവധി അവസാനിക്കുന്നത് കാരണം അവയെ നിരത്തുകളിൽ നിന്ന് പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കാലപ്പഴക്കമുള്ള ബസ്സുകൾ പിൻവലിക്കുകയും പകരം ബസ്സുകൾ എത്താതിരിക്കുകയും ചെയ്താൽ താങ്ങാനാവുന്ന നിരക്കിൽ ബദൽ ഗതാഗത മാർഗമില്ലാത്തവരുടെ ദൈനംദിന ജീവിതത്തെ ഇത് കീഴ്മേൽ മറിച്ചേക്കാം.
1: ഞാൻ KSRTC ബസ്സിലെ ഒരു സ്ഥിരം യാത്രക്കാരിയാണ്. കാരക്കോണത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഡെയിലി യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്.
0: ബസ് യാത്രക്കാരിയായ അരുണ ബെഞ്ചമിൻ,
1: ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിലെ വാർത്ത വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. 2000-ത്തോളം KSRTC ബസ്സുകൾ ഫിറ്റ്നസ് ഇല്ല എന്ന കാരണത്താൽ ഉടൻ തന്നെ അതിനെ നിർത്തൽ ചെയ്യുമെന്ന് അറിയുന്നത് ഒരു യാത്രക്കാരി എന്നുള്ള നിലയിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇപ്പൊ പ്രിയദർശിനി യാത്ര കൂടെ തുടങ്ങിയ സാഹചര്യത്തിൽ ബസ്സുകളിൽ വളരെയധികം യാത്രാ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു മാക്സിമം സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 50 ഒരു KSRTC ബസ്സിൽ. പക്ഷെ അതില് ആളുകൾ കയറുന്നത് ഇരട്ടിയുടെ ഇരട്ടിയായിട്ടാണ്. അപ്പോൾ വളരെയധികം തിക്കും തിരക്കുമാണ് ബസ്സിൽ അനുഭവപ്പെടുന്നത്. ഇത്രത്തോളം ബസ്സുകൾ കൂടെ നിർത്തലാക്കുമ്പോൾ യാത്രാ ക്ലേശം കൂടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സർക്കാർ എത്രയും നല്ല രീതിയിൽ ഈ യാത്രാ ക്ലേശങ്ങൾ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ബസ് സ്റ്റോപ്പില് ഒരു വ്യക്തി ഇറങ്ങുകയാണെങ്കിൽ അവിടെ കയറാനായിട്ട് 5-ലധികം ആളുകളുണ്ട്. അപ്പൊ അത് യാത്രാ ക്ലേശത്തെ വളരെയധികം കൂട്ടുന്നുണ്ട്. യാത്രക്കാർ ഇപ്പോൾ കൂടുതൽ KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബസ്സുകളുടെ എണ്ണം വീണ്ടും കുറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
0: സമയബന്ധിതമായി പകരം ബസ്സുകൾ എത്തിയില്ല എങ്കിൽ ഗ്രാമങ്ങൾ, തീരപ്രദേശങ്ങൾ, ഹൈറേഞ്ച് മേഖലകൾ എന്നിവയെ പട്ടണങ്ങളുമായും ജില്ലാ ആസ്ഥാനങ്ങളുമായും ബന്ധിപ്പിക്കുന്ന സർവീസുകളിലാണ് ആദ്യ ആഘാതം അനുഭവപ്പെടാൻ സാധ്യത.
2: എന്റെ പേര് രാജേഷ് എന്നാണ്. ഞാന് ഒരു സർക്കാർ ജീവനക്കാരനാണ്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോ തന്നെ ബസ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പ്രിയദർശിനി ആയിട്ട് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാനുള്ള ഒരു അവസരം വന്നപ്പോൾ സ്ത്രീകളാണ് ഇപ്പം കൂടുതൽ ബസ്സുകളിൽ യാത്ര ചെയ്ത് വരുന്നത്. അപ്പൊ ഇങ്ങനെ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ആവശ്യമായ ബസ്സുകൾ ഇല്ലാതെ വരുന്നൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് മൊത്തം പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു സംഗതിയായിട്ട് അത് മാറും. ഇപ്പം നമ്മളെപ്പോലുള്ള ജീവനക്കാരെ രാവിലെ നമുക്ക് ഓഫീസിലെ സമയത്ത് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. പിന്നെ ഈ അതുപോലെ ഈ വളരെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് സ്ത്രീകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും കുട്ടികൾക്കും എല്ലാം വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഇങ്ങനെ ബസ്സുകൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സംജാതമാകാൻ പോകുന്നത്. പിന്നെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തും പൊതുഗതാഗത സംവിധാനം എന്ന നിലയിൽ നിലനിൽക്കുന്നത് KSRTC ബസ്സുകളാണ്. അതായത് സ്വകാര്യ ബസ്സുകൾ വളരെ കുറവാണ്. അപ്പം KSRTC ബസ്സിനെ മാത്രം ആശ്രയിച്ചാണ് ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ യാത്ര ചെയ്യുന്നതും ജോലിക്ക് പോകുന്നതും കുട്ടികളെ സ്കൂളിൽ പോകുന്നതും മറ്റ് നമ്മുടെ ബന്ധു വീടുകളിലാണെങ്കിലും മറ്റ് തീർത്ഥാടനത്തിനായിരുന്നാലും എല്ലാത്തിനും ആശ്രയിക്കുന്ന ഒരു പ്രധാന ഉപാധി എന്ന് പറയുന്നത് KSRTC ബസ്സുകളാണ്. അപ്പൊ ഇത്തരം ബസ്സുകൾ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെയേറെ ബുദ്ധിമുട്ട് എല്ലാ മേഖലയിലുള്ള മനുഷ്യർക്കും ഉണ്ടാക്കുന്നതായിരിക്കും. പുതിയ ബസ്സുകൾ ഇറക്കുന്ന ഉൾപ്പെടെയുള്ള ബദൽ മാർഗം ചെയ്യുകയോ ചെയ്തിട്ട് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും.
0: അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ള പഴയ ബസ്സുകൾ അപകടങ്ങളായി മാറുന്നതിന് മുൻപ് അവയെ ഘട്ടംഘട്ടമായി ഒഴിവാക്കുന്നു എന്നത് ഉറപ്പാക്കാനാണ് വാഹന കാലാവധി മാനദണ്ഡങ്ങൾ ഉദ്ദേശിക്കുന്നത്. മതിയായ ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകളെ നിരത്തിലിറക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുകയും അറ്റകുറ്റപ്പണി ചെലവ് വർദ്ധിക്കുകയും ചെയ്യും.
3: കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പേജ് പോളിസി കർശനമായി നടപ്പിലാക്കുന്നതോടുകൂടി KSRTCയുടെ ഭാവി ഗുരുതരമായ അപകടത്തിലേക്കാണ് പോകുന്നത്.
0: KSRTC എംപ്ലോയീസ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ,
3: നിലവിൽ തന്നെ വീണ്ടും വിചാരമില്ലാതെ സൗജന്യം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി സ്ത്രീ സൗജന്യ യാത്ര, ആർക്കെങ്കിലും സൗജന്യം കൊടുക്കുന്നതിന് ഞാനെതിരാണെന്നല്ല പറയുന്നത്, പക്ഷെ അത് ഒരു ഹോംവർക്ക് ഇല്ലാതെ നടപ്പിലാക്കിയതിന്റെ ഒരു പ്രതിസന്ധി KSRTCയെ അതുപോലെ തന്നെ സ്വകാര്യ ബസ് വ്യവസായത്തെയും നല്ല നിലയിൽ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുഗതാഗത സംവിധാനത്തിനെപ്പാടെ കാറുന്ന തിന്നുന്ന സൗജന്യ പ്രഖ്യാപനം, ദൈനംദിന പ്രവർത്തനങ്ങളെ ഇപ്പോൾ തന്നെ KSRTCയിൽ അവതാളത്തിലായിരിക്കുകയാണ്. ഇന്നത്തെ കണക്കനുസരിച്ച് 800-ലധികം ബസ്സുകൾ ഡോക്കിലാണ്. സ്പെയർ പാർട്സുകൾ ഇല്ലാതെ, ടയർ ഇല്ലാതെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. June 26 മുതൽ July 16 വരെ ഉള്ള ജീവനക്കാരുടെ ഇൻസെന്റീവ് പോലും കൊടുക്കാൻ കഴിയാത്തത്ര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ തന്നെ സ്ഥാപനം നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ 2500-ലധികം വരുന്ന ബസ്സുകൾ ഒറ്റയടിക്ക് നിർത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ സ്ഥാപനം പൂട്ടുന്നതിന് തത്തുല്യമായ ഒരു നടപടിയിലേക്കായിരിക്കും പോവുക. സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ ഗൗരവത്തോടുകൂടിയുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഒന്ന്, കേന്ദ്ര നിയമത്തെ മറികടക്കാൻ. കേന്ദ്ര ഗവൺമെന്റ് പോളിസി എന്ന് പറയുന്നത് തന്നെ ഈ മേഖലയിൽ വാഹന ഉടമകളുടെ വാഹന നിർമ്മാതാക്കളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വ്യക്തിഗത വാഹനങ്ങൾ ഉൾപ്പെടെ 15 വർഷത്തെ കർശനമായ നില സ്വീകരിക്കേണ്ടതില്ല. ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി പൊതുമേഖലാ ട്രാൻസ്പോർട്ടിനെ സംരക്ഷിക്കുന്നതിനാവശ്യമായ, പൊതുഗതാഗതത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ജാഗ്രതയോടുകൂടിയുള്ള സമീപനം കഴിഞ്ഞ കാലങ്ങളിൽ

0: കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു. ഓട്ടോറിക്ഷ മുതൽ ബസ് വരെ 15 വർഷം എന്നുള്ളതിന് ഇളവ് നൽകി സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് നമുക്കതിനെ മറികടക്കാനായത്. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സാവകാശം വാങ്ങുന്നതിനും ബസ്സുകൾ മാറ്റി പുതിയ ബസ്സുകൾ വന്ന് ഇവ മാറ്റുന്നതിനാവശ്യമായ സാവകാശം വാങ്ങുന്നതുൾപ്പെടെയുള്ള കർശനമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം എന്നാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
1: വാണിജ്യ ലാഭത്തിന്റെ മാത്രം കണ്ണിലൂടെയല്ല, ആരോഗ്യവും വിദ്യാഭ്യാസവും പോലെ ഒരു അവശ്യ പൊതുസേവനമായി പൊതുഗതാഗതത്തെ കാണേണ്ടതുണ്ട്. നഷ്ടത്തിലായ ഗ്രാമീണ റൂട്ടുകൾ പോലും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സഞ്ചാരം ഉറപ്പാക്കുന്നതിലൂടെ ഒരു പ്രധാന സാമൂഹിക ധർമ്മമാണ് നിർവഹിക്കുന്നത്.
0: KSRTC ബസ്സുകളുടെ ഒരു കുറവ് പൊതുവെ ഉണ്ട്.
1: KSRTC വർക്കേഴ്സ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ഡി അജയകുമാർ.
0: കാരണം ഈ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ സർക്കാർ ഒരു ബസ് പോലും KSRTC വാങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോ അത് KSRTC പൊതുവെ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ വനിതാ യാത്രക്കാർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയത്. പക്ഷെ സർക്കാർ അതിനുള്ള സാമ്പത്തിക സഹായം KSRTC കൊടുക്കും. KSRTC അതുപോലെ തൊഴിലാളികളുടെയും ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് ബാധിക്കില്ല എന്നുണ്ടെങ്കിലും പൊതുവെ ബസ്സുകളുടെ ഒരു കുറവുണ്ട്. ആ ബസ്സുകളുടെ കുറവ് എന്ന് പറയുന്നത് പൊതുവെ നമുക്കിപ്പോ 15 വർഷം കഴിഞ്ഞ ബസ്സുകൾ നമുക്ക് പിന്നെ CF test നടത്താനോ അത് പൊതുവെ നിരത്തിലിറങ്ങി ഓടാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലും അതുപോലെ പ്രൈവറ്റിനും ഒക്കെ അതിന്റെ കാലാവധി കൂട്ടിക്കൊടുക്കുന്നുണ്ട്. KSRTC അത്തരത്തിൽ അതിന്റെ ഒരു വാലിഡിറ്റി CF എടുക്കുന്നതിന് അല്ലെങ്കിൽ റോഡിലിറങ്ങി ഓടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അതിനുള്ള അനുമതി തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് തൽക്കാലം ഉടനെ തന്നെ നമുക്ക് സർക്കാരിന്റെ ഫണ്ട് വാങ്ങി വണ്ടി വാങ്ങി ബോഡി കെട്ടി ഇറങ്ങുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതിന് പ്രൈവറ്റ് വണ്ടികൾ ലീസിനെടുത്ത് ഓടാം എന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. എന്തായാലും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ പ്രിയദർശിനിയുടെ കാര്യത്തിലായാലും തൊഴിലാളികളുടെ കാര്യത്തിലായാലും അതുപോലെ യാത്രക്കാരുടെ ഇടയിലും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ അത് സർക്കാർ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്തായാലും ഈ കാലാവധി കുറച്ചുകൂടെ നീട്ടിക്കിട്ടുന്നതിന് സർക്കാർ മിനിസ്റ്ററും ഒക്കെ അതിനുമായി ഇടപെടുന്നുണ്ട്. അതുമായിട്ടുള്ള കാര്യങ്ങളിലും ചർച്ചകളിലും ഒക്കെയാണ്. അതിന് ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ യൂണിയന്റെ ഒരു വിശ്വാസം.
1: പുതിയ ബസ്സുകൾ വാങ്ങുന്നതിന് ഗണ്യമായ മൂലധന നിക്ഷേപം ആവശ്യമാണ്. അതേസമയം ജീവനക്കാരുടെ ചെലവുകളും പ്രവർത്തന ചെലവുകളും മൂലമുണ്ടാകുന്ന സാമ്പത്തിക പരിമിതികളിലാണ് KSRTC. താങ്ങാനാവുന്ന തുകയ്ക്ക് പൊതുഗതാഗതം നൽകുന്നതിനുള്ള ഉത്തരവാദിത്തവുമായി സാമ്പത്തിക സുസ്ഥിരത സന്തുലിതമാക്കാൻ സർക്കാരും കോർപ്പറേഷനും ഏതെങ്കിലും മാന്ത്രിക വഴി ഉപയോഗിച്ചേ കഴിയൂ.
2: സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ്സുകൾക്ക് 22 വർഷം വരെ നിരത്തുകളിൽ ഓടാനുള്ള അനുവാദം നിയമം നൽകുന്നുമുണ്ട്.
1: KSRTC എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി MG രാഹുൽ.
2: അങ്ങനെ ഒരു പക്ഷപാതപരമായ ഒരു സമീപനം ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ടുണ്ട്. KSRTC തനത് വരുമാനം കണ്ടെത്തി ബസ് വാങ്ങുന്നതിന് ഉള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. ആ പരിമിതിയുണ്ട്. അപ്പൊ സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ സഹായം ഉണ്ടാവുക അതല്ലെങ്കിൽ വായ്പ എടുത്ത് ബസ് വാങ്ങുക എന്നൊരു സാഹചര്യം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള കരണീയമായ മാർഗം. 15 വർഷം കഴിഞ്ഞ വണ്ടികൾ കൂട്ടത്തോടെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് യാത്രാക്ലേശം വളരെ വലുതായി മാറ്റും എന്നുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് 2-3 തവണയായി ഓരോ വർഷവും KSRTC ഈ സ്ക്രാപ്പ് ചെയ്യപ്പെടേണ്ട സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവ് ഗവൺമെന്റ് ഇറക്കിയത്. ഇപ്പോൾ ഏറെക്കുറെ 18 വർഷം കാലാവധി പൂർത്തിയായ 1000-ലധികം വണ്ടികൾ KSRTC സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതെല്ലാം ഈ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളോടുകൂടി പിൻവലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു വലിയ ഗുരുതരമായ യാത്രാക്ലേശം നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ എന്ന നിലയിൽ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് നൽകിയിരിക്കുന്ന 22 വർഷ കാലാവധി പോലെ തന്നെ KSRTC ബസ്സുകൾക്കും കാലാവധി നീട്ടി നൽകാനുള്ള ഒരു അടിയന്തര നടപടി ഉണ്ടാകണം. ഒപ്പം ബസ് വാങ്ങുന്നതിനുള്ള മറ്റ് സാധ്യതകൾ വളരെ വേഗത്തിൽ തന്നെ ബസ് വാങ്ങുന്നതിനുള്ള മറ്റ് സാധ്യതകളെ കുറിച്ച് ആരായുകയും ബസ് നിരത്തിലിറക്കാനുള്ള സംവിധാനത്തിലേക്ക് വരികയും ചെയ്യുക എന്നതാണ് ഞങ്ങൾക്ക് അതിനകത്ത് അഭ്യർത്ഥിക്കാനുള്ളത്.
1: ആശങ്കയ്ക്ക് അടിയന്തര കാരണമില്ല എന്ന് സർക്കാർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബസ്സുകൾ പ്രവർത്തനം നിർത്തിയെങ്കിലല്ലേ ചർച്ചകളുടെ ആവശ്യമുള്ളൂ എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. പൊതുജനവിശ്വാസം നിലനിർത്തുന്നതിൽ അത്തരമൊരു ഉറപ്പ് പ്രധാനമാണ്. എന്നാൽ ഒരു പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം അത് പരിഹരിക്കുന്നതിലല്ല, മറിച്ച് സമയബന്ധിതമായ നടപടികളിലൂടെ അത് തടയുന്നതിലായിരിക്കും പൊതുഗതാഗതത്തിന്റെയും ജനങ്ങളുടെയും യഥാർത്ഥ വിജയം.

0: വിക്ഷേപണം ചെയ്യുന്നു.
1: ഒന്ന് സൗത്ത് ഇന്ത്യ ടൂർണമെന്റ്, ഒന്ന് ഇന്റർ കോളേജ് ആയിരുന്നു. രണ്ടിലും ഞാനായിരുന്നു ബെസ്റ്റ് പ്ലെയർ. കോളേജിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളി കാണാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമനിർമ്മാണം. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശനമായ ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബിൽ അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വിവരം രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലെ ഓരോ തീരുമാനവും നയവും സാധാരണ പൌരന്റെ താൽപര്യങ്ങളും അഭിലാഷങ്ങളും മുൻനിർത്തിയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വകുപ്പുകൾ തമ്മിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭരണ സംവിധാനത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിദേശകാര്യ ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൗദി അറേബ്യ, ഇറാൻ, റഷ്യ, ഉക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: സംഘർഷാസാധ്യത മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 311,936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ബിംകോ ICS സീഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 ഈ വിവരങ്ങൾ ഉള്ളത്. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതം 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: അമിതവേഗം തടയൽ, അപകടങ്ങൾ കുറയ്ക്കൽ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തൽ, ദേശീയപാതകളിലെ ദൃശ്യ സാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നടപടി. റോഡപകടങ്ങളിൽ പ്രധാന കാരണം അമിതവേഗമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയപാതയെ ദക്ഷിണം, മധ്യം, വടക്ക് തുടങ്ങി 6 പ്രവർത്തന മേഖലകളായാണ് വിഭജിക്കുന്നത്. ഓരോ മേഖലയിലും എൻഫോഴ്സ്മെന്റ് RTO ഓഫീസുകൾ, സബ് RTO ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ രൂപീകരിക്കും. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കാത്തത്, അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ, അനധികൃത വാഹന രൂപമാറ്റം തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പ്രധാന മുൻഗണന.
0: DRDOയിൽ സൈബർ സുരക്ഷാ ലംഘനം നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. DRDOയുടെ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ സജീവമായ സൈബർ ആക്രമണമോ അനധികൃത നെറ്റ്വർക്ക് നുഴഞ്ഞുകയറ്റമോ വിവരങ്ങൾ ചോർത്തലോ നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകാരം നൽകി. മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലെ സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോടികൾ മുടക്കി 10 വർഷം മുമ്പ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെയും കോളേജുകളിലെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള വനം വകുപ്പ് ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ലോകത്തെ 80% കടുവകളും ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവ സംരക്ഷണത്തിനുള്ള അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായുള്ള ആഗോള കടുവാ ദിനത്തിന് നമ്മുടെ രാജ്യത്ത് ഏറെ പ്രസക്തിയാണുള്ളത്. ആഗോള കടുവാ ദിനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനം അടക്കമുള്ള നിരവധി പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്.
0: കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 കിലോഗ്രാം ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യയ്ക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. കൂടാതെ ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമിഫൈനലിലും കടന്നു. ഇതോടെ രാജ്യത്തിന് കൂടുതൽ മെഡലുകൾ ഉറപ്പായി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഉടമയായ വിശാൽ TK ബോക്സിംഗിൽ പ്രിയ ഗംഗാസ്, പ്രീതി പവാർ, ജാദുമണി സിംഗ് എന്നിവരുമാണ് സെമിഫൈനലിൽ പ്രവേശിച്ചത്. വനിതകളുടെ 77 കിലോ ഭാരോദ്വഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം M ശ്രീശങ്കറും ഉൾപ്പെടെ താരങ്ങൾ ഇന്നിറങ്ങും. നിലവിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് ഇന്ത്യ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗം ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ശിൽപ കാഞ്ചുഗാര കൊപ്പലുവിനെ

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ശിൽപയുടെ മികച്ച ത്രോ നേട്ടം ശ്രദ്ധേയമാക്കിയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. ഗവൺമെന്റ് ലോക്കിയോളജികളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷനാകും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 11 കോർപ്പറേഷൻ കൗൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. വിവാഹബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ വിദഗ്ധ സംഘം സന്ദർശിക്കാൻ തീരുമാനമായി. മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്തു. നിർദ്ദിഷ്ട കണ്ണൂർ സൗത്ത് ബസാർ കാൽടെക്സ് മേൽപ്പാലം സംബന്ധിച്ച് നിലവിലുള്ള അലൈൻമെന്റ് പര്യാപ്തമല്ലെന്നും പള്ളിക്കുന്ന് വനിതാ കോളേജ് മുതൽ കണ്ണോത്തുംചാൽ വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ടി ഒ മോഹനൻ എം എൽ എ അറിയിച്ചു. തീരദേശ റോഡ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നിവ സംബന്ധിച്ച് നിലവിലെ അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ എം എൽ എ ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടക്കാട് അടിപ്പാത, മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് എന്നിവ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചതായും എം എൽ എ പറഞ്ഞു.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ അനന്തപുരി തുടരുന്നു. നമുക്കൊരു ഗാനം കേൾക്കാം. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. സമയം 7:00. നമസ്തേ അനന്തപുരയിലിനി ഇന്നത്തെ ചോദ്യം. 2026 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാര ജേതാവ് ആരാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി, 2026 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാര ജേതാവ് ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8:00 പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് MB നടേശൻ.

വിനയവാൻ. രാവണൻ രാമായണത്തിലെ പ്രതിനായകനാണ്. ആ പ്രതിനായകനെ കുറിച്ച് സീതാദേവിയുടെ വിലയിരുത്തലാണ് നാം കേട്ടത്. സീതയെ രാവണൻ പിടിച്ചുകൊണ്ടുപോയി തന്റെ അധീനതയിലെ ആക്കി ഭീഷണിപ്പെടുത്തുമ്പോൾ പോലും രാവണനിലുള്ള നന്മയെ, രാവണനിലെ യഥാർത്ഥ സ്വഭാവത്തെ, നല്ല വശങ്ങളെ കാണാനാണ് സീത ശ്രമിക്കുന്നത്. ആ കണ്ടതിന്റെ ഒരു നേർചിത്രമാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പറയുകയാണ്, ബ്രഹ്മകുലത്തിൽ ജനിച്ച അങ്ങ് വളരെ നിർമ്മലനാണ്. ഇത് ലോകം മുഴുവനും സമ്മതിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങയുടെ ഗുണങ്ങൾ വർണ്ണിക്കാൻ ആയിരം നാവുള്ള അനന്തന് പോലും സാധ്യമല്ല. സാമവേദജ്ഞനാണ്, എല്ലാ തരത്തിലുള്ള വിദ്യകളും അറിയുന്നവനാണ്. 18 വിദ്യകളും 64 കലകളും അറിയുന്ന അത്തരത്തിലുള്ള അങ്ങേയറ്റം ബോധവാനാണ്. ഭാർഗവ ശിഷ്യനാണ്, വിനയവാനാണ്. ഇതെല്ലാം അവതരിപ്പിച്ച് പറയുകയാണ്, സ്ത്രീവധമാകിയ കർമ്മത്തിനാശുനി ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. ഇങ്ങനെ 98 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകളോട് രാവണൻ പെരുമാറിയിരുന്ന സ്വഭാവം അങ്ങേയറ്റം നിന്ദ്യമായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ രാവണന് പരാജയം സംഭവിച്ചത്. വലിയ ശക്തിശാലിയായിരുന്നു. ഹനുമാനും ഇത് തന്നെയാണ് പറയുന്നത്, അഹോരൂപം അഹോധൈര്യം അഹോ സത്വമഹാദ്യുതി അഹോ രാക്ഷസരാജസ്യ സർവലക്ഷ്യം.

0: ലക്ഷണ യുക്തത. എന്തൊരു ധൈര്യമാണ്, എന്തൊരു ദ്യുതിയാണ്, പ്രകാശമാണ്. ഈ രാക്ഷസരാജൻ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ആ ഗുണങ്ങളുടെ ലക്ഷണങ്ങളടങ്ങിയതാണ് എന്നും പറയുന്നുണ്ട്. ഇത് തന്നെയാണ് അനുജനായ വഴക്കിട്ടു പോയി എങ്കിൽ പോലും വിഭീഷണൻ പറഞ്ഞത്. വേദശാസ്ത്രങ്ങളുടെ മറുകര കണ്ട എന്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് അന്ത്യേഷ്ടി കർമ്മം നിർവഹിക്കേണ്ടതെന്ന് രാമചന്ദ്രനോട് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ രാമനും രാവണനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം തീർച്ചയായിട്ടും അന്ത്യേഷ്ടി കർമ്മത്തിന് അർഹനാണ്. പിന്നെ വൈരം, വൈരമെല്ലാം മരണാന്താനി വൈരാണി നിർവൃത്തം ന പ്രയോജനം. മരണം വരെ മാത്രമേ വൈരം നിലനിൽക്കാവൂ. ഇനി നിനക്ക് ഇതുപോലെയാണോ അതുപോലെയാണ് എനിക്കും രാവണൻ എന്ന് പറയുന്നുണ്ട്. സീതയും ഹനുമാനും വിഭീഷണനും രാമനും എല്ലാം രാവണനെ കാണുന്ന രംഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പലപ്പോഴും നാം ഈ നിലയിൽ രാവണനെ കാണാൻ ശ്രമിക്കാറില്ല എന്നതാണ് വസ്തുത. എന്നാൽ ആ നിലയിൽ ഒന്ന് കണ്ടു നോക്കൂ, അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് എന്തെല്ലാം നേടിയാലും അടിസ്ഥാനപരമായി നാം നേടിയെടുക്കേണ്ട ചില സവിശേഷതകൾ. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് തിരിച്ചറിവിന്റെ പാഠം നൽകുന്നത്. അല്ലെങ്കിലും പലപ്പോഴും വിപരീത ബോധത്തിലാണ് തിരിച്ചറിവ് നിലനിൽക്കുന്നത്. മണ്ഡോദരിയും കുംഭകർണനും വിഭീഷണനും സീതയും ഹനുമാനും ശുകമുനിയും കാലനേവിയും മാല്യവാനും മാരീചനുമെല്ലാം രാവണന് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. ഒരുപക്ഷെ അത്രമേൽ ഉപദേശം ശ്രീരാമചന്ദ്രന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിന്റെ എല്ലാം സംസ്കാരം രാവണന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനാവും. ആ നിലയിൽ എന്തിലും നല്ലത് കാണുന്ന ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കുമ്പോഴാണ് നമ്മളിലുള്ള മനുഷ്യത്വം അർത്ഥപൂർണമാകുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമം നമുക്ക് തുടങ്ങാം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് MB നടേശൻ.

കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വരാജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് ആത്മ 2026-27 ഫീൽഡ് ഡേ സംഘടിപ്പിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് കാർഷിക സെമിനാർ, കാർഷിക പ്രദർശനവും വിപണനമേളയും കാർഷിക ക്വിസ്, കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് വിള ഇൻഷുറൻസ് പദ്ധതി എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ അശ്വതി ദേവ് ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കോലഞ്ചേരി പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകരെ ആദരിക്കുന്നതിനായി പുത്തൻകുരിശ് കൃഷിഭവൻ അപേക്ഷകളും നാമനിർദ്ദേശങ്ങളും ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോറത്തിലോ വെള്ളക്കടലാസിലോ തയ്യാറാക്കിയ അപേക്ഷകൾ ഈ മാസം 31-നകം കൃഷിഭവനിൽ സമർപ്പിക്കണം. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് നടത്തുന്ന വിവിധ നൈപുണ്യ വികസന കോഴ്സുകളെക്കുറിച്ചും അവയുടെ ജോലി സംബന്ധമായ സാധ്യതകളെക്കുറിച്ചും അറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് NIRT ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് കുമാർ പി ജോയ് ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04-81-2-5-7-6-6-2-2. നബാർഡിന്റെ ധനസഹായത്തോടെ പത്തനംതിട്ട ജില്ലാ കാർഡ് കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ സംരംഭകത്വ വികസന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂൺ കൃഷിയും സംരംഭകത്വവും തേനീച്ച വളർത്തലും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും സംരംഭകത്വവും എന്നീ 3 മേഖലകളിലായി പരിശീലനം നൽകും. ഓരോ മേഖലയിലും 20 പേർ വീതം, ആകെ 60 ഗുണഭോക്താക്കളെയാണ് തിരഞ്ഞെടുക്കുക. പത്തനംതിട്ട ജില്ലയിലെ സ്വയം തൊഴിൽ ആരംഭിക്കാൻ താൽപര്യമുള്ളവർക്ക് മുൻഗണന നൽകും. സ്വയം സഹായ സംഘം, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് അംഗങ്ങൾ, കർഷകർ, തൊഴിലന്വേഷകർ എന്നിവർക്കും അപേക്ഷിക്കാൻ അവസരമുണ്ട്. താൽപര്യമുള്ളവർ പേര്, വിലാസം, മൊബൈൽ നമ്പർ, വയസ്സ്, പഞ്ചായത്ത്, തിരഞ്ഞെടുക്കുന്ന പരിശീലന വിഷയം എന്നിവ സഹിതം ICAR കാർഡ് കൃഷിവിജ്ഞാന കേന്ദ്രം തിള്ളിയൂർ എന്ന ഓഫീസിൽ നേരിട്ടോ 9526-160-155 എന്ന നമ്പർ മുഖേനയോ രജിസ്റ്റർ ചെയ്യുക. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി കിളിമാനൂർ പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്തും പഴയ കുന്നുമേൽ കൃഷിഭവനും സംയുക്തമായി മികച്ച കർഷകരെ ആദരിക്കുന്നു.

0: മികച്ച നെൽകർഷകൻ, മികച്ച കേര കർഷകൻ, മികച്ച വാഴ കർഷകൻ, യുവ കർഷകൻ, മികച്ച പച്ചക്കറി കർഷകൻ, മികച്ച പുഷ്പകൃഷി കർഷകൻ, മികച്ച സമ്മിശ്ര കർഷകൻ, മികച്ച ക്ഷീര കർഷകൻ, മികച്ച തേനീച്ച കർഷകൻ, മികച്ച വനിതാ കർഷക, മുതിർന്ന കർഷകൻ, മികച്ച SC ST കർഷകൻ, കർഷക തൊഴിലാളി, കുരുമുളക് കൃഷി എന്നീ വിഭാഗങ്ങളിലാണ് കർഷകരെ ആദരിക്കുന്നത്. അപേക്ഷകൾ ഓഗസ്റ്റ് 6 പഴയ കുന്നുമേൽ കൃഷിഭവനിൽ സമർപ്പിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ഓഗസ്റ്റ് 17 ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0487243856. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 BCA, 1 കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: MG ശ്രീകുമാറും മച്ചാട് വാസന്തിയും പാടിയൊരു ഗാനം. ചിത്രം വടക്കംനാഥൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം രവീന്ദ്രൻ.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിലെന്ന് വാദരോഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
4: സന്ധിവാദം തുടക്കത്തിലെ തിരിച്ചറിഞ്ഞാൽ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെ സന്ധിവാദം തുടക്കത്തിൽ തിരിച്ചറിയാം എന്നതിനുള്ള ലക്ഷണങ്ങൾ പറയാം. പ്രധാനമായും സന്ധിവാദം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൻഫ്ലമേറ്ററി അഥവാ നീർക്കെട്ട് കൊണ്ടുള്ള ആർത്രൈറ്റിസ്, രണ്ടാമത്തേത് പ്രായം കൂടുന്നതിനനുസരിച്ച് കാലക്രമേണ ഉണ്ടാകുന്നത്. ഇതിനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു സന്ധി അധികമായി ഉപയോഗിക്കുക, അമിതവണ്ണം മുതലായവ കൊണ്ട് എല്ലിനുണ്ടാകുന്ന തേയ്മാനത്തെയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ സമയം നിൽക്കുമ്പോൾ നമ്മുടെ ഭാരം താങ്ങുന്ന സന്ധികളിൽ പ്രധാനി ഇരു കാൽമുട്ടുകളുമാണ്. ഇതുകൂടാതെ കാലിന്റെ കുഴയും അരക്കെട്ടും ഒരു പരിധിവരെ ഭാരം താങ്ങാൻ സഹായിക്കുന്നു. ഈ സന്ധികളിൽ വേദനയും നീർക്കെട്ടും വരാം. ഈ അവസ്ഥയിൽ നമ്മൾ പരിശോധിച്ചാൽ സന്ധികളിൽ ചെറിയ ചൂട് കാണും. സന്ധികൾ അനങ്ങുമ്പോൾ സന്ധിക്കുള്ളിൽ നിന്ന് ചെറിയ ശബ്ദം കേൾക്കാൻ കഴിയും. നടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ കാൽമുട്ടിന് വേദന വരും. ഈ അവസ്ഥയിൽ നമ്മൾ എക്സ്റേ എടുത്തു നോക്കുമ്പോൾ എല്ലുകൾക്ക് തേയ്മാനമുണ്ടെന്ന് കാണാൻ കഴിയും. ഇനി നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന സന്ധിവേദന മനസ്സിലാക്കാം. നമ്മൾ ആമവാദം എന്ന് വിളിക്കുന്ന റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ് അഥവാ SLE എന്നിവ രക്തപരിശോധനയിൽ ANA പോസിറ്റീവ് എന്ന് കാണിക്കും. ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ് ഇതെല്ലാം നീർക്കെട്ട് വരുമ്പോഴുള്ള സന്ധിവാദമാണ്. പാരമ്പര്യവും ഇതിനൊരു കാരണമാണ്. ചിലതിലെല്ലാം സന്ധികൾക്ക് രൂപമാറ്റം ഉണ്ടാക്കാനും സാധ്യത ഏറെയാണ്. ഈ രോഗങ്ങളെയെല്ലാം തുടക്കത്തിൽ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. ആദ്യം തന്നെ കാണിക്കുന്ന ലക്ഷണം രാവിലെ ഉണരുമ്പോഴുള്ള അതിയായ സന്ധിവേദനയാണ്. രാത്രി കിടക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും കാണില്ല. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രധാനമായും ചെറിയ സന്ധികൾക്ക് വേദന കാണും. ഒരു 10 മിനിറ്റോളം എടുക്കും സന്ധികളൊക്കെ ശരിയായി പ്രവർത്തിച്ചു തുടങ്ങാൻ. ക്രമേണ പണികളെല്ലാം ചെയ്തു തുടങ്ങുമ്പോൾ വേദന കുറഞ്ഞു വരും. ഇതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേദന ഉണ്ടാകുന്നതെന്ന് നോക്കാം. ചെറിയ സന്ധികൾ അധികനേരം അനക്കാതെ വയ്ക്കുന്ന സമയത്ത് സന്ധികൾക്കുള്ളിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡിൽ ചെറിയ നീർക്കെട്ടുണ്ടാകുന്നു. നമ്മൾ അനങ്ങിത്തുടങ്ങുമ്പോൾ രക്തയോട്ടം കൂടുകയും ആ ഭാഗത്തുള്ള നീർക്കെട്ട് കുറയുകയും ചെയ്യുന്നു. ഈ ഒരു സ്റ്റേജിൽ രക്തപരിശോധന നടത്തുമ്പോൾ വലിയ ഒരു മാറ്റം കാണാറില്ല. നമ്മൾ നിത്യവും കഴിക്കുന്ന ചിലതരം ഭക്ഷണങ്ങൾ സന്ധിവേദന കുറയ്ക്കുന്നവയും ചിലത് വേദന കൂട്ടുന്നവയുമാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായി ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. ചെറിയ മത്സ്യങ്ങൾ, ചാള, അയല പോലെയുള്ളത്, വാൽനട്ട്, ബദാം പോലുള്ള നട്ട്സ്, പാചകത്തിന് ഒലിവ് ഓയിൽ ഉപയോഗിക്കുക മുതലായവ ശരീരത്തിനുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കും. മീൻ കഴിക്കാത്തവർക്ക് കോഡ് ലിവർ ഓയിൽ ഗുളിക കഴിക്കാവുന്നതാണ്. സന്ധിവാദം കുറയ്ക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് ബീൻസ്, ചതുരപ്പയറ്, തോരൻ പയറ് മുതലായവ. രക്തത്തിലുള്ള ഇൻഫ്ലമേഷന്റെ അഥവാ നീർക്കെട്ടിന്റെ അളവ് കുറയ്ക്കാൻ ബീൻസ് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ബീൻസ് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ സന്ധിവാദം ഉണ്ടാകാനുള്ള സാധ്യത, സന്ധിവാദം മൂലമുണ്ടാകുന്ന വേദന, രക്തത്തിലുള്ള നീർക്കെട്ട് മുതലായവ കുറയ്ക്കാൻ സാധിക്കും. ബീൻസ് ഒരു വെജിറ്റബിൾ പ്രോട്ടീനാണ്. ഇത് മാംസപേശികളെയും ലിഗമെന്റിനെയും ബലപ്പെടുത്തുകയും അതിലൂടെ സന്ധികൾക്ക് ബലം കിട്ടുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാന ഭക്ഷണമാണ് ബ്രോക്കോളി. രക്തത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കാൻ ഇതൊരു പരിധിവരെ സഹായിക്കുന്നു. വൈറ്റമിൻ A, C, K എന്നിവ ഇതിനകത്ത് ഉയർന്ന അളവിലുണ്ട്. പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നതും ബ്രോക്കോളിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലുതേയ്മാനം കുറയ്ക്കുകയും എല്ലുകളുടെ ബലം കൂട്ടുകയും സന്ധിവേദന ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നു. മറ്റൊരു ഫലമാണ് ചെറിപ്പഴങ്ങൾ. ബേക്കറിയിൽ നിന്ന് കിട്ടുന്നവയല്ല. ഈ പഴത്തിന് രക്തത്തിലുണ്ടാക്കുന്ന സന്ധിവേദനയ്ക്ക് കാരണമായ നീർക്കെട്ട് കുറയ്ക്കാൻ സാധിക്കും. സാധാരണയായി പ്രായമായവരിൽ കണ്ടുവരാറുള്ള സന്ധിവേദന ഇപ്പോൾ 20 വയസ്സ് കഴിയുമ്പോൾ മുതൽ കണ്ടുവരുന്നു. ഇതിനുള്ള പ്രധാന കാരണം നമ്മൾ സ്വീകരിക്കുന്ന പോസ്ചറാണ്. സന്ധിവേദന കുറയ്ക്കാനും വരാതിരിക്കാനും വേണ്ടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാബേജ്, മത്സ്യങ്ങൾ, ചാള, ചൂര, അയല മുതലായവ. ഒലിവ് ഓയിൽ, അത് പാകം ചെയ്തതിനു ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. വാൽനട്ട്, മുരിങ്ങയില, അവക്കാഡോ, പച്ച നിറത്തിലുള്ള ഒരു പഴവർഗ്ഗമാണ് ഈ അവക്കാഡോ. പിന്നെ വെസ്റ്റ് ഇന്ത്യൻ ചെറി, ദിവസവും 4-5 കഴിക്കണം. ആട്ടിൻ സൂപ്പ്, അത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കഴിക്കണം. മഞ്ഞൾ നീർക്കെട്ട് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ശരിയായ ഭക്ഷണരീതിയും പോസ്ചറും സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് വാദരോഗങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്.
3: ആയുരാരോഗ്യത്തിലെന്ന് വാദരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കൃഷ്ണ എസ് നായർ.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
5: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
6: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
5: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
6: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
7: എംആർടി ലോണും പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
8: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
9: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ.
10: എംആർടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി കേന്ദ്ര വശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
11: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: നമുക്കിനി ഗോപിസുന്ദറിന്റെ സംഗീതത്തിൽ നിവാസും മലേറ്റ ഡെന്നിസും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം 1983, ഗാനരചന ഹരിനാരായണൻ.

0: നമുക്കിനി ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ അറിയാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: 1911 ജൂലൈ 29 കൊൽക്കത്തയിലെ മോഹൻ ബഗാൻ അത്ലറ്റിക് ക്ലബ് ഈസ്റ്റ് യോർക്ക്ഷയർ റെജിമെന്റിനെ പരാജയപ്പെടുത്തി IFA ഷീൽഡ് കിരീടം സ്വന്തമാക്കിയത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിലുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരു യൂറോപ്യൻ ടീമിനെ തോൽപ്പിക്കുന്നത് ആദ്യമായായിരുന്നു. ഒരു ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ് IFA ഷീൽഡ് കിരീടം നേടുന്ന ആദ്യത്തെ ചരിത്രപരമായ നിമിഷമായിരുന്നു ഇത്. കളിയിൽ ഭൂരിഭാഗം മോഹൻ ബഗാൻ കളിക്കാരും ബൂട്ടിടാതെ നഗ്നപാദരായി കളിച്ചാണ് ബൂട്ടിട്ട ബ്രിട്ടീഷ് പട്ടാളക്കാരെ തോൽപ്പിച്ചത്. ഈ വിജയം കേവലമൊരു കായിക നേട്ടമായിരുന്നില്ല, മറിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ഇന്ത്യൻ ദേശീയതയുടെയും സ്വാഭിമാനത്തിന്റെയും പ്രതീകമായി മാറി. ഈ ചരിത്ര വിജയത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 29 മോഹൻ ബഗാൻ ദിനമായി ആചരിച്ചു വരുന്നു. ഈ ചരിത്ര സംഭവത്തെ ആസ്പദമാക്കി 2011 എഗർ എഗാരോ എന്ന പേരിൽ ഒരു ബംഗാളി സിനിമയും പുറത്തിറങ്ങിയിട്ടുണ്ട്. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനമായി ആചരിക്കുന്നു. കടുവകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും അവയുടെ സ്വാഭാവിക വാസസ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനുമായാണ് ഈ ദിവസം മാറ്റിവച്ചിരിക്കുന്നത്. 2010 റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ടൈഗർ സമ്മിറ്റിൽ വെച്ചാണ് ജൂലൈ 29 കടുവ ദിനമായി പ്രഖ്യാപിച്ചത്. വനനശീ

0: ീകരണം വേട്ടയാടൽ എന്നിവ കാരണം വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. കടുവകൾ കാണപ്പെടുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള 13 രാജ്യങ്ങൾ ചേർന്ന് 2022 കടുവകളുടെ എണ്ണം ഇരട്ടിയാക്കാൻ ഈ സമ്മേളനത്തിൽ പ്രതിജ്ഞയെടുത്തു. ഇന്ത്യയുടെ വ്യവസായ മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമായ JRD ടാറ്റ എന്ന ജഹാംഗീർ രത്തൻജി ദാദാഭായി ടാറ്റ 1904 ജൂലൈ 29 ജനിച്ചത്. ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ ലൈസൻസുള്ള പൈലറ്റായിരുന്നു. 1932 അദ്ദേഹം സ്ഥാപിച്ച ടാറ്റ ഏവിയേഷൻ സർവീസാണ് പിന്നീട് ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യയായി മാറിയത്. ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ടാറ്റ സാൾട്ട് എന്നിവയ്ക്ക് പുറമേ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് തുടങ്ങിയ പ്രശസ്തമായ സ്ഥാപനങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. രാജ്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ പരിഗണിച്ച് 1992 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1955 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ലോക കലാചരിത്രത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ളതും പ്രശസ്തനുമായ ഒരു ഡച്ച് പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് ചിത്രകാരനായ വിൻസെന്റ് വാൻ ഗോഗ് 1890 ജൂലൈ 29 അന്തരിച്ചത്. വെറും ഒരു പതിറ്റാണ്ടിനുള്ളിൽ അദ്ദേഹം 2100 കലാസൃഷ്ടികൾ നിർമ്മിച്ചു. ഇതിലേകദേശം 860 എണ്ണച്ചായ ചിത്രങ്ങളായിരുന്നു. ജീവിതകാലത്ത് കടുത്ത ദാരിദ്ര്യവും മാനസിക അസ്വാസ്ഥ്യങ്ങളും അനുഭവിച്ചിരുന്ന വാൻ ഗോഗിന് ജീവിച്ചിരുന്നപ്പോൾ അർഹമായ അംഗീകാരം ലഭിച്ചിരുന്നില്ല. തന്റെ ജീവിതകാലത്ത് അദ്ദേഹം ഒരൊറ്റ ചിത്രം മാത്രമാണ് വിറ്റത്. സൌരയൂഥത്തിലെ കുള്ളൻ ഗ്രഹമായ ഈരിസ് കണ്ടെത്തിയ വിവരം ജ്യോതിശാസ്ത്രജ്ഞർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2005 ജൂലൈ 29 മൈക്ക് ബ്രൌൺ, ചാർഡ് റൂജിലോ, ഡേവിഡ് റാബിനോവിറ്റ്സ് എന്നിവരടങ്ങുന്ന ശാസ്ത്രജ്ഞരുടെ സംഘം 2005 ജനുവരി 5 ഈ ചിത്രങ്ങൾ വീണ്ടും വിശകലനം ചെയ്ത് ഗ്രഹം കണ്ടെത്തിയത്. തുടർന്ന് അതേ വർഷം ജൂലൈ 29 ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. തുടക്കത്തിൽ ഇതിന് 2003 UB313 എന്ന താൽക്കാലിക പേരും ജനപ്രീതിയാർജിച്ച സീന എന്ന വിളിപ്പേരുമാണ് നൽകിയിരുന്നത്. പിന്നീട് ഗ്രീക്ക് പുരാണത്തിലെ കലഹത്തിന്റെ ദേവതയായ ഈരിസ് എന്ന പേര് ഔദ്യോഗികമായി നൽകി. ഈരിസിന്റെ കണ്ടെത്തലോടെയാണ് പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി നഷ്ടമാകുന്നത്. പ്ലൂട്ടോയേക്കാൾ കൂടുതൽ പിണ്ഡം ഈരിസിനുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഗ്രഹം എന്ന പദവിയുടെ നിർവചനം മാറ്റാൻ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര സംഘടന നിർബന്ധിതരായി. ഇതിന്റെ ഫലമായി 2006 പ്ലൂട്ടോയെയും ഈരിസിനെയും കുള്ളൻ ഗ്രഹങ്ങൾ എന്ന പുതിയ വിഭാഗത്തിലേക്ക് മാറ്റി. 1954 ജൂലൈ 29 ലോക പ്രശസ്ത എഴുത്തുകാരൻ JRR ടോൾക്കീൻ രചിച്ച ദി ലോർഡ് ഓഫ് ദി റിംഗ്സ് പരമ്പരയിലെ ആദ്യ പുസ്തകമായ ദി ഫെലോഷിപ്പ് ഓഫ് ദി റിംഗ് UKയിൽ പ്രസിദ്ധീകരിക്കുന്നത്. ടോൾക്കീന്റെ തന്നെ കുട്ടികൾക്കായുള്ള പ്രശസ്ത നോവലായ ദി ഹോബിറ്റ് എന്ന പുസ്തകത്തിന്റെ തുടർച്ചയായാണ് ഇത് എഴുതപ്പെട്ടത്. എന്നാൽ പിന്നീട് ഇത് മുതിർന്നവർക്കായുള്ള ഒരു വലിയ ഫാന്റസി ഇതിഹാസമായി മാറുകയായിരുന്നു.
1: ചരിത്രത്തിൽ ഇന്ന്
2: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
3: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
5: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
4: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
5: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
4: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
6: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം ഇന്ന് രാവിലെ 7:40. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
7: നമുക്കിനി യാത്ര എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. യേശുദാസും അമ്പിളിയും സംഘവും പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസറായ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495565321, മറ്റൊരു നമ്പർ 9495569321. ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവച്ച്
3: 25 വെറൈറ്റി പായസങ്ങളുമായി മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം. ഫോൺ 9645147158.
4: ഗ്രാമകേരളം
5: കുട്ടനാടിന്റെ ആഹ്ലാദം.
6: വഞ്ചിപ്പാട്ട്, വള്ളപ്പാട്ട്, തോണിപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ ഓർക്കുന്നൊരു കൃതിയുണ്ട്, രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം. മലയാളത്തിൽ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിന് പ്രതിഷ്ഠ നേടിക്കൊടുത്ത കാവ്യമാണത്. വൈക്കം ക്ഷേത്ര ദർശനത്തിനെത്തിയ മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് വാര്യർ ഈ കാവ്യം രചിച്ചത്. മഹാകാവ്യങ്ങളും കിളിപ്പാട്ടുകളും ആട്ടക്കഥകളും അരങ്ങുവാഴുന്ന കാലത്ത് വഞ്ചിപ്പാട്ട് തന്നെ നിർമ്മിക്കണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാകാം? തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്കുള്ള യാത്രാവേളയിൽ ചെമ്പകശ്ശേരിയിലെ പുഴകളിലൂടെയും കായലുകളിലൂടെയും സഞ്ചരിച്ച മഹാരാജാവ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണനെയും ദേവനാരായണനെയും പ്രകീർത്തിക്കുന്ന വള്ളപ്പാട്ടുകൾ കേൾക്കാൻ ഇടയായിട്ടുണ്ടാകണം. അമ്പലപ്പുഴ രാജാവിനെ കീർത്തിക്കുന്ന ധാരാളം വള്ളപ്പാട്ടുകൾ കുട്ടനാടൻ ഗ്രാമങ്ങളിൽ ഒരു കാലത്തുണ്ടായിരുന്നു. കുട്ടനാട്ടിലെ വളവര വഞ്ചികളും കൊതുമ്പ് വള്ളങ്ങളും കെട്ടുവള്ളങ്ങളും തുഴഞ്ഞിരുന്നവർ പാടിയ പാട്ടിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണനും ദേവനാരായണനുമാണ്. പമ്പയുടെ തീരങ്ങളിൽ, വേമ്പനാട്ട് കായലിന്റെ തീരങ്ങളിൽ ദേവനാരായണന്റെ സ്മരണകൾ വഞ്ചിപ്പാട്ടുകളിലൂടെ ഉയർക്കൊള്ളുന്നത് മാർത്താണ്ഡവർമ്മയെ അസ്വസ്ഥനാക്കിയിട്ടുണ്ടാകാം. ദേവനാരായണന്റെ സ്ഥാനത്ത് താനല്ലേ കീർത്തിക്കപ്പെടേണ്ടത്? വഞ്ചിപ്പാട്ടിന്റെ നാട്ടിൽ വഞ്ചിപ്പാട്ടിലൂടെ തന്നെ പൊതുജനസമ്മതി ആർജിക്കുക. മഹാരാജാവിന്റെ മനസ്സിലുണ്ടായ ആശയം ഇതാകൊണ്ടാകണം വഞ്ചിപ്പാട്ട് തന്നെ ഉണ്ടാക്കണമെന്ന് കൽപ്പിച്ചത്. അനുഗ്രഹീത വചസ്സായ രാമപുരത്തു വാര്യർക്കുണ്ടോ അതിന് ബുദ്ധിമുട്ട്? അദ്ദേഹം ആ കാവ്യത്തിലൂടെ അവതരിപ്പിച്ചതോ ദാരിദ്ര്യമൂർത്തിയായ കുചേലനെയും? ഒരു ദാരിദ്ര്യ ശിരോമണിയെ പിടിച്ച് കാവ്യത്തിലെ നായകനാക്കുക, അയാളുടെ പാദസേവ ചെയ്യുന്ന ഈശ്വരനെ പുകഴ്ത്തുക, അങ്ങനെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ഇതിവൃത്തം സംവിധാനം ചെയ്ത വാര്യരല്ലേ ഒരു യഥാർത്ഥ ഉത്പതിഷ്ണു? കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പരമ്പരാഗത രീതിയിൽ പതിഞ്ഞ താളത്തിൽ ഭക്തിപുരസരം പാടി വള്ളംകളിയുടെ ആധ്യാത്മിക പരിവേഷം കാത്തുപോരുന്നത് ആറന്മുള പള്ളിയോടങ്ങൾ മാത്രമാണ്. കുട്ടനാട്ടിലെ വള്ളംകളികളിൽ ദ്രുതതാളത്തിനാണ് പ്രാമുഖ്യം. മത്സരാടിസ്ഥാനത്തിൽ വഞ്ചി തുഴയുമ്പോൾ താളം മുറുകും. താളം മുറുകുമ്പോൾ പാട്ടിന്റെ അക്ഷരകാലത്തിന് ഭംഗം സംഭവിക്കും. അക്ഷരങ്ങളുടെ സ്ഥാനം വെറും ശബ്ദങ്ങൾ കയ്യേറും. വിസിലടിച്ചും മരപ്പട്ടയിലിടിച്ചും ഉണ്ടാക്കുന്ന ശബ്ദമാണ് തുഴച്ചിലുകാർക്ക് ഹരം പകരുന്നത്. മരനീര് ഉള്ളിലുള്ളവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പഴയ വള്ളപ്പാട്ടുകളുടെ താളം അയഞ്ഞും പതിഞ്ഞതുമായിരുന്നു. ഭക്തി നിർഭരമായിരുന്നു അവയൊക്കെയും. ഇന്നിപ്പോ മട്ടുകളൊക്കെ മാറിയിരിക്കുന്നു. മത്സരവള്ളം കളിക്ക് ദ്രുതതാളമേ പോരൂ എന്നായി. വള്ളംകളിക്ക് അഖിലലോക പ്രസിദ്ധി കൈവന്നത് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കാറുള്ള നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിലൂടെയാണ്. 1952 ഡിസംബറിലാണ് ഈ കളിയുടെ ആരംഭം. തുഴയുന്നവരുടെയും കാണുന്നവരുടെയും കണ്ണും കരളും ഏകീഭവിച്ചുകൊണ്ടുണ്ടാകുന്ന ആഹ്ലാദാരവം കരയും കായലും തെങ്ങിൻ നിരകളും ഏറ്റുപിടിക്കുന്ന അപൂർവാനുഭവം. മൂടിക്കെട്ടിയ ആകാശത്തു നിന്നും മിന്നൽ പിണർ പോന്നു.

0: നണയുന്ന പോലെ എത്തുന്ന ചുണ്ടൻ വള്ളങ്ങൾ കാലവർഷത്തിന്റെ വരദാനമായ വള്ളംകളികളെ ധന്യമാക്കുന്നു.
1: കുട്ടനാടിന്റെ ആഹ്ലാദം. രചന പ്രൊഫസർ നടുവട്ടം ഗോപാലകൃഷ്ണൻ. ആഖ്യാനം ഗായത്രി ദേവി.
2: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരള. പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം, പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവച്ച്.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യു, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: തൊഴിൽ ദർശനം.
3: പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ മാർക്കറ്റിംഗ് ഡിവിഷനിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ് അവസരം. 358 ഒഴിവുണ്ട്. ഇതിൽ 9 ഒഴിവ് കേരളത്തിലാണ്. പ്രായം 2026 ജൂലൈ 31 18 25 വയസ്സിനും ഇടയിൽ. ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. യോഗ്യത കുറഞ്ഞത് 60% മാർക്കോടെ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷനിൽ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദം. എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 50% മാർക്ക് മതിയാവും. ബിരുദ യോഗ്യത 1/9/2023 അതിനുശേഷമോ നേടിയതായിരിക്കണം. അപേക്ഷകർ അപ്രന്റീസ്ഷിപ്പിനുള്ള NATS 2.0/BOAT പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. 1 വർഷമോ അതിലധികമോ പ്രവൃത്തി പരിചയം നേടിയവർ അപേക്ഷിക്കാൻ പാടില്ല. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. 1 സംസ്ഥാനത്തേക്ക് മാത്രമേ അപേക്ഷിക്കാവൂ. ഫോട്ടോയുമൊപ്പം അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.hindustanpetroleum.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.hindustanpetroleum.com. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ONGC എഞ്ചിനീയറിംഗ് ജിയോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 52 ഒഴിവുണ്ട്. പെട്രോളിയം എഞ്ചിനീയറിംഗ് 9, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 27, കെമിക്കൽ എഞ്ചിനീയറിംഗ് 10, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 2, ജിയോളജി 4 എന്നിങ്ങനെയാണ് ഓരോ വിഭാഗത്തിലെയും ഒഴിവ്. യോഗ്യത പെട്രോളിയം, അപ്ലൈഡ് പെട്രോളിയം, കെമിക്കൽ, ഇൻസ്ട്രുമെന്റൽ എഞ്ചിനീയറിംഗിൽ ബിരുദം, അല്ലെങ്കിൽ പെട്രോളിയം, ജിയോ സയൻസ്, പെട്രോളിയം ജിയോളജിയിൽ MSc, MTech, അല്ലെങ്കിൽ ജിയോളജിയിൽ ബിരുദാനന്തര ബിരുദം, അല്ലെങ്കിൽ ജിയോളജിക്കൽ ടെക്നോളജിയിൽ MTech. എല്ലാ യോഗ്യതകളും കുറഞ്ഞത് 60% മാർക്കോടെ നേടിയതായിരിക്കണം. പ്രായം എഞ്ചിനീയറിംഗ് 26 വയസ്സ്, ജിയോളജി 27 വയസ്സ് എന്നിങ്ങനെയാണ് ഓരോ വിഭാഗത്തിലേക്കുമുള്ള ഉയർന്ന പ്രായപരിധി. ഭിന്നശേഷിക്കാർക്കും സംവരണ സമുദായക്കാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. 1000 രൂപ ഓൺലൈനായി ഫീസ് അടയ്ക്കണം. എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ongcindia.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ongcindia.com. ഇന്ത്യൻ വ്യോമസേന അഗ്നിവീർ വായു മ്യൂസീഷ്യൻ റിക്രൂട്ട്മെന്റ് റാലിക്ക് അപേക്ഷ ക്ഷണിച്ചു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 4 വർഷമാണ് സർവീസ്. യോഗ്യത 10ാം ക്ലാസ് വിജയം, സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നതിലോ വായ്പാട്ടിലോ പ്രാവീണ്യം, അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഗ്രേഡ് 5 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി കർണാടക ശാസ്ത്രീയ സംഗീതത്തിൽ ഡിപ്ലോമ അല്ലെങ്കിൽ സംഗീത പരിപാടികളിൽ പങ്കെടുത്തതിന്റെയോ പുരസ്കാരം നേടിയതിന്റെയോ സർട്ടിഫിക്കറ്റ്. പ്രായം 2005 ജനുവരി 1 2009 ജൂലൈ 1 ഇടയിൽ ജനിച്ചവർ. അപേക്ഷാ ഫീസ് 100 രൂപയും GST. ഓൺലൈനായി അപേക്ഷിക്കണം. റാലിയിൽ പങ്കെടുക്കുമ്പോൾ അഡ്മിറ്റ് കാർഡ്, ആധാർ കാർഡ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, സംഗീത പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iafrecruitment.edcil.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iafrecruitment.edcil.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 2.
2: തൊഴിൽ ദർശനം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നമുക്കിനി ഗോപിസുന്ദറിന്റെ സംഗീതത്തിൽ ഗായത്രി വർമ്മ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ഉദാഹരണം സുജാത, ഗാനരചന ഡി സന്തോഷ്.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: കരുണാസായി മനോയാനം. പ്രായോജകർ: കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
4: മനോയാനം.
5: നമ്മുടെ ശരീരത്തിന്റെ ആകൃതിയിലോ രൂപത്തിലോ ഉള്ള ചെറിയ പോരായ്മകളിൽ ആകുലപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത വിധം നിസ്സാരമായ ഒരു ശാരീരിക പ്രത്യേകതയെ, ഉദാഹരണത്തിന് മൂക്കിന്റെ വലിപ്പം, ചർമ്മത്തിലെ ചെറിയ പാട് തുടങ്ങിയവ വലിയൊരു വൈകല്യമായി കാണുകയും അതിൽ മണിക്കൂറുകളോളം ആശങ്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇതിനെ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അഥവാ BDD എന്നാണ് വിളിക്കുന്നത്. ഇത് കേവലം സൗന്ദര്യത്തോടുള്ള അമിത താൽപര്യമല്ല, മറിച്ച് ഗൗരവകരമായ ഒരു മാനസിക ആരോഗ്യാവസ്ഥയാണ്. ഇത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച്, ചർമ്മം, മുടി, മൂക്ക്, മുഖം എന്നിവയെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയുണ്ടാവുക, ദീർഘനേരം കണ്ണാടിയിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ആ ഭാഗം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക, വസ്ത്രം, മേക്കപ്പ് അല്ലെങ്കിൽ തൊപ്പി എന്നിവ ഉപയോഗിച്ച് താൻ പോരായ്മയായി കാണുന്ന ആ ഭാഗം എപ്പോഴും മറച്ചുപിടിക്കാൻ ശ്രമിക്കുക, സ്വന്തം രൂപത്തെ എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും താൻ മോശമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുക, തന്റെ രൂപത്തെക്കുറിച്ച് മറ്റുള്ളവർ പരിഹസിക്കുമോ എന്ന പേടി കാരണം ആൾക്കൂട്ടങ്ങളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നിവയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ബാധിച്ച ഒരാളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും ഗവേഷണ വിഷയമാണെങ്കിലും പ്രധാനമായും 3 ഘടകങ്ങൾ ഇതിൽ പങ്കുവഹിക്കുന്നു. 1, ജനിതക കാരണങ്ങൾ. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. 2, തലച്ചോറിലെ മാറ്റങ്ങൾ. തലച്ചോറിലെ സെറോട്ടോണിൻ പോലുള്ള രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥ ഇതിന് കാരണമാകാറുണ്ട്. 3, സാമൂഹിക ഘടകങ്ങൾ. കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ, ബോഡി ഷെയ്മിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നൽകുന്ന അയഥാർത്ഥമായ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നിവ ഈ അവസ്ഥയെ വഷളാക്കും. യേൽ ബ്രൌൺ ഒബ്സസീവ് കമ്പൾസീവ് സ്കെയിൽ പോലുള്ള പരിശോധനകൾ

0: അവരവരുടെ ശരീരം അവരവരുടെ ശരീരമാണ്. അതിന് മറ്റൊന്നിനോടും താരതമ്യം ചെയ്യുകയേ ചെയ്യരുത്. ശാരീരിക രൂപത്തെക്കാൾ പ്രധാനം മാനസിക ആരോഗ്യമാണ്. ഇത്തരം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാതെ വിദഗ്ധ സഹായം തേടുകയാണ് വേണ്ടത്. സ്വയം സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കുക എന്നതിനേക്കാൾ മഹത്തരമായി മറ്റൊന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
2: കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.

0: ആകാശവാണി അനന്തപുരി എഫും 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗാണ് സഭയിൽ ബിൽ അവതരിപ്പിച്ചത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 311,936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. വിദേശകാര്യ ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, യുക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് ലോ കോളേജുകളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലെ ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷനാകും. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. ക്രമസമാധാന നില തകർക്കുന്നവർക്കും ലഹരി മാഫിയകൾക്കുമെതിരെ കണ്ണൂർ സിറ്റി പോലീസ് നടപടി ശക്തമാക്കി. വിവിധ കേസുകളിലായി 67 വാറന്റ് പ്രതികൾ പിടിയിലായി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 കിലോഗ്രാം ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാര ജേതാവ് ആരാണ്? ഇതായിരുന്നു ചോദ്യം. ശരി, ഉത്തരം യാങ് ഷുവാങ്സി. ഉത്തരം ഒരിക്കൽ കൂടി പറയാം, യാങ് ഷുവാങ്സി. തായ്വാനീസ് എഴുത്തുകാരിയായ യാങ്ങിന്റെ തായ്വാൻ ട്രാവലോഗ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഈ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ലിൻ കിങ് ആണ്. മാൻഡറിൻ ചൈനീസ് ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു കൃതി അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടുന്നത് ഇത് ആദ്യമായാണ്.
1: വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: ഇനി കാലം സാക്ഷി.
1: കഥകളിയിലെ സ്ത്രീവേഷത്തിന് പുതിയ മാനങ്ങൾ നൽകിയ കോട്ടക്കൽ ശിവരാമൻ 1936 പാലക്കാട് കാറൽമണ്ണയിൽ ജനിച്ചു. അമ്മാവനും ഗുരുനാഥനുമായ വാഴങ്ങട കുഞ്ചുനായരാണ് ശിവരാമന്റെ പ്രതിഭ തേച്ചുമിനുക്കിയെടുത്തത്. 1949 കോട്ടക്കൽ വിശ്വംഭര ക്ഷേത്രത്തിൽ ലവണാസുരവധത്തിലെ ലെവനായിട്ടായിരുന്നു അരങ്ങേറ്റം. ദമയന്തി, മാലിനി, ചിത്രലേഖ, സീത, ലളിത, മോഹിനി, പാഞ്ചാലി തുടങ്ങിയ പ്രണയവിഷാദ നായികമാരുടെ സ്വഭാവവിശേഷങ്ങൾ അരങ്ങിൽ തിരുത്തിയെഴുതിയ അദ്ദേഹം ഭാഗവതം 11-ാം ദശകത്തെ ആസ്പദമാക്കി പിങ്കള എന്ന ഒരു പുതിയ ആട്ടക്കഥയ്ക്ക് രംഗചലനങ്ങൾ ചിട്ടപ്പെടുത്തി. അരനൂറ്റാണ്ടുകാലം അരങ്ങിലെ നിത്യഹരിത നായികയായിരുന്ന ശിവരാമന്റെ മാസ്റ്റർപീസ് നളചരിതത്തിലെ ദമയന്തിയാണ്. മുദ്രാഭിനയത്തേക്കാൾ മുഖാഭിനയത്തിനും ശാരീരിക ചലനങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് അദ്ദേഹം പാത്രാവിഷ്കാരം നടത്തിയത്. 2009 സംസ്ഥാന സർക്കാർ കഥകളി പുരസ്കാരം, കലാമണ്ഡലത്തിലെ പ്രഥമ കലാരത്നം പുരസ്കാരം, കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2010 ജൂലൈ 19 കോട്ടക്കൽ ശിവരാമൻ അന്തരിച്ചു.

0: കേരളീയര് മുഴുവൻ കേരളത്തിന്റെ ശാകുന്തളം എന്ന് പറയുന്ന നളചരിതം ഇത്രയധികം മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ളത് മറ്റൊരു കഥാപാത്രം. അതിൽ തന്നെ നാലാം ദിവസം അതൊരു അത്ഭുതമായിട്ട്, കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീയുടെ മനസ്സ് എങ്ങനെ ഏതൊക്കെ വിധത്തിൽ എത്ര കണ്ടധികം മാനസികമായിട്ടുള്ള വിഷമങ്ങൾ എത്ര കണ്ടാണ് അനുഭവിച്ചതെന്ന് വെച്ചില്ല. പ്രതീക്ഷകൾ, പ്രതീക്ഷയ്ക്കൊപ്പം ദുഃഖം, ഇങ്ങനെ മറഞ്ഞിട്ടുള്ള ഒരു വല്ലാത്തൊരു അനുഭവമുള്ളതാണ്. കാരണം ശിവരാമനെ നാലാം ദിവസം ആ ദമയന്തി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വേഷം കഴിഞ്ഞാൽ കുറച്ചു നേരം ആരെങ്കിലും വന്ന് സംസാരിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഈ ശ്രദ്ധ വരാറില്ല. അപ്പോൾ ചിലർക്ക് തോന്നും ആ എന്താ പയ്യോ ഇത് വേഷം കഴിച്ചപ്പോഴൊക്കെ തോന്നും. അത് എല്ലാവർക്കും പിന്നെ അറിയാം, കാരണം അതൊരു ഒരു വാള് കൂടി പിടിച്ച് വിട്ട പോലെ പിന്നെ ആ ഇളക്കല്ലേ അത് വേഷം കഴിഞ്ഞിട്ട് കുറേ നേരം നിലനിൽക്കും. ഇപ്പോൾ കൂടുതൽ ശിവരാമൻ ഈ നാലാം ദിവസത്തെ ഒരു ദമയന്തിയും ഈ കർണശബത്തിൽ ഒരു കുന്തിയും ഇതൊക്കെ ഇപ്പോൾ കെട്ടാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ പ്രകൃതിയുടെ വികൃതി എന്ന് പറഞ്ഞു വന്നിട്ട് അതുകൊണ്ട് ഈ മുഖത്തിൻ്റെ ഇതൊക്കെ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട്. അഭിനയ എന്ന് പറയണത് ക്രിയ അല്ലാത്ത ഒരാള് പരകായ പ്രവേശം ചെയ്തിട്ട് കാണിക്കുമ്പോഴാണ് അതാണ് അഭിനയം. ആ അഭിനയത്തില് ഇന്ന ആൾക്കെന്നില്ല, അത് വെറുതെ തോന്നല.
1: ഇന്ന് കാലം സാക്ഷിയിൽ കേട്ടത് കോട്ടക്കൽ ശിവരാമന്റെ ശബ്ദം.
2: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
3: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
3: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ശ്രീനിവാസം സുജാത.

0: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, പ്രകാശധാര.
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.

0: നമസ്തേ അനന്തപുരയിലിനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരം അമ്പലമുക്ക് സാന്ത്വന റോഡിൽ പേരൂർക്കട ടാങ്കറിൽ നിന്ന് പോകുന്ന പ്രധാന കുടിവെള്ള പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 10:30 മുതൽ നാളെ രാവിലെ 6 മണിവരെ പേരൂർക്കട, അമ്പലമുക്ക്, മുട്ടട, പരുത്തിപ്പാറ, കേശവദാസപുരം, ഉള്ളൂർ, പട്ടം, കവടിയാർ, കുറവൻകോണം, ഗൌരീശപട്ടം, മുറിഞ്ഞപാലം, കുമാരപുരം, കൊച്ചുള്ളൂർ എന്നീ ഭാഗങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. അമ്പലമുക്ക് പരുത്തിപ്പാറ റോഡിൽ സാന്ത്വന ഹോസ്പിറ്റലിന് മുൻവശത്തെ റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടൽ പരിഹരിക്കുന്നതിനുള്ള പണിയുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 10 മുതൽ നാളെ ഉച്ചയ്ക്ക് 2 മണിവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അമ്പലമുക്ക് പരുത്തിപ്പാറ റോഡിൽ ഇരുഭാഗങ്ങളിലേക്കും വാഹന ഗതാഗതം അനുവദിക്കില്ല. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്ന തിരുവനന്തപുരം തൈക്കാട് സമന്വയ നഗർ വെഞ്ഞാറമൂട് പാകിസ്ഥാൻ മുക്ക് റോഡിൽ ഇന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല IOCDS വിഭാഗവും ഡിമെൻഷ്യ കെയർ പാലായും സംയുക്തമായി നടത്തുന്ന മറവി രോഗികളെ പരിചരിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിമെൻഷ്യ കെയർ ആൻഡ് കൌൺസിലിംഗ് CCDCC എന്ന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോപ്പതി എന്നീ ചികിത്സാ ശാഖകളെല്ലാം യോജിച്ചുള്ള സമഗ്ര പരിശീലനമാണിത്. പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 ആണ് അടിസ്ഥാന യോഗ്യത. 6 മാസത്തെ കോഴ്സിന് ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും മാത്രമാണ് ക്ലാസ് ഉണ്ടാവുക. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 9447226779 അല്ലെങ്കിൽ 9744309884.
1: ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന കൈതപ്രം, സംഗീതം രവി ബോംബെ.
1: ഓണം വരവായി.
2: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
1: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
2: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.

0: വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ദേവി.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
7: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
8: കാർത്തികേയൻ വ്യവസായശാലകളെപ്പറ്റിയും അവയുടെ നടത്തിപ്പിനെപ്പറ്റിയും അവകൊണ്ടുണ്ടാകാവുന്ന ലാഭത്തെപ്പറ്റിയുമെല്ലാം കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി. കമ്പനികളുടെ പ്രോസ്പെക്റ്റസ് വായിക്കാൻ തന്നെ ഒരു രസം. സഹപാഠികൾ ഷേക്സ്പിയറേയും മിൽട്ടനെയും ഷെല്ലിയെയും കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ അയാൾ ഷെയർ മാർക്കറ്റിനെക്കുറിച്ചും ഡിവിഡൻറിനെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നു. അവർ വേർഡ്സ്വർത്തിന്റെ ലൂസി ഗ്രേയെ സങ്കല്പ കാമുകിയായി കാണുമ്പോൾ കാർത്തികേയന്റെ സങ്കല്പത്തിൽ ഫാക്ടറിയും പുകക്കുഴലും ഗുഡ്സ് ട്രെയിനും കപ്പലും ഉയരുകയും ചരിയുകയുമാണ്. ആ ആവേശം വർദ്ധിച്ചു തന്നെ വന്നു. സോമനാഥൻ ചെട്ടിയാർ ഏതുവരെ പഠിച്ചു? ഒരു ദിവസം അയാൾ സഹപാഠിയോട് ചോദിച്ചു. ഏത് ചെട്ടിയാർ? മില്ലുടമസ്ഥൻ സോമനാഥൻ ചെട്ടിയാർ. അയാളോ? സഹപാഠി അല്പം പുച്ഛത്തോടെ തുടർന്നു. തമിഴ് കട്ടിച്ചെഴുതാം. മൂപ്പർ ഒരു 5th class ഗ്രാജുവേറ്റാണ്. ലക്ഷക്കണക്കിൽ ഊർപ്പിക സമ്പാദിച്ചു ഇല്ലേ? കോടിക്കണക്കിൽ. ഭാഗ്യവാൻ. ഒരു നെടുവീർപ്പോടെ പറഞ്ഞിട്ട് കാർത്തികേയൻ ചാരുകസേരയിൽ പോയി കിടന്നു. ഒരു നവകാമുകനുണ്ടാകുന്ന ഉഷാറോടെ അയാൾ പലതും മനോരാജ്യം വിചാരിച്ചു. അക്കുറി കോളേജ് പൂട്ടി നാട്ടിൽ വന്നപ്പോൾ കാർത്തികേയൻ അച്ഛനെ അറിയിച്ചു, ഞാൻ പഠിപ്പ് നിർത്തുകയാണ്. ഏ? കൃഷ്ണൻ നമ്പിടി അത്ഭുതത്തോടെ മകനെ നോക്കി. ഞാൻ തൊഴിലിൽ ഏർപ്പെടാൻ വിചാരിക്കുന്നു.
9: എന്തു തൊഴിൽ?
8: നമുക്കൊരു കമ്പനി വേണം. അയാൾ അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി വ്യക്തമായി നമ്പിടിയെ പറഞ്ഞു മനസ്സിലാക്കി. ലാഭമുണ്ടാകുന്ന വഴികളെപ്പറ്റിയാണ് മകൻ സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ അച്ഛനും ഉത്സാഹം പിടിച്ചു. പക്ഷേ മകനെ ഒരു ഡെപ്യൂട്ടി കളക്ടറെങ്കിലും ആയി കാണണമെന്നാശിച്ചിരുന്ന നമ്പിടിക്ക് ഈ പുതിയ മാർഗം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ ഉദ്യോഗസ്ഥനായാൽ അതിൽ ഒരു ബഹുമതിയുണ്ട്. ഉണ്ട്. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാരെ കൂടി വിലയ്ക്ക് വാങ്ങാവുന്ന

0: വ്യവസായിയായാൽ അതിലും ബഹുമതിയുണ്ട്. ഉദ്യോഗത്തിൽ നിന്ന് നേടുന്നത് ഉദ്യോഗത്തിൻ്റെ പ്രതാപം നിലനിർത്തുവാനേ ഉണ്ടാവൂ. ഇനി അങ്ങോട്ട് വ്യവസായികളുടെ കാലമാണ്. കാർത്തികേയൻ കാലത്തിൻ്റെ ഗതി പല പല ഉദാഹരണങ്ങളോടെ വിവരിച്ചു. എന്നിട്ട് അച്ഛൻ്റെ അഭിപ്രായമറിയാൻ മുഖത്തേക്കൊന്ന് നോക്കി. ആവാം, പക്ഷേ വേൽവാരോട് ഒന്ന് ആലോചിക്കണം. വേൽവാർക്ക് വ്യവസായത്തെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? സർക്കാർ തന്നെ ആർക്കാണെന്ന് തീർച്ചയായിട്ടില്ലാത്ത ഒരു കാലമാണ്. അതും ഓർക്കണം. ഏത് സർക്കാർ വന്നാലും വ്യവസായികളെ പുറന്തള്ളാൻ കഴിയില്ല എന്നല്ല, സർക്കാരിൽ പിടിയുണ്ടാവാനും ഈ വഴിയാണ് നല്ലത്.
1: അതിയോ,
0: എന്താ സംശയം? എന്തായാലും വിവരമുള്ളവരോട് ചോദിച്ചേ ചെയ്തുകൂടൂ. അത് മതി. മകന്റെ ആലോചനകളെപ്പറ്റി അച്ഛൻ അഭിമാനം കൊണ്ടു. നല്ല വഴിക്കാണ് പോക്ക്. അന്ന് വൈകുന്നേരം വേലുമാനെ കണ്ടപ്പോൾ നമ്പിടി ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചു.
1: ആലോചന നന്ന.
0: വേലുമാൻ സ്വൽപ്പം ചിന്തിച്ചിട്ടാണ് മറുപടി പറഞ്ഞത്.
1: പക്ഷേ ഇവിടത്തെ കാര്യങ്ങളൊന്നും വിടുകയും വേണ്ട. നമുക്കിവിടെയാണ് പാകം, മകന് അവിടെയും. രണ്ടു ദിക്കിലും ഒരു പിടിയുണ്ടാവൂലോ.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ജരൂർ സുനിയെ ശാം ചാർ ബജെ പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ, എ പ്രീമിയർ ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണതല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സംഗീതത്തിന്റെ ആത്മാവാണ് രാഗം. ഓരോ രാഗവും ഹൃദയത്തിന്റെ ഉൾത്താളങ്ങളെ മൃദുവായി സ്പർശിച്ച് ഓർമ്മകളുടെയും അനുഭൂതികളുടെയും അനന്തവിഹായസിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു. സ്വരങ്ങൾക്ക് ജീവനേകുന്ന രാഗം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയ ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിലൂടെ കേൾപ്പിക്കുന്നത്. ആദ്യം സൂര്യഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും കൃഷ്ണചന്ദ്രനും ചിത്രം പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ അടുത്തത് നീ അരികെ ഞാനകലെ എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. രചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം കൊച്ചിൻ അലക്സ്.

യൗവന പരിമൃത് സുഗതര ശൈലിയിൽ സുമനിര ഇടയിട വിതറിയ കൈകളിൽ തരിവളയണിയും

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷേ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ, കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
6: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
5: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
6: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
7: ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി, ഈസ്റ്റ് ഫോർട്ട് അറഫ ഗോൾഡ് ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
5: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
7: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
5: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
7: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
8: യോഗ സൗഖ്യം.
9: ഇന്നീ പരിപാടിയിൽ യോഗയും വാർദ്ധക്യവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
10: വാർദ്ധക്യം എന്നത് മാനസിക സമ്മർദ്ദത്തോടൊപ്പം ശാരീരിക വൈഷമ്യങ്ങൾ കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ചുറുചുറുക്കുള്ള മനസ്സിന് ബാല്യം, കൗമാരം, വാർദ്ധക്യം എന്നൊന്നില്ല. എന്നിരുന്നാലും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ മനസ്സിലും പ്രതിഫലിക്കാം. അതുകൊണ്ട് തന്നെ മധ്യവയസ്സ് മുതലേ ശരീര സംരക്ഷണം അനിവാര്യമായി കണ്ടാൽ വാർദ്ധക്യത്തിന് കുറേയൊക്കെ ആശ്വാസം പകരാം. യോഗയിലൂടെ വാർദ്ധക്യത്തിലെ ചുളിവുകൾ കുറച്ചൊക്കെ നിവർത്തിയെടുക്കാൻ കഴിയും. ഇന്ന് വൃദ്ധജനങ്ങൾ കൂടുതലായി ബുദ്ധിമുട്ടിലാകുന്നത് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നുമെല്ലാമുള്ള ഒറ്റപ്പെടലാണ്. താൻ നേതൃത്വം വഹിച്ച് നോക്കി നടത്തിയ കുടുംബത്തിൽ ഇന്ന് താൻ തീർത്തും സാന്നിധ്യം മാത്രമായി അവശേഷിച്ചു പോകുന്നു എന്ന തിരിച്ചറിവാണ് പലപ്പോഴും ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്നത്. ഇത്തരം അവസ്ഥ സമൂഹത്തിൽ നിന്നും അവർക്ക് അനുഭവപ്പെടും. വൃദ്ധരിൽ ദയനീയ സാഹചര്യങ്ങൾ പലതും നിങ്ങൾക്കും അനുഭവവേദ്യമാണ്. വാർദ്ധക്യത്തിൽ താങ്ങും തണലും ആകേണ്ടുന്ന മക്കൾ തന്നെ ഉപേക്ഷിക്കുകയും വിട്ടുപോകുകയും ചെയ്യുമ്പോൾ വൃദ്ധസദനങ്ങൾ മാത്രം ആശ്രയമാകുന്ന ദുരവസ്ഥയാണ് ഇന്ന് വൃദ്ധജനങ്ങളിൽ കണ്ടുവരുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകളെക്കാൾ ഏറെ മാനസിക പ്രശ്നങ്ങളിലാണ് അവർ തളർന്നു പോകുന്നത്. ഇത്തരം സോഷ്യൽ ഐസൊലേഷൻ, ഉറക്കക്കുറവ്, ഉത്കണ്ഠ, ഭയം, വിഷാദം, മറ്റ് ശാരീരിക രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. നാഷണൽ ആയുഷ് മിഷൻ AHWCs വഴി നടപ്പിലാക്കിയ യോഗ ക്ലബുകളിൽ വൃദ്ധരുടെ സാന്നിധ്യം ഏറെ അതിശയകരമാണ്. പ്രായത്തെ മറന്ന് അവർ ശാരീരികമായും മാനസികമായും ആർത്തു ഉല്ലസിക്കുന്നത് കാണാൻ പലപ്പോഴും കഴിയാറുണ്ട്. യോഗയിലൂടെ അവരുടെ ശ്വാസഗതിയിൽ പുരോഗതിയുണ്ടായി മനസ്സിന്റെ സമ്മർദ്ദത്തെ കുറയ്ക്കാൻ കഴിയുന്നു. വൃദ്ധരിൽ കൂടുതലായി കാണുന്ന സന്ധിവേദന, ഉന്മേഷക്കുറവ്, മറ്റ് ജീവിതശൈലി രോഗങ്ങൾ, ദഹനവൈഷമ്യം, ഉറക്കക്കുറവ് എന്നിവ യോഗയിലൂടെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. വൃദ്ധരിൽ ആസനമുറകൾ, സൂര്യ നമസ്കാരം എന്നിവ വളരെ ശ്രദ്ധയോടെ മാത്രം പരിശീലകർ നൽകുന്നു. എന്തെന്നാൽ അവരിൽ സ്വാഭാവികേന ഉള്ള ബലക്ഷയം കാണാതെ

0: പോയാൽ യോഗാ പരിശീലനം അപകടങ്ങളെ വിളിച്ചു വരുത്താം. ചെയർ സൂര്യ നമസ്കാരം, വൃദ്ധർക്കു വേണ്ടി മാത്രം ചെയ്തു വരുന്ന ലൂസനിങ് എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ്, മറ്റ് വസ്തുക്കളുടെ സഹായത്തോടുകൂടി ചെയ്യുന്ന യോഗ അവരിലെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അവർ നിരന്തരം അത് പിന്തുടരുകയും ചെയ്യുന്നു. അനുലോമ വിലോമ പ്രാണായാമം തുടക്കത്തിൽ സാവധാനം അക്കം കുറച്ചുകൊണ്ടും പിന്നീട് ക്രമേണ ഉയർത്തിയെടുത്തുകൊണ്ടും ശ്രദ്ധയോടെ അവരിൽ നടപ്പിലാക്കാം. റിലാക്സേഷൻ കുറച്ചധികം പ്രാധാന്യം നൽകി ലഘുവായ ആസനമുറകൾ എല്ലാം തന്നെ തുടക്കത്തിലേ ആരംഭിക്കാം. ക്രമേണ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ചടുലതയേറിയ ആസനങ്ങളും നൽകാം. ഇതെല്ലാം അവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വിദഗ്ധ യോഗ പരിശീലകർ നൽകാറുണ്ട്. ഭുജംഗാസനം, പശ്ചിമോത്താനാസനം, ശലഭാസനം, നൗകാസനം എന്നിവയിലൂടെ ദഹന വൈഷമ്യങ്ങൾ കുറയുകയും ശരീരത്തിലെ സന്ധികൾക്ക് അയവും രക്തയോട്ടവും കൂടുകയും ചെയ്യുന്നു. കൃത്യമായ ഇടവേളകളിൽ ശവാസനം, മകരാസനം എന്നിവ നൽകിയാൽ ആസനങ്ങളുടെ സമ്മർദ്ദം ശരീരത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയില്ല. ധ്യാനം 25 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ നൽകാം. അവരുടെ ഉറക്കക്കുറവ് ഇതുവഴി ഗണ്യമായി പരിഹരിക്കാൻ കഴിയും. രക്തചംക്രമണവും ശ്വസന വ്യൂഹവും ദഹനവ്യൂഹവും ഉറക്കവുമെല്ലാം ശരിയാകുമ്പോൾ മറ്റു പ്രശ്നങ്ങളുടെ തോത് കുറയ്ക്കാൻ കഴിയുന്നു. വൃദ്ധരിൽ യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണെന്ന് RCT പഠനങ്ങൾ തെളിയിക്കുന്നു. വൃദ്ധരിൽ ഒരു ആശങ്കയും വേണ്ട, യോഗ ധൈര്യമായി തുടർന്നുകൊള്ളൂ, വിദഗ്ധ ഉപദേശത്തോടെ മാത്രം.
1: യോഗയും വാർദ്ധക്യവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
7: ഒന്ന് സൗത്ത് ഇന്ത്യ ടൂർണമെന്റ്, ഒന്ന് ഇന്റർ കോളേജ് ആയിരുന്നു. രണ്ടിലും ഞാനായിരുന്നു ബെസ്റ്റ് പ്ലെയർ. കോളേജിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളി കാണാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു.
6: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
8: ഇനി നിഖിൽ മാത്യു പാടിയൊരു ഗാനമാണ്, ചിത്രം അയാളും ഞാനും തമ്മിൽ. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഔസേപ്പച്ചൻ.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ്.

ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 1981 മുതൽ 1990 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ കേൾപ്പിക്കുന്നത്. ആദ്യം താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയതാണ്. രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
0: വല്ലതും ബാക്കിയുണ്ടോ?
2: ആ,
0: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട,
0: കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്.
2: ഒന്നുകൂടി
0: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി,
0: എന്നാ വേഗം വിട്ടോ.
3: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: നൌഷാദിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം ധ്വനി, ഗാനരചന യൂസഫലി കേച്ചേരി.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യു, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: First in history, East Fort Arafah Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
0: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
2: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
0: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
2: അറഫാ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
3: अरे मोहन भाई, काफी बिजी लग रहे हो.
4: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
3: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
4: सच?
3: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
4: समझ गया.
5: 3-ാം പക്കം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഞാൻ ഏകനാണ്. ഗാനരചന സത്യൻ അന്തിക്കാട്.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 1981 മുതൽ 90 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി എഫ് 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ വ്യാവസായിക ഉൽപാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉൽപാദന സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കോഴിക്കോട് നിന്ന് 3 അധ്യാപികമാർ ലഹരിക്കേസിൽ അറസ്റ്റിലായ വാർത്ത കേരളത്തെ ഞെട്ടിച്ചുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കുട്ടികൾക്ക് നേർവഴി കാട്ടേണ്ടവർ തന്നെ ഭാവി തലമുറയിലേക്ക് രാസലഹരി കടന്നുചെല്ലാൻ വഴിയൊരുക്കുന്നതും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതും അനുവദിക്കാനാകില്ലെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായി. ഇരിട്ടി സ്വദേശി ജിജിലാണ് വടകര പോലീസിന്റെ പിടിയിലായത്. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് പരിഹരിക്കുന്നതിന് 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ. സെപ്റ്റംബർ 11 മുതൽ 27 വരെ ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. കണ്ണൂർ നഗരത്തിലെ മാലിന്യ പരിപാലനത്തിനും ഡ്രെയിനേജ് സംവിധാനങ്ങളിലും കോർപ്പറേഷന്റെ അനാസ്ഥ ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ. കൃത്യമായ മലിനജല സംസ്കരണം ഉറപ്പുവരുത്താതെ കെട്ടിടങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകിയത് ശുചിമുറി മാലിന്യമടക്കം ഡ്രെയിനേജുകളിലേക്ക് ഒഴുകിവരുന്നതിന് കാരണമാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് പാലോട്ട് പള്ളിയിൽ പുലർച്ചെ കാർ പോസ്റ്റിൽ ഇടിച്ചുമറിഞ്ഞ് യുവാവ് മരിച്ചു. കൂത്തുപറമ്പ് ശങ്കരനെല്ലൂർ സ്വദേശി സി സായന്താണ് മരിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 9 സ്ഥാനത്ത്. വനിതകളുടെ 77 കിലോ ഭാരദഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കർ, ലോകേഷ് തത്യനാഥ് എന്നിവരും വനിതാ വിഭാഗം ഷോട്ട്പുട്ടിൽ മൻപ്രീത് കൌറും ഇന്ത്യയ്ക്കായി ഇന്ന് മത്സരിക്കും. പ്രധാന വാർത്തകളിനി 11 മണിക്ക്.

0: ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി

0: ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: MRT ലോണും പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരകളത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. കളങ്ങളെല്ലാം വരച്ച് പാട്ടിലൊളിഞ്ഞിരിക്കുന്ന വാക്കുകൾ കണ്ടുപിടിച്ച് കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുവാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്.
6: അതെ,
5: അങ്ങനെ തയ്യാറായിരിക്കുന്ന ശ്രോതാക്കളെ നമ്മൾ നിരാശരാക്കേണ്ട കാര്യമില്ല. പതിവ് പോലെ തന്നെ ഇടത്തുനിന്നും വലത്തോട്ടാണ് നമ്മുടെ വാക്കുകൾ ആരംഭിക്കുന്നത്. റെഡിയല്ലേ?
6: റെഡിയാണ്.
5: ഇടത്തുനിന്നും വലത്തോട്ട് 12, 13, 14 കളങ്ങളിൽ എഴുതാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
6: 3 അക്ഷരമുള്ള വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 12, 13, 14.
5: ഈ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക് കണ്ടുപിടിക്കാൻ സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചെരുപ്പ്, മെതിയടി എന്നൊക്കെയാണ്. പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഈ വാക്ക് കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത്.
6: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചെരുപ്പ്, മെതിയടി എന്നൊക്കെയാണ്. പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഈ വാക്ക് കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത്.
5: ഇപ്പോൾ രാമായണ മാസമാണല്ലോ.
6: അതെ,
5: രാമായണത്തിലെ വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗമുണ്ട്. വനവാസത്തിനായി ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും പോകുമ്പോൾ ഭരണം ഏറ്റെടുക്കാൻ ഉത്തരവാദപ്പെട്ട ഭരതൻ എന്താണ് ചെയ്തത്? ഈ പറയുന്ന വസ്തു ഉപയോഗിച്ച് രാമന്റെ സാന്നിധ്യം ആ സിംഹാസനത്തിൽ ഉള്ളതായി സങ്കല്പിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു എന്നാണ് രാമായണത്തിലെ വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗം.
6: ഈ വാക്ക് എന്താണെന്ന് അവരിപ്പോൾ തന്നെ അത് പൂരിപ്പിച്ചിട്ടുണ്ട്.
5: ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാം എന്താണ് അക്ഷരത്തെപ്പിൽ ഉദ്ദേശിച്ചത് എന്ന്.

അടുത്ത വാക്കും ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 22, 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.

0: വാക്കാണ് പൂരിപ്പിക്കേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ടാണ്, ഇടത്തുനിന്നും വലത്തോട്ട് 22, 23, 24, 25 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം കൺമഷി എന്നാണ്. ഇതിന് മൈ എന്ന് ഒരർത്ഥവുമുണ്ട്. പ്രധാനമായും കറുത്ത അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: ഇതേ വാക്കിൽ തുടങ്ങുന്ന ഒരു ചലച്ചിത്ര ഗാനമുണ്ട് അല്ലേ?
1: അതെ.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം കൺമഷി എന്നാണ്. ഇതിന് മൈ എന്ന അർത്ഥവുമുണ്ട്. പ്രധാനമായും കറുത്ത അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാട്ടിൽ ആ വാക്കുണ്ട്. വാക്ക് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, പാട്ട് ആസ്വദിക്കുകയും വേണം.

0: സുഖം. ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: ഇനി വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. വലത്തു നിന്നും ഇടത്തോട്ട് 5, 4, 3, 2 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
3: നാലക്ഷരമുള്ള വാക്കാണ് വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 5, 4, 3, 2 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത്.
2: ഈ വാക്ക് പൂരിപ്പിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന് തട്ടി വീഴുക, വഴുതി വീഴുക, പതറുക, അടിതെറ്റുക, പിഴവ് സംഭവിക്കുക എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങൾ.
3: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് തട്ടി വീഴുക, വഴുതി വീഴുക, പതറുക, അടിതെറ്റുക, പിഴവ് സംഭവിക്കുക എന്നൊക്കെയാണ്.
2: യാതൊരു പിഴവും സംഭവിക്കാതെ ഈ പാട്ടിനുള്ളിലെ വാക്ക് കണ്ടുപിടിച്ച് ശ്രോതാക്കൾക്ക് കളങ്ങളിൽ എഴുതാൻ സാധിക്കട്ടെ അല്ലേ?
3: അതെ.

0: വലത്തുനിന്നും ഇടത്തോട്ടുള്ള ആദ്യത്തെ വാക്ക് പൂരിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ വാക്ക് വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ്. 20, 19, 18, 17 കളങ്ങളിലാണ് പൂരിപ്പിക്കേണ്ടത്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 20, 19, 18, 17 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
0: സൂചനകൾ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പരാമർശിക്കാമെന്ന് തോന്നുന്നു.
1: എന്താണത്?
0: വനിതകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പഴയ കാലങ്ങളിൽ പ്രയോഗിച്ചിരുന്നൊരു വാക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു രചനയാണ്. ഈ പൂരിപ്പിക്കേണ്ട വാക്കുകൂടി ചേർത്തിട്ടാണ് മഹാനരകം എന്ന് ആ ശീർഷകം പൂരിപ്പിച്ചിരിക്കുന്നത്. സൂചനകൾ പറയാം അല്ലെ?
1: അതെ.
0: പഴയകാലത്ത് അന്തർജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മുഖമോ അല്ലെങ്കിൽ ശരീരമോ മറയ്ക്കാനായി ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം ഓലക്കുടയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് പിടികിട്ടി കാണുമെന്ന് തോന്നുന്നു. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
1: പഴയ കാലത്ത് അന്തർജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മുഖമോ അല്ലെങ്കിൽ ശരീരമോ മറയ്ക്കാനായി ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം ഓലക്കുടയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാട്ട് കേൾക്കുക, വാക്ക് കൃത്യമായി കണ്ടുപിടിച്ച് കളങ്ങളിൽ പൂരിപ്പിക്കുക.
0: ശരി.

0: മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യൂ, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: ആകാശവാണി അനന്തപുരി എഫ് 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില. പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 13,155 രൂപ നിരക്കിലും പവന് 480 രൂപ കുറഞ്ഞ് 1,05,240 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
5: സമർപ്പിച്ചത്
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
9: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ഓണം വരവായി.
11: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
10: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
11: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യൂ, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: അക്ഷരച്ചെപ്പ് തുടരുന്നു.
12: വലത്തുനിന്നും ഇടത്തോട്ടുള്ള രണ്ട് പദങ്ങളും നാം പൂരിപ്പിച്ചു കഴിഞ്ഞു.
2: ഇനി പൂരിപ്പിക്കേണ്ടതും വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ്. 10, 9, 8 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
12: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തതും. 10, 9, 8 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
2: വളരെ എളുപ്പമുള്ള ഒരു വാക്കാണ്.
12: അതെ, സ്നേഹമുള്ളൊരു വാക്കുകൂടിയാണ് കേട്ടോ ഇത്.
2: അതെ, സൂചനകൾ പറയാം.
12: ഈ വാക്കിന്റെ അർത്ഥം അച്ഛൻ, പിതാവ് എന്നൊക്കെയാണ്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
2: ഈ വാക്കിന്റെ അർത്ഥം അച്ഛൻ, പിതാവ് എന്നൊക്കെയാണ്.
12: അച്ഛന്റെ സ്നേഹവും അച്ഛന്റെ വാത്സല്യവും അച്ഛന്റെ കരുതലും പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളൊരു വാസ്തവമാണ് അല്ലേ?
2: അത് ചിലപ്പോൾ പ്രകടിപ്പിക്കാത്തത് കൊണ്ടായിരിക്കുമോ?
12: തീർച്ചയായിട്ടും.
2: പലരും അത് ഉള്ളിൽ കൊണ്ട് നടക്കും.
12: അതെ, ഉള്ളിലുള്ള ആ സ്നേഹം മനസ്സിലാക്കണം അല്ലേ?
2: അതെ.
12: കാട്ടിലേക്ക് പോയ രാമൻ അച്ഛന്റെ വാക്കുകൾ ശിരസാവഹിച്ചതാണ്. അവിടെ ഉപയോഗിക്കുന്നതും ഈ പദം തന്നെയാണ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
2: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
1: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
1: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: ത്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
3: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
3: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
4: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള 3 വാക്കുകൾ കഴിഞ്ഞു. ഇനി പതിവ് പോലെ മുകളിൽ നിന്നും താഴേക്കുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11 എന്നീ 3 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
5: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
4: കുറച്ചു മുമ്പേ നാം സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ? അതുപോലെ വളരെ മനോഹരമായ ഒരു വാക്കുകൂടിയാണ് ഇത്. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ശോഭയുള്ളത്, മൃദുവായത്, ഇളം പ്രായത്തിലുള്ളത് എന്നൊക്കെയാണ്. പ്രധാനമായും പൂങ്കുലകൾ, ഇലകൾ തുടങ്ങിയവയൊക്കെ വർണ്ണിക്കുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
5: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശോഭയുള്ളത്, മൃദുവായത്, ഇളം പ്രായത്തിലുള്ളത് എന്നൊക്കെയാണ്. പ്രധാനമായും പൂങ്കുലകൾ, ഇലകൾ തുടങ്ങിയവയൊക്കെ വർണ്ണിക്കുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
4: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ താമസിക്കേണ്ട, പാട്ട് കേട്ടാൽ മാത്രം മതി. പാട്ടിൽ ആ വാക്കുണ്ട്.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് എംസിഎ.
5: 4 വർഷത്തിൽ ബിസിഎ, 1 വർഷം കൂടി പഠിച്ചാൽ എംസിഎ, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: മുകളിൽ നിന്നും താഴോട്ട് തന്നെ പൂരിപ്പിക്കേണ്ട രണ്ടാമത്തെ വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ. 10, 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് 4 അക്ഷരങ്ങളുണ്ട്.
7: 4 അക്ഷരമുള്ള വാക്കാണ് മുകളിൽ നിന്നും താഴേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 10, 15, 20, 25. ഈ വാക്ക് കണ്ടെത്താനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അമ്മ മനസ്സ്, മാതൃഹൃദയം, അമ്മയുടെ മനം എന്നൊക്കെയാണ്.
6: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അമ്മ മനസ്സ്, മാതൃഹൃദയം, അമ്മയുടെ മനം എന്നൊക്കെയാണ്.
7: ജീവിതത്തിൽ നമ്മൾ ഓരോ പടികൾ കയറുമ്പോഴും ഈ രണ്ടു വാക്കൊരിക്കലും മറക്കാൻ പാടില്ല, അല്ലേ?
6: അതെ,
7: അമ്മയും അച്ഛനും. വാക്ക് കണ്ടുപിടിച്ചുള്ളൂ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: എം ആർ ടി ലോണും പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
4: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
5: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
6: മുകളിൽ നിന്നും താഴേക്കുള്ള രണ്ട് വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്.
7: താഴെ നിന്ന് മുകളിലേക്ക് 12, 7, 2 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
6: താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് ഇത്. 3 അക്ഷരങ്ങളുണ്ട്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 12, 7, 2 എന്നിവ.
7: സൂചനകൾ കൂടി കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം വേഗത്തിൽ ഓടുക, ദ്രുതഗതിയിൽ ഓടുക എന്നൊക്കെയാണ്. ശക്തിയായി മുന്നോട്ട് നീങ്ങുക, നിന്നിടത്തു നിന്നും പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കുക എന്നൊക്കെ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണിത്.
6: സൂചനകൾ ഒരിക്കലും കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം വേഗത്തിൽ ഓടുക, ദ്രുതഗതിയിൽ ഓടുക എന്നൊക്കെയാണ്. ശക്തിയായി മുന്നോട്ട് നീങ്ങുക, നിന്നിടത്തു നിന്നും പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കുക എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട്.
7: നമ്മുടെ അക്ഷരച്ചെപ്പും വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണല്ലേ.
6: അതെ, പക്ഷെ സ്ഥലം കാലിയാക്കുന്നില്ല കേട്ടോ.
7: ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് വാക്കുകളും പാട്ടുകളും ഒക്കെയായിട്ട്.
6: അവർക്ക് ആസ്വാദ്യകരമായ പാട്ടുകളും കൂടി ചേർത്ത് നല്ല വിരുന്നാണ് ഒരുക്കുന്നത്.

0: 16, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചന പറയാം. ജലാശയങ്ങളിലെ ചെറിയ ഓളങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
0: ഒരിക്കൽ കൂടി സൂചന കേട്ടോളൂ. ജലാശയങ്ങളിലെ ചെറിയ ഓളങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
1: വാക്കുകളുടെ ഒഴുക്കിൽപ്പെട്ട് ഒഴുകി മറയാനല്ല, ആ വാക്കുകൾ ശേഖരിച്ച്
0: കളത്തിലാക്കി
1: ഞങ്ങൾക്ക് അയച്ചു തരിക.
0: അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നും വിജയിയെയും കണ്ടെത്തും.
1: അപ്പോൾ മനസ്സിൽ ചെറിയ ഓളങ്ങൾ ഉണ്ടാകും, സന്തോഷത്തിന്റെ ഓളങ്ങൾ അല്ലേ?
0: ആ വാക്ക് തന്നെയാണ് ഈ കളങ്ങളിലും പൂരിപ്പിക്കേണ്ടത്.
1: അങ്ങനെ ഇന്നത്തെ അക്ഷരച്ചപ്പിലെ വാക്കുകളെല്ലാം പൂർണ്ണമായിരിക്കുന്നു.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ. ഇനി കഴിഞ്ഞ ചെപ്പ് തുറക്കാനുള്ള സമയമായി. കഴിഞ്ഞ ചെപ്പിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ശരി ഉത്തരങ്ങൾ എന്താണെന്ന് കൂടി കണ്ടെത്താം.
0: ഇടത്തു നിന്നും വലത്തോട്ട് 3, 4, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആരണ്യം.
1: ഇടത്തു നിന്നും വലത്തോട്ട് 21, 22, 23, 24 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അളകനന്ദ.
0: ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയായിരുന്നു അടുത്ത വാക്കും. 16, 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വിസ്മൃതി.
1: ഇടത്തു നിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രേയസി.
0: വലത്തു നിന്നും ഇടത്തോട്ട് 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആലംബം.
1: വലത്തു നിന്നും ഇടത്തോട്ട് 10, 9, 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സാന്ദ്രലയം.
0: മുകളിൽ നിന്നും താഴെ

0: തൊട്ട് 10, 15, 20 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സാരല്യം
1: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അവിരാമം.
0: പതിവ് പോലെ ഒരുപാട് ശരിയുത്തരങ്ങൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഒരു വിജയിയുടെ പേരാണ് ഇവിടെ പറയാൻ പോകുന്നത്. വിജയി നാൻസി റോയ്, പോത്തൻകോടുള്ള നാൻസി റോയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: നാൻസി, ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
2: ഞാൻ നാൻസി റോയ്, റിട്ടയർഡ് ടീച്ചറാണ്. എന്റെ വീട് തൃശ്ശൂരാണ്. ഇപ്പോൾ ഞാൻ പോത്തൻകോട് താമസിക്കുന്നു. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. പഠിക്കുന്ന കാലം മുതൽക്കേ റേഡിയോ എന്റെ കൂട്ടായിരുന്നു. 10 ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ. എനിക്ക് 2 ആൺമക്കളാണ് ഉള്ളത്, റോഷിൻ, റിമിൻ. പിന്നെ എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡ് 5 കൊച്ചുമക്കളുണ്ട്. എന്റെ ഹസ്ബൻഡ് 4 മുമ്പ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹവും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. അക്ഷരച്ചപ്പിൽ വിജയായി തെരഞ്ഞെടുത്തതിന് വളരെയധികം സന്തോഷമുണ്ട്. രാവിലെ എണീറ്റ് പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ റേഡിയോ ഓണാക്കും. എല്ലാ പരിപാടികളും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേൾക്കാറുള്ളത്. ചലച്ചിത്ര ഗാനങ്ങള്, ഹലോ സന്ദേശഗാനം, അക്ഷരച്ചെപ്പ്, ചോദ്യോത്തര പരിപാടി, ക്യാമ്പസ് കളേഴ്സ്, എല്ലാ പരിപാടികളും, റേഡിയോ ഹെൽത്ത്, എല്ലാ പരിപാടികളും ഞങ്ങൾ വളരെയധികം ആസ്വദിച്ച് കേൾക്കാറുണ്ട്. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള എല്ലാ പരിപാടികളുമാണ് ആകാശവാണിയിൽ. ആകാശവാണിയിൽ കൂടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പാട്ട് നീ മധുപകരൂ മലർച്ചൊരിയൂ എന്നുള്ള പാട്ട്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: അഭിലാഷ്. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
3: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
3: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
4: First in history, Eastfort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
2: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
4: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
4: അറഫ ഗോൾഡ്, ഈസ്റ്റ്ഫോർട്ട്, ട്രിവാൻഡ്രം.
5: ഓണം വരവായി.
6: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
5: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
6: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 11 മണി.
7: നമസ്കാരം.

സതീശൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീട്ട് സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസുകളിൽ ആഭ്യന്തരവകുപ്പ് ഉചിതമായ നിലപാടെടുക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിൽ 5 പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും അദ്ദേഹം അറിയിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിനിടെ കൂറ്റൻ പാറക്കല്ല് റോഡിലേക്ക് പതിച്ചു. മൂന്നാർ ഹെഡ്വർക്ക് ഡാമിന് സമീപമാണ് പാറക്കല്ല് ഇടിഞ്ഞു വീണത്. റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി. കോഴിക്കോട് മലയോര മേഖലകളിൽ മഴ തുടരുന്നു. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. മുത്തപ്പൻ പുഴയിൽ പാലം പണി നടക്കുന്ന സ്ഥലത്ത് ചപ്പാത്തിൽ വെള്ളം കയറി. സ്വർണവില കുറഞ്ഞു. പവന് 480 രൂപ കുറഞ്ഞ് 1,05,240 രൂപയ്ക്കാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നവംബർ 25 മുതൽ ഡിസംബർ 25 വരെ ജനീവയിൽ നടക്കും. ഫിഡെ അധ്യക്ഷൻ വിശ്വനാഥ് ആനന്ദാണ് ചാമ്പ്യൻഷിപ്പ് പ്രഖ്യാപനം നടത്തിയത്.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി. ഇന്നത്തെ വിഷയം മാറുന്ന ആഹാര രീതികളും ആരോഗ്യവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ. ഇപ്പോൾ മുതൽ 12 മണിവരെ ശ്രോതാക്കൾക്ക് പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9496953 1 9496953 1 9496953 1. സ്റ്റുഡിയോയിൽ ഡോക്ടർ അനിതാ മോഹനോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. മാറുന്ന ഭക്ഷണശീലങ്ങളും ആരോഗ്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹനാണ്. സ്വാഗതം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9496953 1. മറ്റൊരു നമ്പർ 9496955 6 3 2 1. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496955 6 3 2 1. മാഡം, നമ്മുടെ മലയാളികളുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത്?
2: വളരെ നല്ലൊരു ചോദ്യമാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മുടെ ആഹാര രീതി പാടെ മാറിപ്പോയിരിക്കുന്നു. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പുതിയ ടെക്നോളജി വന്നു, ഒരു ഗ്ലോബലൈസേഷൻ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആഹാരത്തിൻ്റെ ലഭ്യത വളരെയധികം കൂടി. അതേസമയം പരമ്പരാഗതമായ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമ്മളാകെ മാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യായാമ കുറവ്, ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ആഹാര സംബന്ധമായ അല്ലെങ്കിൽ ജീവിതശൈലീ രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ്.
1: ഇപ്പോൾ പണ്ട് നമ്മൾ കഞ്ഞി, പയർ അങ്ങനെ തുടങ്ങിയ പരമ്പരാഗത ഭക്ഷണങ്ങളാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ഫാസ്റ്റ് ഫുഡിലോട്ടും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. കുട്ടികളുടെയും യുവാക്കളുടെയും ഡെയിലിയുള്ള ഒരു ആഹാര രീതിയിൽ തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: പ്രധാനമായിട്ടും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ പരമ്പരാഗത ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പോഷക സമ്പന്നമായിരുന്നു. ഇപ്പോൾ കഞ്ഞിയും പയറും അല്ലെങ്കിലും അവിടെ ഒരു നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് വേണ്ട ഊർജവും അതുപോലെ തന്നെ പയറിൽ നിന്ന് നമുക്ക് പ്രോട്ടീനും കിട്ടിയിരുന്നു. അതുപോലെ ഇപ്പോൾ ദോശ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായ പ്രാതൽ ഭക്ഷണങ്ങളായ ഇഡ്ഡലി, ദോശ, പുട്ട് ഇങ്ങനെയുള്ളത് അതിൻ്റെ കോമ്പിനേഷൻ ഒരു പ്രോട്ടീൻ റിച്ചായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഊർജവും അതുപോലെ തന്നെ പ്രോട്ടീനും കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് മാത്രം കൂടുതൽ കിട്ടുന്നതാണ്. പലരും ഇപ്പോൾ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് കഴിയുന്നതും കുറയ്ക്കുക, പകരം പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമിതമായിട്ട് കൊഴുപ്പും അവിടെ കൂടുതലായി

0: ആയിട്ട് വരുന്നു. അതിനോടൊപ്പം നമ്മുടെ വ്യായാമമില്ലാത്ത ജീവിത രീതിയും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും അത് ചെറുപ്പക്കാർക്കാണെങ്കിലും, ഇന്ന് പണ്ടെല്ലാം 40-ലും 50 വയസ്സിലുമൊക്കെ കണ്ടിരുന്ന പല രോഗങ്ങളും ഇന്ന് 25-ലും 30-ലുമൊക്കെ നമുക്ക് കാണുന്നുണ്ട്. മുമ്പെല്ലാം 30 വയസ്സിന് ശേഷമാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിരുന്നത്. ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് 25 വയസ്സായി. ഇപ്പോൾ 20 വയസ്സ് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതിന് പാരമ്പര്യം ഒരു വസ്തുതയുണ്ട് എങ്കിലും നമ്മുടെ ആഹാര രീതിയും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
1: നമ്മുടെ ഈ കുക്കിംഗ് രീതികളാണോ അതായത് മുന്നേ നമ്മൾ ആവിയിൽ വേവിച്ചതൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്, പക്ഷേ ഇപ്പോൾ എല്ലാം ഗ്രിൽഡാണ് അല്ലെങ്കിൽ അവനിൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെയൊക്കെ പല രീതികളിൽ നമ്മുടെ കുക്കിംഗ് പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ രീതികൾ കൊണ്ട് പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്?
0: പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെത്തുന്നു എന്നുള്ളതാണ്. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു അനുപാതമുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഊർജം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്, എത്ര പ്രോട്ടീൻ മാംസ്യം നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എത്ര കൊഴുപ്പ് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. ഇവിടെ കൊഴുപ്പിൻ്റെ അളവ് വളരെയധികം കൂടുന്നു, അതിനോടൊപ്പം കുറച്ച് പ്രോട്ടീനും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംസം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഗ്രിൽഡ് ആണെങ്കിലും എന്താണെങ്കിലും കിട്ടുന്നുണ്ട്. ഗ്രിൽഡിൽ പക്ഷേ അധികം എണ്ണ അധികം വരുന്നില്ല, പക്ഷേ അത് ഉയർന്ന ചൂടിൽ പാചകം ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ ദിവസം കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നങ്ങളുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
1: നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ആരാണ്? സ്വാഗതം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണ്, ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: ഞാൻ ശാസ്താംകോട്ട മുറിവിലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ
1: ആളാണ്. സംസാരിച്ചോളൂ, ഡോക്ടർ അനിതാ മോഹൻ ഉണ്ട്, സംസാരിച്ചോളൂ, ചോദിച്ചോളൂ.
2: അല്ല, ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവര് ഏറ്റവും കൂടുതലായിട്ട് മുട്ട കഴിക്കണം, അത് മുട്ടയുടെ വെള്ളത്തിൽ കഴിക്കണം, കോഴിയിറച്ചി കഴിക്കണം എന്ന് പറയുന്നു. ഇപ്പൊ ഈ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ വിപണിയിൽ കിട്ടുന്ന കോഴിയിറച്ചി, ഈ പ്രോട്ടീൻ കിട്ടുന്ന ഇഷ്ടമൊക്കെ കിട്ടുന്നതാണ്, അതേക്കുറിച്ച് ഡോക്ടർ അഭിപ്രായം എന്താണ്? അത് കഴിക്കുന്നില്ല.
0: ജിമ്മിൽ നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കായികമായി അല്ലെങ്കിൽ ശാരീരികമായി നമ്മുടെ ശരീരത്തിലെ മസിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. കുട്ടികൾ, ചെറുപ്പക്കാരായ കുട്ടികളെല്ലാം യുവാക്കളും പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മസിൽ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ നമുക്ക് വളരെ ആവശ്യമാണ്. പക്ഷേ ശാസ്ത്രീയമായ വസ്തുതകളൊന്നും അറിയാതെ ഇപ്പം 20 മുട്ട കഴിക്കൂ, 15 മുട്ട കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നത് തെറ്റായ രീതിയാണ്. പക്ഷേ ഈ മുട്ട കഴിച്ചതുകൊണ്ട്, പ്രോട്ടീൻ കൂടുതൽ കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ കഴിക്കുന്നതിനനുസരിച്ച് എക്സസൈസും കൂടെ ചെയ്താൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിൽ ഫലപ്രദമായി കാണുന്നുള്ളൂ, മസിൽ ഡെവലപ്മെൻ്റ് ശരിക്കും ഉണ്ടാവുന്നുള്ളൂ. പിന്നെ മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അധികമായി മുട്ടയുടെ മഞ്ഞ കൂടുതലായി കഴിക്കുന്നത് തീർച്ചയായും അപകടകരമാണ്. ഇപ്പോൾ 15 മുട്ടയോ 10 മുട്ടയോ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അത്രയും മഞ്ഞ കഴിക്കുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. പിന്നെ മുട്ടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ഹോർമോൺസ് കുത്തിവെക്കുന്നു എന്നുള്ളതിനൊന്നും അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവൊന്നും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അത് നമ്മുടെ വൈറ്റ് ലോഗോൺ അല്ലെങ്കിൽ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്നത് അധികമായി കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറും, പ്രോട്ടീൻ ആവശ്യമാണ്, പക്ഷേ അത് അധികമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് എന്തെങ്കിലും ഒരു ശാസ്ത്രീയ വശം ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ പല ട്രെയിനേഴ്സിനും ഇതിനെക്കുറിച്ച്, ന്യൂട്രീഷനെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോരുത്തർക്കും എത്രമാത്രം കഴിക്കണം, എന്ത് എക്സസൈസ് ചെയ്യുന്നു, അതനുസരിച്ച് നമുക്ക് ആഹാരത്തിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ജിമ്മിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് എനർജി വേണം, ഊർജം വേണം, അതിന് തക്കെയുള്ള ഒരു ഭക്ഷണം കഴിച്ച് ഒരു കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം ജിമ്മിൽ പോവുക. അവിടുത്തെ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഉടനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതെല്ലാം വ്യക്തിഗതമാണ്, പേഴ്സണലൈസ്ഡ് ആണ്. എന്ത് എക്സസൈസ് ചെയ്യുന്നു, നമ്മുടെ ഫോക്കസ് എന്താണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി മേഡം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലെ രീതികളൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഓട്സ് ആക്കിയിട്ടുണ്ട്, ക്യുനോവ, മ്യൂസ്ലി, അങ്ങനെ പല പല ഓപ്ഷൻസ് ആണ് ആൾക്കാർക്കിപ്പോൾ. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഈ വിദേശ ഭക്ഷണ രീതികൾക്ക്? നമ്മുടെ ഇഡ്ഡലിയും ദോശയും അതിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അത്തരം ഒരു രീതിയിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ?
0: അവിടെ നമുക്ക് സമയത്തിൻ്റെ ലഭ്യത കുറവാണ്. ഇപ്പോൾ എല്ലാവരോടും നമുക്ക് ഇഡ്ഡലിയും ദോശയും പുട്ടും കടലയും കഴിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ ലേറ്റായിട്ടായിരിക്കും വരുന്നത്. രാവിലെ അവർക്ക് ചിലപ്പോൾ 7 മണിക്ക് അല്ലെങ്കിൽ 7:30 മണിക്ക് പോകണം എന്നുള്ളപ്പോൾ കുഞ്ഞുങ്ങളെയും നോക്കി, കുഞ്ഞുങ്ങളുടെ കാര്യവും നോക്കി ഇത്രയും കുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓട്സോ അല്ലെങ്കിൽ ക്യുനോവ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് പക്ഷേ ആരോഗ്യകരമായി കഴിക്കുക എന്നുള്ളതാണ്. മ്യുസ്ലി പലപ്പോഴും ഷുഗർ കോട്ടഡ് ആണ്, അപ്പോൾ അതിനകത്ത് പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്. നമുക്കൊരു ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു എനർജി വരും, പക്ഷേ അത് അതുപോലെ തന്നെ താഴുകയും ചെയ്യും. നമുക്കവിടെ വേണ്ടത് സങ്കീർണമായ അന്നജം. ഇപ്പോൾ ഓട്സ് കഴിക്കുന്നവരുണ്ട്, പക്ഷേ നമ്മുടെ വൈറ്റ് ഓട്സ് അല്ല, റോൾഡ് ഓട്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ്, അതൊക്കെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് പോലെ ഇരിക്കുന്നതാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് ഹെൽത്തി ആയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കി ബോയിൽ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഓവർനൈറ്റ് ഓട്സ് ഇപ്പോൾ പലരും പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഓവർനൈറ്റ് ഓട്സിനകത്ത് പാലിലോ തൈരിലോ ഓട്സ് ഇട്ട് വെച്ചതിന് ശേഷം പോകുന്നതിന് മുമ്പ് കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്തിട്ടിട്ട് പോകും. അത് ഒരുവിധം ബാലൻസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. പാലോ തൈരോ ആകുമ്പോൾ പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, ഓട്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒരു ഗ്രൂപ്പാണ്, അത് കിട്ടുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ചെയ്യാനുള്ള സമയക്കുറവും, പിന്നെ നമ്മൾ ഇത്രയും വളരെ ലേറ്റായിട്ട് വരുമ്പോൾ ശാരീരികമായ ഒരു ക്ഷീണം ഉണ്ടാവാറുണ്ടല്ലോ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ, നമസ്കാരം. ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട് നിന്ന് ഗോപാലകൃഷ്ണൻ.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
3: ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട് നിന്ന് ഗോപാലകൃഷ്ണൻ. ഞാൻ 64 വയസ്സുള്ള ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. 22 വർഷമായിട്ട് അസുഖമുണ്ട്, മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. 4 മാസം ബ്ലഡ് ഷുഗർ പരിശോധിച്ചപ്പോൾ വളരെ ഉയർന്ന നിലയിലായിരുന്നു. HbA1c 11, SBS 190 ആയിരുന്നു. അപ്പം ബ്ലഡ് ഷുഗർ നില കൂടുന്നതിന്റെ ഒരു പ്രധാന കാരണം ചോറിന്റെ ഉപയോഗമാണെന്ന് മനസ്സിലാക്കി. ഞാൻ അതുകൊണ്ട് എന്റെ ആ ചോറിന്റെ ആഹാര രീതിയിൽ മാറ്റം വരും. ഡോക്ടറുടെ ഉപദേശം ഒന്നും കൂടാതെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ വിഷയം. അത് തന്നെ ആയതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ മാർലി, ചെറുപയർ, പിന്നെ ചാമ, റാഗി, നവര, പിന്നെ പരിപ്പ് ഇതെല്ലാം ചേർക്കുന്ന ചോറാണ് വഴുത്ത് കഴിക്കുന്നത്. അതില് ബാർലിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ സാധനങ്ങൾ ഉഴുന്നും കുറച്ച് ഇലുവയും ചേർത്ത് കുതിർത്ത് വെച്ച് നരച്ച് ദോശ ഉണ്ടാക്കി കഴിക്കുന്നു. ഇത് കഴിക്കാത്ത നേരങ്ങളിൽ വീട്ടിലെ സാധാരണ ആഹാരമാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെ. ആഴ്ചയിൽ ഒരു ദിവസം മുട്ടയും, മാസത്തിൽ ഒരു ദിവസം മീനും ഉപയോഗിക്കുന്നുണ്ട്. എന്റെ ഈ റീഡിങ് ഇത് കുറെ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം ഫാസ്റ്റിംഗിൽ ഒരു 130 വന്ന് HbA1c 9 വന്നിട്ടുണ്ട്. പിന്നെ ഒരു വേറൊരു വിഷയമുള്ളത്തേക്ക് ഒരു നടുവേദന ഉണ്ട്. ഞാൻ അതിന് ആയുർവേദ മരുന്ന് ഉപയോഗിച്ചെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എങ്കിലും ഞാൻ അത് കൃഷിപ്പണിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ ഈ ആഹാര രീതി ഞാൻ ഡോക്ടറോട് ചോദിക്കാതെയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് അതിനകത്ത് നല്ലൊരു ഫലം വരുന്നതായിട്ട് കാണുന്നുണ്ട്.
0: നമ്മളെപ്പോഴും ചോറിന്റെ അളവാണ് കുറയ്ക്കേണ്ടത്. ചോറിന്റെ അളവ് കുറയ്ക്കുക. ഇവിടെ ഇപ്പൊ ചോറ് കഴിക്കുന്നില്ല. അതെ അതെ, അതെ, അതിനോടൊപ്പം
3: ഞാൻ പൂർണ്ണമായിട്ടും
0: ഒഴിവാക്കി
3: കുറച്ചിട്ടുണ്ട്.
0: നമ്മളെപ്പോഴും ചെയ്യേണ്ട, നമുക്കൊരു ഹെൽത്തി പ്ലേറ്റ് ഡിസൈൻ അങ്ങനെ ഒരു പ്ലേറ്റ് ഡിസൈനുണ്ട്. അത് മാത്രം ഓർത്താൽ മതി നമുക്ക് എന്ത് ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്നുള്ളത് മനസ്സിലാക്കാം. അതിനകത്ത് നമ്മളെപ്പോഴും വീട്ടിൽ കഴിക്കുന്ന ഒരു പ്ലേറ്റ് മനസ്സിൽ കാണുക, അതിൻ്റെ പകുതി

0: പോർഷനും പച്ചക്കറികളായിരിക്കണം. വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം. അതായത് വെള്ളം കൂടുതലടങ്ങിയ പച്ചക്കറികൾ, വെള്ളരിക്ക, തടിയങ്ക, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് തോന്നത്തില്ല. അത് അതിനോടൊപ്പം ബാക്കി പകുതി ഭാഗത്തിൽ കാൽ ഭാഗം മാത്രം നേരത്തെ പറഞ്ഞതുപോലെ ചോറോ അല്ലെങ്കിൽ
1: അല്ല, എനിക്ക് അതിലെ ഒരു സംശയമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചോറും ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാധനം ചോറ് തന്നെയെന്ന് പറയാമെങ്കിലും അത് ഒത്തിരി ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതുകൊണ്ട് ഒരു അഥവാ ഇച്ചിരി കൂടുതൽ ഉപയോഗിച്ചാലും കുഴപ്പമുണ്ട്.
0: കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു സാധനം കൂടുതൽ ഉപയോഗിച്ചാലും പഴയ എഫക്റ്റ് തന്നെ വരികയുള്ളൂ. ഇതിനകത്ത് അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അന്നജം കിട്ടുന്ന എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ അളവ് കുറച്ചിട്ട് നമുക്ക് രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ സഹായിക്കുന്നത് പച്ചക്കറികളാണ് കൂടുതൽ. പിന്നെ എല്ലാത്തിലും കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. പഴങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം, നല്ല മധുരമുള്ള പഴങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അധികം പഴുക്കാത്ത പേരയ്ക്ക, പച്ച നിറത്തിലെ ആപ്പിൾ, അങ്ങനെയുള്ള സാധനങ്ങൾ, മധുരം കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കാം.
1: ഓറഞ്ച് ഉപയോഗിക്കുന്നുണ്ട്.
0: ആ, അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോറിന് പകരം മറ്റെന്ത് കഴിച്ചാലും അതാണല്ലോ എന്ന് വെച്ചിട്ട് അളവ് കൂട്ടാൻ പാടില്ല. ഇതിപ്പോ എന്താ ശരിയായ രീതിയിൽ പോകും.
1: എനിക്ക് വേറെ സംശയം, പ്രോട്ടീന്റെ അളവ് നമ്മൾ ഈ കഴിക്കുന്നതിൽ നിന്നെല്ലാം വരും? ഞാനൊരു മുട്ടയൊക്കെ, ഒന്നോ രണ്ടോ മുട്ട ഒരാഴ്ച ഉപയോഗിക്കുന്നു.
0: അല്ല, പയറ്, പരിപ്പ്
1: അങ്ങനെയുണ്ട്.
0: അതെ, പയർ പരിപ്പിലെല്ലാം പ്രോട്ടീനുണ്ട്. നമ്മൾ തൈരോ പാലോ കുടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് പ്രോട്ടീനുണ്ട്. ഈവൻ നമ്മൾ കഴിക്കുന്ന ഈ ഇതിൽ പോലും പ്രോട്ടീനുണ്ട്. മില്ലറ്റ്സ് പോലെ
1: വേറെ തിരിച്ചൊരു സംശയം ചോദിക്കാം. എനിക്ക് 64 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പൊ 64 ഗ്രാം പ്രോട്ടീൻ വേണമെന്ന് ഞാൻ എടുത്ത് വായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു 64 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണം ഒരു ദിവസം കിട്ടുന്നുണ്ടോ?
0: 64 ഗ്രാമിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 50-55 എങ്കിലും കിട്ടിയാൽ നല്ലത്.
1: ഓ ശരി ശരി, അത് അങ്ങനെ ഒരു കണക്ക് പോലെ വെയിറ്റിനനുസരിച്ച് ഒരു കണക്ക് കണ്ടായിരുന്നു, അതാണ് ചോദിച്ചത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ എന്ന നിലയിലുള്ള മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളീയരുടെ ഭക്ഷണത്തിൽ ഏറ്റവും കുറവുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ള പോഷകങ്ങൾ എന്തൊക്കെയാണ്?
0: ഏറ്റവും കുറവായിട്ട് കണ്ടിട്ടുള്ള പ്രധാന പോഷകങ്ങളിലൊന്ന് പ്രോട്ടീൻ തന്നെയാണ്. നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദോശ ചട്നിയാണ് അതിൻ്റെ കൂടെ കഴിക്കുന്നത്. അതിന് പകരം അതിൻ്റെ കൂടെ ഒരു സാമ്പാറോ കടലക്കറിയോ ആണെങ്കിൽ അതിൻ്റെ പോഷകമൂല്യം കുറച്ചുകൂടെ കൂടുന്നു. അതുപോലെ അയൺ എല്ലാ ഏജ് ഗ്രൂപ്പിലും വിളർച്ച വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ചും ചില ജില്ലകളിലെല്ലാം ആൺകുട്ടികൾക്കാണ് വിളർച്ച, മറ്റു ചില ജില്ലകളിൽ പെൺകുട്ടികൾക്കാണ് വിളർച്ച. നമ്മുടെ പല കൗമാരപ്രായക്കാരും ബ്ലഡ് ഡൊണേഷൻ്റെ ഒക്കെ സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ അവർ വില്ലിങ്ങാണ്, പക്ഷേ ഹിമോഗ്ലോബിൻ നോക്കുമ്പോൾ 11-ൽ താഴെയാണ്. അത് അവരുടെ ആഹാര രീതിയുടെ ഇതുകൊണ്ട് തന്നെയാണ്. അതായത് പലപ്പോഴും പ്രഭാത ഭക്ഷണം അവർ കഴിക്കാറില്ല കോളേജിൽ പോകുന്ന ആ ഒരു സമയത്ത്. പിന്നെ ചിലപ്പോൾ രാവിലത്തെ പലഹാരം തന്നെ ആയിരിക്കും അവർ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത്. അവിടെയും ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല. വൈകുന്നേരം വരുമ്പോൾ പലപ്പോഴും ജങ്ക് ഫുഡിനോടായിരിക്കും അവർക്ക് താല്പര്യം. അപ്പോൾ നമുക്ക് പോഷകങ്ങൾ എപ്പോഴും കിട്ടുന്നത് നമ്മുടെ 3 പ്രധാന മീലുകളിൽ നിന്നാണ്, രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. അപ്പോൾ അതും 3ഉം പ്രോപ്പറായിട്ട് കഴിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളർച്ച പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ കാൽഷ്യം അതും വളരെ കുറവാണ്. പിന്നെ ചെറിയ പോഷണങ്ങളായിട്ടുള്ള നമുക്ക് എപ്പോഴും വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നുമാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ട വിറ്റാമിനുകളും ധാതുക്കളും ലഭിക്കുന്നത്. അപ്പോൾ അത് കഴിക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ കുറവ് തീർച്ചയായിട്ടും കാണുന്നുണ്ട്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അജയ് എന്നാണ്, കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്.
2: സംസാരിച്ചോളൂ.
3: വൈഫിന് വേണ്ടിയാണ്.
0: ചോദിച്ചോളൂ.
3: ഡോക്ടർ, ഇത് ശരിക്ക് വൈഫിന് ഷുഗർ ഉണ്ട്. അപ്പൊ നമ്മള് ഷുഗർ ഒരു 200-250 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഗുളിക കഴിച്ചിട്ട് അതിപ്പം കുറഞ്ഞിട്ടുണ്ട്, ഒരു 150-120 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ചോദിക്കേണ്ടത്, ഈ ഷുഗർ വരുന്നവരുടെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നുണ്ടല്ലോ, അപ്പൊ അത് പ്രോട്ടീനായ മുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാമോ? അത് എത്രത്തോളം കഴിക്കണം? അതേപോലെ റൈസ് കുറച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ആഹാരങ്ങളുടെ ക്രമം ഒന്ന് പറഞ്ഞു തരാമോ? അതൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു.
0: ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ഡയബറ്റിക് ഡയറ്റ് എന്നൊരു ഡയറ്റ് ഇല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആരോഗ്യകരമായ ഒരു ഭക്ഷണം ഭക്ഷണക്രമം, അതാണ് നമ്മൾ ശരിക്കും പ്രമേഹ രോഗികൾക്ക് വേണ്ടത്. അവിടെ നമ്മൾ രാവിലെ നമ്മളിപ്പോൾ കഴിക്കുന്ന അന്നജത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ പുട്ട് കൂടുതലെടുക്കും, അതിൻ്റെ കൂടെ പഴമായിരിക്കും കഴിക്കുന്നത്. അങ്ങനെയുള്ളതൊക്കെ മാറ്റണം, ചെറിയൊരു ചേഞ്ച് വരുത്തേണ്ടത്. ഇപ്പോൾ പുട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരു കാൽ ഭാഗം പുട്ടും ബാക്കി പയറോ കടലയോ എടുക്കുക. നമ്മളിപ്പോൾ ദോശയാണ് കഴിക്കുന്നതെങ്കിൽ ദോശയിൽ രണ്ട് ദോശ, അതിനോടൊപ്പം നിറച്ച് പച്ചക്കറികളിട്ട സാമ്പാർ. ഇഡ്ഡലിയാണെങ്കിലും അതുപോലെ അതുപോലെ ദോശയിൽ കുറച്ച് റാഗി കോരക് കൂടെ, റാഗി കൂടെ ചേർത്താൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. ദഹനം വളരെ സാവധാനമേ നടക്കുകയുള്ളൂ. അങ്ങനെ രാവിലെ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നുള്ളത് ഏറ്റവും അത്യാവശ്യം. ചില ആൾക്കാർ കൂടുതൽ വേവിച്ച ഭക്ഷണം കഴിക്കും, അങ്ങനെ കൂടുതൽ വെന്ത ചോറ് അതൊക്കെ വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂട്ടുന്നതാണ്. അതായത് ദഹനം പെട്ടെന്ന് നടക്കുന്നു, നമുക്ക് സാവധാനം ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് വേണ്ടത്.
3: അപ്പോൾ
0: അതുപോലെ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറയ്ക്കുക. മറ്റ് ഇലക്കറികളും അങ്ങനെ ജ്യൂസ് ആയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും നമുക്ക് എന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതല്ലല്ലോ. നമുക്ക് സാധാരണ ആയിട്ട് കിട്ടുന്ന പച്ചക്കറികളെല്ലാം നമുക്ക് കഴിക്കാം. എന്നും രണ്ട് പച്ചക്കറികളെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം, രണ്ട് തരത്തിലുള്ള പച്ചക്കറികൾ. അതൊരിക്കലും ഈ മെഴുക്കുപുരട്ടി പോലത്തെ ബോഡി വീക്ക് ആവുന്നത് ശരിക്കും പ്രോട്ടീനും ശരിയായ അന്നജവും കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഡയബറ്റീസിന് പ്രമേഹം വരുമ്പോൾ കുറച്ച് ക്ഷീണം ശരീരത്തിന് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പയറ്, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിൻ്റെ കൂടെ കടലയോ അങ്ങനത്തെ കോമ്പിനേഷൻ കഴിക്കുക. ദോശയുടെ കൂടെ സാമ്പാർ, അപ്പോൾ അതിൽ നിന്നുള്ള പരിപ്പ് കിട്ടുന്നു. അതുപോലെ തന്നെ കുറച്ച് ഒരു കപ്പ് മോരും വെള്ളമോ അല്ലെങ്കിൽ അരക്കപ്പ് തൈരോ ഉപയോഗിക്കാം. ഏതെങ്കിലും രണ്ട് തരത്തിലുള്ള പച്ചക്കറി കൊണ്ടുള്ള കറികൾ ഉപയോഗിക്കാം. രാത്രി ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും കഴിക്കുക. ഇപ്പോൾ ഗോതമ്പാണെന്നും പറഞ്ഞ അളവ് കൂടുതൽ കഴിച്ചാലും പ്രമേഹം കൺട്രോളിൽ വരത്തില്ല. മുട്ട കഴിക്കാം, രണ്ടോ മൂന്നോ മുട്ട ആഴ്ചയിൽ തീർച്ചയായിട്ടും കഴിക്കാം. മുട്ട, മത്സ്യം കഴിക്കാം, വറുത്തതല്ല, കറി വെച്ചത്.
2: വിളിച്ചതിന് നന്ദി. മാഡം, നേരത്തെ നമ്മൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം കേരളത്തിലെ അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ഇപ്പോൾ ഫോർട്ടിഫൈഡ് അരിയൊക്കെ റേഷൻ കടയിലൂടെ കൊടുക്കുന്നുണ്ട്. പല ആൾക്കാരും അത് തെറ്റിദ്ധരിച്ച് കേടായ അരിയാണെന്ന് വിചാരിച്ചെടുത്ത് കളയുന്നുണ്ട്. ഇപ്പോൾ പാല്, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പാല് അവൈലബിൾ ആണ്. ഇത്തരം ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്ല, എല്ലാവർക്കും അത് വേണമോ, അത് ആവശ്യമില്ലയോ?
0: ആദ്യം നമുക്കിവിടെ ഇങ്ങനെ ഒരു ഫോർട്ടിഫിക്കേഷൻ നടത്തിയത് നമ്മുടെ ഉപ്പിലാണ്. ഉപ്പിൽ അയഡിൻ ചേർത്ത്, അതായത് പണ്ട് നമുക്കിവിടെ ഒത്തിരി ഗോയിറ്റർ മാതിരിയുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. അയഡിൻ എന്ന് പറയുമ്പോൾ അത് ഗ്ലോബൽ അയഡൈസേഷനാണ്. ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഉപ്പ്, അതായത് നമ്മുടെ ഗോയിറ്റർ പോലുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പാലിലുണ്ട്, എണ്ണയിലുണ്ട്, റൈസിലും ഫോർട്ടിഫൈ ചെയ്യുന്നുണ്ട്. ആ ഫോർട്ടിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കുന്നത് അധികമായി ചേർക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിലുള്ളതിനേക്കാൾ കൂടുതൽ അധികമായിട്ട് നമ്മൾ ചേർക്കുന്നു. അപ്പോൾ അത്രമാത്രം ഡെഫിഷ്യൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലും സാധിക്കും. എന്തുകൊണ്ട് ഇത് ചേർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കത്തില്ല, നമ്മൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ സാമ്പത്തിക നിലയും ഇതിനൊരു പ്രധാന കാരണമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും താഴെത്തട്ടിലുള്ളവരുടെ ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൂടെ വരുന്ന ഗോതമ്പ് മാവിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് മാവിൽ അതിനകത്തും ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ താഴെയുള്ള ആൾക്കാരുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നമുക്ക് കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അത് പലരും എടുത്ത് കളയുന്നൊക്കെയുണ്ട്. പക്ഷേ ഓരോ സ്ഥലത്തും നമുക്ക് നോക്കുമ്പോൾ അറിയാം, അനീമിയ വളരെ കൂടുതലാണ് കൗമാരക്കാരുടെ ഇടയിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുടെ ഇടയിലും. കുഞ്ഞിന്

0: പാൽ കൊടുക്കുന്ന അവസ്ഥ സ്ത്രീകളുടെ രണ്ട് സ്പെഷ്യൽ കണ്ടീഷനാണല്ലോ. ആ സമയത്തെല്ലാം പുലർച്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കുന്നതിനും അതിനെ ശരിയാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ മാം,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: പേര് ഷീബ, സ്ഥലം ആറ്റിങ്ങൽ.
1: സംസാരിച്ചോളൂ.
2: മാം, എനിക്ക് മറ്റേ കണ്ണിന്റെ സൈഡിൽ കൊളസ്ട്രോൾ വരത്തില്ല, മറ്റൊരു ഡെപ്പോസിറ്റ് സാന്ദലാസ്മ എന്ന് പറയണ, അത് ഈ ഫുഡിന്റെ വരുന്നതിന്റെ കൊണ്ടാണ് ഇങ്ങനെ വരണത്?
0: അത് നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അത് സ്കിന്നിൽ കണ്ണിൻ്റെ അടുത്ത് തടിപ്പായിട്ട് കാണും. അങ്ങനെ ഉള്ളപ്പോൾ ഉടനെ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയാറുണ്ട്.
2: എനിക്കിപ്പോ കൊളസ്ട്രോൾ നോക്കിയപ്പോ അത്ര വലിയ തോന്നില്ല, 176 അത്രയൊക്കെ റേഞ്ച് ഉള്ളൂ. പക്ഷെ ഇത് കുറെ നാളെ കൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് വന്ന് ഒന്ന് വന്ന് ഒന്ന് വന്ന് ഇങ്ങനെ ചുറ്റിലും വന്നു.
0: അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട്, ന്യൂട്രിഷൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നും ആയിരിക്കില്ല. പിന്നെ ഏത് എപ്പോഴെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ?
2: കാണിച്ചിട്ടുണ്ട്, ഒരിക്കൽ പോയി അത് ചീണ്ടി കളഞ്ഞിട്ടുണ്ട് ആ കൊഴുപ്പേ. പക്ഷെ വീണ്ടും വീണ്ടും കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും എത്ര നമ്മള് ആഹാരം കൺട്രോൾ ചെയ്താലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും.
0: അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് ചികിത്സിപ്പിക്കേണ്ടതാണ്.
1: മാഡം, അതുപോലെ എണ്ണയുടെ ഉപയോഗത്തിൽ, നമ്മൾ പരമ്പരാഗതമായി വെളിച്ചെണ്ണയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, പിന്നെ പല മിക്സഡ് സീഡ് ഓയിൽസും ഉണ്ട്. അപ്പോൾ അവയുടെ ഉപയോഗം കുറേ ആൾക്കാർ പറയുന്നത് നല്ലതാണെന്ന്, കുറേ ആൾക്കാർ പറയുന്നത് മോശമാണ്, നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നു, വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് പറയുന്ന പല പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്?
0: ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉള്ള ഒരു സംഗതിയാണ് ഏത് എണ്ണ ഉപയോഗിക്കണം എന്നുള്ളത്. ഇപ്പോൾ ശരിക്കും പറയുന്നത് ഏത് എണ്ണയാണെങ്കിലും അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ന്യൂ ജനറേഷൻ ഓയിൽ, സൺഫ്ലവർ, സാഫ്ലവർ, അങ്ങനെ കുറേ എണ്ണകളൊക്കെ വന്നത്. പക്ഷേ ഇപ്പോൾ അത് അതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറയുക, അതെല്ലാം റിഫൈൻ ചെയ്ത എണ്ണകളാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, HDL കുറയും, അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയുന്നതിനോടൊപ്പം നല്ല കൊളസ്ട്രോളും കുറയുന്നതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിക്കുന്നവരിൽ ചില പഠനങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏതെണ്ണയാണെങ്കിലും എണ്ണയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 20 gram മാത്രം മതി ഒരാളിന്, പ്രായപൂർത്തിയായ ഒരാളിന്, അതായത് 4 teaspoon. നമ്മളിങ്ങനെ ശരിക്കും അളന്നിട്ടല്ല ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ വേണം, ഗർഭിണികൾക്ക് കൂടുതൽ വേണം, പക്ഷേ പ്രായമായ ആൾക്കാർക്ക് അതിൽ കുറച്ച് മതി. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏതെണ്ണയാണെങ്കിലും. പിന്നെ ഒന്ന്, ഇപ്പം ന്യൂ ജനറേഷനിൽ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നതൊക്കെ, അതിനകത്ത് ഒറസിനോൾ എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, അത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. റൊട്ടേഷൻ, ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മളും പല കറികൾക്കും പല മസാല ഉപയോഗിക്കുന്നത് പോലെ, ഇപ്പം 500 gram പാക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ 2-3 എണ്ണ വാങ്ങിച്ച് വയ്ക്കുക. സാലഡ് ഉണ്ടാക്കുമ്പം ഒളിവ് ഓയിൽ ഉപയോഗിക്കുക. വറക്ക്, നമ്മുടെ നാടൻ കേരള ഭക്ഷണം, അവിയലോ ഫിഷോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ബാക്കി നമുക്ക് കടലെണ്ണയോ റൈസ് ബ്രാൻ ഓയിലോ, അങ്ങനെ നമ്മൾ മാറി മാറി ഉപയോഗിക്കുമ്പോൾ എല്ലാ എണ്ണയുടെയും ഗുണം നമുക്ക് ലഭിക്കും. ഏതെണ്ണയാണെങ്കിലും അളവ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്.
1: അതുപോലെ ഈ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് വളരെ കെമിക്കൽ പ്രോസസ്സിൽ കൂടെയാണ്.
0: കെമിക്കൽ പ്രോസസ്സിൽ കൂടെയാണ്. ഇപ്പോൾ നമുക്ക് റൈസ് ബ്രാൻ എന്ന് പറഞ്ഞാൽ അരിയുടെ തവിടിൽ നിന്ന് എണ്ണ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സോൾവെൻ്റ് ഇടണം, അതിൽ നിന്ന് അത് എക്സ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ അത് വീണ്ടും നമുക്ക് റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മണം പോവും, ചിലപ്പോൾ രുചി പോവും. അപ്പോൾ അത് കൂടുതലായിട്ട് ആഡ് ചെയ്യണം. അങ്ങനെയാണ് ഈ റിഫൈൻഡ് ഓയിൽ എല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ പഴയ എണ്ണ തന്നെയാണ്. പക്ഷേ ഈ എണ്ണകൾക്കുള്ള ഒരു ഗുണം, പെട്ടെന്ന് കേടാവത്തില്ല. റിഫൈൻ ചെയ്ത എണ്ണകൾ, നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് നാളിരിക്കുമ്പോൾ കേടാവുന്നു എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെണ്ണയാണെങ്കിലും അളവ് കുറയ്ക്കും.
1: ചില ആൾക്കാർ കംപ്ലീറ്റ്ലി എണ്ണ നെയ്യ് അത്ര ഉപയോഗം കട്ട് ചെയ്യുമല്ലോ?
0: ഇല്ല, അത് ഒരു ഒട്ടും അഭിലഷണീയമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ നെയ്യാണെങ്കിൽ പോലും അല്പം, ഒരു 1/2 teaspoon ദിവസം ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റാണ് പൂരിത കൊഴുപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് പലരും ഒഴിവാക്കുന്നത്. പണ്ടുള്ള ആൾക്കാരെല്ലാം രാവിലെ നെയ്ക്കാപ്പിയാണ് കുടിച്ചുകൊണ്ടിരുന്നത്, കോഫിയിൽ കുറച്ച് നെയ്യിട്ട് കഴിക്കുമായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അൾസിമേഴ്സ് പോലുള്ളതൊക്കെ തടയാൻ തീർച്ചയായിട്ടും ഈ നെയ്യ് സഹായിക്കുന്നു എന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും കുട്ടികളുടെ ബ്രെയിൻ ഗ്രോത്തിന് നെയ്യ് ഏറ്റവും അത്യാവശ്യമാണ്. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡാണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും നല്ല ഒരു സാധനമാണെന്ന് പറഞ്ഞ് കൂടുതൽ കഴിക്കാതെ എല്ലാം മോഡറേഷൻ, മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ അതൊരിക്കലും ദോഷം ചെയ്യില്ല.
1: നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം, പേര് പറയാമോ? ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ, നമ്മുടെ ഇപ്പൊ വനിത മോഹൻ മാഡം ഉണ്ട്, സംസാരിച്ചു.
3: ഷുഗറ് ഉള്ളവർക്ക് ബിസ്ക്കറ്റ് രാവിലെ ചായക്ക് കഴിക്കാൻ പാടുന്നുള്ളതാണ്.
0: ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മൈദയും പഞ്ചസാരയും കുറച്ച് എണ്ണയും മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം. പിന്നെ ഒരു ഒന്നോ രണ്ടോ ആരോറൂട്ട് ബിസ്ക്കറ്റ്, ആരോറൂട്ടിൽ മധുരം കുറവാണ്, ആരോറൂട്ടെന്ന് പേരേ ഉള്ളൂ, അതിനകത്ത് ആരോറൂട്ടിൻ്റെ അളവും കുറവാണ്. എങ്കിലും രാവിലെ എണീക്കുമ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആരോറൂട്ട് ബിസ്ക്കറ്റ് കഴിക്കുക, അത്രയേ ഉള്ളൂ.
3: അല്ല, രാവിലെ സാധാരണ ഇപ്പോൾ എല്ലാവരും ഒരു 9 മണിക്കുള്ളിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്തായാലും കഴിക്കുക എന്നല്ല. അതിന്റെ മുമ്പേ ചിലർക്ക് ഈ ഗ്യാസിന്റെ ഗുളികയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ വിശപ്പിന്റെ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റും ചായയും പാടും എന്നുള്ളതാണ് ചോദ്യം. ബിസ്ക്കറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട്.
0: ബിസ്ക്കറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഒന്നും കിട്ടാനില്ല, അത്രമാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒന്നും ബിസ്ക്കറ്റിനകത്തില്ല.
3: പിന്നെ അതുപോലെ ഉലുവ, ജീരകം ഇതൊക്കെ ഉപയോഗിക്കാലോ?
0: ആ, ഉലുവ നല്ലതാണ്. ഉലുവ നമ്മുടെ ദോശമാവിക്കൂടെ ഉലുവ ഇടുക, മീൻ വയ്ക്കുമ്പോൾ, മത്സ്യം വയ്ക്കുമ്പോൾ അതിനകത്ത് ഉലുവ ഇടുക, അതിനെല്ലാം നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്.
3: അല്ല, ഈ കർക്കിടക മാസമാണ്, കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി വെക്കുമ്പോൾ അതിൽ ചെറുപയർ, ഉലുവ, ജീരകം ഇതൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കില്ല, അതിനൊന്നും ദോഷമില്ലല്ലോ.
0: ഇല്ല ഇല്ല, നമ്മുടെ ഗോതമ്പ് കഞ്ഞി വെക്കുമ്പോഴും, അല്ല ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി പയറും കഞ്ഞി വെക്കുമ്പോഴും അതിനകത്ത് അല്പം ഉലുവ ഇടാം.
3: അല്ല, തവിട് കളയാത്ത അരി വെക്കില്ല നമ്മൾ ഇപ്പൊ പറയണ്ടേ? വര ഈ മറ്റേ വാങ്ങണ അരികളുണ്ടല്ലോ, തവിട് കളയാതെ പലതും കിട്ടുമല്ലോ, അങ്ങനത്തെ അരികൾ വെച്ച് ഷുഗർ പേഷ്യന്റുകൾക്ക് പറയാ ചെയ്യാലോ?
0: അതെ, പക്ഷെ എന്ന് വെച്ചിട്ട് അളവ് കൂടുതൽ കഴിക്കരുത്, അളവാണ് പ്രധാനം. ഏതരിയാണെങ്കിൽ ചോറാണെങ്കിലും അളവ് കൂട്ടുക, അതുപോലെ വെള്ളം കൂട്ടുക, ചോറിന്റെ അളവ് കുറയ്ക്കുക. കഞ്ഞി എന്ന് പറയുമ്പോൾ അതിന്റെ കട്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. കൂടുതൽ വേകാനും പാടില്ല, നന്നായിട്ട് വേകാനും പാടില്ല കഞ്ഞി.
3: നവരനെല്ലിന്റെ അരി എന്നുള്ളത് പറയും.
0: നല്ലതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. ഇപ്പോ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എന്നിങ്ങ് അങ്ങനെ പല പർട്ടിക്കുലർ ഡയറ്റ് പ്ലാനും ആൾക്കാർ ശാസ്ത്രീയമായ ഒരു അഡ്വൈസ് ഇല്ലാതെ സ്വന്തമായിട്ട് എനിക്കിത് ആപ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് എടുക്കുന്നുണ്ട്. അതും കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം 1 വർഷത്തോളമൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറ്റ് പ്ലാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ?
0: നമുക്ക് ഒത്തിരി ഡയറ്റ് പ്ലാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഇതെല്ലാം ഫാറ്റ് ഡയറ്റാണ്. ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് എന്നും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാനേ അല്ല. മാക്സിമം 5-6 മാസം അല്ലെങ്കിൽ എത്ര കൂടിയാലും 1 വർഷം, അതിനേക്കാളും കൂടുതൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമുക്കങ്ങ് ബോറിംഗ് ആയി തുടങ്ങും അവസാനം. നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നല്ലേ പറയുന്നത്, നമ്മുടെ ആഹാരം എപ്പോഴും സന്തോഷമായിട്ട് കഴിക്കുക എന്നുള്ളത്. മരുന്ന് കഴിക്കുന്ന പോലെ നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇപ്പോൾ അത്കിൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റാണ്. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫാറ്റ് കൂടുതൽ കഴിച്ചിട്ട് ബാക്കിയെല്ലാം കുറയ്ക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രം കുറച്ച് ഉള്ള ഒരു ഡയറ്റ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ശരീരത്തിന് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇമീഡിയറ്റ് റിസൾട്ട് വരും. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയാണ്. കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കത് ശരീരത്തിൽ അപ്പം തന്നെ അതിൻ്റെ 1-5 കിലോ പെട്ടെന്ന് തന്നെ കുറയും. അത് പലപ്പോഴും കൊഴുപ്പായിരിക്കില്ല, വെള്ളം, വാട്ടർ ലോസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം പെട്ടെന്ന് എല്ലാവർക്കും റിസൾട്ട് പെട്ടെന്ന് വേണം. റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ടാണ് ഇവരിത് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഡയറ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പഴയപോലെ വെയിറ്റ് തിരിച്ചു വരും. നമ്മളെപ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ തുടങ്ങുന്നോ അപ്പോൾ ഈ വെയിറ്റ് തിരിച്ചു വരും. കീറ്റോ ഡയറ്റിലാണെങ്കിലും അതെ, കീറ്റോ ഡയറ്റിൽ 70% കൊഴുപ്പ് കഴിക്കാം എന്നുള്ളതാണ്. ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഒരു 16 hours

0: ബിക്കോസ് നമ്മുടെ ബോഡി ഒരു സ്റ്റാർവേഷൻ മോഡിലിട്ടിട്ട് 8 മണിക്കൂർ മാത്രം ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ കഴിക്കുക. ഇപ്പോൾ 7 മണിക്ക് കഴിച്ചാൽ അടുത്തത് 8 മണിക്കൂർ കഴിയുമ്പം വൈകുന്നേരം 3 മണിക്കോ 4 മണിക്കോ കഴിക്കുക എന്നുള്ളതാണ്. അതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാവും. ശരിക്കും ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. അളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടും, അവിടെ കാർബോഹൈഡ്രേറ്റ് മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. അത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്, എന്നും കൊണ്ടുപോകാൻ ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? എവിടെ നിന്നാണ്? സംസാരിച്ചോളൂ,
0: ചോദിച്ചോളൂ രേഷ്മ.
2: ഹലോ ഹലോ ഹലോ ഡോക്ടർ, എനിക്ക് 30 വയസ്സാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ രാവിലെ മോളുണ്ട് 10 വയസ്സായി. മോള് സ്കൂളിൽ വിടുന്ന ടൈമില് ഞാന് മോളെ കൂടെ ഫുഡ് കഴിക്കും. രാവിലെ കാപ്പി, എന്തെങ്കിലും ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള എന്തെങ്കിലും, അത് പിന്നെ സാമ്പാറോ കടലക്കറി എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒട്ടും, ഞാനൊന്ന് തളർന്ന് താഴെ വീഴുന്നത് പോലൊരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. രാവിലെ മാത്രമേ ഉള്ളൂ ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും ഷുഗറിന്റെ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണോ?
0: അതെന്തായാലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. പിന്നെ ഒരു കാര്യമുള്ളത്, അത്രമാത്രം നമ്മൾ ഫാസ്റ്റ്, രാത്രി എത്ര മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്? തലേ ദിവസം
2: രാവിലെ
0: അല്ല,
2: രാത്രി 8 മണിക്ക്.
0: രാത്രി 8 മണിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 12-13 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ ലെവൽ അങ്ങ് ഭയങ്കരമായിട്ട് താഴും ബ്ലഡിലെ. ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഫുഡ് കഴിക്കുമ്പം ഉണ്ടാകുന്ന ഒരു ഒരു ചേഞ്ച് ആയിരിക്കും. എന്തായാലും ഡോക്ടറെ ഒന്ന് കണ്ട് രക്തം ഒന്ന് പരിശോധിച്ചു നോക്കൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ ഹീമോ വിളർച്ച ഉണ്ടോ എന്നുള്ളതും ഒന്ന് നോക്കുക.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർ മൊത്തത്തിൽ ഓയിലും എണ്ണയും നോൺ വെജ് ഫുഡും ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങളുണ്ടോ?
0: ഇല്ല, മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ പലരും ദിവസം ഒരു വറുത്ത സാധനം കഴിക്കുന്ന ആൾക്കാരാണ്. ആ അത് മാത്രം കുറച്ചാൽ തന്നെ വ്യത്യാസം വരും. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 5% കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ലിവറിൽ ശേഖരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ചെറിയ സ്നാക്സൊക്കെ ഇല്ലേ, മുറുക്ക് അങ്ങനെയുള്ളതിലൊക്കെയാണ് ധാരാളം എണ്ണയുള്ളത്. അച്ചപ്പം, മുറുക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ചായയുടെ കൂടെ കഴിക്കുന്ന സാധനങ്ങൾ, പിന്നെ വൈകുന്നേരങ്ങളിൽ കഴിക്കുന്ന സാധനങ്ങൾ. എല്ലാവർക്കും വൈകുന്നേരം ഒരു ഭയങ്കര ഒരു വിശപ്പ് ഉണ്ടാവാറുണ്ട്. ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ക്രേവിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. അതെപ്പോഴും പലരും കഴിക്കുന്നത് ഇതുപോലത്തെ അൺഹെൽത്തി സാധനങ്ങളായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ 2-3 നേരം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ 2-3 കപ്പ് മധുരമില്ലാത്ത ലൈറ്റ് കോഫി കുടിക്കുന്നതും കുറയ്ക്കാനായിട്ട് നല്ലതാണ്. എന്തുകൊണ്ടാണ് എന്നറിയില്ല, പക്ഷേ ഫാറ്റി ലിവർ കുറയുന്നതായിട്ട് പല പഠനങ്ങളിലും കാണിക്കുന്നു. 2-3 കപ്പ്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയാമോ?
3: എന്റെ പേര് കാർത്തിക, സ്ഥലം കണ്ണൂർ ജില്ലയിലാണ്.
1: ആ സംസാരിച്ചോളൂ.
3: എനിക്ക് സംസാരിക്കാനുള്ളത് ആഹാരത്തിൽ നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്?
0: വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പണ്ട് നമ്മൾ വെളിച്ചെണ്ണയും വേറെ ഏതെങ്കിലും നല്ലെണ്ണയും കൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു.
3: എന്റെ വീട്ടില് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ആദ്യ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കല്.
0: അതെ, വെളിച്ചെണ്ണ നല്ലത് തന്നെയാണ്, പക്ഷെ അളവ് കൂടരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണ നമ്മൾ പ്രത്യേകിച്ചും ആട്ടി വെക്കുമ്പോൾ ഒരു ദിവസം എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു അളവില്ലല്ലോ. എണ്ണ തീരാറാവുമ്പോൾ വീണ്ടും ആട്ടി വെക്കുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ അധ്വാനമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എണ്ണ കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് നിയന്ത്രിക്കണം എന്ന് പറയുന്നത്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, ചില ഫുഡ് റീഹീറ്റ് ചെയ്യരുതെന്ന് പറയുമല്ലോ. ചില ആൾക്കാർ വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം ചോറുണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കും, പിന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പിന്നെയും പിന്നെയും ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റീഹീറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഫുഡുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നത്?
0: ഫ്രിഡ്ജിൽ നമ്മൾ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന സാധനം അടുത്ത ഒന്നോ രണ്ടോ ദിവസം കൂടെ നമുക്ക് ഉപയോഗിക്കാം. അതിന് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമുക്ക് എക്സസ് വരും എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി ഒരു മണിക്കൂറിനകം തന്നെ തണുപ്പിച്ച് പ്രത്യേക ചെറിയ പാത്രങ്ങളിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഓരോ ദിവസവും ആ പാത്രം എടുത്ത് അത് ഉപയോഗിച്ച് തീർക്കുക. സാധാരണ ചെയ്യുന്നത് അതെടുത്ത് ചൂടാക്കും, അതിൽ നിന്ന് കഴിക്കും, വീണ്ടും അതിനെ ചൂടാക്കും. അങ്ങനെയുള്ളത് ഒരിക്കലും അഭിലഷണീയമല്ല, നല്ലതല്ല. പക്ഷേ ഫ്രിഡ്ജിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ പെറ്റ് ബോക്സിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇലക്കറികൾ പലപ്പോഴും വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. ചീര പോലുള്ള സാധനങ്ങൾ, ഇപ്പോൾ മട്ടണൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ, ചിക്കൻ അങ്ങനെയുള്ളതൊക്കെ രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കാതിരിക്കും.
1: അതുപോലെ ഫ്രീസ് ചെയ്ത് ചിക്കനൊക്കെ ഫ്രീസ് ചെയ്തിട്ട് പെട്ടെന്ന് അത് തണുത്ത് വരാനായിട്ട് കുറേ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് അത് ഐസായിട്ടിരിക്കുമ്പോൾ തന്നെ വെള്ളത്തിലെടുത്തിട്ട് തിളപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് ശരിയാണോ?
0: അല്ല, നമ്മൾ തോയിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കുക എന്നുള്ളതാണ്. നേരത്തെ പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളത്.
1: അതുപോലെ വേറൊരു ശീലമാണ് അത് എടുത്ത് വെച്ച് തണുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പിന്നെ അത് ഫ്രീസ് ചെയ്യുക, പിന്നെയും ഫ്രീസറിൽ വെക്കുക.
0: അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് എപ്പോഴും മൈക്രോ വരാനുള്ള സാധ്യത. അതായത് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ എന്തായാലും ബാക്ടീരിയാസ് ഉണ്ട്. അത് അതിനകത്തേക്ക് കയറി അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിനകത്ത് കയറി ആക്ട് ചെയ്യും. അപ്പോൾ ഈ റൂം ടെമ്പറേച്ചർ ആയിരിക്കും തണുത്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് ആക്ഷൻ ഇല്ലാത്തത്. ആ റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് കേടാവും. അങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് കേടാവും, ക്രോസ് കണ്ടാമിനേഷനും വരും. അത് അടുത്തിരിക്കുന്ന വസ്തുവിനെ കൂടെ ചീത്തയാവും, ചീത്തയാക്കും, അത് ഫുഡ് പോയ്സൺ പോലുള്ളത് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ എടുത്ത സാധനം അന്ന് തന്നെ എടുത്ത് ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ്. റിപ്പീറ്റ് ഒരിക്കൽ ചൂടാക്കിയ സാധനം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു, വീണ്ടും ചൂടാക്കി വീണ്ടും ഫ്രിഡ്ജ്, അങ്ങനെയുള്ളത് ഒട്ടും നല്ലതല്ല, ആരോഗ്യകരമല്ല.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
4: ഹലോ, ഞാൻ കോട്ടയത്ത് നിന്ന് സുജാതയാണ്.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
4: ഹലോ
0: ഹലോ, ചോദിച്ചോളൂ.
4: ആ ഡോക്ടർ നമസ്കാരം.
0: നമസ്കാരം.
4: ഞാൻ 3 വർഷമായിട്ട് ഷുഗറിന് കൊളസ്ട്രോളിന് പ്രഷറിന് 3 മരുന്ന് കഴിക്കാം, 3 കൂടെ കണക്ഷൻ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പം ഞാൻ ഈയിടയ്ക്ക് നോക്കിയപ്പം HbA1c നോക്കിയപ്പോ 6.3, ഫാസ്റ്റിംഗില് ബ്ലഡിന്റെ അളവ് 114, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ 173 കണ്ടത്. പിന്നെ കൊളസ്ട്രോൾ നോക്കുമ്പോൾ HDL 50, LDL 58, ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അതിപ്പോ മരുന്ന് കഴിക്കാൻ പറഞ്ഞ് മരുന്ന് തന്നിരിക്കുക.
0: ഓക്കെ, മരുന്ന് കഴിച്ചിട്ടാണോ ഈ വാല്യൂ വന്നത്? മരുന്ന് അതോ അതിനു മുമ്പുള്ളതാണോ?
4: കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നല്ലപോലെ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്. 2 മണിക്കൂർ ഫുഡ് കൺട്രോളാണ്. ഞാൻ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്തപ്പോഴാണ് ഷുഗർ ഒക്കെ വന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത ആളായിരുന്നു.
0: HbA1c 6.3 എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നും ഉള്ളതല്ല, കൺട്രോൾഡ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, റിസൾട്ട് ചെയ്യുന്ന. അതെ, കൺട്രോൾഡ് ആയിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കണ്ടതിന് ശേഷം മരുന്ന് കൃത്യമായി കഴിക്കുക, ആഹാരവും അതുപോലെ നിഷ്ഠയായിട്ട് കഴിക്കുക. ഇപ്പോൾ ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് നമ്മളെ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്നാണല്ലോ പറയുന്നത്. ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ, പ്രമേഹം ആദ്യം വന്നു കഴിഞ്ഞാൽ, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ രക്തസമ്മർദ്ദത്തിലേക്ക് പോവും, പിന്നെ ചെറുതായിട്ട് കൊളസ്ട്രോൾ കൂടും. അതുകൊണ്ട് ഇത് 3 കണക്റ്റഡ് ആണ്.
1: വിളിച്ചതിന് നന്ദി. മാഡം, നമ്മൾ കടകളിൽ നിന്ന് ഫുഡ് ഐറ്റംസ് പാക്ക്ഡ് ആയിട്ടുള്ള പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ അത് ഒരിക്കലും നമ്മൾ അതിൽ ന്യൂട്രീഷൻ ലേബൽ വായിക്കാറില്ല. അതിൽ എത്ര കാലറീസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പ്രോട്ടീൻ, എത്ര ഷുഗർ, ആഡഡ് ഷുഗർ എത്രയാണ് എന്നുള്ളത് സാധാരണഗതിയിൽ ആൾക്കാർ നോക്കാറില്ല. അപ്പോൾ നമ്മൾ വളരെ പോഷക സമ്പുഷ്ടമാണ് എന്നൊക്കെ വിചാരിച്ച് വാങ്ങുന്നതിലെല്ലാം എണ്ണയും പഞ്ചസാരയും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ പീനട്ട് ബട്ടർ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പഞ്ചസാര എണ്ണ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ലേബൽ നോക്കുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്?
0: അതെ, നമ്മുടെ ഈ പാക്ക്ഡ് ഫുഡിനെല്ലാം ലേബൽ ഇപ്പോൾ വളരെ കമ്പൽസറിയാണ്. അതിനകത്ത് ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് എഫ് എന്നുള്ള ഒരു ലോഗോയാണ് കാണുന്നത്. വേറെ എന്തെങ്കിലും വിറ്റാമിനുകൾ ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരു ഗ്രീൻ ഡോട്ടായിരിക്കും, നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരു റെഡ് ഡോട്ടായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ബിസ്ക്കറ്റ് വിത്തൗട്ട് ഷുഗർ എന്ന് പറഞ്ഞാലും പലപ്പോഴും അതിനകത്ത് ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ആ ലേബൽ തീർച്ചയായിട്ടും വായിച്ച് നോക്കണം. അതിങ്ങനെ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളതാണ് ഏറ്റവും മേളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പോർഷനിൽ എത്ര സോൾട്ട് ഉണ്ട്, എത്ര ഷുഗറുണ്ട്, അതുമാത്രമല്ല അത് എത്ര പേർക്ക് കഴിക്കാം, പോർഷൻ സൈസ് എന്നുള്ളൊരു സംഗതിയുണ്ട്. നമ്മൾ ഈ ചെറിയ പാക്കറ്റിലൊക്കെ ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള പല സ്നാക്സും വാങ്ങുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ പോർഷൻ സൈസ് 3 എന്നായിരിക്കും കാണുന്നത്. നമ്മളത് ഒരാളിന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പോർഷനാണ് അത്രയും കാലറി പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ലേബൽ തീർച്ചയായിട്ടും വായിച്ചു. അതുപോലെ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും, അല്ലെങ്കിൽ നമ്മുടെ പാലിനും ബ്രെഡിനുമൊക്കെ അതിനകത്തും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്
1: ഇത്ര ദിവസത്തിനുള്ളിൽ
0: ഉപയോഗിക്കണം എന്നുള്ളത്.
1: അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ റസ്കും ചായയും യൂസ് ചെയ്യുന്ന, റസ്കിൽ പഞ്ചസാര ഇല്ല എന്ന് ഉപയോഗിച്ചിട്ട്. പക്ഷെ എൻ്റെ ലേബൽ നോക്കിയാൽ ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ ഷുഗറും ഉപ്പും ആണ് ഉള്ളത്,
0: കൂടുതലായിട്ടുള്ളത്. അതിനകത്ത് വെറും മൈദയും പഞ്ചസാരയും ഉപ്പും മാത്രം തന്നെയാണ്. നമ്മളിപ്പോൾ എല്ലാം സ്വീറ്റ് ബ്രെഡാണ്. ആ ബ്രെഡിനെ തന്നെയാണ് അവർ റസ്കാക്കി മാറ്റുന്നത്. ഏത് കടയിൽ പോയാലും വൈറ്റ് ബ്രെഡെന്ന് നമുക്ക് കിട്ടാറേ ഇല്ല, എല്ലാം സ്വീറ്റ് ബ്രെഡാണ്. അപ്പോൾ അതിനകത്തോട്ട് സ്വീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ചിലപ്പോൾ വീറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൽ പോലും പഞ്ചസാര കാരമലൈസ് ചെയ്ത് ആ വീറ്റിൻ്റെ കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും നമുക്ക് ലേബൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും.
1: അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
5: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
5: ആ, പേര് മിനി, വയനാട് ജില്ലയിലാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചു.
5: അപ്പൊ ഡോക്ടർ, എനിക്ക് സംശയം ഉണ്ട്. ഞാൻ ഇച്ചിരിവായിട്ട് കുറെ ആയിട്ട് എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പം വേണ്ട, അന്നേരം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് വൈകിന്ന് പോകണം എന്ന് തോന്നലാ. ഞാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഇനി എനിക്കൊരു കുറച്ച് നേരം ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കഴിയുമ്പോൾ, കാരണം എനിക്ക് പശു വെക്കില്ല, കാരണം നല്ല ഫുൾ ടൈം പണിയുള്ള ആളാ. അപ്പൊ ഇത് കഴിയുമ്പോ പിന്നെ ഞാൻ കുറച്ചെന്തെങ്കിലും പണി എടുത്ത് കഴിയുമ്പോൾ പിന്നെ വിശപ്പ്. അപ്പൊ ഞാൻ ഈ സാധാരണ ഒരു മനുഷ്യൻ 2-3 നേരം ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ഒരു 5-6 പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഇത് കഴിച്ചു കഴിയുമ്പം എല്ലാ കൂട്ടം പണിയും ഞാൻ എടുക്കും. അപ്പൊ ഇതെടുത്ത് ഇത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ വൈകിന്ന് പോക്ക് തന്നെ. അപ്പൊ ഇതുവരെ ഞാനിപ്പോ കൊറേ ഹോമിയോ മരുന്ന് ഈ കോഴിക്കോട് കാരപ്പറമ്പില് അവിടുന്ന് പോയി ഞാൻ കൊറേ ഹോമിയോ മരുന്ന് കഴിച്ചു. അപ്പൊ എനിക്ക് ചെറിയൊരു മാറ്റം വന്നായിരുന്നു. പിന്നെ എനിക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നായിരുന്നു, ഞാൻ പോക്ക് നിർത്തി. അപ്പൊ എനിക്ക് അത് ഇപ്പോഴും പഴയ പോലെ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പ്രഷറോ ഷുഗറോ ഒക്കെ അതൊക്കെ നോക്കി അടുത്തും നോക്കി. അപ്പൊ ഇതൊക്കെ എനിക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല, എല്ലാം നോർമലായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഒരു കൊളസ്ട്രോൾ ഒരു 218 പറഞ്ഞു. വേറെ ഷുഗർ ഇല്ല, ഷുഗർ 82 ഉള്ളൂ. പിന്നെ പ്രഷർ നോർമൽ ആയിരുന്നില്ല, പ്രഷർ താന്നു വരിക. അങ്ങനെ പോണത്.
0: ഇതെന്തായാലും ഒരു ഡോക്ടറെ ഒന്ന് കൊണ്ട് പരിശോധിപ്പിക്കുക കേട്ടോ, എന്താണ് എന്ന് കണ്ടുപിടിക്കണമല്ലോ. പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ചിലപ്പോൾ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചാൽ ഉടനെ നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നുക, അതുപോലെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് എന്താണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ആഹാര കാര്യത്തിൽ മാറ്റം
1: വരുത്തുക. നന്ദി മാഡം. സ്ത്രീകളിൽ ഇപ്പോൾ പോസ്റ്റ് മെനോപോസ് ഉണ്ടാകുന്ന അസ്ഥിക്ഷയം തടയാനായിട്ട് കാൽഷ്യം അടങ്ങിയ ഭക്ഷണക്രമം നമുക്ക് എങ്ങനെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും?
0: തീർച്ചയായിട്ടും മെനോപോസ് സമയമാകുമ്പോഴത്തേക്കും പലർക്കും ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി കാണാറുണ്ട്. പക്ഷേ ഇതിന് അടിത്തറ ഇടുന്നത് ശരിക്കും കൗമാരപ്രായത്തിലാണ്. ആ സമയത്താണ് നമ്മുടെ മാക്സിമം ബോൺ മാസ് വരേണ്ടത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പെൺകുട്ടികൾക്കാണെങ്കിലും കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. കാൽഷ്യം കൂടുതലുള്ളത് നമ്മളെ എല്ലാ പയർ പരിപ്പ് സാധനങ്ങളിലുമൊക്കെ ഉണ്ട്. മില്ലറ്റ്സിനകത്ത് ധാരാളം കാൽഷ്യമുണ്ട്, റാഗിയിൽ ധാരാളം കാൽഷ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഡോക്ടർ കുറച്ച് നാളത്തേക്ക് കഴിക്കാൻ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഡോസേജും എല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഇതിനകത്തൊരു പ്രശ്നമുള്ളത് എല്ലാം നമ്മൾ കഴിച്ചാലും അത് നമ്മുടെ ബോഡി എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു, എത്രത്തോളം അത് ഉപയോഗിക്കുന്നു, അത് ഡെപ്പോസിറ്റ് ആകുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. സപ്ലിമെൻറ്റ്സ് എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം.
1: ഓക്കെ, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
6: നമസ്കാരം മാഡം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് സ്ഥലം പറയാമോ?
6: ഞാൻ അൽഫോൺസ, കൊല്ലം ജില്ലയില് ശൂരനാട് വയ്യാങ്കര എന്നാ വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
6: നമസ്കാരം മാഡം.
0: നമസ്കാരം.
6: ഞാനൊരു ഡയബറ്റിക് രോഗിയാണ്. അപ്പൊ എനിക്ക് അതിന്റെ ആഹാര രീതികളെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്.
0: കൺട്രോൾഡ് ആണോ ഡയബറ്റീസ്? ഞാൻ ഇതിനു മുമ്പ് പല സംശയങ്ങൾ ചോദിച്ചപ്പോഴും അതിന്റെ ആഹാര രീതി പ്രത്യേകം പറഞ്ഞിരുന്നു. അത് കേട്ടോ?
6: ഇല്ല, ഞാൻ എനിക്ക് അവിടെ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. എന്റെ വീടിന്റെ ഫ്രണ്ടില് പണി നടക്കുന്നു.
0: അപ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നേരത്തെ ഭക്ഷണവും കഴിക്കാതിരിക്കരുത്, കൃത്യസമയത്ത് കഴിക്കുക. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം, പക്ഷെ അളവ് കുറയ്ക്കണം. കൂടുതലായിട്ട് അന്നജം എന്ന് പറയുമ്പോൾ നമ്മൾ ഇഡലിയോ ദോശയോ പുട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല, അളവ് കൂടാൻ പാടില്ല. ഇപ്പം 4, 5 ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മാക്സിമം 2 or 3. അതിനോടൊപ്പം കഴിക്കുന്നത് ഒരിക്കലും, ഇപ്പോൾ ഇഡ്ഡലി ദോശയാകുമ്പോൾ ചട്നിയേക്കാളും കൂടുതൽ നല്ലത് സാമ്പാറോ കടലക്കറിയോ അങ്ങനെയുള്ള സാധനങ്ങളാണ്. പുട്ടാണെങ്കിൽ അതിനോടൊപ്പം പയറ്. അപ്പോൾ ഒരു പുട്ടിൻ്റെ അളവ് കുറയ്ക്കുക, പയറ് കുറച്ച് കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ പുട്ട കടല അങ്ങനെയുള്ളതായിരിക്കണം. ഇടനേരങ്ങളിൽ വേണമെങ്കിൽ മോരും വെള്ളം കുടിക്കാം. 11 ആകുമ്പോൾ മോരും വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഒരു ടൊമാറ്റോയോ തക്കാളി അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കും രണ്ട് തരം. നമ്മുടെ സാധാരണ നാടൻ രീതിയിൽ കിട്ടുന്ന, നമ്മുടെ ചുറ്റും കിട്ടുന്ന ഏതെങ്കിലും പച്ചക്കറികൾ കൊണ്ടുള്ള രണ്ട് കറികൾ, ഒരു ഇലക്കറിയും വേറൊരു കറിയും. തീർച്ചയായിട്ടും 2 പച്ചക്കറികളെങ്കിലും കഴിച്ചിരിക്കണം. അത് കഴിക്കുന്നുണ്ടോ? ചോറായിരിക്കും കൂടുതൽ എല്ലാവരും കഴിക്കുന്നത്. ചോറിന്റെ അളവാണ് കുറയ്ക്കേണ്ടത്.
6: ഉച്ചയ്ക്ക് ഞാൻ ഒരു പിടി ചോറ് കഴിക്കും. അത് നമുക്ക്, എനിക്ക്, ഞാനൊരു പിന്നെ ബ്ലൈൻഡ് കൂടാ, അപ്പൊ നമുക്ക് തരുന്നതല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ.
0: അതിനോടൊപ്പം പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം. ഇപ്പൊ സാലഡ് ആയിട്ടും കഴിക്കാം, നമ്മുടെ വെള്ളരിക്കയൊക്കെ അരിഞ്ഞത്.
6: സാമ്പാറോ അവിയലോ ഒക്കെ കാണും, പിന്നെ ബീറ്റ്റൂട്ടോ ഒക്കെ തോരൻ കാണും, പിന്നെ പയറരിഞ്ഞ് തോരൻ വെക്കുന്നത് കാണും.
0: അങ്ങനെയുള്ള കറികൾ കഴിക്കാം.
6: മീൻകറി കാണും, മീൻകറി കാണും. പിന്നെ രാത്രിയിലേ മാഡം നമുക്ക് ഈ ചുമന്നരിയിട്ട് കഞ്ഞിയായിട്ട്
0: കുടിക്കാം, പക്ഷെ അളവ് പ്രധാനം, കട്ടി കൂടാൻ പാടില്ല. അരിയും പയറും കൂടെ ഇട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
6: അതുപോലെ ഞാൻ മധുരം ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഈ ബൂസ്റ്റ് കുടിക്കാൻ പറ്റുമോ?
0: ബൂസ്റ്റ് മുഴുവൻ പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ്. അതെ, നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഒക്കെ നല്ലതാണ്. കഞ്ഞി കഴിയുന്നതും കുറച്ചിട്ട് ഉപ്പുമാവ് പോലുള്ളത് കഴിക്കുക.
1: ഓക്കെ, താങ്ക് യു മാഡം. ഇമോഷണൽ ഈറ്റിംഗ് അല്ലെങ്കിൽ സ്ട്രെസ് ഈറ്റിംഗ് എന്നൊരു അവസ്ഥയുണ്ടല്ലോ, നമ്മുടെ ഭക്ഷണക്രമവും മാനസികാവസ്ഥയായിട്ട് ബന്ധമുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ചില ആൾക്കാർ ഒന്നും കഴിക്കാതാവും, ചില ആൾക്കാർക്ക് ഫുഡിലോടായിരിക്കും ഒരു ക്രേവിങ്, ആ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും അവർക്കൊരു സമാധാനം കിട്ടുന്നത്. സ്ട്രെസ് ഈറ്റിംഗ് എന്ന് തന്നെ പറയും. ഒബീസിറ്റിക്ക് ഒരു പ്രധാന കാരണം ഇന്നത്തെ സ്ട്രെസ് ഈറ്റിംഗ് ആണ്. ഓഫീസിലെ സ്ട്രെസ്, വീട്ടിലെ സ്ട്രെസ്, ഇതിലെല്ലാം അവർ പരിഹാരം കാണുന്നത് ഒരു ഫുഡിലാണ്.
1: ഐസ്ക്രീം,
0: മധുരം കൂടുതൽ കഴിക്കുക, മധുരം കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നുക, അങ്ങനെയുള്ള സ്ട്രെസ് ഈറ്റിംഗ്. നമ്മളത് മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്താലേ പറ്റൂ. അതുപോലെ നൈറ്റ് ഈറ്റിംഗ് സിൻഡ്രോം, രാത്രി ഉള്ള ഫുഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫുഡ് കഴിക്കുക. ഇപ്പോൾ എല്ലാവരും ലേറ്റായിട്ടാണല്ലോ ഉറങ്ങുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു സ്നാക്ക്, സ്വീറ്റായിട്ടുള്ള ഒരു സ്നാക്ക് എന്തെങ്കിലും കഴിക്കുക. ഇതെല്ലാം ഓവർ വെയ്റ്റിന് ഒരു പ്രധാന കാരണമാണ്. പിന്നെ മൂഡ് മാറ്റുന്നത്, നമുക്കിപ്പോൾ ചോക്ലേറ്റൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ അതൊരു മൂഡ് എലിവേറ്ററാണ്. ചില സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് അതുപോലെ നമ്മളെ ഡള്ളാക്കുകയും ചെയ്യും. ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ട്.
1: അതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. ചിലർക്ക് അലർജി, ചില ഫുഡ് ഐറ്റംസിനോട് അലർജി കാണും, ഗ്ലൂട്ടൻ

0: അലർജി കാണും, ലാക്ടോസ് ഇൻടോളറൻസ് കാണും. അപ്പം ഇത്തരം ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആ ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
1: അത് തന്നെയാണ്. ഇപ്പോൾ ഗ്ലൂട്ടൻ അലർജി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡാണ്, അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാതെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ, ബ്ലോട്ടിങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് എലിമിനേഷൻ ഡയറ്റ് എന്നാണ് പറയുന്നത്. ഗ്ലൂട്ടൻ ഉള്ള സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഗോതമ്പ്, നമ്മുടെ മൈദ, അങ്ങനെയുള്ള സാധനങ്ങൾ, റൈസ് ആൻഡ് റൈസ് പ്രോഡക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഓട്സിനകത്ത് ഗ്ലൂട്ടൻ ഇല്ല, പക്ഷേ ഈ മാനുഫാക്ചറിങ് സമയത്ത് ചിലപ്പോൾ അതിനകത്ത് കുറച്ചെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബീഫ് അലർജി ഉണ്ടാക്കുന്നവരുണ്ട്, അത് ബീഫിലെ പ്രോട്ടീൻ അലർജി, ഡയറി പ്രോഡക്ട്സ്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ ആ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഉടനെ ലൂസ് മോഷനായിട്ട് പോവുക. അതെല്ലാം അവോയ്ഡ് ചെയ്യുക. എന്താണോ നമുക്കങ്ങനെ ഒരു അലർജി പോലെ ഉണ്ടാക്കുന്നത്, അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്.
0: പൊതുവിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, ഷുഗർ കുറയ്ക്കുക, എണ്ണ ഉപയോഗം മോഡറേറ്റ് ആയിട്ട് നിലനിർത്തുക, പ്രോപ്പർ എക്സസൈസ്, വെള്ളം.
1: അതെ, ഒരു ശരിക്കു പറയുകയാണെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിനുള്ള, അതായത് നമ്മുടെ അധ്വാനവുമായിട്ട് നോക്കിയിട്ട് വേണം എത്ര കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ. ഹാർഡ് വർക്കേഴ്സിന് കൂടുതൽ കഴിക്കാം, നമ്മളെല്ലാം സെഡൻറ്ററി ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, അവർക്കൊരു മിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റും ഉയർന്ന അളവിലെ പ്രോട്ടീനും മിതമായ അളവിൽ കൊഴുപ്പുമുള്ള ഒരു ഭക്ഷണ രീതി, അതിനോടൊപ്പം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വൈവിധ്യം എന്നുള്ളതാണ്, പല തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതുണ്ട്. നമുക്ക് വേണ്ട ഒരു 44 ന്യൂട്രിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ മാത്രം കഴിച്ചാൽ പോരാ, വൈഡ് വെറൈറ്റി, പല തരം സാധനങ്ങൾ ഉപയോഗിക്കുക.
0: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം മാറുന്ന ഭക്ഷണശീലങ്ങളും ആരോഗ്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹനാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി നൽകിയ ഡോക്ടർ അനിത മോഹനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. സ്റ്റുഡിയോയിൽ ഡോക്ടർ അനിത മോഹനോട് സംസാരിച്ചത് MS ആശ. സാങ്കേതിക സഹായം ഡീപ് മനോജ്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം അരുണ ബേവി.
3: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ, കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
4: BCom, BBA, BCA, BSW, BA English, BSc സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
4: ക്രൈസ് കോളേജ്, വിഴിഞ്ഞം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് മഞ്ഞക്കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി സൌജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യാൻ മന്ത്രിസഭായോഗ തീരുമാനം. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങളടങ്ങിയ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 മുതൽ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. ഗവൺമെന്റ് നിയമ കലാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ്

0: തിരക്ക് പരിഹരിക്കുന്നതിന് 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ. സെപ്റ്റംബർ 11 മുതൽ 27 വരെ ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരു മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: കൂട്ടുകാരി.
2: ഇന്നത്തെ കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആരോഗ്യവും ശരീരസൗന്ദര്യവും നിലനിർത്തുക എന്നത് നമ്മുടെ എല്ലാം ഒരു പൊതു ലക്ഷ്യമാണ് അല്ലേ? അതിനായി നമ്മൾ യോഗ ചെയ്യാറുണ്ട്, ജിമ്മിൽ പോകാറുണ്ട്, വീട്ടിൽ തന്നെ വർക്കൗട്ടുകൾ ചെയ്യാറുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ കൂടുതൽ ആകർഷകമായ മറ്റ് ഫിറ്റ്നസ് മാർഗങ്ങൾ തേടി പോകാറുമുണ്ട്. അത്തരത്തിൽ ശരീരത്തിന്റെ കരുത്ത്, വഴക്കം, സന്തുലിതാവസ്ഥ എന്നിവ കൂട്ടുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു വ്യായാമ മുറയാണ് പിലാറ്റിസ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ പുതുമയുള്ളതായി തോന്നുന്നുണ്ടോ? എങ്കിൽ എന്താണ് പിലാറ്റിസ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? ഇതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്താണ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് സെവിൽ ജിഹാൻ.
3: നമസ്കാരം.
4: നമസ്കാരം.
3: വളരെ വ്യത്യസ്തമായ, കൂടുതൽ പേരിങ്ങനെ പഠിച്ചു വരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്, പിലാറ്റിസ്. പിലാറ്റിസ് എന്ന് കേൾക്കുമ്പോൾ വീഡിയോ റീൽസിലെ ഇൻസ്റ്റയിലെ എല്ലാം ഈ വേർഡ് കേൾക്കുന്നുണ്ട്, ബട്ട് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് എന്താണ് എന്ന്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു തരുമോ എന്താണ് ഇത്?
4: ഇതൊരു ഫോം ഓഫ് എക്സസൈസ് ആണ് പിലാറ്റിസ്. ഇത് ജോസഫ് പിലാറ്റിസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വേൾഡ് വാർ 1 സമയത്ത് ജർമ്മനിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോം ഓഫ് എക്സസൈസ് ആണ്. പിലാറ്റിസ് എന്തുകൊണ്ട് യൂസ്ഫുൾ ആണ് എന്നുള്ളത്, ഹോസ്പിറ്റൽ ബെഡ്സിൽ അന്നത്തെ കാലത്ത് സോൾജേഴ്സിന് പെട്ടെന്ന് റീഹാബിലിറ്റേറ്റ് ആവാതെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്പ്രിംഗ്സ് അറ്റാച്ച് ചെയ്തിട്ട് അവരെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിച്ചു തുടങ്ങി.
3: ബെഡിൽ തന്നെ
4: കിടന്നുണ്ട്. അപ്പം അവരുടെ ആ ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യാനും അവരുടെ കോർ മസിൽസ്, നമ്മുടെ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസും പിന്നെ നമ്മുടെ ജോയിൻസിനെ ഒരുമിച്ച് പിടിക്കുന്ന ചെറിയ മസിൽസും ഉണ്ട്. ഈ മസിൽസിനെ ഒന്നും നമ്മൾ അധികം വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ദാറ്റ് നമ്മുടെ കോർ ഫിറ്റ്നസ് എത്ര നല്ലതാണോ, നമ്മുടെ സ്പൈൻ എത്ര സ്റ്റേബിൾ ആണോ, അത്രയും ഹെൽത്തി ആയിരിക്കും നമ്മൾ. അപ്പം നമ്മുടെ സ്പൈനിനെയും നമ്മുടെ മൊബിലിറ്റിയെയും സ്റ്റെബിലിറ്റിയെയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു ഫോം ഓഫ് ഫിറ്റ്നസ് ആയിരുന്നു പിലാറ്റീസ്. അതിനെ അന്ന് അദ്ദേഹം കൺട്രോളജി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ തന്നെ ബോഡിയും നമ്മുടെ മസിൽസിനെയും നമ്മുടെ മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഒരു 80 വയസ്സായി കഴിഞ്ഞ ഒരാൾക്കും പിലാറ്റീസ് ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തമായി ടോയ്ലറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണം. ഒരു അസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റണം. ആ ഒരു ഫംഗ്ഷനാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടാണ് പിലാറ്റീസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഉണ്ടാക്കിയ സ്റ്റുഡിയോയുടെ തൊട്ട് താഴെ ബാലി ഡാൻസേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഇത് ചെയ്യാൻ ഒരു താല്പര്യം തുടങ്ങിയപ്പം അദ്ദേഹം ഇതിനെ കുറച്ച് മോഡിഫൈ ചെയ്തു. കോർ ഫിറ്റ്നസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ആർട്ട് ഫോമാണ് ബാലി. അപ്പൊ ബാലി ഡാൻസേഴ്സിന്റെ ഫിറ്റ്നസും എല്ലാം കൂട്ടാനും കൂടെ വേണ്ടി ഇതിനെ മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇത് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനും എക്സ്ട്രീം ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബാലി ഡാൻസേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് എക്സസൈസ് ആയി മാറി. 10 വയസ്സുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ 6 വയസ്സുള്ള ഒരു കുട്ടി മുതൽ 85-ഓ 90-ഓ വയസ്സുള്ള ഒരു അമ്മയോ അച്ഛനോ വരെ ഈ പിലാറ്റീസ് എന്ന് പറഞ്ഞ ഫോം ഓഫ് എക്സസൈസ് ചെയ്യുന്ന അവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാം. അതുമാത്രമല്ല, ആൾക്കാർ എവിടെയാണോ, ഏത് പോയിന്റ് ഓഫ് ദെയർ ഫിറ്റ്നസ്സിലാണെങ്കിലും, അവരൊരു ബിഗിനർ ആണെങ്കിലും ഇന്റർമീഡിയറ്റ് ലെവലുള്ള ആൾക്കാരാണെങ്കിലും അഡ്വാൻസ്ഡ് പ്രോ ആത്ലീറ്റ്സ് ആണെങ്കിൽ പോലും അവർക്ക് പിലാറ്റീസിൽ നിന്ന് ഗുണം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം നമുക്ക് സ്പ്രിംഗ്സ് മാറ്റി, റെസിസ്റ്റൻസ് മാറ്റി, ലോഡ് മാറ്റി ഓരോ ആൾക്കാർക്കും വർക്ക്ഔട്ട്സ് അവരുടെ രീതിയിൽ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഗുണം. പിന്നെ നമ്മൾക്ക് അഡീഷണലി ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പോസ്ചർ അലൈൻമെന്റ്, നമ്മുടെ ശരീരത്തിന്റെ പോസ്റ്റർ, പിന്നെ നമുക്ക് ഈ ഇത്രയും കൂനുള്ള ആൾക്കാരാണെങ്കിലും ഹിപ്പ് മൊബിലിറ്റി ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിലും സ്പൈനിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ നെക്കിന്റെ ബാക്കിലുള്ള സി സ്പൈനിന് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഈ ലംബാർ റീജിയനിൽ ഇരുന്നിട്ടുള്ള പണിയെടുക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അവരുടെ സ്പൈൻ മൊബിലിറ്റി വർദ്ധിപ്പിക്കാനും അതിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനും ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്ന ഒരു ഫോം ഓഫ് എക്സസൈസ് ആണ്.

0: എങ്ങനെയാണ് സ്നേഹ ഇതിലേക്ക് വരുന്നത്?
1: ഞാൻ ഒരു ഡാൻസറാണ്. അപ്പം ഒത്തിരി ഭരതനാട്യം സ്റ്റേജസിൽ കളിച്ചതിന് ശേഷം എനിക്ക് കാലിൻ്റെ അടിയിൽ രണ്ട് സർജറി വരെയുണ്ട്, ചെറിയ മൈനർ സർജറിയാണ്. ആ ഒരു മാസം എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റിയില്ല, പിന്നെ എനിക്ക് ജിമ്മൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ റീസർച്ച് ചെയ്തു 2016 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എക്സസൈസ് ചെയ്യണം. അന്ന് ഞാൻ പിലാറ്റീസ് ഡിസ്കവർ ചെയ്തതാണ്. അത് ഞാൻ അന്ന് മാറ്റിൽ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഒരു സ്റ്റുഡിയോയിൽ പോയി റിഫോമർ പിലാറ്റീസ് ഓസ്ട്രേലിയയിൽ ചെയ്തു തുടങ്ങി. പുറത്ത് പഠിച്ചിരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഞാനിത് ആദ്യമായി കാണുന്നത്. ആദ്യത്തെ ഒരു സെഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് വളരെ നല്ല ഒരു ഫുൾ ബോഡി വർക്ക്ഔട്ട് കിട്ടിയെന്ന് മാത്രമല്ല, കുറേ വ്യത്യാസങ്ങൾ എന്നിൽ തോന്നി. നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടല്ല നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്ന നമ്മുടെ സ്ട്രെസ് ഹോർമോൺ, അത് കുറച്ച് വെച്ചിട്ട് നമുക്ക് എക്സസൈസസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ മൈൻഡ് ടു മസിൽ കണക്ഷൻ, നമ്മുടെ നെർവസ് സിസ്റ്റം ടു ആർ മസിൽ കണക്ഷൻ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റണം. ഒരു കൊച്ചുകുട്ടിക്ക് സ്റ്റെപ്പ് വഴി താഴെ ഇറങ്ങുമ്പോൾ നോക്കി നോക്കി ഇറങ്ങേണ്ട ആവശ്യമില്ല, അവർക്ക് പെട്ടെന്ന് ഓടി ഇറങ്ങാം. പക്ഷെ പ്രായം കൂടുന്തോറും നമ്മൾ നോക്കി നോക്കി ഇറങ്ങും. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രൊപ്രയോസെപ്ഷൻ, അതായത് നമ്മുടെ മൈൻഡ് ടു മസിൽ കണക്ഷൻ വീക്കർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കണക്ഷനെ റീഡെവലപ്പ് ചെയ്യാനും പിലാറ്റീസ് ഹെൽപ്പ് ചെയ്യും എന്നെനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ ഞാൻ നാട്ടിലേക്ക് മൂവ് ചെയ്തത് 2022. അപ്പം ഞാനിവിടെ നോക്കുകയുണ്ടായി, എല്ലാ എക്വിപ്മെൻസും ഉള്ള, അതായത് റിഫോമേഴ്സ്, കാഡിലാക്സ്, ഇതെല്ലാം പിലാറ്റീസിൻ്റെ കുറേ എക്വിപ്മെൻസിൻ്റെ പേരുകളാണ്. ട്രപ്പീസ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ട്രപ്പീസ് ടേബിൾ ഉണ്ട്, ഒരു വലിയ മെഷീനാണത്. പിന്നെ കോംബോ ചെയർസ് എന്ന് പറഞ്ഞ ഈ പെഡിലുള്ള ചെയറുകളുണ്ട്. അപ്പൊ ഈ ചെയറുകളും എല്ലാം ഉള്ള ഒരു സ്റ്റുഡിയോ അന്ന് ഞാൻ ഇവിടെ നോക്കിയപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് മുതലേ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണം, തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങണം, കാരണം എനിക്ക് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സിറ്റിയാണിത്. കുറേ പേരുണ്ട് ഇവിടെ ഓസ്റ്റിയോപൊറോസിസ്, ബോൺ റിലേറ്റഡ് ഇഷ്യൂസ്, ജിമ്മി പോകുമ്പോൾ ഒരു പേടി, അതായത് എന്നെ അവർ ആൾക്കാർ ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയൊക്കെ ഉള്ള കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലിവിടെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു സേഫ് സ്പേസ് ആയി വന്ന് ഒരു ടെൻഷനും ഇല്ലാതെ മൈൻഡിനെ കാം ആക്കി വെച്ച് അതിനനുസരിച്ചുള്ള വർക്ക്ഔട്ട്സ് ചെയ്യാൻ പറ്റണം എന്നെനിക്ക് തോന്നി. അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ് ഈ പിലാറ്റീസ് സ്റ്റുഡിയോ.
0: നമ്മുടെ ഒരു ഡ്രീം ആയിരിക്കുമല്ലോ അന്ന് മുതൽ തുടങ്ങി നോക്കി നമുക്ക് ഇത് ചെയ്യാന്നുള്ളത്, അതൊരു യാഥാർത്ഥ്യമായിട്ട് ഇപ്പൊ കണ്ടു, അതിങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ, എങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്?
1: എനിക്ക് ഒത്തിരി റീസർച്ച് ചെയ്തിട്ട് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു, കാരണം ഞാൻ വളരെയധികം മെഷീൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 10 ഞാൻ പിലാറ്റീസ് ചെയ്യുന്നുകൊണ്ട് ഞാൻ ഏത് രാജ്യത്ത് ട്രാവൽ ചെയ്താലും ആ സ്ഥലത്തെ ഒരു സ്റ്റുഡിയോ പോയി കണ്ട് അവിടുത്തെ മെഷീൻസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നുമുണ്ട്. ബിക്കോസ് എന്റെ മനസ്സിൽ ഇതിന്റെ ഒരു വൈവിധ്യമാർന്ന മെഷീൻസ് ഉണ്ട്, അപ്പൊ ഏത് മെഷീനാണ് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു താല്പര്യം, ഒരു പാഷൻ പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്റെ എക്വിപ്മെന്റ്സ് എല്ലാം UK നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഏറ്റവും നല്ല എക്വിപ്മെന്റ്സ് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വരുത്തി. എക്വിപ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും, ട്രെയിനിങ് രീതിയുടെ കാര്യത്തിലാണെങ്കിലും, ട്രെയിനേഴ്സിന്റെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും, അവരുടെ സർട്ടിഫിക്കേഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു വിധത്തിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അത്രയും നല്ല ഹൈ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് നല്ല സ്ട്രെസ് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ, നമ്മൾ ഈ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമോ, അത് വരുമ്പോൾ ആൾക്കാർ അതിനെ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും വറിയും ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ചെയ്തു വന്നപ്പോൾ തിരുവനന്തപുരത്തെ ആൾക്കാർക്ക് നമ്മുടെ ക്ലാസ്സസ് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ ഒരു ക്ലയന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒത്തിരി ഫിറ്റായി, മെലിഞ്ഞു, ടോൺ ആയി എന്ന് കസിൻ സിസ്റ്റർ പറഞ്ഞു എന്ന്. ആ ഒരു വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നു ആൾക്കാരെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. മിക്കവാറും ഉള്ള ആൾക്കാർ നമ്മുടെ കൂടെ സെഷൻസ് പിന്നെയും പിന്നെയും എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും അവസാനം ക്വാളിറ്റി ഓഫ് ക്ലാസ്സസ് എത്ര നല്ലതാണ് എന്നിരിക്കും ആൾക്കാരുടെ ഒരു റിസെപ്ഷൻ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എംപതിയുള്ള ട്രെയിനേഴ്സ് വേണം. ചിലപ്പോൾ ചില ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പോൾ അവരെ നോക്കി കാണുന്ന രീതിയിലൊരു എംപത്തി വേണം. നമ്മുടെ ഈ കോർട്ടിസോളും സ്ട്രെസ് ഹോർമോണും കൂട്ടി നമ്മൾ ഓൾറെഡി ജോലിയിൽ 10-12 വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട്, ഞാൻ ന്യൂട്രിഷനിസ്റ്റും കൂടെയാണ്, അവരത് കഴിഞ്ഞിട്ട് എന്ത് ഫുഡ് കൺസ്യൂം ചെയ്യുന്നോ അത് ഓട്ടോമാറ്റിക്കലി ഫാറ്റ് ആയിട്ട് തന്നെ പോയി സ്റ്റോർ ആവും. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് കുറച്ച് കൂടും, കാരണം മസിൽ വർക്ക് ഉള്ളത് കൊണ്ട്. പക്ഷേ മെന്റലിയും കൂടെ നമ്മൾ സ്ട്രെസ്ഡ് ആയാൽ പിന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന എല്ലാ ആഹാരവും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. കാരണം നമ്മുടെ ശരീരത്തിന് തോന്നും എന്തോ പ്രശ്നം വരുന്നുണ്ട്, ഇപ്പം സേവ് ചെയ്ത് വെക്കാം, ആഹാരം പിന്നെ ആവശ്യമുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഹെൽപ്പിംഗ് കോപ്പിംഗ് മെക്കാനിസം ആണ്. അത് കഴിയുമ്പോൾ എല്ലാ മാസവും കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഓടിച്ച് ട്രാഫിക്കിൽ ജിമ്മി പോകുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ടോണിങ് കിട്ടുന്നില്ല, എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ആ സ്ട്രെസ് ഹോർമോണിനെ നമ്മൾ കുറച്ച് വെച്ചിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനെ നമ്മുടെ മസിലിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റണം. ആ ഒരു കണക്ഷൻ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ബോഡി എക്സസൈസിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. ആ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യുന്നത് പിലാറ്റീസ് ആണ്. ഇപ്പോൾ ഒത്തിരി ഡോക്ടേഴ്സ് നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്നുണ്ട്, ഒത്തിരി സർജൻസ് വരുന്നുണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു 10 hours ചിലപ്പോൾ സർജറിയിൽ നിൽക്കുന്ന സമയത്ത് അവർ അറിയുന്നില്ല സമയം പോകുന്നത്. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അവരുടെ ഈ പെയിൻ എല്ലാം കൂടെ ക്യാച്ചപ്പ് ചെയ്യുന്നത്. ആ പെയിൻ എല്ലാം കൂടെ വെച്ചിട്ടാണ് അവർ ചിലപ്പോൾ സ്റ്റുഡിയോയിൽ വരിക. എല്ലാ മണിക്കൂറും സെഷൻ കഴിഞ്ഞിട്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും, ഐ ഫീൽ റിഫ്രഷ്ഡ്, എനിക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് തോന്നുന്നു, ഫൈനലി എനിക്കൊരു വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ നമ്മുടെ തന്നെ ബോഡിയിലേക്ക് ഉള്ളിലേക്ക് നോക്കുന്ന ഒരു ഫോം ഓഫ് ഫിറ്റ്നസ് ആണ് പിലാറ്റീസ്. എല്ലാ സ്റ്റാൻഡ് സ്റ്റില്ല് വെച്ച് നമ്മൾ നമുക്ക് വേണ്ടി ആ ടൈം സ്പെൻഡ് ചെയ്യണം, നമ്മുടെ ശരീരത്തിനും ഹെൽത്തിനും വേണ്ടി. അപ്പം ആ ഒരു ഇൻ പേഴ്സൺ കെയറും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് ഫിറ്റ്നസ് ആണ് പിലാറ്റീസ്. പിന്നെ എൻ്റെ സ്റ്റുഡിയോയിൽ നമ്മൾ മാക്സിമം കാമിങ് മ്യൂസിക്, അതേപോലെ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു കാമിങ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ ആൾക്കാർക്ക് അവിടെ വന്നിട്ട് കറക്റ്റായിട്ട് മൈൻഡ് മസിൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ കോർ മസിൽസിനെ അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സ് അതിലേക്ക് പോകണം. അപ്പോൾ പിലാറ്റീസിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി USP എന്ന് പറയുന്നത് ഈ മൈൻഡ് മസിൽ കണക്ഷനും കൂടെയാണ്.
0: നമ്മളിപ്പോൾ പല ടൈപ്പ് ഓഫ് എക്സസൈസ്, ചിലർ കളിക്കാൻ പോകുന്നുണ്ട്, യോഗ ചെയ്യുന്നവരുണ്ട് സ്ഥിരമായിട്ട്, പിന്നെ റെഗുലർ ജിം പോകുന്നുണ്ട്. പിലാറ്റീസിന് ഇതിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്?
1: നമ്മുടെ സ്ട്രെങ്ത് ബിൽഡിംഗ് എക്സസൈസും കൂടെയാണ് പിലാറ്റീസ്. നമ്മൾ എക്വിപ്മെന്റ് പിലാറ്റീസ്, മെഷീൻ വെച്ച് പിലാറ്റീസ് ചെയ്യുമ്പോൾ അത് റിഫോർമർ ആയിക്കോട്ടെ, കാഡിലാക് ആയിക്കോട്ടെ, കോംബോ ചെയർ ആയിക്കോട്ടെ, നമ്മൾ സ്പ്രിങ്സിൽ ലോഡ് കയറ്റിയിട്ടാണ് എക്സസൈസസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്തും കൂടെ നമ്മുടെ ബോഡിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിലാറ്റീസ് നമ്മളെ ഫങ്ഷനാലിറ്റിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടുക മാത്രമല്ല പിലാറ്റീസിൻ്റെ ഗുണം, നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളെ സ്ട്രോങ്ങർ ആക്കുക, നമ്മൾക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ. ഇപ്പോൾ പറഞ്ഞ ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ കാർഡിയോ വാസ്കുലർ എക്സസൈസസ് ആണത്. അതായത് അവരുടെ ഹാർട്ട് റേറ്റ് കൂട്ടിയിട്ട് കാലറീസ് ബേൺ ചെയ്യുക ആ ഒരു മണിക്കൂറിൽ, അതാണ് ആ എക്സസൈസിൽ അവർ ചെയ്യുന്നത്. ഇപ്പോൾ 7 days കാർഡിയോ വാസ്കുലർ ചെയ്താൽ എന്ത് പറ്റും? ബോഡിയിൽ എക്സ്ട്രീം സ്ട്രെസ് ഉണ്ടാവും. അത്രയധികം കാർഡിയോ വാസ്കുലർ വെച്ച് മാത്രം നമുക്ക് മസിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റില്ല, മസിൽ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ പറ്റില്ല, നമ്മുടെ കോർ മസിൽസ് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആ കാർഡിയോ ആ ഒരു മണിക്കൂർ നമുക്ക് കാലറി ബേൺ ചെയ്യാൻ പറ്റും. ആ കാലറി ബേൺ ചെയ്തിട്ട് വരുമ്പോൾ ഇഞ്ചുറി ഏറ്റവും കൂടുതൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ ആ ഒരു സെഷൻ ചെയ്ത് കഴിഞ്ഞിട്ട്, ബാഡ്മിന്റൺ ആണെങ്കിലും പിക്കിൾ ബോൾ ആണെങ്കിലും പാഡിൽ ആണെങ്കിലും ടെന്നിസ് ആണെങ്കിലും, അത് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം പിലാറ്റീസ് വന്ന് ചെയ്യുമ്പോൾ അവരുടെ മൊബിലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, അവരിന്നലെ കാർഡിയോ വാസ്കുലർ ചെയ്തു, അവരുടെ സ്റ്റെബിലിറ്റി മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് കിട്ടുന്നുണ്ട്, അവരുടെ പോസ്ചറൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ പറ്റും, സ്ട്രെച്ചിങ് അവർക്ക് കൊടുക്കാൻ പറ്റും. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ട്രോമ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സ്ട്രീം കാർഡിയോ വാസ്കുലർ എന്ത് ചെയ്താലും നമ്മുടെ ബോഡിക്ക് ട്രോമ വരുന്നുണ്ട്. എന്തൊരു സോർട്ട് ഓഫ് എക്സേർഷനിലും നമ്മുടെ ബോഡിക്ക് ഒരു ട്രോമയുണ്ട്. അതിനെ നമ്മൾ റിയലൈൻ ചെയ്തിട്ട് ബോഡീനെ ഫുൾ സ്റ്റെബിലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, സ്ട്രെങ്ത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, എന്നിട്ടാണ് ബാക്കി ഇനി എന്ത് എക്സേർഷൻ ഉണ്ടെങ്കിലും ചെയ്യുന്നത്. എല്ലാ എക്സ്ട്രീം അത്ലീറ്റ്സ് ആണെങ്കിലും ക്രിക്കറ്റേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നാൽ, ഈയിടെ 2023 വേൾഡ് കപ്പ് സമയത്ത് നവംബറിൽ ഹാർദിക് പാണ്ഡ്യ എന്ന് പറഞ്ഞ നമ്മുടെ ഫാസ്റ്റ് ബോളർ ടീമിലെ വൈസ് ക്യാപ്റ്റന്, അദ്ദേഹത്തിന് ഇഞ്ചുറി വന്ന കാരണം അദ്ദേഹത്തിന് ടീമിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അദ്ദേഹം ആദ്യം പോയി ചെയ്തത് പിലാറ്റീസ് ആണ്. അത് എല്ലായിടത്തും വീഡിയോസ് വരെ ഉണ്ട് അതിന്റെ. കാരണം അത് റീഹാബിലിറ്റേഷനും ഹെൽപ്പ് ചെയ്യും. ഇഞ്ചുറി കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ പിലാറ്റീസ് ആണ്. കാരണം ഫിസിയോതെറപ്പിയുടെ ഒരു എക്സ്ട്രാ വിങ് ആണ് പിലാറ്റീസ്. നമ്മൾ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഓസ്ട്രേലിയൻ ഫിസിയോതെറപ്പി ആൻഡ് പിലാറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ തന്നെ ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. അവരാണ് ഈ മെഷീൻസിന്റെ ചീഫ് ആർക്കിടെക്ട്സും. അപ്പോൾ അവർക്കറിയാം ഫിസിയോതെറപ്പി പെർസ്പെക്റ്റീവിൽ നിന്ന് എന്ത് തരം സൈസുള്ള ആൾക്കാർക്ക് വരാം, എന്തൊക്കെ തരം മോഡിഫിക്കേഷൻസ് ചെയ്യണം. സോ വളരെ ഫിസിയോതെറപ്പി ബേസ്ഡ്, ആനറ്റോമിക്കലി ഡ്രിവൻ, നമ്മുടെ ബോഡി പാർട്സ് അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെഷീൻസും എക്സസൈസസും. സോ കോൺഷ്യസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം. ഇഞ്ചുറി വന്നാൽ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റണം. ഈ കാര്യങ്ങളിലെല്ലാം പിലാറ്റീസ് എന്നുള്ളൊരു എക്സസൈസ് ഫോമിന്റെ ബാലൻസ് ആവശ്യമാണ്. ഒരാൾക്ക്
0: ഇഞ്ചുറി വരുമ്പോൾ നമുക്ക് പിന്നിനി എക്സസൈസോ എന്തെങ്കിലും ചെയ്യാൻ ഭയങ്കര പേടിയായിരിക്കും.
1: അതെ, ആ ഒരു പേടിയേ വേണ്ട സ്റ്റുഡിയോയിൽ വരുമ്പോൾ. കാരണം എന്താ വെച്ചാൽ, നമുക്ക് അവരുടെ അനുസരിച്ച് അവരേത് പോയിന്റ് ഓഫ് ദെയർ ലൈഫിലാണോ, അവർക്ക് എന്ത് പ്രശ്നമുണ്ടോ ആ ഒരു ദിവസം, ഈ

0: ആഴ്ച നമുക്കുള്ള എനർജി അല്ലായിരിക്കും അടുത്ത ആഴ്ച ഉള്ളത്.
1: അതെ,
0: അപ്പൊ ഈ ആഴ്ചത്തെ വർക്ക്ഔട്ട്സ് ചിലപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ആ ഒരു ആഴ്ചകളിലെയോ ക്ലാസ്സുകളിലെയോ വ്യത്യാസത്തിൽ തന്നെ നമ്മൾ എക്സസൈസസ് മാറ്റിക്കൊടുക്കും. അപ്പോൾ ഇഞ്ചുറി ആയിട്ട് വരുന്ന ഒരാൾക്ക് അവരുടെ ആ ഒരു പോയിന്റ് ഓഫ് ഇഞ്ചുറി നമുക്ക് ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അതിനെ പാസീവ്ലി സ്ട്രെങ്തൻ ചെയ്യാനോ പറ്റും. പ്രഗ്നന്റ് ആയിട്ടുള്ള വിമന് പ്രീനേറ്റൽ പോസ്റ്റ് നേറ്റൽ കേസസ് എത്രയോ വരുന്നു. പിലാറ്റീസിൽ നമുക്ക് ഡയാസ്റ്റിസിസ് റെക്ടായി, അതായത് ഈ സി സെക്ഷൻ വരുമ്പോൾ ഉള്ള കട്ട് കാരണം ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെങ്ത് ലോസ് ഉണ്ട് ഇൻ ദി ആബ്ഡോമിനൽ റീജിയൻ, അതിനെ നമുക്ക് റീഗെയിൻ ചെയ്യാനും റീഡെവലപ്പ് ചെയ്യാനും പറ്റും.
1: സ്ത്രീകളെ സംബന്ധിച്ച് പ്രസവം കഴിഞ്ഞിട്ട് വയറിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ, നോർമലി എല്ലാരും അത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര്, അതിലൊക്കെ എങ്ങനെയാണ് ഇത്
0: ഹെൽപ്പ് ചെയ്യുന്നത്? പാസീവ്ലി നമുക്ക് ഒരു ബോഡി പാർട്ടിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ എനർജി ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ ലോവർ ബോഡിയിൽ നിന്ന് അപ്പർ ബോഡിയിലേക്കും അപ്പർ ബോഡിയിൽ നിന്ന് ലോവർ ബോഡിയിലേക്കും എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ആബ്ഡോമിനൽ റീജിയനിൽ എക്സസൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് ലോവർ ബോഡി എക്സസൈസസിലും നമ്മളുടെ ആബ്സ് എന്ന് പറയുന്ന നമ്മുടെ കോർ മസിൽസ് ഇൻ ആർ സ്റ്റമക്ക് റീജിയൻ, അതായത് നമ്മളിപ്പം ആബ്സ് എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ സിക്സ് പാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, അത് പുറത്തെ ലെയർ ആണ്, അത് റെക്ടസ് ആബ്ഡോമിനസ് ആണ്. അതിന്റെ ഉള്ളിൽ ട്രാൻസ്ഫേഴ്സസ് ആബ്ഡോമിനസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോർസെറ്റ് പോലെ ഒരു ബെൽറ്റ് പോലെ പിടിച്ചു വെച്ചേക്കുന്ന മസിൽ ഉണ്ട്. അതിന്റെ തൊട്ട് പുറകിൽ നമ്മുടെ സ്പൈനിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മസിൽ ഉണ്ട്, നമ്മുടെ ഓർഗൻസിനെ എല്ലാം പിടിച്ചു വെക്കുന്ന പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞ മസിലും ഉണ്ട്, ലങ്സിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഡയഫ്രം ഉണ്ട്. ഈ മസിൽസിനെയും കൂടെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്താലേ നമുക്ക് കോർ സ്റ്റെബിലിറ്റി കിട്ടൂ.
1: പക്ഷെ ഈ ഒരു അവയർനെസ് ഇല്ലാതെയാണ് പലപ്പോഴും ആളുകൾ നോർമൽ എക്സസൈസ് ചെയ്യുന്നത് അല്ലെ, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാതെ.
0: നമ്മൾക്ക് അതിന്റെ ആവശ്യം വരേണ്ടതല്ല, ഒരു ട്രെയിനർ അതിനാണുള്ളത്. നമുക്കൊരിക്കലും ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മുടെ എല്ലാ എക്സസൈസിനും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ട്രെയിനേഴ്സിന് അത്രേ അറിവ് വേണം, അവർക്ക് ഇതിനെപ്പറ്റിയുള്ള മാക്സിമം അവയർനെസ് വേണം. ഒരു പോസ്റ്റ് നീറ്റൽ പേഷ്യന്റ് വരുമ്പം അവരെ വേറെ ഒരു ആളുടെ കൂടെ അതേപോലത്തെ വർക്ക്ഔട്ട്സ് കൊടുക്കാൻ സാധിക്കില്ല, അത് ചെയ്യരുത്. പക്ഷെ എന്നും പറഞ്ഞാൽ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അവർക്ക് പറ്റിയ എക്സസൈസസും മോഡിഫിക്കേഷൻസും ഓരോ എക്സസൈസിന്റെ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഡീപ്പ് മസിൽ അവയർനെസ് ഉള്ള ഒരു ട്രെയിനറിനെ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ പിലാറ്റീസിലെ നമ്മളെ കോർ ഫൗണ്ടേഷൻ തന്നെ നോളജ് ഓഫ് ദി അനാറ്റമി ഓഫ് എ ഹ്യൂമൻ ബീങ് ആണ്. ആനറ്റോമിക്കൽ നോളജ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഓക്കെ പാസീവ്ലി നമുക്ക് നമ്മുടെ ഇന്നർ തൈസ് അഡക്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ അബ്ഡക്ടേഴ്സും ഗ്ലൂട്ട്സും വർക്ക് ചെയ്യുമ്പോഴും എനർജി ട്രാൻസ്ഫർ നമ്മുടെ കോറിലേക്ക് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു അവയർനെസ് ഉള്ളത് കൊണ്ട് പാസീവായിട്ട് നമ്മൾ ഇനിഷ്യലി ആ കോർ മസിൽസിനെ ട്രെയിൻ ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അവരൊരു സ്റ്റേജിൽ അവർക്ക് സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്ന ഒരു എബിലിറ്റി കിട്ടുമ്പോൾ അവർ തന്നെ നമ്മളോട് പറയും, എനിക്ക് ഫൈനലി എന്റെ കോർ എനിക്കിപ്പോ ഫീൽ ആവുന്നുണ്ട്, അവിടെ ഒന്നും ഇല്ലാന്നായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്, ഇത്രയും നാളും ഒരു ബ്ലോബ് പോലെ ഇങ്ങനെ കിടക്കുകയായിരുന്നു, ഇപ്പൊ എനിക്കത് ഫീൽ ആവാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറച്ച് കൂട്ടും. ആ ഒരു ഡിസൈനിങ് പ്രോസസ് എന്ന് പറയുന്നത് ക്ലയന്റ് സ്പെസിഫിക് ആണ്, ഓരോ ആൾക്കാരുടെ ശരീരത്തിനനുസരിച്ച് നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യണം.
1: കൂടുതലും സമയം ഇരുന്നുള്ള ജോലികൾ ചെയ്യുന്നവരാണല്ലോ, അത് സ്പെസിഫിക്കലി പിലാറ്റീസിലേക്ക് വരുമ്പോൾ എങ്ങനെയുള്ള എക്സസൈസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്?
0: കൂടുതൽ ഇരിക്കും എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്യൂ അപ്പോൾ ഉള്ളത് സ്പൈൻ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ പെൽവിക് റീജിയൻ, പെൽവിക് ഫ്ലോർ മസിൽസ്. അപ്പൊ നമ്മൾ അവർക്ക് ഒത്തിരി സ്പൈൻ സ്റ്റെബിലിറ്റി ആൻഡ് സ്പൈൻ മൊബിലിറ്റി എക്സസൈസസ് കൊടുക്കും. അവരുടെ സ്പൈനിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ സ്പൈനിനെ മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൊബിലിറ്റി മസിൽസും ഉണ്ട്, സ്പൈനിനെ സ്റ്റേബിൾ ആയിട്ട് അവിടെ പിടിച്ചു വെക്കുന്ന ഓരോ ഡിസ്കിന്റെ ഇടയ്ക്ക് മസിൽസ് ഉണ്ട്, ആ മസിൽസിനെ നമ്മൾ വർക്ക് ചെയ്യണം. അതിന്റെ മൂവ്മെന്റ് കുറയുന്നത് കൊണ്ടാണ് അവർക്ക് സ്ട്രെയിൻ വരുന്നത്. എല്ലാ വീക്ക് മസിലിനും ഒരു ഓവർ സ്ട്രെയിൻഡ് മസിൽ തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. ഏതോ ഒരു മസിൽ ഓവർ സ്ട്രെയിൻഡ് ആവുന്നത് കൊണ്ടാണ് വേറൊരു മസിൽ വീക്ക് ആവുന്നത്. അപ്പൊ നമുക്ക് വീക്ക് ആവുന്ന മസിലിനെ മാത്രം സ്ട്രെങ്ത് കൂട്ടിയാൽ പോരാ, ഓവർ സ്ട്രെയിൻഡ് ആയിട്ടിരിക്കുന്ന മസിലിനെ റിലാക്സ് ചെയ്യിക്കാനും പറ്റണം. സോ സ്പൈനിന്റെ കാര്യം പറയുമ്പോൾ സി സ്പൈൻ, അതായത് നമ്മുടെ കഴുത്തിന്റെ പുറകിലുള്ള സ്പൈനിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നമ്മുടെ കഴുത്തിന്റെ മസിൽസ് ഡീപ്പ് നെക്ക് ഫ്ലെക്സസ് വീക്ക് ആയിരിക്കും, അതുകൊണ്ടാണ് പുറകിലത്തെ സ്പൈൻ ഓവർ സ്ട്രെയിൻഡ് ആയി വരുന്നത്. അപ്പൊ നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലെ മസിൽസ് നമ്മൾ സ്ട്രോങ് ആക്കുകയും വേണം, സ്പൈനിനെ നമ്മൾ റിലാക്സ് ചെയ്യിക്കാനും പറ്റണം. അതേപോലെ ലംബാർ റീജിയൻ, സെക്കൻഡ് ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പൈൻ, അതിന്റെ ആ ആർച്ചിൽ ഇഷ്യൂസ് വരുന്നത് ആൾക്കാർ ഇരിക്കുന്നതിന്റെ പോസ്ചർ തെറ്റാ. അപ്പൊ ആ പോസ്ചർ കുറേ നമ്മൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ നമ്മുടെ സിറ്റ് ബോൺസിലല്ല ഇരിക്കുന്നത്, എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിലോട്ടോ ഒക്കെ ആയിരിക്കും ആ ഒരു ആർച്ച് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പൈനിന് ആക്ച്വലി ഒരു നാച്ചുറൽ ആർച്ചുണ്ട്. ആ ആർച്ചിലാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.

0: ആർച്ചിൽ നിന്ന് മാറുമ്പോൾ ആ ഒരു റീജിയൻ ഓഫ് ദ സ്പൈൻ മാത്രമല്ല ബാക്കിയുള്ള റീജിയൻസിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലോവർ ബാക്ക് പെയിൻ വരുമ്പോൾ ഇവൻച്വലി അതൊരു നെക്ക് പെയിനിലേക്ക് മാറും എപ്പോഴെങ്കിലും. ആ ഒരു പിടുത്തം നമ്മുടെ പെൽവിക് ഫ്ലോറിലെ നമ്മുടെ കാലിലോട്ടും വരും, അപ്പോഴാണ് ചെറിയ ചെറിയ സയാറ്റിക് അതുപോലത്തെ ഇഷ്യൂസും വരുന്നത്. ആ ഒരു നെർവ്സ് ആണല്ലോ ട്രാവൽ ചെയ്യുന്നത്, സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ സ്പൈനൽ കോഡ് ഉള്ളത് തന്നെ. അപ്പോൾ ആ സ്പൈനൽ കോഡിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിന്റെ കൂടെയുള്ള മസിൽസ് ഉള്ളതുകൊണ്ട്. സോ നമ്മൾ അവർക്ക് പോസ്ചർ കറക്ഷൻ എക്സസൈസസ് കൊടുക്കും, സ്പൈൻ മൊബിലിറ്റി എക്സസൈസസ് കൊടുക്കും, സ്പൈൻ സ്റ്റെബിലിറ്റി എക്സസൈസസ് കൊടുക്കും, പെൽവിക് ഫ്ലോർ മസിൽസിനെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കും, അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും ഫംഗ്ഷനാലിറ്റിയും വർക്ക് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ അവരുടെ ട്രെയിനിങ് ഡിസൈൻ ചെയ്യുക.
1: പൊതുവിൽ ഉള്ള ഒരു സംശയം, ഇത് സ്ത്രീകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണോ?
0: അങ്ങനെയല്ല, ഒട്ടുമല്ല. എന്റെ സ്റ്റുഡിയോയിൽ തന്നെ ഒത്തിരി ക്ലയൻസ് മെയിൽസ് ആണ്. അവർ വരുന്നത് അവരുടെ ഈ വർക്ക് കാരണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫുട്ബോൾ കളിച്ചിട്ട് ഒത്തിരി ഇഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് ഷോൾഡർ ഡിസ് അലൈൻമെന്റും ഒക്കെ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്കും അവരുടേതായ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും കൂടെയാണ് അവർ വരുന്നത്. മെസ്സി, റൊണാൾഡോ, വിരാട് കോഹ്ലി, ഹാർദിക് പാണ്ഡ്യ, എത്രയോ അത്ലീറ്റ്സ് പിലാറ്റീസ് അവരുടെ സ്കെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അവരെല്ലാം അത് ചെയ്യുന്നതിന്റെ കാരണം അതിന് എല്ലാവർക്കും ഗുണങ്ങളുള്ളത് കൊണ്ടാണ്. ഒട്ടും ജെൻഡർ ഡിഫറൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ കൂടുതൽ അത് പഠിക്കാൻ വരുന്നതിന്റെ കാരണം ആ ഒരു എംപത്തി കോഷ്യന്റ് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും. അവർക്കെല്ലാം വന്ന് സേഫ് ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റണം, അൾട്ടിമേറ്റ്ലി നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റണം. അതിനാണ് നമ്മൾ ഒരു ഫിറ്റ്നസ് സ്പേസിലേക്ക് പോകുന്നത് തന്നെ. വളരെയധികം നമുക്ക് നമ്മുടെ മൊബിലിറ്റിയും സ്റ്റെബിലിറ്റിയും കോർ മസിൽ വർക്കും സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്തുകൊണ്ട് ഫീമെയിൽസിന് മാത്രം ആവും? ആണുങ്ങൾക്കും ബോൺസ് ഉണ്ട്, ആണുങ്ങൾക്കും ജോയിന്റ്സ് ഉണ്ട്, ആണുങ്ങൾക്കും സ്പൈൻ മൊബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അവർക്ക് ഒരു സ്റ്റുഡിയോയിൽ വന്നിട്ട് ശരിക്കും വർക്കൗട്ട് ചെയ്ത് അവരുടെ സ്ട്രെങ്ത് ആക്ച്വലി കൂട്ടാൻ പറ്റണം. അത് പുറത്തൊന്നും ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല, എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ കാണുന്ന ആന്റിക്സ് അതായതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതാണ്.
1: കേരളത്തില് ഇതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് എങ്ങനെയാണെന്നാണ് തോന്നുന്നത്?
0: കേരളത്തില് വളരെ അവയർനെസ് കുറവാണെന്നേ ഞാൻ പറയുള്ളൂ. ഇതെങ്ങനെയാണ് പേര് പറയുന്നതെന്ന് പോലും ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ അവരാദ്യം എന്നോട് ചോദിക്കും, എങ്ങനെയാ സ്നേഹയെ എന്നെ പറയാ, എങ്ങനെയാ പിലാറ്റീസ് എന്ന് പറയാ എന്നുള്ളത്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമാണ് ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ. കുറേ ആൾക്കാരുണ്ട് എന്റെ ഫാമിലി തന്നെ ഉള്ള, മദേഴ്സ്, ആൺസ്, എന്റെ ഫാദർ എല്ലാവരും സ്റ്റുഡിയോയിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ അവർക്കത് ഒരു മാറ്റം വരുന്നുണ്ട്, അവർക്കൊരു സ്പേസിൽ പോയി എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതേപോലെ എല്ലാവർക്കും വന്ന് ഇതിനെപ്പറ്റി അറിയാൻ പറ്റണം എന്നെന്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പൊ അവയർനെസ് കുറവാണെങ്കിൽ കൂടെ സ്ലോലി ആൾക്കാർ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് അറിയണം, ഇതിനെപ്പറ്റിയുള്ള മിത്സ് ബസ്റ്റ് ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എല്ലാ കോളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിലാറ്റീസിനെ കുറിച്ച് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിച്ച് പറയാനായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: വളരെ ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരമാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും അത്യാവശ്യം.
0: അതെ,
1: എത്ര പൈസ ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ സ്നേഹയ്ക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ടിപ്സ് അല്ലെങ്കിൽ അങ്ങനെ, അതായത് ആരോഗ്യമുള്ള മനസ്സിനും ശരീരത്തിനും അത് നമുക്ക് എങ്ങനെയാണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: ഇതിൽ നാല് പില്ലേഴ്സ് ആണ്. ഒന്ന് നമ്മുടെ എക്സസൈസ്, രണ്ടാമത്തെ കാര്യം നമ്മുടെ ഉറക്കം, മൂന്നാമത്തേത് നമ്മുടെ ഹൈഡ്രേഷൻ, നാലാമത്തേത് നമ്മുടെ ഡയറ്റ്. ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് കൊഹീഷനിൽ കൂട്ടായ്മയിൽ വർക്ക് ചെയ്താലേ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഈ നാല് പില്ലേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എക്സസൈസ് എന്നുള്ള ഭാഗത്തിനെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സ്ട്രെസ് കുറച്ച് എക്സസൈസ് വർക്ക് നല്ല വൃത്തിക്ക് ചെയ്ത് പോകണം. അതിനാണ് പിലാറ്റീസ് എന്ന് പറഞ്ഞൊരു വർക്ക് ഔട്ട് ഫോം ഉള്ളത്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ന്യൂട്രിഷനിസ്റ്റും കൂടെയാണ്. സോ ഞാൻ വരുന്ന ക്ലയൻസിനെല്ലാം, ക്ലയൻസ് അല്ലെങ്കിൽ പോലും എന്ത് തരത്തിലുള്ള ന്യൂട്രിഷൻ റിലേറ്റഡ് അസിസ്റ്റൻസ്, പ്രോട്ടീനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണെങ്കിലും ഹൈഡ്രേഷനെ കുറിച്ചുള്ള അവയർനെസ് ആണെങ്കിലും ഞാൻ എപ്പോഴും അത് കൊടുക്കാൻ തയ്യാറാണ്, ഹെൽപ്പ് ചെയ്യാനും തയ്യാറാണ് ആൾക്കാരെ. എനിക്ക് ഒരു അഫിലിയേഷനും ഇല്ലാത്ത ബ്രാൻഡ്സ് ആയിരിക്കും, പക്ഷെ അത് എനിക്ക് യൂസ് ചെയ്തിട്ട് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ആൾക്കാരോട് പറയും ഇന്ന ഇന്ന ക്വാളിറ്റിയാണ് ഇതിനുള്ളത്, ഇന്ന ഇന്ന പ്രോബ്ലംസ് ആണ് ഇതിനുള്ളത് എന്ന്. ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് മാത്രം ആ ഒരു ഡയറ്റിന്റെ കാര്യത്തിൽ ഞാൻ കൊടുക്കും. പിന്നെ ഹൈഡ്രേഷൻ, നമ്മൾ എത്ര നന്നായിട്ട് എക്സസൈസ് ചെയ്താലും ഹൈഡ്രേഷൻ പോയില്ലെങ്കിൽ ആ മസിൽസിന്റെ ആ ജോയിന്റ്സ് എല്ലാം സ്റ്റിഫ് ആയിക്കൊണ്ടിരിക്കും. സോ ആ സ്റ്റിഫ്നെസ്സിനെ റിലാക്സ് ചെയ്യാനും മൊബൈൽ ആക്കാനും വെള്ളം കുടിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി മിനിമം ഒരു 3 liters എങ്കിലും ഒരു ദിവസം ശരാശരി മനുഷ്യന് കുടിക്കാൻ പറ്റണം. ഒത്തിരി കാർഡിയോ അതുപോലത്തെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരത് കൂടുതൽ കുടിക്കേണ്ടിയിരിക്കുന്നു, കാരണം ഒത്തിരി വാട്ടർ ലോസ് ആ സ്വെറ്റും അവർക്കുണ്ട്. അതേപോലെ ഉറക്കം, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കറക്റ്റ് ടൈമിന് ഉറങ്ങാൻ പറ്റുക, ഇത്രയും മണിക്കൂറുകളെങ്കിലും ഉറങ്ങാൻ പറ്റുക. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരാഴ്ചയിൽ പ്രയോറിറ്റൈസ് ചെയ്യണം. ഞാൻ പറയുന്നത് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ 1 hour ആണെങ്കിൽ കൂടെ ആ ഒരു

0: പവർ നാപ്പ് നമ്മളെ ശരിക്കും റിജുവിനേറ്റ് ചെയ്യും. സോ ഈ നാല് പില്ലേഴ്സ് ഒരുമിച്ച് കൊണ്ടുപോയാൽ നമുക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടും ഫങ്ഷണൽ ആയിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റും. എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മുടെ സെൽഫ് കെയർ, നമ്മൾക്ക് വേണ്ടി ഹെൽത്ത്, ഏറ്റവും എക്സ്പെൻസീവ് റിയൽ എസ്റ്റേറ്റ് ആകെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. നമ്മുടെ ശരീരത്തിനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റണം. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ നാല് പില്ലേഴ്സും. വർക്കൊക്കെ സെക്കൻഡറി ആണ്. ആക്ച്വലി നമ്മൾക്ക് നമ്മളെ നോക്കാൻ പറ്റിയാലേ നമ്മുടെ ഫാമിലീനെ നോക്കാൻ പറ്റുള്ളൂ, നമ്മുടെ വർക്കിൽ നമ്മൾ പ്രൊആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ.
1: പക്ഷെ ഇത് നാലും ഈ പറഞ്ഞ പോലെ ഒരേപോലെ കൊണ്ടുപോകുന്നതാണ് പാടല്ലേ?
0: അതെ, കോംപ്രമൈസ്ഡ് ആവാതെ. ചില ദിവസങ്ങളുണ്ടാവും നമ്മൾക്ക് ശരിക്കും നമ്മുടെ ഡയറ്റ് നോക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 80% എങ്കിലും നമ്മൾക്കൊരു ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റണം. 6-7 ദിവസം കുറച്ച് അവിടെ ഇവിടെയും പോയാലും കുഴപ്പമില്ല. വീക്കെൻഡ്സ് നമുക്ക് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണം. പോർഷൻ കൺട്രോളിലെല്ലാം കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഓവർ ഇൻ്റലിജൻസ് ആവുമ്പോഴാണ് കുഴപ്പം. പിന്നെ ഒരു ചിന്താഗതിയുണ്ട്, ഒരു 7 ദിവസം ഞാൻ നല്ലതായിട്ട് എല്ലാം ചെയ്തു, 8-ാമത്തെ ദിവസം ഞാൻ കുളമാക്കിയ പിന്നെ എല്ലാം കുളമായി, ഇനി ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ആ ഒരു ദിവസം കൊണ്ട് വലിയ ഡാമേജ് സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞ് യു ക്യാൻ ഓൾവേസ് സ്റ്റാർട്ട് ബാക്ക്. ഉറക്കം ശരിയാക്കാം, വെള്ളം കുടിക്കാം, ഒരു ക്ലാസ് എക്സസൈസിന്റെ എടുക്കാം. ആ ഒരു ദിവസം നമ്മൾ ഡയറ്റ് ശരിക്കും നോക്കിയാൽ തന്നെ നമുക്ക് ബാക്ക് ടു ട്രാക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. മെന്റൽ ഹെൽത്തിലാണ് ഇരിക്കുന്നത് ഇതെല്ലാം. ആൾക്കാരുടെ മോട്ടിവേഷൻ എത്ര കണ്ടുണ്ട്, അവർക്ക് ലൈഫിൽ സമാധാനവും പീസ് ഓഫ് മൈൻഡും എത്ര കണ്ടുണ്ടെന്നുള്ളതിനനുസരിച്ചാണ് അവരുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്.
1: ഒരുപാട് കാര്യം പറഞ്ഞു, എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കി എന്ന് തന്നെ കരുതുന്നു. ഇപ്പോ സ്റ്റുഡിയോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു ഡ്രീം തന്നെ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്?
0: യെസ്, സ്റ്റുഡിയോവിനെ ഒന്ന് വർദ്ധിപ്പിക്കണം. തിരുവനന്തപുരത്ത് തുടങ്ങിയപ്പോൾ തന്നെ നല്ല റെസ്പോൺസ് ആയതുകൊണ്ട് വേറെ സിറ്റീസിൽ നിന്നും ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ബ്രാൻഡിനെ അവിടെ എല്ലാം കൊണ്ടുപോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കൊണ്ടുപോകുമ്പോൾ ആ ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം. വെറുതെ പേരിന് കൊണ്ടുപോകാൻ ഒരു താല്പര്യവും ഇല്ല. അതിനുപരി ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്, അപ്പം എനിക്കെൻ്റെ ഡാൻസും മൂവീസും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നും ആഗ്രഹമുണ്ട്. എൻ്റെ സ്റ്റുഡിയോയിലാണ് എൻ്റെ 100% ഫോക്കസും ഉള്ളത്, കാരണം അതെൻ്റെ ഒരു കുഞ്ഞിനെ പോലെയാണ്. അതേപോലെ തന്നെ നല്ല ട്രെയിനേഴ്സിനെയും എനിക്ക് ഭാഗ്യത്തോടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോക്കസ് വിടാതെ തന്നെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്.
1: പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഒരു ദിവസം എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്?
0: സമയം എന്ന് പറയുന്ന കാര്യം ഇല്ലാന്ന് ഞാൻ പറയില്ല, കാരണം നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എപ്പോഴും സമയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെയാണ് ഞാൻ എൻ്റെ എക്സസൈസ് ഒരിക്കലും വിടില്ല. എനിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ഞാൻ എപ്പോഴും സ്റ്റുഡിയോയിൽ എപ്പോഴും ചെയ്യും. അതേപോലെ തന്നെ ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യിക്കാനും അത്രയും തന്നെ ഇൻട്രസ്റ്റോടെ അത് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവയർനെസ് കൂടി വരുമ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങും. അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാവും. ഇനിഷ്യലി ഉള്ള ഒരു നീഡാണ് ഇത്. ദാറ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ഈ ഒരു ടൈം ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെ സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് എല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പം ഇതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വേറെ വർക്ക്സ് കിട്ടുമ്പോൾ അത് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി കൂടെയുണ്ട്, അതേപോലെ തന്നെ നല്ലൊരു ഫ്രണ്ട് സർക്കിളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസും കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തന്നെ ഞാൻ വരുന്നവരോട് എല്ലാവരോടും പറയാം, എല്ലാവരും ഇതേ സിറ്റുവേഷനിലാണ്. വർക്ക് വളരെ ഹെക്റ്റിക് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മളെ തന്നെ നോക്കാനോ നമ്മുടെ മെന്റൽ ഹെൽത്ത് നോക്കാതിരിക്കാനും പറ്റില്ല. ആ ഒരു ബാലൻസിലായിരിക്കണം നമ്മളെപ്പോഴും വർക്ക് ചെയ്യേണ്ടത്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റണം.
1: ഇതിനെ പറ്റിയുള്ള ഒരു നല്ല ഒരു അവയർനെസ് എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഈ ഫ്യൂച്ചർ പ്ലാൻസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു.
2: പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ, കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
4: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
4: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
6: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
2: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
1: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
2: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൌണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
1: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
3: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ധീം തരികിടത്തവും. പാടിയത് MG ശ്രീകുമാറും അരുന്ധതിയും. രചന എസ് രമേശൻ നായർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: കിളിയേ കിളിയേ കിളിമക്കളെ, കിളിയേ കിളിയേ കിളിമക്കളെ.
1: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യൂ, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: കൊല്ലം സുപ്രീം.
6: अरे मोहन भाई, काफी बिजी लग रहे हो.
7: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
6: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
7: सच?
6: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
7: समझ गया.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
4: ഫോൺ 9633-86333.
1: മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
5: ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ആത്മഹത്യകളുടെ എണ്ണം വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് 2018 മുതൽ 2025 വരെയുള്ള കാലഘട്ടം നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 18 മുതൽ 21% സൂയിസൈഡ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് ഇന്ത്യയിലും കേരളത്തിലും ഈ കണക്കുകൾ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഈ കണക്കുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സൂയിസൈഡുകളെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ഓരോ വ്യക്തിയുടെയും മാനസിക ആരോഗ്യ നിലവാരം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിന്റെ ആഴങ്ങളിൽ നടക്കുന്ന കുഴപ്പങ്ങൾ പലപ്പോഴും

പുറത്താകാതെ തന്നെ ഒരാളെ ആത്മഹത്യ എന്ന അത്യന്തം ദാരുണമായൊരു തീരുമാനത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. മനസ്സ് തുറക്കുക, സഹായം തേടുക, സഹജീവികളുടെ കൈപിടിക്കുക എന്നിവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഓരോ ജീവനും ഒരു നിലാവാണ്. അത് കെടുത്താൻ ആർക്കും അവകാശമില്ല. മനസ്സിന്റെ രോഗങ്ങൾ ഭൗതിക ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെപ്പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടവയാണ്. തളർന്നു പോകുന്നവർക്കായി നമ്മളെല്ലാവരും കൈനീട്ടേണ്ട സമയമാണത്. ഓരോ ആത്മഹത്യയും ഒരു കുടുംബത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്, ഒരു സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മണ്ണിലെ ഓരോ മനുഷ്യനും സുരക്ഷിതമായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം നിർമ്മിക്കണം. സഹായം തേടുന്നതിൽ ലജ്ജിക്കേണ്ടതായിട്ടില്ല. വിഷമം പങ്കുവയ്ക്കുന്നത് ധൈര്യത്തിന്റെ അടയാളമായി വേണം കാണാൻ. മനുഷ്യന്റെ ആകെ ആരോഗ്യത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് മാനസികാരോഗ്യം. ശാരീരികാരോഗ്യം പോലെ തന്നെ മനസ്സിന്റെ സംരക്ഷണവും വളർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലെ സമാധാനം, സന്തോഷം, ഭദ്രത എന്നിവ വ്യക്തിയുടെ ജീവിത ഗുണനിലവാരത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു. മാനസികാരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ടതായ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്ന്, ദൈനംദിന ജീവിതം കാര്യക്ഷമമായി നയിക്കാൻ സഹായിക്കുന്നു. മാനസികാരോഗ്യം മെച്ചപ്പെട്ടാൽ വ്യക്തിക്ക് തന്റെ ജോലി, പഠനം, കുടുംബ ബന്ധങ്ങൾ എന്നിവയിൽ കൂടുതൽ ഫലപ്രദമായി ഏർപ്പെടാൻ കഴിയും. രണ്ട്, ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോൾ മറ്റു മനുഷ്യരുമായി നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സഹായകമാകും. മൂന്ന്, തെളിഞ്ഞ ചിന്തകളും തീരുമാനങ്ങളും. മാനസികാരോഗ്യം നല്ലതായാൽ വ്യക്തി ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും പ്രശ്നങ്ങൾ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടുകയും ചെയ്യും. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ അവർക്ക് പരിക്കുകൾ ഉണ്ടാകാം. ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപോളാർ ഡിസോർഡർ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാതെ പോകുമ്പോൾ അത് ജീവിതത്തിലെ എല്ലാ മേഖലയിലും പ്രത്യാഘാതം സൃഷ്ടിക്കും. ഇവ ശാരീരികാരോഗ്യത്തിലും സ്വാധീനം ചെലുത്തുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളായും പ്രകടമാകാം. ഉറക്കമില്ലായ്മ, ക്ഷീണം, അമിത രക്തസമ്മർദ്ദം തുടങ്ങിയവ ഇത്തരത്തിലുള്ള രീതികളിൽ കൂടുതലും പ്രകടമാകുന്ന ലക്ഷണങ്ങളാണ്. ഇത്തരം പിരിമുറുക്കം അനുഭവിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. രണ്ട്, സഹായം തേടുന്നത് ലജ്ജാകരമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. മൂന്ന്, ഓരോരോ ആൾക്കും വിവിധ രീതിയിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം. അതിനെ സഹായം ലഭ്യമാക്കുക, സ്വീകരിക്കുക. നാല്, സുഹൃത്തുക്കളെയും കുടുംബത്തെയും പിന്തുണയ്ക്കുക. ഇവയെല്ലാമാണ് അതിന് പരിഹാരമായി നമ്മൾ മുന്നിൽ കാണേണ്ട ചില കാര്യങ്ങൾ. ഇവയുടെ മൂലചിന്ത ഊന്നിപ്പിക്കുന്നത് ആരോഗ്യമെങ്കിൽ മനസ്സ് ആരോഗ്യവാനാകണം എന്ന ആശയമാണ്. ശാന്തവും സംതൃപ്തവുമായ മനസ്സാണ് സുന്ദരമായ ജീവിതത്തിന് അടിസ്ഥാനം. ഇതിനായി ആവശ്യമുണ്ടെങ്കിൽ സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മാനസികാരോഗ്യ ജാഗ്രതാ ക്ലാസുകൾ നടത്താവുന്നതാണ്. സമൂഹത്തിൽ എത്തിച്ചേരേണ്ടതും അറിയേണ്ടതുമായ ഒരു സന്ദേശം പറയട്ടെ. മനസ്സിന്റെ സ്വസ്ഥതയും സംരക്ഷണവുമാണ് ജീവിത വിജയത്തിന്റെ ആധാരം. നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ചിരി, ഒരു ചോദ്യം, സുഖമാണോ എന്ന് ചോദിക്കുക. ഒരാളുടെ ജീവൻ അതുകൊണ്ട് തന്നെ സംരക്ഷിക്കാനായേക്കും. ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. ജീവിതം വളരെ അർത്ഥവത്താണ്. നിങ്ങൾ അർത്ഥവത്താണ്. ജീവിക്കാനായി ഒരുങ്ങുക. സൂയിസൈഡൽ ടെൻഡൻസികൾ ഉണ്ടാകുമ്പോൾ സാധാരണയായി അത്തരം മാനസികാവസ്ഥ അനുഭവിക്കുന്ന വ്യക്തികളിൽ നമുക്ക് എന്ത് ചെയ്യാനാകും ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ, തീർച്ചയായും അതിനുള്ള ചികിത്സ തേടാൻ ഉള്ള ഉപാധികൾ ഇന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും തുടക്കം എന്നോണം നമ്മൾ ആശ്രയിക്കേണ്ടത് ഒരു സൈക്കോളജിസ്റ്റ് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ മനസ്സിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ചിന്തകൾ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയുമായുള്ള സംഭാഷണമോ ആണ്. അത്തരത്തിലുള്ള കൗൺസിലിങ്ങുകളിൽ കൂടെ തന്നെ നമുക്ക് ഒരു വ്യക്തിയുടെ ആത്മഹത്യാ പ്രവണതയെ മറികടക്കാനായേക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരാളുമായി സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില സൂയിസൈഡൽ ടെൻഡൻസിയിൽപ്പെട്ട ചിന്തകളെല്ലാം തന്നെ മറികടക്കാൻ ഒരാൾക്ക് സഹായകമാകും എന്നുള്ളതാണ്. ഹോമിയോപ്പതി ശാസ്ത്രത്തിന്റെ ചികിത്സാരീതിയെപ്പറ്റി നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാ മേഖലകളും, അയാളുടെ ശാരീരികവും മാനസികവുമായ മേഖലകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ചികിത്സ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു മരുന്ന് തിരഞ്ഞെടുക്കുമ്പോൾ കേസ് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തന്നെ വ്യക്തിയുമായി നല്ല രീതിയിൽ ഡോക്ടറിന് സംസാരിക്കാൻ കഴിയുന്നു. അതിലൂടെ തന്നെ മാനസിക ആരോഗ്യത്തിന് വേണ്ടുന്നുള്ള ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്നു എന്നതിലുപരി കോൺസ്റ്റിറ്റ്യൂഷണലായുള്ള, അതായത് വ്യക്തിനിഷ്ഠമായുള്ള ഒരു മരുന്ന് തിരഞ്ഞെടുക്കുകയും അതുവഴി ആ മനസ്സിന്റെ ചില ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആ നിയന്ത്രണത്തോടൊപ്പം ഡോക്ടർ ഉപദേശിക്കുന്ന ചില മാനസികമായ എക്സസൈസുകൾ, ചില രീതികളിലൂടെ ആ വ്യക്തിക്ക് ആത്മഹത്യാ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വരാനായി സാധിച്ചെന്നിരിക്കും. അതോടൊപ്പം തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഉപാധിയായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുകയും ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജൻ ബ്രെയിനിനെ കുറച്ചുകൂടെ എനർജി കൂട്ടിക്കൊണ്ട്

0: കൊണ്ടുവരാൻ സാധിക്കുകയും മറ്റ് ചിന്തകളിൽ നിന്ന് ഏകാഗ്രതയുണ്ടാകുന്ന ഒരു ചിന്തയിലേക്ക് നല്ല ചിന്തകളിലേക്ക് വരാനും ആ വ്യക്തിയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചികിത്സയോടൊപ്പം കൊണ്ടുപോകുന്നത് ആ വ്യക്തിക്ക് ആത്മഹത്യാ പ്രേരണയിൽ നിന്ന് പുറത്തേക്ക് വരാനായി കൂടുതൽ എളുപ്പകരമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രഷനോ മാനസിക സമ്മർദ്ദങ്ങളോ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു മടിയും കൂടാതെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിക്കുകയും അവരുമായി തുറന്ന കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. സ്വന്തം കുടുംബത്തിനകത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി പോലും ആ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ തന്നെ ഒരു പരിധിവരെ അത്തരം വ്യക്തികളിൽ മാനസിക സമ്മർദ്ദത്തിന് അയവ് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസാരം നടന്നിട്ട് പോലും ആ വ്യക്തിയിൽ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മടിയും കൂടാതെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെയോ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ സമീപിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. ഹോമിയോപ്പതി മേഖലയിൽ ഇത്തരം ഡോക്ടേഴ്സ് കൗൺസിലിങ്ങിനോടൊപ്പം തന്നെ മെഡിസിൻ കൂടെ നൽകുന്നുണ്ട്. അപ്പം അത്തരം സാധ്യതകളെയും നിങ്ങൾക്ക് തീർച്ചയായും സമീപിക്കാവുന്നതാണ്. അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിലെ റിസർച്ച് പഠനങ്ങൾ ഉൾപ്പെടെ ഇത്തരം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു മടിയും കൂടാതെ തുറന്ന് സംസാരിക്കുക, ജീവിതത്തെ നല്ല ചിന്തകളിലേക്ക് നല്ല രീതിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുക. അവസാനമായി ഒരു ചിന്ത കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഓരോരുത്തരും ആത്മഹത്യയെ പ്രതിരോധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കുക, സഹായം നൽകുക, കഴിയും പോലെ മനസ്സിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക. നമുക്ക് ചേർന്ന് ആത്മഹത്യയില്ല ഒരു സമൂഹം സൃഷ്ടിക്കാം. ജീവിതം ഒരു അലങ്കാരമാണ്, അതിനെ വിളമ്പാം, കരുതാം, ആഘോഷിക്കാം.
1: മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
4: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.

ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിനോദയാത്ര എന്ന ചിത്രത്തിനായി ശ്വേതയും മധു ബാലകൃഷ്ണനും പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ഇളയരാജ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിപക്ഷം ബഹളം വച്ചതിനെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും ബഹളം. ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച ഇരുസഭകളും 12 മണിക്ക് ശേഷം വീണ്ടും സമ്മേളിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ നടപടികൾ തുടരുകയാണ്. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് അംഗങ്ങൾ ബന്ധമില്ലാത്ത രാഷ്ട്രീയ വിഷയങ്ങളാണ് ഉന്നയിച്ചതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. വിദ്യാർത്ഥികളുടെ ആശങ്കകളും ആവശ്യങ്ങളും പരിഗണിച്ചാണ് ഈ ഭേദഗതി കൊണ്ടുവന്നതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് അഴിമതി തടയാൻ നടപ്പിലാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി പെൻഷൻ ഇപ്പോൾ പരിഷ്കരിക്കില്ലെന്ന് മന്ത്രി സി പി ജോൺ. കൃത്യമായി പെൻഷൻ

ലഭിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞജാഗ്രത. പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഗായത്രി ദേവി,
1: ഞാൻ രൂപി ബാബു. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഒരു മാറ്റത്തോടെയാണ് ഇതാ ഒരു ചോദ്യം എത്തിയത് അല്ലേ?
0: അതെ.
1: പേര് പോലെ തന്നെ ഒരു ചോദ്യം, അതിന്റെ ഉത്തരത്തിലേക്ക് നയിക്കുന്ന 8 സൂചനകൾ. ഇന്നും നമുക്ക് ആ യാത്ര തുടർന്നാലോ?
0: തീർച്ചയായിട്ടും. ഇന്നും ഒരു ചോദ്യം, 8 സൂചനകൾ, അതിനിടയിൽ ഉത്തരം പറയുന്ന ഇവിടെ ലഭിക്കുന്ന ആദ്യത്തെ 5 പേരുകൾ പരിപാടിയിൽ പറയുന്നതാണ്. ഒപ്പം ആദ്യ സൂചനയിൽ തന്നെ ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് അനന്തപുരി FM പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. അപ്പോൾ ഇനി ഉത്തരം അയക്കേണ്ട നമ്പർ പറയാം. 8281-4203-05. പിന്നെ പ്രത്യേകം എടുത്തു പറയുകയാണ്, ഉത്തരം അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം.
1: അതെ. അപ്പോൾ അറിവിനെ പരീക്ഷിക്കുന്ന സൂചനകളും മനസ്സിന് ആനന്ദം പകരുന്ന ഗാനങ്ങളുമായി ഇന്നത്തെ ഇതാ ഒരു ചോദ്യം നമുക്ക് ആരംഭിച്ചാലോ?
0: പിന്നെന്താ, ആദ്യ സൂചന പറയാമല്ലേ?
1: പറയാം.
0: അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സൂചന ശ്രദ്ധിച്ചു കേട്ടോളൂ. സംഗീത കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കളിപ്പാട്ടങ്ങളെല്ലാം സംഗീത ഉപകരണങ്ങളായിരുന്നു. എന്നാൽ തന്റെ പിതാവ് കടുത്ത അച്ചടക്കമുള്ള ഒരു സംഗീത അധ്യാപകനായിരുന്നതുകൊണ്ട് കുട്ടിക്കാലത്ത് ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് സംഗീതത്തോടും സംഗീത ഉപകരണങ്ങളോടും കടുത്ത വെറുപ്പും വിരക്തിയും തോന്നിയിരുന്നു.
1: സൂചന ഒരിക്കൽ കൂടി. സംഗീത കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കളിപ്പാട്ടങ്ങളെല്ലാം സംഗീത ഉപകരണങ്ങളായിരുന്നു. എന്നാൽ തന്റെ പിതാവ് കടുത്ത അച്ചടക്കമുള്ള ഒരു സംഗീത അധ്യാപകനായിരുന്നതുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് സംഗീതത്തോടും സംഗീത ഉപകരണങ്ങളോടും ഒക്കെ കടുത്ത വെറുപ്പും വിരക്തിയും തോന്നിയിരുന്നു. ആരാണ് ഈ വ്യക്തി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആദ്യത്തെ ക്ലൂ വന്നു കഴിഞ്ഞു.
0: ഉത്തരങ്ങൾ അയച്ചോളൂ. നമ്പർ അറിയാലോ, 8281-4203-05. പേരും സ്ഥലവും വ്യക്തമായി എഴുതിയ ഉത്തരങ്ങൾ അയച്ചോളൂ. നമുക്കപ്പോ ഒരു നല്ല ഗാനം കേൾക്കാം.

0: അപ്പോ ഇതാ ഒരു ചോദ്യത്തിലെ ആദ്യ സൂചനയ്ക്ക് ശേഷം നമുക്ക് ഉത്തരങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് ഒരു വിഷമം. സാരില്ല, അടുത്ത സൂചനയിലേക്ക് നമുക്ക് പോകാം അല്ലേ?
1: അപ്പോ അടുത്ത സൂചന,
0: ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും ഒരു താൽക്കാലിക ആർട്ടിസ്റ്റായി കരിയർ ആരംഭിച്ച ഇദ്ദേഹം കേവലം ഒരു ഗായകൻ മാത്രമല്ലായിരുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ചിത്രത്തിലെ വിഖ്യാതമായ ദം മാരോ ദം, യാദോ കി ബാരാത്തിലെ ചുരാ ലിയാ ഹേ തുടങ്ങിയ ഇതിഹാസ ഗാനങ്ങളിൽ ഒരു പ്രധാന ഉപകരണം വായിച്ചത് ഇദ്ദേഹമാണ്.
1: ഒരു സൂചന ഒരിക്കൽ കൂടി പറയുകയാണ്, ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും ഒരു താൽക്കാലിക ആർട്ടിസ്റ്റായി കരിയർ ആരംഭിച്ച ഇദ്ദേഹം കേവലം ഒരു ഗായകൻ മാത്രമല്ലായിരുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ചിത്രത്തിലെ വിഖ്യാതമായ ദം മാരോ ദം, യാദോ കി ബാരാത്തിലെ ചുരാ ലിയാ ഹേ തുടങ്ങിയ ഇതിഹാസ ഗാനങ്ങളിൽ ഒരു പ്രധാന ഉപകരണം വായിച്ചത് ഇദ്ദേഹമായിരുന്നു.
0: അപ്പോ ഈ ഉത്തരങ്ങൾ അയക്കുന്നവർ ശ്രദ്ധിക്കുക, അവരുടെ പേരും സ്ഥലവും ഈ ഉത്തരത്തോടൊപ്പം വെക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ അതൊരു വാലിഡ് ആൻസർ ആയിട്ട് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റുള്ളൂ. കാരണം അപ്പോഴല്ലേ നമുക്കത്, ഇപ്പോ നമ്മൾ അടുത്ത നമ്മൾ പറഞ്ഞുള്ള ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുന്നവർക്ക് നമ്മൾ പരിപാടിയിൽ അവസരം കൊടുക്കും.
1: അപ്പൊ
0: അതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. പേരും സ്ഥലവും വെച്ച് തന്നെ ഉത്തരങ്ങൾ അയക്കാം കേട്ടോ.
1: അതെ, അപ്പൊ അതൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഗാനത്തിലേക്ക് പോകാം.

0: അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സൂചനയിൽ പിടികിട്ടിയ കുറച്ച് പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
1: അതെ.
0: അപ്പൊ അവരുടെ പേരുകൾ പറഞ്ഞ് പറയാല്ലേ?
1: അതെ. അർഷാദ് മുഴപ്പിലങ്ങാട്,
0: മല്ലിക മുംബൈ,
1: വിമല തോമസ് പൂഴനാട്,
0: ജോസ് കെ തോമസ് കുളനട,
1: ഐശ്വര്യ തിരുവനന്തപുരം.
0: പക്ഷേ ഇപ്പോഴും ശരി ഉത്തരത്തിലേക്ക് എത്താത്ത ഒരുപാട് ശ്രോതാക്കളുണ്ട്. അവർക്കായിട്ട് നമുക്ക് അടുത്ത സൂചന കൊടുക്കാം.
1: അപ്പൊ അടുത്ത സൂചന കേട്ടോളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഈ ഉത്തരം കിട്ടാത്തവർ ശ്രദ്ധിച്ചു കേട്ടോളൂ. ബോളിവുഡിലെ ഒട്ടുമിക്ക ഇതിഹാസ സംഗീതജ്ഞർക്കും വേണ്ടി പാടിയിട്ടുള്ള ഇദ്ദേഹം തെന്നിന്ത്യൻ സംഗീത വിസ്മയം ഇളയരാജയുടെ സംഗീതത്തിലും പാടിയിട്ടുണ്ട്. സിനിമയിൽ നായകൻ അതീവ ദുഃഖത്തിലൂടെയും ഏകാന്തതയിലൂടെയും കടന്നുപോകുന്ന സന്ദർഭങ്ങളിൽ പാടുന്ന കനത്ത ഈണമുള്ള മെലങ്കോളിക്, അതായത് വിഷാദഭരിതമായ ഗാനങ്ങൾ പാടാനായിരുന്നു ബോളിവുഡ് സംവിധായകർക്ക് ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രിയം.
0: ഒരിക്കൽ കൂടി പറയാം, ബോളിവുഡിലെ ഒട്ടുമിക്ക ഇതിഹാസ സംഗീതജ്ഞർക്കും വേണ്ടി പാടിയിട്ടുള്ള ഇദ്ദേഹം തെന്നിന്ത്യൻ സംഗീത വിസ്മയം ഇളയരാജയുടെ സംഗീതത്തിനും പാടിയിട്ടുണ്ട്. സിനിമയിൽ നായകൻ അതീവ ദുഃഖത്തോടെയോ ഏകാന്തതയിലൂടെയൊക്കെ കടന്നുപോകുന്ന സന്ദർഭങ്ങളിൽ പാടുന്ന, നമുക്കറിയാലോ, മെലൻകോളിക് വിഷാദഭരിതമായ ഗാനങ്ങൾ പാടിക്കാനായിരുന്നു ഈ ബോളിവുഡ് സംഗീത സംവിധായകർക്ക് ഇദ്ദേഹത്തെ കൂടുതൽ പ്രിയം.
1: ഇതുകൂടെ കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് കൂടി ഉത്തരം
0: ഉറപ്പിക്കാം. അപ്പോ ആ ഉത്തരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു ഗാനം

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: ഈ ആർപ്പ വില എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
4: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: നമ്മുടെ അടുത്ത കഴിഞ്ഞ ക്ലൂവിലൂടെ ചിലരുടെയൊക്കെ തലയിലെ ബൾബ്
9: കത്തിയിട്ടുണ്ട്.
10: പക്ഷെ ഒരു ഇതുണ്ട്, നമ്മള് ഉത്തരങ്ങൾ അയച്ചിട്ട് അത് മാറ്റാൻ പാടില്ല
8: അല്ലേ?
10: ഫൗൾ പ്ലേ ആണ്.
8: മാറ്റി കഴിഞ്ഞാൽ പോയി, തീർന്നു, അത് നമ്മൾ പറയില്ല.
10: അപ്പോ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്ക് ശരി ഉത്തരം അയച്ച 3 പേരുണ്ട്. അവരുടെ പേര് പറയാം.
8: പത്മാലയം സുരേഷ് കുമാർ,
10: സുമംഗല വർക്കല,
8: രാധാകൃഷ്ണൻ എസ് ഇടപ്പഴിഞ്ഞി.
10: പക്ഷെ ഇപ്പോഴും കൺഫ്യൂഷനിലുള്ള ഒട്ടനവധി ശ്രോതാക്കൾ നമുക്കിങ്ങനെ ഉത്തരങ്ങൾ അയക്കുന്നുണ്ട്. അവർക്ക് ശരി ഉത്തരത്തിന്റെ ആ ഒരു ദിശ ലഭിക്കാനായി അടുത്ത സൂചന
8: ഇതാണ്. 1962 ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു അത്താഴ വിരുന്നാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം മാറ്റി വരച്ചത്. അവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ ഗിത്താർ വായന കേട്ട് വിസ്മയിച്ച പ്രശസ്ത ബോളിവുഡ് സംഗീത സംവിധായകൻ മദൻ മോഹൻ ഇദ്ദേഹത്തെ ബോംബെയിലേക്ക് ക്ഷണിക്കുകയും ഹക്കീക്കത്ത് എന്ന ചിത്രത്തിലൂടെ ആദ്യ സിനിമ അവസരം നൽകുകയും ചെയ്തു.
10: ഒരിക്കൽ കൂടി, 1962 ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു അത്താഴ വിരുന്നാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത്. അവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ ഗിറ്റാർ വായന കേട്ട് വിസ്മയിച്ച പ്രശസ്ത ബോളിവുഡ് സംഗീത സംവിധായകൻ മദൻ മോഹൻ ഇദ്ദേഹത്തെ ബോംബെയിലേക്ക് ക്ഷണിക്കുകയും ഹക്കീക്കത്ത് എന്ന ചിത്രത്തിലൂടെ ആദ്യ സിനിമാ അവസരം നൽകുകയും ചെയ്തു.
8: അപ്പോൾ ഈ വ്യക്തി ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിന്റെ ക്ലൂകളൊക്കെ ഇങ്ങനെ പോകുന്ന, ചിലപ്പോൾ ഇപ്പം റേഡിയോ കേൾക്കുന്നവരുണ്ടാകും, അവർ ഈ ക്ലൂ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും കൃത്യമായി വെച്ചുകൊണ്ട് അയക്കുക, ഉത്തരം അയക്കുക എന്നുള്ളതാണ്. വാട്സപ്പ് നമ്പർ 8281420305. അപ്പോൾ ഇനി നമുക്കൊരു നല്ല ഗാനം കേൾക്കാം.
10: ഓക്കെ.

0: അപ്പോൾ നമ്മുടെ ക്ലൂ
1: നാലാമത്തെ സൂചന എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഒരു ഐ ഓപ്പണർ ആയിരുന്നു തോന്നുന്നു. കുറച്ച് പേര് നമുക്ക് ശരി ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ആദ്യം ലഭിച്ച അഞ്ചു പേരുടെ പേരുകൾ പറയാം.
0: ലീനാദേവി നവായിക്കുളം,
1: ആർദ്ര മതിൽഭാഗം,
0: എലിസബത്ത് വെള്ളനാട്,
1: ബെന്നി വയനാട്,
0: പ്രസൂന വർക്കല.
1: പക്ഷെ ഇപ്പോഴും ഇരുട്ടിലിരിക്കുന്ന കുറച്ച് പേരുണ്ട്, നമ്മൾ അവരെ മറക്കരുതല്ലോ. അപ്പൊ അവർക്കും ശരി ഉത്തരത്തിലേക്ക് അവരൊന്ന് പൊക്കോട്ടെ.
0: അതെ, അത് മാത്രമല്ല അവര് ചിലരൊക്കെ തെറ്റുത്തരം അയക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒന്നുകൂടെ ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കാനായിട്ടാണ് നമ്മൾ അടുത്ത ക്ലൂ അല്ലെങ്കിൽ അടുത്ത സൂചന പറയാൻ പോകുന്നത്.
1: അതെ,
0: അതിതാണ്. പരമ്പരാഗത ഇന്ത്യൻ ഗസലുകളുടെ ഈണങ്ങളിലേക്ക് പാശ്ചാത്യ ശൈലിയിലുള്ള സ്പാനിഷ് ഗിറ്റാർ, ബേസ് ഗിറ്റാർ, ഡ്രംസ് എന്നിവ കൂട്ടിച്ചേർത്ത് വിപ്ലവം സൃഷ്ടിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗസൽ ആൽബത്തിലൂടെയാണ് ഈ പരീക്ഷണം ഇദ്ദേഹം നടത്തിയത്.
1: നമ്മുടെ അഞ്ചാമത്തെ സൂചന ഇതാണ്. പരമ്പരാഗത ഇന്ത്യൻ ഗസലുകളുടെ ഈണങ്ങളിലേക്ക് പാശ്ചാത്യ ശൈലിയിലുള്ള സ്പാനിഷ് ഗിറ്റാർ, ബേസ് ഗിറ്റാർ, ഡ്രംസ് എന്നിവ കൂട്ടിച്ചേർത്ത് വിപ്ലവം സൃഷ്ടിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗസൽ ആൽബത്തിലൂടെയാണ് ഈ പരീക്ഷണം നടത്തിയത്. ഇപ്പോ ഏകദേശമൊക്കെ
0: കുറച്ചു പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരി ഉത്തരമാകും അതെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത നല്ലൊരു ഗാനത്തിലേക്ക് പോകാം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ്
1: എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട.
1: കഴിഞ്ഞ

0: അല്ലെന്ന് വാങ്ങിച്ചത്?
1: ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ, സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
0: അടിപൊളി, എന്നാ വേഗം വിട്ടോ.
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ, കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
4: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
3: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
4: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
5: അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ സൂചനയ്ക്ക് ശേഷം
6: കുറച്ചുകൂടി പുരോഗതി ഉണ്ടല്ലേ.
5: അപ്പൊ എന്തായാലും ആ ശരി ഉത്തരം അയച്ച ആൾക്കാരെ നമുക്ക് നോക്കാം.
6: ഷീല തൃക്കടവൂർ,
5: രമ ആറ്റിങ്ങൽ,
6: അഭിരാമി എസ് പിള്ള വെൺമണി ആലപ്പുഴ,
5: അക്ഷര പോത്തൻകൂട്,
6: സുൽഫിയ സുധീർ നെടുമങ്ങാട്.
5: അപ്പോ
6: നമ്മൾ ഈ പേര് പറയുന്നതല്ല, ശരി ഉത്തരം അയച്ച ആൾക്കാരുടെ പേരുകളാണ് കേട്ടോ.
5: പിന്നെ നിങ്ങൾ മാറ്റി പറയരുത്,
6: പറഞ്ഞാ പിന്നെ പോയി, പിന്നെ രക്ഷയില്ല. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരമൊക്കെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് എല്ലാ സമയത്തും ഒരേ ഉത്തരത്തിൽ തന്നെ പിടിച്ചു നിൽക്കുക.
5: അടുത്ത സൂചനയിലേക്ക് പോകാം.
6: അതെ, അടുത്ത സൂചന,
5: ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യത്തെ ഗാനത്തിലൂടെ തന്നെ മുഹമ്മദ് റഫി, മന്നാഡെ, തലത് മെഹ്മൂദ് എന്നീ മൂന്ന് ഇതിഹാസ ഗായകർക്കൊപ്പം ഒരേ മൈക്രോഫോണിന് മുന്നിൽ നിന്ന് പാടി അരങ്ങേറ്റം കുറിച്ചു എന്ന അത്യപൂർവ ഭാഗ്യം സിദ്ധിച്ച ഗായകനാണ് ഇദ്ദേഹം.
6: തീർച്ചയായിട്ടും അത്യപൂർവ ഭാഗ്യം തന്നെയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യത്തെ ഗാനത്തിലൂടെ തന്നെ മുഹമ്മദ് റാഫി, മന്നാഡെ, തലത് മെഹ്മൂദ് എന്നീ മൂന്ന് ഇതിഹാസ ഗായകർക്കൊപ്പം അതും ഒരേ മൈക്രോഫോണിന് മുന്നിൽ നിന്ന് പാടി അരങ്ങേറ്റം കുറിച്ച അത്യപൂർവ ഭാഗ്യം സിദ്ധിച്ച ഗായകനാണ് ഇദ്ദേഹം. ഉത്തരം വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ. നിങ്ങളുടെ പേരും സ്ഥലവും കൃത്യമായി വയ്ക്കണം. വാട്സപ്പ് നമ്പർ ഇതാ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, 8281 4203 05. ഇനിയൊരു നല്ല ഗാനത്തിലേക്ക്.

0: ഫസ്റ്റ് ഇൻ ഹിസ്റ്ററി ഈസ്റ്റ് ഫോർട്ട് അറഫ ഗോൾഡ് ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
1: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ. ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
3: അപ്പോ ഒരു ഗായകനെ കുറിച്ചുള്ള നമ്മുടെ സൂചനകൾ അടങ്ങിയ ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിന്റെ 6-ാമത്തെ സൂചനയ്ക്ക് നമുക്ക് കുറച്ചു പേര് ശരി ഉത്തരം ലഭിച്ചിട്ടുണ്ട്.
4: അവരുടെ പേരുകൾ പറയാം. നിഷ ഇന്ദിരാനഗർ പേരൂർക്കട,
3: ദിവ്യാചന്ദ്രൻ മുംബൈ,
4: അശോക് ശങ്കർ പാരിപ്പള്ളി,
3: സിന്ധു പത്തനംതിട്ട.
4: അപ്പൊ 4 പേരാണ്, 5 എന്നുള്ളോ 4 ചുരുങ്ങി. എന്നാലും ഇനിയും സമയമുണ്ട് കേട്ടോ.
3: നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നയിക്കാൻ സഹായകമാകുന്ന അടുത്ത സൂചനയിലേക്ക്.
4: ബോളിവുഡിലെ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ഷോലെ എന്ന സിനിമയിലെ വിഖ്യാതമായ മെഹബൂബ ഓ മെഹബൂബ എന്ന ഗാനത്തിന്റെ തുടക്കത്തിലെ ഐക്കോണിക് ആയ ഗിത്താർ സ്ട്രിമ്മിംഗ്, അത് ഇദ്ദേഹത്തിന്റെ വിരലുകളിൽ നിന്നാണ് പിറന്നത്.
3: ഈ ഒരു സൂചന ഒരു പക്ഷെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സൂചനയാണ്. എന്നിരുന്നാലും പറയാം, ബോളിവുഡിലെ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ഷോലെ എന്ന സിനിമയിലെ വിഖ്യാതമായ മെഹബൂബ മെഹബൂബ എന്ന ഗാനത്തിന്റെ തുടക്കത്തിലെ ഐക്കോണിക് ആയ ഗിറ്റാർ സ്ട്രിമ്മിംഗ് ഇദ്ദേഹത്തിന്റെ വിരലുകളിൽ നിന്നാണ് പിറന്നത്.
4: അപ്പൊ ഇനി ഒന്നും ആലോചിക്കേണ്ട, ശരി ഉത്തരം എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ചെയ്തോളൂ. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം.
3: ഷോലെ തന്നെ ഒരു പാട്ട് കേൾക്കാം.
4: ഷോലെയുടെ ഒരു ഗാനം.

0: അപ്പൊ നമ്മുടെ ഏഴാമത്തെ സൂചനയിൽ നമുക്ക് ഒന്ന് രണ്ട് പേരും കൂടെ ശരി ഉത്തരമായി.
1: ഉത്തരവൊക്കെ തിരുത്തി,
0: അതെന്താണല്ലേ കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയല്ലേ ചെയ്യാം. അപ്പോ എന്തായാലും ശരി ഉത്തരം അയച്ച് നമുക്ക് ലഭിച്ച ആ മൂന്ന് പേരുടെ പേരുകൾ പറയാം.
1: സുമംഗല വർക്കല,
0: കേണൽ വിജയകുമാർ ബി പാങ്ങോട്,
1: ദിവ്യ മുതുവിള.
0: ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സൂചനയ്ക്കും ഓരോ ഉത്തരങ്ങളാണ് അയച്ചുകൊണ്ടിരുന്നത്. അവസാനം അവർക്ക് ആ ഒരു ശരി ഉത്തരത്തിലേക്ക് അയച്ച്
1: ലാസ്റ്റ് പറഞ്ഞ ക്ലൂ കിട്ടിയപ്പോ ആ ശരി ഉത്തരത്തിലേക്ക്
0: നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് കേട്ടോ. ഓരോ ഇങ്ങനെ തെറ്റുത്തരം അയച്ചിട്ട് അവസാനം ആ ശരിയിലേക്ക് പോകുന്നത് കാണുമ്പോ
1: അതെ, ഇനി കുറച്ചു പേരും കൂടി അങ്ങനെ ശരി ഉത്തരത്തിലേക്ക് എത്താനുണ്ട്. ആ ഒരു സന്തോഷം നമുക്ക് ലഭിക്കാനായി നമ്മൾ ഒരു ക്ലൂവും കൂടി, അല്ലെങ്കിൽ ഒരു സൂചന, അവസാനത്തെ സൂചനയാണിത്. ഗാനരചയിതാവ് ഗുൽസാറും സംഗീത സംവിധായകൻ ആർ ഡി ബർമനും ഒന്നിച്ച പരിചയ് എന്ന ചിത്രത്തിലെ ബീതീന ബിതായി റെയ്ന എന്ന ക്ലാസിക് ഗാനം ലതാ മങ്കേഷ്കർക്കൊപ്പം പാടിയത് ഇദ്ദേഹമാണ്. ഈ ഗാനത്തിലെ മികച്ച പ്രകടനത്തിലൂടെ ലതാ മങ്കേഷ്കർക്ക് അക്കൊല്ലത്തെ ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി ഈ ഗാനം മാറി. അപ്പോ ആരാണ് ഈ സംഗീതജ്ഞൻ?
0: ഒരിക്കൽ കൂടി പറയാം, ഗാനരചയിതാവ് ഗുൽസാറും സംഗീത സംവിധായകൻ ആർ ഡി ബർമനും ഒന്നിച്ച പരിചയ് എന്ന ചിത്രത്തിലെ ബീതീന ബിതായി റെയ്ന എന്ന ക്ലാസിക് ഗാനം ലതാ മങ്കേഷ്കർക്കൊപ്പം പാടിയത് ഇദ്ദേഹമാണ്. ഈ ഗാനത്തിലെ മികച്ച പ്രകടനത്തിലൂടെ ലതാ മങ്കേഷ്കറിന് അക്കൊല്ലത്തെ ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി ആ ഗാനം മാറി. ആരാണ് ഈ സംഗീതജ്ഞൻ?
1: ഇത് അവസാനത്തെ ക്ലൂ ആണ്. അപ്പോൾ എന്തായാലും ഉത്തരം വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ, അതുവരെ നമുക്ക് ഈ ഗാനം ആസ്വദിക്കാം.
0: അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലേ. ക്ലൂ ഒന്നും തരാനില്ല.

0: അപ്പൊ നമ്മുടെ സൂചനകളെല്ലാം അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ചിലർക്കെങ്കിലും അവരുടെ ഉത്തരത്തിലേക്ക് എത്താനായില്ല എന്നൊരു സങ്കടമുണ്ട്. ചിലർക്കൊക്കെ എത്താനായി.
1: അതെ,
0: എത്തിയ അവരുടെ പേര് നമുക്ക് പറയാം.
1: സുമംഗല വർക്കല, അല്ല, സുധ പെരുന്താനി,
0: നീമ കുടപ്പനക്കുന്ന്,
1: സുധാകരൻ കരുവാറ്റ,
0: അനന്തു മലയൻ കീഴ്,
1: നിതിൻ അടൂർ.
0: അപ്പോ ആ അഞ്ചു പേര് കഴിഞ്ഞു. പക്ഷെ എന്നാലും മുഹമ്മദ് റഫി, എന്താ പറയാ, എ ആർ റഹ്മാൻ, ഒട്ടനവധി,
1: രാധാകൃഷ്ണൻ,
0: എസ് പി ബാലസുബ്രഹ്മണ്യം,
1: ശ്രീറാം,
0: വൈക്കം വിജയലക്ഷ്മി, ഇങ്ങനെ ഒട്ടനവധി ഉത്തരങ്ങളാണ് നമുക്ക് വന്നത്. പക്ഷെ ഇവർക്ക് എല്ലാമായിട്ട് നമുക്ക് ശരി ഉത്തരം പറഞ്ഞു കൊടുക്കണ്ടേ?
1: തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം.
0: അപ്പോ ശരി ഉത്തരം പറയാം.
1: അതെ, അതിനു മുമ്പ് നമുക്ക് ഈ സൂചനകളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങളും കൊടുക്കണ്ടേ? അല്ലേ, ശരി ഉത്തരം ഇപ്പൊ പറയണോ അതോ പറയാല്ലേ?
0: പറഞ്ഞോളൂ.
1: അതെ,
0: ഇനി അവരെ നമ്മൾ ഇത്രയും നേരവും കാത്തിരുത്തി, ഇനി ഇപ്പൊ നമ്മൾ അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ.
1: ആ പ്രശസ്തനായ സംഗീതജ്ഞൻ ഭൂപേന്ദ്ര സിംഗ് ആണ്.
0: അതെ, ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തും ഗസൽ സംഗീതത്തിലും തനതായ മുദ്ര പതിപ്പിച്ച പ്രതിഭാധനനായ ഗായകൻ അല്ലെങ്കിൽ സംഗീതജ്ഞൻ ഭൂപീന്ദർ സിംഗ്, ഭൂപീന്ദർ സോയിൻ എന്ന ഭൂപീന്ദർ സിംഗ്.
1: അതെ,
0: ആദ്യത്തെ സൂചന,
1: സംഗീത കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കളിപ്പാട്ടങ്ങളെല്ലാം സംഗീത ഉപകരണങ്ങളായിരുന്നു. എന്നാൽ തന്റെ പിതാവ് കടുത്ത അച്ചടക്കമുള്ള ഒരു സംഗീത അധ്യാപകനായിരുന്നതുകൊണ്ട് കുട്ടിക്കാലത്ത് ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് സംഗീതത്തോടും സംഗീത ഉപകരണങ്ങളോടും കടുത്ത വെറുപ്പും വിരക്തിയും തോന്നിയിരുന്നു.
0: അമൃത്സറിലെ ഒരു സംഗീത കുടുംബത്തിലാണ് ഭൂപീന്ദർ സിംഗ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് പ്രൊഫസർ നാഥ സിംഗ് കടുത്ത അച്ചടക്കമുള്ള ഒരു ശാസ്ത്രീയ സംഗീത അധ്യാപകനായിരുന്നു. പിതാവിന്റെ കർശനമായ പരിശീലന രീതികൾ കാരണം കുട്ടിക്കാലത്ത് ഒരു ഘട്ടത്തിൽ ഭൂപീന്ദറിന് സംഗീതത്തോട് കടുത്ത വിരക്തി തോന്നിയിരുന്നു.
1: ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും ഒരു താൽക്കാലിക ആർട്ടിസ്റ്റായി കരിയർ ആരംഭിച്ച ഇദ്ദേഹം കേവലം ഒരു ഗായകൻ മാത്രമല്ലായിരുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ചിത്രത്തിലെ വിഖ്യാതമായ ദമ്മരോ ദം, യാദും കി ബാരാത്തിലെ ചുരാ ലിയാ ഹേ തുടങ്ങിയ ഇതിഹാസ ഗാനങ്ങളിൽ ഒരു പ്രധാന ഉപകരണം വായിച്ചായിരുന്നു ഇദ്ദേഹം ആ ഗാനത്തിൽ സാന്നിധ്യമറിയിച്ചത്.
0: അതെ, ഈ രണ്ടാമത്തെ ക്ലൂവിലെ ഗിറ്റാറിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ അപ്പൊ തന്നെ എല്ലാ ശരി ഉത്തരങ്ങളും. ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും കരിയർ തുടങ്ങിയ അദ്ദേഹം ഒരു മികച്ച ഗായകൻ മാത്രമല്ല ഗിറ്റാറിസ്റ്റ് ആയിരുന്നു. ആർ ഡി ബർമന്റെ വിഖ്യാതമായ ഈ ഒട്ടുമിക്ക ഗാനങ്ങളിലും ലീഡ് ഗിറ്റാർ വായിച്ചത് ഭൂപീന്ദർ സിംഗ് ആണ്. അപ്പം ഈ പറഞ്ഞ ഗാനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വിരലുകളിൽ നിന്ന് പിറന്നതാണ് അദ്ദേഹത്തിന്റെ ആണ് ഗിറ്റാർ. അപ്പൊ മൂന്നാം

0: മറ്റേ
1: ബോളിവുഡിലെ ഒട്ടുമിക്ക ഇതിഹാസ സംഗീതജ്ഞർക്കും വേണ്ടി പാടിയിട്ടുള്ള അദ്ദേഹം തെന്നിന്ത്യൻ സംഗീത വിസ്മയം ഇളയരാജയുടെ സംഗീതത്തിലും പാടിയിട്ടുണ്ട്. സിനിമയിൽ നായകൻ അതീവ ദുഃഖത്തിലൂടെയും ഏകാന്തതയിലൂടെയൊക്കെ കടന്നുപോകുന്ന സന്ദർഭങ്ങളിൽ പാടുന്ന കനത്ത ഈണമുള്ള വിഷാദഭരിതമായ ഗാനങ്ങൾ പാടാനായിരുന്നു ബോളിവുഡ് സംവിധായകർ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രിയം.
0: 1980 പുറത്തിറങ്ങിയ ഇളയരാജയുടെ പ്രശസ്തമായ മൂടുപനി എന്ന തമിഴ് ചിത്രത്തിലെ താലാട്ടുദേവാനം എന്ന ഗാനം പാടിയത് ഭൂപീന്ദർ സിംഗ് ആണ് യേശുദാസിനോടൊപ്പം. ബോളിവുഡിൽ അതീവ ദുഃഖവും വിഷാദവും നിറഞ്ഞ മെലൻകോളിക് ഗാനങ്ങൾ ഈ പറഞ്ഞതുപോലെ സംഗീത സംവിധായകർക്ക് ഇഷ്ടം.
1: അടുത്ത ക്ലൂ ഇതായിരുന്നു, 1962 ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു അത്താഴ വിരുന്നാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം മാറ്റി മറിച്ചത്. അവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ ഗിറ്റാർ വായന കേട്ട് വിസ്മയിച്ച പ്രശസ്ത ബോളിവുഡ് സംഗീത സംവിധായകൻ മദൻ മോഹൻ ഇദ്ദേഹത്തെ ബോംബെയിലേക്ക് ക്ഷണിക്കുകയും ഹക്കീക്കത്ത് എന്ന ചിത്രത്തിലൂടെ ആദ്യ സിനിമ അവസരം നൽകുകയും ചെയ്തു.
0: അതെ, ഇനി അടുത്ത ഇതിലേക്ക് പോകാം.
1: അതെ,
0: അടുത്ത നമുക്കിങ്ങനെ
1: പരമ്പരാഗത ഇന്ത്യൻ ഗസലുകളുടെ ഇനങ്ങളിലേക്ക് പാശ്ചാത്യ ശൈലിയിലുള്ള സ്പാനിഷ് ഗിറ്റാർ, ബേസ് ഗിറ്റാർ, ഡ്രംസ് എന്നിവ കൂട്ടിച്ചേർത്ത് വിപ്ലവം സൃഷ്ടിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗസൽ ആൽബത്തിലൂടെയാണ് ഈ പരീക്ഷണം നടത്തിയത്.
0: അദ്ദേഹത്തിന്റെ ഭാര്യയും ഗായികയുമായ മിത്താലി സിംഗിനൊപ്പം ചേർന്നുള്ള ആൽബങ്ങളിലൂടെയാണ് ഈ ശൈലി ജനപ്രിയമാക്കിയത്.
1: ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ ഗാനത്തിലൂടെ തന്നെ മുഹമ്മദ് റഫി, മന്നാടെ, തലത് മെഹ്മൂദ് എന്ന മൂന്ന് ഇതിഹാസ ഗായകർക്കൊപ്പം ഒരേ മൈക്രോഫോണിന് മുന്നിൽ പാടി അരങ്ങേറ്റം കുറിച്ച അത്യപൂർവ്വ ഭാഗ്യം സിദ്ധിച്ച ഗായകനാണ് ഇദ്ദേഹം.
0: അതെ, ഹക്കീക്കത്ത് എന്ന സിനിമയിലെ ഹോക്കേ മജ്ബൂർ മുജേ എന്ന ഗാനത്തിനായിരുന്നു അത്.
1: ബോളിവുഡിലെ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ഷോലെ എന്ന സിനിമയിലെ വിഖ്യാതമായ മെഹബൂബ ഓ മെഹബൂബ എന്ന ഗാനത്തിന്റെ തുടക്കത്തിലെ ഒരു ഐക്കോണിക്കായ ഗിത്താർ സ്ട്രീമിംഗ് ഇദ്ദേഹത്തിന്റെ വിരലുകളിൽ നിന്നാണ് പിറന്നത്. ഗാനരചയിതാവ് ഗുൽസാറും സംഗീത സംവിധായകൻ ആർ ഡി ബർമനും ഒന്നിച്ച പരിചയം എന്ന ചിത്രത്തിലെ ബീത്തീന ബിതായി റൈന എന്ന ക്ലാസിക് ഗാനം ലതാ മങ്കേഷ്കർക്കൊപ്പം പാടിയത് ഇദ്ദേഹമാണ്. അപ്പോൾ ആ ഗാനത്തിന് ലതാ മങ്കേഷ്കർക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി.
0: അപ്പോൾ ഇത്രയധികം ക്ലൂകൾ നൽകി നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഭൂപീന്ദർ സിംഗ് ആയിരുന്നു. അടുത്ത അധ്യായത്തിന് വേണ്ടി കാത്തിരിക്കാം. ഇന്ന് നമുക്ക് ശ്രോതാക്കൾ, നമ്മോടൊപ്പം പങ്കെടുത്ത ശ്രോതാക്കൾ, നമ്മെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി
1: അറിയിക്കുന്നു. നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ഗായത്രി ദേവി,
0: ഞാൻ റൂബി ബാബു.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. ആകാശവാണി അനന്തപുരി എഫും 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ കാലാവധി ലോക്സഭ നീട്ടി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. 2026 ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമ ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ 126 നിയമസഭാ മണ്ഡലങ്ങളിലും ഓണം മാർക്കറ്റുകൾ സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ തൂഫാൻ പോലെ പ്രോജക്ട് സീറോയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അഴിമതി പരിപൂർണമായും തുടച്ചു നീക്കുകയാണ് പ്രോജക്ട് സീറോയുടെ ലക്ഷ്യമെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. KSRTC കൊറിയർ സർവീസിൽ നിന്ന് സ്വകാര്യ കമ്പനിയെ ഒഴിവാക്കിയത് വ്യാപക പരാതികൾ ഉയർന്നതിനെ തുടർന്നാണെന്ന് മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിലെ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവാ സംരക്ഷണത്തിന് അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ദിനാചരണം. കൊല്ലം തങ്കശ്ശേരിയിൽ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. പള്ളിത്തോട്ടം സ്വദേശി റോയിസനെയാണ് കാണാതായത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

സഞ്ചാരിയാണ്. പണ്ടുകാലം മുതൽ ഇന്ന് വരെ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്രകളാണ് ഈ ലോകത്തെ ഇത്രമേൽ മനോഹരമാക്കിയത്. മനുഷ്യചരിത്രത്തിൻ്റെ ആരംഭം മുതൽക്കേ യാത്രകൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കേവലം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള ദൂരം മാത്രമല്ല യാത്ര, മറിച്ച് പുതിയ കാഴ്ചകളിലേക്കും അറിവുകളിലേക്കും അതിലുപരി സ്വന്തം ആത്മാവിലേക്കുമുള്ള ഒരു സഞ്ചാരവും കൂടിയാണ്. ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെയും അവൻ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക ബോധത്തെയും രൂപപ്പെടുത്തുന്നതിൽ യാത്രകൾക്ക് നിർണായകമായ പങ്കുണ്ട്. ഒരേ ഇടത്ത് കെട്ടിക്കിടക്കുന്ന ജലാശയം പോലെയാകാതെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു നദി പോലെയാണ് മനുഷ്യനും മനുഷ്യ മനസ്സും. ദൈനംദിന ജീവിതത്തിൻ്റെ മടുപ്പുകളിൽ നിന്നും ആവർത്തന വിരസതകളിൽ നിന്നും ഓടിയൊളിക്കാൻ മനുഷ്യൻ കണ്ടെത്തുന്ന ഏറ്റവും മനോഹരമായ വഴിയാണ് ഓരോ യാത്രയും.

ഒരു ജനൽപാളിക്കപ്പുറം മാറിമറിയുന്ന കാഴ്ചകളിലേക്ക് കണ്ണുനട്ടിരിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആനന്ദം മറ്റൊന്നിനും നൽകാനാകില്ല. പ്രത്യേകിച്ച് അതൊരു തീവണ്ടി യാത്രയാകുമ്പോൾ ഇരുമ്പ് പാളങ്ങളിലൂടെ താളത്തിൽ ചലിക്കുന്ന ആ ഭീമൻ യന്ത്രത്തിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങളും അകലെ തലയുയർത്തി നിൽക്കുന്ന മലനിരകളും ഒന്നിനൊന്ന് വേഗത്തിൽ പിന്നിലേക്ക് മറയും. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് അല്പനേരം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഔഷധമാണ് ഇത്തരം ട്രെയിൻ യാത്രകൾ. അതും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഔഷധത്തിൻ്റെ വീര്യം കൂടുതലായിരിക്കും. ബസ്സിലോ കാറിലോ പോകുമ്പോൾ കിട്ടാത്ത ഒരു പ്രത്യേക സ്വാതന്ത്ര്യവും ആശ്വാസവും ട്രെയിൻ യാത്രകളിൽ നിന്ന് കിട്ടാറുണ്ട്.

0: ഓരോ യാത്രയും പുതിയൊരു അനുഭവമാണ്, പുതിയൊരു കഥയാണ്. അതുമാത്രമല്ല, പരിചിതമല്ലാത്ത സാഹചര്യങ്ങളെ നേരിടാനും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനും യാത്രകൾ നമ്മെ പഠിപ്പിക്കുന്നു.
1: ഇനി നമുക്ക് പരിചിതമായ എന്നാൽ ഓരോ തവണ പോകുമ്പോഴും പുതിയൊരു അനുഭൂതി നൽകുന്ന ഒരു യാത്രയിലേക്ക് വരാം. പാലക്കാട് ജംഗ്ഷനിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ആ ചെറിയ ട്രെയിൻ യാത്ര കേരളത്തിൻ്റെ ഹരിതാഭയിൽ നിന്നും തമിഴകത്തിൻ്റെ തനത് സംസ്കാരത്തിലേക്കുള്ള ആ ദൂരം കേവലം കിലോമീറ്ററുകളുടേത് മാത്രമല്ല, കാഴ്ചകളുടെ ഒരു മായാവസന്തം കൂടിയാണ്. അതെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് അടുത്ത സുഹൃത്തുക്കളായ രാഹുലും വിഷ്ണുവും.
2: ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല യാത്ര ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിനക്കുള്ളൂ.
3: നിനക്കറിയാലോ, ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കിടന്ന് ഓടുന്നതും കഷ്ടപ്പെടുന്നതും. എങ്ങനെയെങ്കിലും ഒരു ദിവസം പോയി കിട്ടിയാൽ മതി എന്നായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. പക്ഷെ ഇപ്പോൾ ഈ യാത്ര തുടങ്ങിയതിൽ പിന്നെ കടന്നുപോകുന്ന ഒരു നിമിഷവും തിരികെ കിട്ടില്ലല്ലോ എന്നൊരു തോന്നലാണ്.

0: ക്യാമറയിലൂടെ പുറത്തുള്ള കാഴ്ചകളെ ഒപ്പിയെടുക്കുകയാണ്. കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളെ നിലനിർത്താനെന്ന പോലെ ഒരു ശ്രമം. രണ്ടു വർഷം സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി സംബന്ധമായി നിരന്തരം യാത്ര ചെയ്തിരുന്ന രാഹുലിന് ആ ട്രെയിൻ യാത്ര തികച്ചും വ്യത്യസ്തമായ ഒരനുഭവം തന്നെയായിരുന്നു. ജോലിക്ക് വേണ്ടി ചെയ്യുന്ന യാത്രയും മനസ്സമാധാനത്തിനു വേണ്ടി ചെയ്യുന്ന യാത്രയും തമ്മിലുള്ള രാപ്പകൽ വ്യത്യാസം ആ നിമിഷം രാഹുൽ തിരിച്ചറിയുകയാണ്. മടുപ്പുളവാക്കുന്ന ജോലി ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയായിരുന്നില്ല അന്നേരം ട്രെയിനിലിരുന്ന് അവൻ കണ്ടത്.
1: പാലക്കാടൻ ചുരത്തിന്റെ മടിത്തട്ടിലൂടെയുള്ള ആ യാത്ര ഓർത്തുനോക്കൂ. ഇരുവശങ്ങളിലും തലയുയർത്തി നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ, ചിലപ്പോൾ മഞ്ഞു പുതച്ചും മറ്റു ചിലപ്പോൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങിയും നിൽക്കുന്ന ആ മലനിരകൾ കാണുമ്പോൾ മനസ്സിലെ സകല ഭാരങ്ങളും അലിഞ്ഞു പോകുന്നതായി തോന്നും. കഞ്ചിക്കോട് എന്ന സ്റ്റേഷൻ കഴിഞ്ഞ് ട്രെയിൻ പോകുന്നത് രാഹുൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രകൃതിയുടെ വിസ്മയങ്ങളിലേക്കായിരുന്നു. വളഞ്ഞു പുളഞ്ഞ റെയിൽപാതയിലൂടെ പോകുന്ന ട്രെയിനിൽ ഇരുവശത്തെയും അതിമനോഹര പച്ചപ്പും മുന്നിൽ കാണുന്ന കൂറ്റൻ പശ്ചിമഘട്ട മലനിരകളും, ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ രാഹുൽ എന്തിനാണോ ഈ യാത്ര നടത്തിയത് അത് ലക്ഷ്യം കണ്ടിരിക്കുന്നു.
0: പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് യാത്രകൾ മനസ്സിന് ഇത്രയേറെ സന്തോഷം നൽകുന്നത്? കാരണം യാത്രകളിൽ നാം ഭൂതകാലത്തെക്കുറിച്ചോ ഭാവി കാലത്തെക്കുറിച്ചോ ആകുലപ്പെടുന്നില്ല. ആ നിമിഷത്തിൽ ആ ജനൽക്കരയിൽ നാം പൂർണ്ണമായി ജീവിക്കുകയാണ്. എതിരെ വരുന്ന തണുത്ത കാറ്റും കാടിൻ്റെ പച്ചപ്പും ദൂരെ മേയുന്ന കന്നുകാലികളും പാളത്തിൽ തട്ടി ട്രെയിനുണ്ടാക്കുന്ന ആ താളാത്മകമായ ശബ്ദവും നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുന്നു. അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവേകുന്നു. രാഹുലും അത്തരമൊരു മാനസിക അവസ്ഥയിലാണ്. ഒരു ദൂരയാത്രയെ മറ്റൊരു തലത്തിൽ മനോഹരവും അർത്ഥവത്താക്കുന്നതും സഹയാത്രികരാണ്. നമുക്ക് മുൻ പരിചയമില്ലാത്ത മറ്റൊരു സ്റ്റേഷൻ വരെ മാത്രം ബന്ധം നിൽക്കാവുന്ന ചില മനുഷ്യർ, അവരുമായുള്ള സംഭാഷണങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവയൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകൾ വരെ മാറ്റിമറിച്ചേക്കാം. വിവിധ തരം സംസ്കാരങ്ങളും ഭാഷകളും മനുഷ്യജീവിതങ്ങളുമാണ് ഒരു ദീർഘയാത്രയിൽ നമുക്ക് അനുഭവിക്കാനും നേരിട്ടറിയാനും സാധിക്കുന്നത്. അതിൻ്റെ മറ്റൊരു നേർക്കാഴ്ചകളാണ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോഴും. കുറേ വീടുകൾ, മനുഷ്യർ, അവരുടെ ജീവിതങ്ങൾ, ഇവയെല്ലാം ഒരു യാത്രയിലൂടെ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നു. കടന്നുപോകുന്ന അനേകം ചെക്ക് പോസ്റ്റുകളും അതിനെ നിയന്ത്രിക്കുന്ന റെയിൽവേ ജീവനക്കാരെയും ഒരു മിന്നായം പോലെയെങ്കിലും കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എത്രയോ ജീവിതങ്ങളാണ് നമുക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത്. എന്നാൽ ശരിക്കും നമ്മൾ അത് കാണുന്നുണ്ടോ?

0: ഉച്ചയോടെ ട്രെയിൻ വാളയാർ സ്റ്റേഷനിൽ എത്തി നിൽക്കുന്നു. എന്നാൽ അന്തരീക്ഷത്തിന് ഉച്ചയുടെ ഒരു ഭാവവുമില്ല. ഇരുണ്ടു പുകഞ്ഞ ഒരു കാലാവസ്ഥ. കാർമേഘങ്ങൾ സൂര്യനെ പൂർണ്ണമായും മറച്ചിരിക്കുന്നു. ഈ വഴി യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാലാവസ്ഥ ഒരു ദൈവാനുഗ്രഹമാണ്. പ്രകൃതിയെ ഇതിലും കൂടുതൽ ഭംഗിയോടെ ആസ്വദിക്കാൻ സാധിക്കുമോ എന്ന് സംശയമാണ്. രാഹുലും വിഷ്ണുവും നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നിറങ്ങി ചായ കുടിക്കുകയാണ്.
1: ഞാൻ കോയമ്പത്തൂരിൽ ജോലി ചെയ്തിരുന്നപ്പോ എന്റെ സ്ഥിരം വഴിയായിരുന്നു ഇത്. ഒരേ ട്രെയിനിൽ ഒരേ സമയത്തുള്ള യാത്ര, കാണുന്ന കാഴ്ചകളും ഒന്ന് തന്നെ. പിന്നെ എപ്പോഴും ഒരു മടുപ്പ് തോന്നും. പക്ഷേ 3 വർഷം കഴിഞ്ഞ് വീണ്ടും ഈ വഴി യാത്ര ചെയ്യുമ്പോൾ അന്നൊന്നും കിട്ടാത്ത ഒരു പ്രത്യേക മനസ്സുകൾ ഇപ്പൊ കിട്ടുന്ന പോലെ.
2: ഇടയ്ക്കൊക്കെ ഒരു യാത്ര പോകുന്നത് എന്തുകൊണ്ടും നല്ലതാ വിഷ്ണു. എനിക്കതിപ്പോ ശരിക്കും ബോധ്യമാവുന്നുണ്ട്. വാ കേറാം, ഗ്രീൻ സിഗ്നലായി. എന്തിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്? പലർക്കും പല ഉത്തരങ്ങളുണ്ടാകും. ചിലർക്ക് അത് നിത്യജീവിതത്തിലെ സങ്കടങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ചിലർക്ക് പുതിയ അറിവുകൾ തേടിയുള്ള അലച്ചിലാണ്. എന്നാൽ എല്ലാ യാത്രകളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഒന്നാണ്, മനസ്സിന് സുഖം പകരുക, ആത്മാവിനെ ജീവസ്സുറ്റതാക്കുക എന്നത്. ബാഹ്യമായ യാത്രകൾ അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ആന്തരിക യാത്ര ആരംഭിക്കുകയാണ്. യാത്രകളിൽ നമ്മൾ അനുഭവിക്കുന്ന നിശബ്ദതയും ഏകാന്തതയും സ്വയം വിലയിരുത്തലുകൾക്ക് വഴി തുറക്കുന്നു. ഞാൻ ആരാണ്, എന്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പലപ്പോഴും യാത്രകൾ സഹായിക്കാറുണ്ട്.
3: എനിക്ക് ബൈക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യാദൃശ്ചികമായാണ് ഈ ബൈക്ക് യാത്ര എന്ന് പറഞ്ഞു. ഞാൻ മുന്നേയും യാത്രയെല്ലാം ചെയ്തിട്ടുണ്ട്, പല ട്രെയിനിലായിരുന്നാലും ബസ്സിൽ അങ്ങനെയൊക്കെ പലയിടത്തും ഏറിപ്പോയി. എനിക്കൊന്ന് ബാംഗ്ലൂരാണ് ആദ്യത്തെ ട്രെയിൻ യാത്ര, ലോങ് ഡിസ്റ്റൻസ് ഞാൻ പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് പഠിച്ച് ജോലി ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് അടുത്ത സംസ്ഥാനത്ത് കർണാടക, അടുത്ത് കഴിഞ്ഞ് ഗോവ ഇതൊക്കെ പോയപ്പോഴത്തേനാണ് എത്ര വ്യത്യസ്തമായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇതൊന്നും കാണാതെ പോയെങ്കിൽ നമുക്ക് എന്തുമാത്രം നഷ്ടം സംഭവിച്ചേനെ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വന്ന അപ്പോഴാണ് എനിക്ക് ഈ ഒരു ആഗ്രഹം വന്നത്. ഇനി അടുത്തൊരു യാത്ര പോകുമ്പോൾ സ്വന്തം ബൈക്കിൽ ഇന്ത്യ മൊത്തം കറങ്ങി കാണുക എന്നുള്ള. പിന്നെ ബൈക്ക് യാത്ര തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണെന്ന്, നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം. എനിക്കൊരു സ്ഥലം ഇഷ്ടപ്പെട്ട് എനിക്ക് അവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. മറ്റേ നമ്മൾ ട്രെയിനിലോ ബസ്സിലോ എന്തെങ്കിലുമാണ്, ഇപ്പോൾ ഒരു ബസ് മിസ്സായാൽ അടുത്ത ബസ് അല്ലെങ്കിൽ അടുത്ത ട്രെയിൻ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു യാത്ര. ഈ കാറ്റൊക്കെ കൊണ്ട് ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെല്ലാം കണ്ട് ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് പ്രത്യേക ഒരു ഫീലാണ് അത്. അനുഭവിച്ചവർക്ക് അതിന്റെ ആ ഒരു നമുക്ക് പറയുമ്പോൾ തന്നെ മൊത്തത്തിലുള്ള ആ ഫീല് കിട്ടത്തുള്ളൂ. നമ്മൾ ഈ യാത്രയെന്ന് പറഞ്ഞ ആ ഒരു ലഹരി നമ്മളെ മനസ്സിലും അല്ലെങ്കിൽ നമുക്ക് അങ്ങ് പിടിച്ചിട്ട് പിന്നെ നമുക്ക് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞ പോകുന്ന സ്ഥലം കാണുക എന്നുള്ളതല്ല, നമുക്ക് ആ യാത്രയുടെ ആ ഒരു എക്സ്പീരിയൻസ്, അവിടെ ചെന്ന് പരിചയപ്പെടുന്ന ആൾക്കാർ പല സന്ദർഭങ്ങളിലും അതൊക്കെയാണ്. ആക്ച്വലി ഞാൻ ഇപ്പോഴും ചെറിയ 2017-18 യാത്ര ചെയ്ത സമയത്ത് പരിചയപ്പെട്ട പല ആൾക്കാരുമായിട്ട് ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അതിൽ നല്ല കൂട്ടുകാരുണ്ട്, കുറച്ചുപേര് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ്, കണ്ട സ്ഥലത്തെക്കാളും കൂടുതൽ പരിചയപ്പെട്ട ആൾക്കാരെയാണ് ഞാൻ കൂടുതലും നമ്മൾ ഓർമ്മിക്കുന്നതും ചെറിഷ് ചെയ്യുന്നതും.
0: ദിവസവും രാവിലെ ഉണർന്ന് ട്രാഫിക്കിൽപ്പെട്ട് ഓഫീസിലെ ഫയലുകൾക്ക് മുന്നിൽ തലപുകച്ച് തിരികെ വീട്ടിലെത്തുന്ന ഒരു ശരാശരി മനുഷ്യന്റെ മനസ്സിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് വലിഞ്ഞു മുറുകിയ ഒരു കമ്പി പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാം. അവിടെയാണ് ഒരു ചെറു യാത്രയുടെ പ്രസക്തി. അത് നമ്മെ ശാന്തമാക്കും. ഒരു നല്ല യാത്ര മനുഷ്യന്റെ മാനസികാരോഗ്യത്തെയും ചിന്താഗതിയെയും എത്രത്തോളം പോസിറ്റീവായി സ്വാധീനിക്കും എന്നത്

അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലാണ് ഒരു യാത്ര നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കുന്നത്. മാനസിക സന്തോഷം കൂടുകയും വേറിട്ട ചിന്താഗതിയും മാറ്റങ്ങളും ഇതിലെല്ലാമുപരി സ്വയം തിരിച്ചറിയാൻ യാത്ര നമ്മെ വളരെയധികം സഹായിക്കും.

ട്രെയിൻ പോത്തന്നൂരും കടന്ന് കോയമ്പത്തൂരിലേക്ക് അടുക്കുമ്പോൾ പ്രകൃതിയുടെ പച്ചപ്പിൽ നിന്നും നഗരത്തിന്റെ തിരക്കുകളിലേക്ക് നാം പതുക്കെ പ്രവേശിക്കുകയായി. എങ്കിലും ആ യാത്രയിൽ വഴിയിലുടനീളം പ്രകൃതി നമുക്ക് സമ്മാനിച്ച ആ ദൃശ്യ വിരുന്ന് മനസ്സിൽ ഒരു വറ്റാത്ത ഉറവയായി അവശേഷിക്കും. ഒരു മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം കോയമ്പത്തൂർ സ്റ്റേഷനിൽ വണ്ടി വന്നു നിൽക്കുന്നു. ഓരോ നാടിനും അതിൻ്റെതായ ആചാരങ്ങളും കലകളും ഭക്ഷണ രീതികളും ജീവിത രീതികളുമുണ്ട്. യാത്രകൾ നമ്മെ മറ്റൊരു സംസ്കാരത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്കും കൂടിയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. സ്വന്തം ചിന്താഗതികൾക്കപ്പുറം ലോകം എത്രമാത്രം വൈവിധ്യപൂർണമാണെന്ന് യാത്രകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് മറ്റു മനുഷ്യരോടും അവരുടെ വിശ്വാസങ്ങളോടും ബഹുമാനവും സഹിഷ്ണുതയും വളർത്താൻ സഹായിക്കുന്നു. ആളുകളുമായുള്ള ഇടപെടൽ നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതികളെ മാറ്റും. നമ്മളെക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ കാണുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതാണെന്ന തിരിച്ചറിവ് ഉണ്ടാകുകയും ജീവിതത്തോട് കൂടുതൽ കൃതജ്ഞതയുള്ളവരാകാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു.

0: വിഷ്ണുവും രാഹുലും അതിർത്തിയും ഭാഷയും കടന്ന് തമിഴ്നാട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്റ്റേഷനിലെയും പുറത്തെ റോഡിലെയും തിരക്കുകൾ അവർ കാണുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ആ തിരക്കുകൾ ഒരു പ്രശ്നമായി തോന്നാത്ത വണ്ണം അതിനെ കാണാനും അനുഭവിക്കാനും സാധിക്കുന്നു. കഴിഞ്ഞ ഒരു മണിക്കൂർ യാത്ര ഒരായുഷ്കാലം കിട്ടാവുന്ന മനസുഖവും സന്തോഷവും ഒരുമിച്ച് കിട്ടിയ പ്രതീതിയായിരുന്നു. പുതിയൊരു സ്ഥലവും അവിടുത്തെ മനുഷ്യരും അവരുടെ ജീവിത രീതിയും എന്ന നിലയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കാമെന്ന അവരുടെ ആഗ്രഹം വന്നു നിന്നത് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ആയിരുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ വളരെ പഴക്കം ചെന്ന ഓടിട്ട ഒരു കെട്ടിടം, നല്ലൊരു ചരിത്രം ആ റെസ്റ്റോറൻറ്റിനും പറയാനുള്ളതുപോലെ.
1: ഇവിടെ നല്ല സ്റ്റൈൽ ആൻഡ് തമിഴ്നാട് ചിക്കൻ ബിരിയാണി കിട്ടുമെന്ന് റീൽസിലും മറ്റും കണ്ടിരുന്നു.
2: ഒരു യാത്രയിൽ മറ്റൊരു നല്ല അനുഭവമാണ് നമ്മൾ ചെന്നെത്തുന്ന നാട്ടിലെ ഭക്ഷണവും ആളുകളും സംസ്കാരവും. നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള തമിഴ് ഭാഷയിലും മറ്റുള്ളവരോടുള്ള ആതിഥ്യ മര്യാദയിലും ആ നാടിനോടുള്ള മതിപ്പ് നമ്മളിൽ പ്രകടമാവുകയാണ്. അവിടുത്തെ ഫിൽറ്റർ കോഫിയിൽ മുതൽ ബിരിയാണിയിൽ വരെയുള്ള രുചിയുടെ വൈവിധ്യം മറ്റുള്ളവരെ, പ്രത്യേകിച്ച് മലയാളികളെ ഏറെ ആകർഷിക്കുന്ന ഒരു ഘടകം തന്നെയാണ്.
0: ജോലിയുടെ അമിത ഭാരങ്ങളിൽ നിന്നും ആവർത്തന വിരസതയുള്ള ജീവിതശൈലിയിൽ നിന്നും ഒരു ഒളിത്താവളം കണ്ടെത്താനുള്ള യാത്രയായിരുന്നതിനാൽ രാഹുലും വിഷ്ണുവും ഉടൻ തന്നെ അടുത്ത വണ്ടിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അതെ, അതേ വഴികൾ, അതേ കാഴ്ചകൾ. പക്ഷേ തിരികെ പോകുന്ന അവർക്ക് വീണ്ടും ആ കാഴ്ചകൾ കാണുമ്പോൾ അതിനെ മറ്റൊരു തലത്തിലാണ്.

0: അനുഭവിക്കാൻ സാധിക്കുന്നത്. ശാസ്ത്രം പോലും സമ്മതിക്കുന്ന കാര്യമാണിത്. യാത്രകൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ മനസ്സ് മുൻവിധികളില്ലാതെ തുറക്കപ്പെടുന്നു. അവിടെ നമ്മൾ ആരും നമ്മെ തിരിച്ചറിയാത്ത ഒരു അപരിചിതനാണ്. ആ അപരിചിതത്വം നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് അനുഭവിച്ചു തന്നെ അറിയണം. യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ടൂറിസത്തെക്കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല. ആധുനിക ലോകത്ത് ടൂറിസം കേവലം ഒരു വിനോദോപാധി മാത്രമല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ചാലകശക്തിയാണ്. സാങ്കേതികവിദ്യയുടെ വളർച്ച, കുറഞ്ഞ ചെലവിലുള്ള യാത്രാ സൗകര്യങ്ങൾ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്നിവ ഈ കാലത്തെ ടൂറിസത്തിന്റെ സ്വഭാവത്തെ പൂർണമായും മാറ്റിമറിച്ചു എന്ന് തന്നെ പറയേണ്ടിവരും. ഇന്ന് സഞ്ചാരികൾ വെറുതെ കാഴ്ചകൾ കാണുന്നതിനപ്പുറം പ്രാദേശിക സംസ്കാരം അനുഭവിച്ചറിയാനും സാഹസികതകൾക്കും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും താൽപര്യപ്പെടുന്നു. എന്നാൽ ഇതിനൊപ്പം തന്നെ അനിയന്ത്രിതമായ സഞ്ചാരികളുടെ ഒഴുക്ക് പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുമുണ്ട്. ടൂറിസം മേഖലയിൽ നമ്മുടെ കേരളത്തിൽ ഒട്ടനേകം തൊഴിൽ സാധ്യതകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. റബ്ബർ ടാപ്പിംഗ്, മത്സ്യകൃഷികൾ, കോൺ കൃഷി, കയർ നിർമ്മാണം, തെങ്ങിൻ കള്ളു ചെത്തൽ തുടങ്ങിയ ഒട്ടനവധി തൊഴിൽ മേഖലകൾ ടൂറിസത്തിന്റെ പ്രോഡക്റ്റുകളാണ്. എന്നാൽ ഇതൊന്നും നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. നല്ല ടൂറിസം നിലനിൽക്കുമ്പോൾ നല്ല ടൂറിസ്റ്റുകളും നല്ല നല്ല യാത്രകളും അനുഭവങ്ങളും സംഭവിക്കുന്നു.
1: പുറത്തെ കാറ്റടിച്ചുള്ള ഉച്ചയുറക്കത്തിന് ശേഷം ഇരുവരും വന്നിറങ്ങുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്.
0: നല്ലൊരു സൂര്യാസ്തമയം കണ്ട് ഇന്നത്തെ പകലിന് വിട നൽകാൻ അവർ കണ്ടെത്തിയ സ്ഥലം കോഴിക്കോട് ബീച്ചായിരുന്നു. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ ചുവന്നു നിൽക്കുന്ന കാഴ്ച കാണാൻ കടലിനു മുന്നിൽ മറ്റൊരു ജനസാഗരം തന്നെയുണ്ട്. കോഴിക്കോടിനുമുണ്ട് യാത്രയുടെ ചരിത്രമുറങ്ങുന്ന ഒരു കഥ പറയാൻ. യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ ചരിത്രത്തെയും ലോകഭൂപടത്തെയും എന്നേക്കുമായി മാറ്റിമറിച്ച ഒന്നായിരുന്നു പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമയുടെ കേരളത്തിലേക്കുള്ള സമുദ്രയാത്ര. കേവലം ഒരു വ്യാപാരയാത്ര എന്നതിലുപരി അധിനിവേശത്തിന്റെയും സാംസ്കാരിക കൈമാറ്റത്തിന്റെയും ഒരു പുതിയ യുഗത്തിനാണ് ഈ യാത്ര തുടക്കം കുറിച്ചത്. 1498 May 20 വാസ്കോ ഡ ഗാമയുടെ കപ്പലുകൾ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് നങ്കൂരമിട്ടു. യൂറോപ്പിൽ നിന്ന് കടൽ മാർഗം ആദ്യമായി ഒരു കപ്പൽ ഇന്ത്യയിലെത്തിയ ചരിത്ര നിമിഷമായിരുന്നു അത്.
2: നീ കപ്പൽ യാത്ര നടത്തിയിട്ടുണ്ടോ?
3: ഇല്ല. കടൽ കണ്ടതുകൊണ്ട് തോന്നിയതാണോ ഈ ചോദ്യം?
2: ടൂറിസം മാത്രമല്ല, പരിസ്ഥിതി സംരക്ഷണവും യാത്രകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. യാത്രകൾ നമ്മുടെ അറിവും സന്തോഷവും വർദ്ധിപ്പിക്കുമെങ്കിലും അവ പരിസ്ഥിതിക്ക് വലിയ തോതിൽ ആഘാതം സൃഷ്ടിക്കുന്നുണ്ട്. യാത്രകളിൽ ആളുകൾ കാട്ടുന്ന അശ്രദ്ധ വലിയ രീതിയിൽ മലിനീകരണത്തിന് വഴിവെക്കുന്നു. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ബീച്ചുകൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിൽ സന്ദർശകർ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും ഭക്ഷണ അവശിഷ്ടങ്ങളും വലിച്ചെറിയുന്നത് നിത്യസംഭവമാണ്. ഈ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ മണ്ണിൽ ലയിക്കാതെ കിടക്കുകയും അരുവികളിലും കടലിലും എത്തിച്ചേർന്ന് ജലജീവികളുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്യുന്നു. കൂടാതെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ നിന്നുള്ള മലിനജലം ശാസ്ത്രീയമായി സംസ്കരിക്കാതെ പുഴകളിലേക്കും കടലിലേക്കും ഒഴുക്കിവിടുന്നതും വലിയൊരു പ്രശ്നമാണ്.

0: കടലിനൊരു പ്രത്യേകതയുണ്ട്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനസ്സിൽ എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും അല്പനേരം കടലും തിരയും നോക്കി നിന്നാൽ അതൊക്കെ മാറിക്കിട്ടും. യാത്ര പോലെ മറ്റൊരു മരുന്നാണ് കടൽ കാഴ്ച.
1: ശരിയാ നീ പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു സൺസെറ്റ് ആണെങ്കിൽ. ഇന്നലെ ഈ സമയമുണ്ടായിരുന്ന ഞാനല്ല ഇപ്പോ. പുതിയൊരു ലൈഫ് തന്നെ തിരിച്ചു കിട്ടിയതുപോലെ. ഒരു നല്ല യാത്ര ചെയ്തപ്പോ ഒരർത്ഥത്തിൽ വഴിമുട്ടി നിന്ന ജീവിതം തന്നെ തിരിച്ചു കിട്ടി. ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര പോലെ.
2: ജീവിതത്തിലേക്ക് ഒരു മടക്കയാത്ര. ചിത്രീകരണം സമാപിക്കുന്നു. രചന അനന്തൻ ടി എൻ. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം അജിത അരവിന്ദ്.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: जरूर सुनिए शाम 4 बजे पिटारा. इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കാവാലം ശ്രീകുമാർ പാടിയ ഗാനം. പൂരം എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് കാവാലം നാരായണ പണിക്കർ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അടുത്ത ഗാനം മുഹൂർത്തം 11:30 എന്ന ചിത്രത്തിനായി യേശുദാസും ചിത്രയും പാടിയതാണ്. രചന പോച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഒന്ന് സൗത്ത് ഇന്ത്യ ടൂർണമെന്റ്, ഒന്ന് ഇന്റർ കോളേജ് ആയിരുന്നു. രണ്ടിലും ഞാനായിരുന്നു ബെസ്റ്റ് പ്ലെയർ. കോളേജിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളി കാണാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രഗാന പരിപാടി. ആദ്യം ജയിലർ എന്ന ചിത്രത്തിനായി ശിൽപ റാവു, അനിരുദ്ധ് രവിചന്ദർ എന്നിവർ പാടിയത്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി.
1: സഞ്ചാരി.

0: ഒരു വിനോദയാത്ര പോകാൻ കൊതിക്കാത്ത മനസ്സുണ്ടാവില്ല. കണ്ണിനും മനസ്സിനും അത്ഭുതത്തിന്റെ തിളക്കമേകി പ്രകൃതിയുടെ താളം പകർന്ന് കാത്തിരിക്കുന്ന സുന്ദരമായ ഭൂമിയിൽ കണ്ടാലും മടുക്കാത്ത, മനസ്സ് മറക്കാത്ത എന്തെല്ലാം മനോഹര കാഴ്ചകളുണ്ടാവും. ഓർമ്മയുടെ മയിൽപ്പീലിത്തുണ്ടായി അവ ഹൃദയത്തോട് ചേർത്തുവയ്ക്കാൻ നമുക്കും ഒരു യാത്ര പോയാലോ.
1: കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ചരിത്രത്തിന്റെ വിസ്മയ ശേഖരമൊരുക്കി രാജപ്രൌഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു വിനോദസഞ്ചാര വിജ്ഞാന കേന്ദ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരത്തിന്റെ സ്വന്തം മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം ഇത് സ്ഥാപിക്കപ്പെട്ടത് 1855. 1874 ഇതിന്റെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിന്റെ അടിത്തറ പണിതു. 1866 മുതൽ 1872 വരെ മദ്രാസ് സർക്കാരിന്റെ ഗവർണറായിരുന്ന ചാൾസ് നേപ്പിയർ പ്രഭുവിന്റെ പേരിൽ പുതിയ കെട്ടിടം, അതായത് ഇന്ന് കാണുന്ന കെട്ടിടം, നാമകരണം ചെയ്തു. ഇതിന്റെ രൂപകൽപ്പന ചെയ്തത് റോബോട്ട് കിസോം എന്ന വാസ്തുവിദ്യാ വിദഗ്ധനാണ്. ഇതിന്റെ പണി തീർന്നത് 1880. മദ്രാസ് സർക്കാരാണ് ഇതിന്റെ പണി തീർത്തത്. ചൈനീസ്, മുഗൾ, കേരളീയ വാസ്തുശില്പകല എന്നിവയുടെ സംയുക്ത സങ്കര നിർമ്മിതിയാണ് ഈ മ്യൂസിയം കെട്ടിടം. നിർമ്മാണ ശൈലി കൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിനകത്ത് സ്വാഭാവികമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഈ മ്യൂസിയത്തിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള ധാരാളം പൌരാണിക വസ്തുക്കളും വെങ്കല പ്രതിമകളും പുരാണ ആഭരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പുരാതന കാലത്തെ ഒരു വലിയ തേരും ആനക്കൊമ്പ് കൊണ്ടുള്ള കൊത്തുപണികളും ഇതിനകത്ത് കാണാം. ചരിത്രപരവും സമകാലികവുമായ ആഭരണങ്ങൾ, ക്ഷേത്ര വണ്ടികൾ, 11 മുതൽ 18 നൂറ്റാണ്ട് വരെയുള്ള തടി കൊത്തുപണികൾ, ആനക്കൊമ്പ് കൊത്തുപണികൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്തോനേഷ്യ, ചൈന, സുമാത്ര, ജാവ, ബാലി, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള

0: മ്യൂസിയം വളപ്പിൽ തന്നെയാണ് ശ്രീചിത്ര ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രാജ രവിവർമ്മയുടെയും നിക്കോളാസ് റോറിച്ചിന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ മുഗൾ തഞ്ചാവൂർ കാലത്തെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മ്യൂസിയം വളപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരിടം. ഈ മ്യൂസിയം വളപ്പിൽ എന്തൊക്കെ കാഴ്ചകളാണ് സന്ദർശകർക്കായി കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് ചോദിച്ചു പോകാം. നേപ്പിയർ മ്യൂസിയത്തിന്റെയും ആർട്ട് ഗാലറിയുടെയും ശ്രീചിത്ര എൻക്ലേവിന്റെയും സൂപ്രണ്ട് പി എസ് മഞ്ജുള ദേവിയോട് സംസാരിക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് ചോദിച്ചറിയാം. മാഡം നമസ്കാരം.
2: നമസ്കാരം. ഇവിടെ കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഒരുപാട് പ്രദർശന വസ്തുക്കളുണ്ട്. ആർട്ട് ഗാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശ്വവിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ഒറിജിനൽ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും ഉണ്ട്. കൂടാതെ ജാപ്പനീസ്, ചൈനീസ്, രാജസ്ഥാൻ മുഗൾ പെയിന്റിങ്സ് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വേറൊരു അട്രാക്ഷൻ ഉള്ളത് റഷ്യൻ ചിത്രകാരന്മാരായ നിക്കോളാസ് റോറിക്കിന്റെയും സെറ്റ്സലോ റോറിക്കിന്റെയും ചിത്രങ്ങളാണ്. ഇത്രയുമാണ് ആർട്ട് ഗാലറിയുടെ പ്രധാന പ്രദർശന വസ്തുക്കൾ.
1: മാം, ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും ഏതൊക്കെ സമയങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറയാമോ?
2: ഇവിടുത്തെ ടിക്കറ്റ് നിരക്കെന്ന് പറഞ്ഞാല് മുതിർന്നവർക്ക് 25 രൂപ, കുട്ടികൾക്ക് 10 രൂപ, 12 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളും അച്ഛനമ്മയും ചേർന്ന ഒരു ഫാമിലിക്ക് 60 രൂപ. കൂടാതെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ഗ്രൂപ്പ് ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രദർശന സമയം ചൊവ്വ മുതൽ ഞായർ വരെ, അതായത് തിങ്കൾ ഹോളിഡേയാണ്, ചൊവ്വ മുതൽ ഞായർ വരെ 10 മുതൽ 5 വരെ ബ്രേക്കില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ബുധനാഴ്ച കുറച്ച് സമയം വീക്കിലി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നതല്ല. 1 മണിവരെ ആയിരുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട് 11 മണിക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ പബ്ലിക് ഹോളിഡേയ്സിനും മ്യൂസിയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. 4 അവധി ദിവസങ്ങൾ മാത്രമാണ് ഒരു വർഷം കലണ്ടർ ഇയറിലുള്ളത്. ജാനുവരി 26, ഓഗസ്റ്റ് 15, തിരുവോണം, മഹാനവമി, ഈ ദിവസങ്ങളിലൊഴികെയുള്ള എല്ലാ പബ്ലിക് ഹോളിഡേയ്സും മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
1: ഈ വേനലവധിക്കൊക്കെ ഒത്തിരി സന്ദർശകരുണ്ടായിരുന്നു.
2: ഇപ്രാവശ്യത്തെ വേനലവധിക്ക് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് തിരക്ക് കൂടുതലെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും കോവിഡ് കാലം കഴിഞ്ഞു വന്നുള്ള കാല അവധി ദിവസങ്ങളിലെല്ലാം സന്ദർശകരുടെ ബാഹുല്യം ഇവിടെ അനുഭവപ്പെടാറുണ്ട്.

0: 1993 നവംബർ 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശ്രീ ചിത്ര എൻക്ലേവ് പഴയ തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ സ്മരണയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണിത്. ശ്രീ ചിത്ര തിരുനാൾ വർമ്മ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന രാജകീയ രഥം, വാളുകൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, മെഡലുകൾ തുടങ്ങിയ വ്യക്തിഗത പുരാവസ്തുക്കളും ഉൾക്കൊള്ളുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അസ്തിത്വത്തിലുടനീളം ഭൂമിശാസ്ത്രപരവും സാമൂഹിക സാംസ്കാരികവുമായ പരിണാമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രശസ്ത കലാകാരന്മാർ വരച്ച 14 ചുവർ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രം, തിരുവിതാംകൂറിന് അവർ നൽകിയ സംഭാവനകൾ എടുത്തുകാണിക്കും വിധമാണ് ഗ്യാലറിയിലെ പ്രദർശനം സജ്ജമാക്കിയിരിക്കുന്നത്. മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രഥം, അക്കാലത്തെ മെഡലുകൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, വാളുകൾ തുടങ്ങിയവയും രാജകുടുംബം ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. KCS പണിക്കർ ഗ്യാലറി 1944 മുതൽ 1953 വരെ മദ്രാസിൽ പ്രോഗ്രസീവ് പെയിന്റേഴ്സ് അസോസിയേഷൻ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യയിലെ മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായിരുന്നു KCS പണിക്കർ. 1954 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ രാജ്യത്തെ 9 പ്രമുഖ കലാകാരന്മാരിൽ ഒരാളായി നാമനിർദ്ദേശം ചെയ്തു. 1976 ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് ആർട്ട് അക്കാദമിയുടെ പരമോന്നത പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ലളിതകലാ അക്കാദമിയുടെ ഫെല്ലോയും ലഭിച്ചു. 1957 ചെന്നൈയിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ പ്രിൻസിപ്പലായി. 1966 ചെന്നൈയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള ചോളമണ്ഡലം കലാകാരന്മാരുടെ ഗ്രാമം തന്റെ വിദ്യാർത്ഥികളോടും കുറച്ച് കലാകാരന്മാരോടും ഒപ്പം രൂപീകരിച്ചു. KCS പണിക്കർ മദ്രാസ് കലാപ്രസ്ഥാനത്തിലെ പ്രമുഖരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. KCS പണിക്കരുടെ സ്മരണയ്ക്കായി മ്യൂസിയം വളപ്പിൽ 1979 KCS ആർട്ട് ഗാലറി സ്ഥാപിച്ചു. ഒരു കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പണിക്കരുടെ ജീവിതയാത്രയെ പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങൾ കാലഗണനാക്രമത്തിൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 40 വർഷത്തോളം നീണ്ടുനിന്ന പണിക്കരുടെ കലാജീവിതത്തിൽ അദ്ദേഹത്തിന്റെ 75 ചിത്രങ്ങളുടെയും 4 വെങ്കല ശില്പങ്ങളുടെയും ശ്രദ്ധേയമായ ശേഖരം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.
1: നേപ്പിയ മ്യൂസിയത്തിനടുത്തായി കൊത്തുപണികളാൽ മനോഹരമായിട്ടുള്ള ഒരു മണ്ഡപമുണ്ട്. റേഡിയോ പാർക്ക് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ആധികാരികമായിട്ട് നമുക്ക് ഇവിടുത്തെ ഗൈഡ് ലെക്ചറിനോട് ചോദിച്ചറിയാം. സാറിന്റെ പേരെന്താണ്?
2: എന്റെ പേര് സുരേഷ് കുമാർ.
1: ഇവിടുത്തെ റേഡിയോ മണ്ഡപത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളോട് പറയാമോ?
2: അത് ബാൻഡ് സ്റ്റാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അത് 1880 പൊതുജനങ്ങൾക്കായി ആ ബാൻഡ് സ്റ്റാൻഡ് തുറന്നു കൊടുത്തു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ നേപ്പിയർ മ്യൂസിയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അതിന്റെ പണിയും നടക്കുകയും. ഇന്ന് നിങ്ങൾ പറയുന്ന റേഡിയോ സ്റ്റാൻഡ് അന്നൊരു ബാൻഡ് സ്റ്റാൻഡ് ആയിരുന്നു. അന്ന് നമ്മുടെ ഈ പോലീസ് സേനയുടെ അംഗങ്ങൾ, അന്ന് ഈ നമ്മുടെ ഈ എന്റർടൈൻമെന്റിന് വേണ്ടി ജനങ്ങൾക്ക് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. റേഡിയോയോ അതുപോലെ തന്നെ ടിവിയോ മറ്റ് ഒരു സംവിധാനമൊന്നും

0: ആ സമയത്ത് സിറ്റിയിലുള്ള ആളുകൾക്ക് വന്നിരുന്ന് കാണാനുള്ള ഒരു ബാൻഡ് സ്റ്റാൻഡ് ആയിരുന്നു അവർ. നമ്മുടെ പോലീസ് സേനയുടെ അംഗങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വന്ന് ബാൻഡ് പ്രോഗ്രാം നടത്തുമായിരുന്നു. അത് കാണാൻ വേണ്ടി ഇതിന് ചുറ്റും ആളുകൾ കൂടുമായിരുന്നു. അങ്ങനെ അത് ബാൻഡ് സ്റ്റാൻഡായി മാറിയെന്നാണ്. പിന്നെ അത് കാലാന്തരത്തിൽ ആ ബാൻഡ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം, ബാൻഡ് സ്റ്റാൻഡ് വേണ്ട, അത് പിന്നെ പോലീസ് സേന അങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നും പിന്മാറി. അതിനുശേഷം പിന്നെ അത് ആളുകൾക്ക് കേൾക്കുന്ന റേഡിയോ, അപ്പോഴാണ് റേഡിയോയുടെ ഒരു കടന്നു വരവ് എന്ന് പറയുന്നത്. പിന്നെ അത് റേഡിയോ പാർക്കാക്കി മാറ്റുകയും.
1: ഈ റേഡിയോ പാർക്കിൽ പ്രക്ഷേപണം ചെയ്യുന്നത് ആകാശവാണിയുടെ ആണോ?
0: നമ്മുടെ ആകാശവാണിയുടെ പരിപാടിയാണ്. അനന്തപുരി എഫ് എം തന്നെയാണ് ഏറ്റവും കൂടുതൽ രാവിലെ തൊട്ട് ഇപ്പോൾ റേഡിയോയുടെ പ്രോഗ്രാം കേൾക്കുന്നതിലേക്ക് വേണ്ടി പ്രധാന പ്രോഗ്രാമുകൾ ഉള്ള ദിവസങ്ങളിൽ ആളുകൾ ഇതിനകത്ത് തടിച്ചുകൂടി അത് എന്റർടൈൻമെന്റ് പ്രോഗ്രാമായി നടക്കുന്ന ഒരു സംഭവമാണ് റേഡിയോ പാർക്ക്.
1: രാവിലെ ഈ റേഡിയോ പാർക്കിന് ചുറ്റും നല്ല തിരക്കുണ്ടോ?
0: രാവിലെ നല്ല തിരക്കുണ്ടാവില്ല, പക്ഷേ എങ്കിലും പൊതുജനങ്ങൾ വരുന്നവർക്കെല്ലാം അവിടെ വന്നിരിക്കാനും സൗകര്യമായിരുന്നത് കേൾക്കാനും പാട്ട് കേൾക്കാനും, അതുപോലെ തന്നെ പ്രത്യേക പ്രോഗ്രാം ചിലപ്പോൾ റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യാനും, ആ പ്രോഗ്രാം ചിലപ്പോൾ തിരുവോളം അത് കേട്ടിരിക്കുന്ന ആളുകൾ ഒത്തിരി നമുക്ക് റേഡിയോ പാർക്ക് കാണാൻ കഴിയും.
1: ഈ പരിപാടിയിലൂടെ ഞങ്ങളൊരു പാട്ട് വെച്ചു തരും, ഇഷ്ടമുള്ളൊരു പാട്ട് പറയാം.
0: ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് ചന്ദ്രകളപം ശാർത്തി ഉറങ്ങും തീരം എന്ന് പറയുന്ന പാട്ടാണ്.
1: ഓക്കെ, ഈ പാട്ട് ഞങ്ങൾ വെച്ചു തരാം.

ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നാണ് തിരുവനന്തപുരം മൃഗശാല. അതുപോലെ മ്യൂസിയവും ബൊട്ടാണിക്കൽ ഗാർഡനും രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ്. 1830-1846 കാലത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതിതിരുനാൾ രാമവർമ്മയാണ് തിരുവനന്തപുരം മ്യൂസിയവും മൃഗശാലയും സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. തന്റെ കുതിരവളർത്തൽ കേന്ദ്രത്തിൽ ആനകളടക്കം വൈവിധ്യമാർന്ന മൃഗങ്ങളുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ കുതിരാലയത്തിൽ അദ്ദേഹം ഒരു മൃഗശാല സ്ഥാപിക്കുകയും കടുവകൾ, പാന്തർ ചീറ്റകൾ, മാനുകൾ, കരടികൾ, ഒരു സിംഹം എന്നിവയെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്കും അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ജനറൽ കല്ലനും വിട്ടുകൊടുത്തു. ഇത് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയവും മൃഗശാലയും സ്ഥാപിക്കുന്നതിന് കാരണമായി.

0: 1855 തിരുവിതാംകൂർ മഹാരാജാവ് രക്ഷാധികാരിയും ജനറൽ കല്ലൻ പ്രസിഡന്റായും ഇളയരാജ വൈസ് പ്രസിഡന്റായും ശ്രീ അലൻ ബ്രൌൺ സെക്രട്ടറിയായും മ്യൂസിയം ഡയറക്ടറായും ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 1857 സെപ്റ്റംബറിൽ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. എന്നാൽ മ്യൂസിയത്തിന് മാത്രമായി ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ 1859 ഒരു മൃഗശാലയും പാർക്കും ആരംഭിച്ചു. യഥാർത്ഥത്തിൽ മൃഗശാല നിർമ്മിച്ചത് സാധാരണ ഇരുമ്പ് തടിയുള്ള കൂടുകൾ ഉപയോഗിച്ചാണ്. ആ സമയം വിനോദ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് മൃഗശാല. എന്നാൽ ജനപ്പെരുപ്പം മൂലം വനത്തിന്റെയും വന്യജീവികളുടെയും നഷ്ടം വർദ്ധിച്ചതോടെ മൃഗശാലയുടെ ലക്ഷ്യം വിനോദത്തിൽ നിന്ന് സംരക്ഷണത്തിലേക്ക് മാറി. ഉയർന്ന മരങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മുളകൾ, പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയുടെ രാജകീയ രൂപം തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ മൃഗശാലകളിൽ ഒന്നെന്ന അപൂർവമായ പ്രത്യേകത നൽകുന്നു.
1: സൂവിന് മുൻപിൽ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. ഇവിടെ നിന്നാണ് സൂവിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടുത്തെ സ്റ്റാഫിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. റേഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
2: എന്റെ പേര് അനിൽകുമാർ, ഞാൻ ഇൻഫർമേഷൻ കൗണ്ടറിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ മ്യൂസിയം മൃഗശാലയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു അനാക്കോണ്ട, വൈറ്റ് ടൈഗർ, പിന്നെ കരടി, ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇനിയിപ്പം പുതിയ കുറച്ച് മൃഗങ്ങളോടെ വരുന്നുണ്ട്. തിരുപ്പതി സൂവിൽ നിന്ന് രണ്ട് സിംഹം, വൈറ്റ് പീകോക്ക്, പിന്നെ കാട്ടുപക്ഷികൾ, ഇതിനൊക്കെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് അടുത്ത് ഉടൻ തന്നെ ഒരു 10-15 ദിവസത്തിനകത്ത് തന്നെ ഇവിടെ എത്തുന്നതാണ്. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ഹൈലൈറ്റ് ആകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.
1: ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പറയാം.
2: എനിക്ക് വേണ്ടപ്പെട്ട ഒരു സംഗീത സംവിധാനം ജി ദേവരാമ മാഷാണ്. ദേവരാമ മാഷനെ കാണുന്നതിനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പാട്ടാണ് എനിക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി പറയാനുള്ളത്.

0: നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. 1964 സ്ഥാപിതമായ ഈ മ്യൂസിയം ജീവശാസ്ത്ര സംബന്ധമായ പ്രദർശന വസ്തുക്കളാൽ സമ്പന്നമായി. ഇന്ത്യയിലെ മറ്റ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ വളരെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഈ മ്യൂസിയം. വന്യജീവികളുടെയും അവയുടെ പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തും വിധത്തിൽ ജീവികളെ സ്റ്റഫ് ചെയ്ത് വച്ചിരിക്കുന്നതും മാതൃകകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതും വളരെ വിജ്ഞാനദായകവും കൗതുകകരവുമാണ്. സൂക്ഷ്മജീവികൾ മുതൽ തിമിംഗലങ്ങൾ വരെ എല്ലാ വിഭാഗം ജീവികളെയും കുറിച്ച് അറിവ് നൽകുന്ന വിധത്തിൽ ഇവിടെ പ്രദർശനമൊരുക്കിയിരിക്കുന്നു. തിരുവിതാംകൂറിലെ പക്ഷികളെക്കുറിച്ച് പഠിക്കുവാൻ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി ശേഖരിച്ച പക്ഷികളുടെ ഒരു വലിയ ശേഖരം ഇവിടെ സ്റ്റഫ് ചെയ്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളായ തണ്ടപ്പുലയ, കാണിക്കാർ, മലമ്പണ്ടാരം, മുതുവാൻ, മന്നൻ, ചോലനായ്ക്കൻ എന്നിവരുടെ മാതൃകകൾ വളരെ ഭംഗിയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ഒരു പഴയ നാലുകെട്ടിന്റെ മാതൃക, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്ത്രീ പുരുഷ വസ്ത്രധാരണ രീതി എന്നിവയും ഇവിടെ കാണാൻ സാധിക്കും. രണ്ട് നിലകളുള്ള ഈ മ്യൂസിയത്തിന്റെ കെട്ടിടം പഴയ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങളുടെ സമ്പന്നമായ ശേഖരം ഉൾക്കൊള്ളുന്നു.
1: നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് സൂപ്രണ്ട് വിജയലക്ഷ്മി പറഞ്ഞു തരും.
2: എന്റെ പേര് വിജയലക്ഷ്മി, ഞാൻ ഇവിടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തില് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ ഉള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് ബേർഡ്സിന്റെയും അനിമൽസിന്റെയൊക്കെ ടാക്സിഡേമി ചെയ്തിട്ടുള്ള മോഡൽസും ഒറിജിനൽ സ്കിൻ ഉള്ള സ്പെസിമെൻസും ഒക്കെയാണ്. അപ്പൊ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോസിൽ ഉണ്ട്, ഒരു 20 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ഫോസിൽ വുഡ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സൂല് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് റൈനോസ് ഉണ്ട്, അതിന്റെ സ്കിന്ന് ഒറിജിനൽ ആയിട്ട് ടാക്സിഡേമി ചെയ്ത ഒരു മോഡല് എൻട്രൻസ് ഗാലറിയിലുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കെൽറ്റൽ ഗാലറിയിൽ രാജക്ക മാംഗലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത രണ്ട് ഭീമൻ താടിയെല്ലാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ തിമിംഗലമായ ഫിൻവെയിലിന്റെ തിമിംഗലത്തിന്റെ താടിയെല്ലാണ്. പിന്നെ ഒരു ഏഷ്യൻ എലിഫന്റിന്റെ ഒരു ആർട്ടിക്കുലേറ്റഡ് സ്കെലിറ്റൺ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ടൈം ഡയറക്ടറായിരുന്ന എച്ച് എസ് ഫെർഗൂസൺ 1888 കാലം തൊട്ട് തുടങ്ങി അതിന്റെ മുമ്പേ ഉള്ള കളക്ഷൻസ് അടങ്ങിയ ബേർഡ്സിന്റെ ഒരു 503 പരം ബേർഡ്സിന്റെ സ്പെസിമെൻ കളക്ഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ വിവിധ ഇനം സസ്തനികളുടെ ഒറിജിനൽ സ്കിന്ന് ടാക്സിഡെർമി ചെയ്ത കളക്ഷൻസ് ഉണ്ട്. അത് ഇന്ത്യൻ, ആഫ്രിക്കൻ, അമേരിക്കൻ ഇന്ന് ഈ മൂന്ന് സോണിലായിട്ട് അത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഉള്ള മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് കുറെ ഗ്ലാസ് മോഡൽസ് ഉണ്ട്, നട്ടലില്ലാത്ത ജീവികളുടെ മാതൃകകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡസ് ഗാലറി ഉണ്ട്, ജന്തുക്കളുടെ സവിശേഷതകൾ കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ജിയോളജി ഗാലറിയും എക്കണോമിക് ബോട്ടണി ഗാലറിയാണ്. ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 10 രൂപ, ഫാമിലിക്ക് 50 രൂപയാണ്.
1: ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പറയാം.
2: എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഒരു പുഷ്പം മാത്രം.
1: താങ്ക് യു മാം.

0: ശ്രോതാക്കളെ, നമ്മളിപ്പോ നിൽക്കുന്നത് 3D തിയേറ്ററിന്റെ മുന്നിലാണ്. ഇവിടുത്തെ സ്റ്റാഫിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: പേരെന്താണ്?
1: എന്റെ പേര് ഹിരൺ.
0: ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഒന്ന് പറയാവോ? ഇവിടുത്തെ സമയവും ടിക്കറ്റിന്റെ നിരക്കും.
1: രാവിലെ 11 മണിയുടെ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ. ചൊവ്വ മുതൽ വെള്ളി വരെയാണെങ്കിൽ 11 മണിയുടെ 6 മണി വരെ. 11 മണിക്ക് തുടങ്ങിയാൽ 11:30 തീരും. ഓരോ അരമണിക്കൂറാണ് ഷോ. പിന്നെ അടുത്ത ഷോ 11:30 15 മിനിറ്റ് ബ്രേക്ക് ആയിരിക്കും. പിന്നെ അതിന്റെ ടിക്കറ്റ് എന്നാൽ അഡൽട്ട് 30, ചിൽഡ്രൻ 20. ഇതാണ് ഇവിടുത്തെ റേറ്റ്. പിന്നെ ശനി ഞായർ പിന്നെ പബ്ലിക് ഹോളിഡേസ് ആണെങ്കിൽ രാവിലെ 10 മണി മുതൽ 8 മണി വരെ ഉണ്ടാവും. 8 മണിക്ക് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഷോ 7:30. ഈ 6 മണിക്ക് എന്ന് പറയുന്നത് 5:30 ലാസ്റ്റ് ഷോ.
0: ഇവിടുത്തെ ഹൈലൈറ്റ് ഒക്കെ എന്താണ്, വിശദമായിട്ട് ഒന്ന് പറയാമോ?
1: ഇവിടെ ഇപ്പൊ നമ്മള് റൺ ചെയ്യിക്കുന്നത് ഡൈനോസറിന്റെ ഷോ ആണ്. അതൊരു 1.5 മണിക്കൂർ ഷോ ആണ്. കുട്ടി ഇത് എങ്ങനെയാണ് ഭൂമി നശിച്ചു പോയത്, എവിടെയൊക്കെ ഉണ്ടായിരുന്നു, എവിടെയൊക്കെ ഫോസിൽ ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ ജസ്റ്റ് ഒരു ഡോക്യുമെന്ററിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്ക് അത് പണ്ട് പഠിച്ചിരുന്ന ഒരു ഓർമ്മ വരും അവർക്ക്.
0: നല്ല തിരക്കുണ്ടോ ഇവിടെ?
1: നല്ല തിരക്കുണ്ട്. ഇപ്പൊ ഓൾറെഡി ഓരോ ഷോ ഓരോ 1.5 മണിക്കൂർ മുന്നേ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഷോ എല്ലാം ഫുള്ളായി, സീറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്.

0: ചില അവസരങ്ങളിലെങ്കിലും നമ്മളൊരു കുട്ടിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറില്ലേ? മ്യൂസിയം വളപ്പിലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചു. അപ്പം എവിടെയായിരിക്കും? കുട്ടികളുടെ പ്രിയപ്പെട്ട ചിൽഡ്രൻസ് പാർക്ക്. നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. മോളുടെ പേരെന്താ?
1: എന്റെ പേര് എൽസ.
0: എൽസ എത്രാം ക്ലാസ്സിലാ?
1: ഇനി ഒന്നില്ല.
0: ഓ, ഇനി ഒന്നിലായി. ഇവിടെ വന്നിട്ട് എന്തൊക്കെ കളികൾ കളിച്ചു?
1: ഇവിടെ വന്നിട്ട് ചില ചില കൊറേ കളികളൊക്കെ കളിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ചില കൊറേ സംഭവങ്ങളൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്.
0: ഊഞ്ഞാലൊക്കെ ആടിയോ?
1: ആ.
0: കൂടെ ഉള്ളത് ആരാ?
1: കൂടെ എന്റെ അമ്മയും ചേച്ചിയും ഉണ്ട്.
0: ചേച്ചിയുടെ പേരെന്താ?
2: മിയ.
0: മോള് എത്രാം ക്ലാസ്സിലാ?
2: ഇനി അഞ്ചില്.
0: എവിടെ നിന്നാണ് വരുന്നത്?
2: കരിഞ്ഞാംകുളത്തിൽ.
0: ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ?
2: ഓ, എല്ലാ വെക്കേഷനും വരാറുണ്ട്.
0: എല്ലാ വെക്കേഷനും വരാറുണ്ട്. ഇഷ്ടമാണ് ഇവിടെ?
2: ഓ, ഇഷ്ടമാണ്.
0: മ്യൂസിയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്തുവാ? സൂ ആണോ, ചിൽഡ്രൻസ് പാർക്ക് ആണോ, ഏതാ?
2: സൂ.
0: സൂ. മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം.
2: പവിഴമഴ.
0: പവിഴമഴ. പാട്ട് പാടാറുണ്ടോ?
2: അത് പാടുമായിരിക്കും.
0: എന്നാ ഒരു പാട്ട് പാടിയേ.
1: ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നേ?
0: ആ, മെടുക്കി. ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്നേ?
1: ഇത് എന്റെ മിസ്.
0: മിസ്സിന്റെ പേരെന്താ?
1: അഡോണി മിസ്സും ശ്യാമ മിസ്സും.
0: മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ?
1: എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഗൗരിജിയസ്.
0: സന്തോഷം പരിചയപ്പെട്ടതിൽ. പാട്ട് വെച്ചാരോ കേട്ടോ.

0: മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടുള്ള അക്വോറിയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. സാറിന്റെ പേരെന്താണ്?
1: എന്റെ പേര് സ്വാതി എം ജി എന്നാണ്. ഞാൻ ഇവിടെ അനിമൽ കീപ്പറായിട്ട് 5 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പൊ അക്വേറിയത്തിൽ ഡ്യൂട്ടി നോക്കുന്നു.
0: ഇവിടുത്തെ പ്രവേശന നിരക്ക്?
1: പ്രവേശന നിരക്ക് അഡൽസിന് വന്നിട്ട് 20 rupees എടുക്കുന്നുണ്ട്. പിന്നെ ചൈൽഡിന് 10 rupees ആണ്. പിന്നെ ഫാമിലി ടിക്കറ്റ് ഉണ്ട്. ഒരു അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾക്ക് 50 rupees ടിക്കറ്റ് നിരക്കാണ്. പിന്നെ സൺഡേ കുട്ടികൾക്ക് ഫ്രീ ആണ്.
0: ഇവിടെ എന്തൊക്കെ ഫിഷ് ഉണ്ട്?
1: സീയിലുള്ള ഫിഷ് വരുന്നുണ്ട്, പിന്നെ അക്വേറിയം ഫിഷ് വരുന്നുണ്ട്, പിന്നെ പുറത്തുനിന്നുള്ള ഫിഷ്. അത് പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ബേസിലാണ് ഒരു, നമുക്കതിൽ കെയറിംഗ് മാത്രമേ ഉള്ളൂ.
0: ഇവിടെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ്?
1: രാവിലെ 10 മണി മുതൽ നൈറ്റ് 8 മണി വരെയാണ്. രണ്ട് ഡ്യൂട്ടിക്കാർ, രണ്ട് ഷിഫ്റ്റ് ആയിട്ട് വരും ഗാർഡുകൾ. കീപ്പർ രാവിലെ 9:30 വന്ന് 5 മണിയാകുമ്പോൾ പോകും.
0: ഓക്കെ, വളരെ നന്ദി.
1: താങ്ക് യു.

0: നിരവധി ആൾക്കാരാണ് അക്വേറിയം കാണാൻ വേണ്ടിട്ട് വരുന്നത്. ഇറങ്ങി വരുന്ന കുറെ പേരുണ്ട്. നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. പേരെന്താണ്?
1: ദേവിക.
0: ദേവിക എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ആണ്.
0: കൂടെ വന്ന ആളുടെ പേരെന്താ?
2: ഷബ്ന.
0: ഷബ്ന എന്ത് ചെയ്യുന്നു?
2: ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ്.
0: ഏത് കോളേജാ?
2: LBS.
0: അപ്പൊ വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടിട്ട് വന്നതായിരിക്കും.
1: എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ ഇവിടെ വന്നതാണ്.
0: കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ?
1: നല്ല രസമുണ്ട്, കുറെ വെറൈറ്റി ഫിഷസ് ഒക്കെ കാണാൻ പറ്റി.
0: എവിടെയാണ് സ്ഥലം?
1: ഞാൻ ശരിക്കും കോട്ടയാണ്.
2: ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ്.
0: ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ?
1: ആ, ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടു വട്ടം വന്നിട്ടുണ്ട്.
0: അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ടും കൂടെ ഞങ്ങൾ കേൾപ്പിച്ചു തരും. ഇഷ്ടമുള്ളൊരു പാട്ട് പറയാമോ?
1: തേൻമൊഴി തിരുച്ചിത്തിരമ്പലത്തെ പാട്ട്.
0: രണ്ടുപേരിൽ പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല.
0: ഓക്കെ, ശരി. പരിചയപ്പെട്ടതിൽ സന്തോഷം.
1: താങ്ക് യു.

0: ശ്രോതാക്കളെ, സഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ കാതുകളിൽ എത്തിച്ച വിശേഷങ്ങൾ വളരെ ചെറുതാണെന്നറിയാം. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. വാക്കുകൾ കൊണ്ട് അത്രയും വിവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു യാത്ര പോയതിന്റെ ചെറിയൊരു രസം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
1: പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര പോകാൻ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? ഇനി യാത്ര പോകാൻ പറ്റാത്തവർ ഒട്ടും സങ്കടപ്പെടുകയും വേണ്ട. പൂക്കളെയും പുഴകളെയും കണ്ട്, മഞ്ഞും മഴയും കൊണ്ട്, കുന്തും മലയും കടന്ന് നമ്മൾ ഇനി എത്ര യാത്രകൾ പോകാനിരിക്കുന്നു. സങ്കല്പങ്ങളുടെ ചിറകിലേറി നിങ്ങൾക്കും കൂടെ വരാം. കാത്തിരിക്കൂ. ടീം സഞ്ചാരി: സുരേഷ് കുമാർ, സെവിൽ ജിഹാൻ, കവിത അജിത്, അനീഷ് പി നായർ, മിനി അജു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
3: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
3: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: അതെ, ഹൈ സാലറി കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
2: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ജറൂർ സുനിയെ ശാം 4 ബജെ പിട്ടാരാ. इस कार्यक्रम के प्रायोजक हैं AISSMS पुणे, अ प्रीमियर हेरिटेज ग्रुप ऑफ इंस्टीट्यूट्स।
6: अरे मोहन भाई, काफी बिजी लग रहे हो।
7: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
6: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
7: सच?
6: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
7: समझ गया।
0: कैंपस कलर्स अनंतपुरी FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഒന്ന് സൗത്ത് ഇന്ത്യ ടൂർണമെന്റ്, ഒന്ന് ഇന്റർ കോളേജ് ആയിരുന്നു. രണ്ടിലും ഞാനായിരുന്നു ബെസ്റ്റ് പ്ലെയർ. കോളേജിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളി കാണാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-423-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
3: ബികോം, BBA, BCA, BSW, BA ഇംഗ്ലീഷ്, BSc സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ. ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
3: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
5: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
6: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 വേൾഡ് OR ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് OR, ഇതിന്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
7: നമസ്കാരം. വയറിളക്കം എന്നുള്ള രോഗം എപ്പോഴും മനുഷ്യന്റെ കൂടെ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഇത് കൂടുതലായിട്ട് പ്രത്യേകിച്ച് മാരകമായിട്ട് ബാധിക്കുന്നത് കുട്ടികളിലാണ്. അതിന്റെ പ്രധാന കാരണം കുട്ടികളുടെ ബോഡി സർഫസ് ഏരിയ എന്ന് പറയുന്നത് കൂടുതലാണ്. അവരുടെ പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും, പ്രത്യേകിച്ചും അവരുടെ വയസ്സുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ. നിർജ്ജലീകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ പ്രശ്നം. കാരണം വയറിളക്കം എന്ന് പറയുമ്പോൾ ജലവും ലവണങ്ങളും നഷ്ടമാകുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് നിർജ്ജലീകരണവും. നിർജ്ജലീകരണത്തിൻ്റെ കഠിനത അനുസരിച്ചിട്ടാണ് ഒരു കുഞ്ഞ് മരണത്തിലോട്ട് പോകുന്നുണ്ടോ അതോ യാതൊരു കുഴപ്പമില്ലാതെ വീണ്ടും സാധാരണഗതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് നിശ്ചയിക്കുന്നത്. നിർജ്ജലീകരണം പല വിധത്തിലുണ്ട്. ഒന്ന്, നോ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണത്തിന്റെ അവസ്ഥകളൊന്നും കാണുകയില്ല. സം ഡീഹൈഡ്രേഷൻ, കുറച്ച് നിർജ്ജലീകരണം കാണും. സിവിയർ ഡീഹൈഡ്രേഷൻ, വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലും മരണത്തിൽ വരെ എത്തുന്ന രീതിയിലുമുള്ള നിർജ്ജലീകരണം. ഈ 3 അവസ്ഥയിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഏറ്റവും ഗുണകരമായ ഒരു മെഡിസിനാണ് OR. OR എന്ന് പറഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നും പറയാം. സോൾട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയാണ്. അത് ജലത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അത് OR അഥവാ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് മാറുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിലെ പ്രധാന ദിവസവും കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് 29 ജൂലൈ 2026 OR ദിനമായിട്ട് നാം ആചരിക്കുന്നു. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ടതാണ് OR വീക്ക് എന്ന് പറയുന്നത്. 25 മുതൽ 31 വരെയാണ് OR വീക്കായിട്ട് നാം ആചരിക്കുന്നത്. വയറിളക്കം എന്ന് പറയുമ്പോൾ ലവണങ്ങളും ജലവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ രണ്ടും കിട്ടുന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വയറിളക്കം വരുന്ന ഒരു കുഞ്ഞിന് ജലം നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ ലവണങ്ങൾ നഷ്ടപ്പെടുന്നു. അതിൽ പ്രധാനമായിട്ട് ഉള്ള ലവണമാണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം മാത്രമല്ല, പൊട്ടാസ്യവും നഷ്ടപ്പെടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ക്ലോറൈഡ് എന്നുള്ള ഒരു പദാർത്ഥവും നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ലവണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് വളരെ ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള ഒരു സോൾട്ട് അല്ലെങ്കിൽ ഒരുതരം ഉപ്പാണ് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്ന് പറയുന്നത്. ഇതിലടങ്ങിയിരിക്കുന്നത് സോഡിയമുണ്ട്, ക്ലോറൈഡുണ്ട്, പൊട്ടാസ്യമുണ്ട്, പിന്നെ സിട്രേറ്റ് എന്നുള്ളൊരു ഒരു പദാർത്ഥം കൂടെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇവയുടെ നഷ്ടം വരുമ്പോൾ അതിനെ പുറത്തുനിന്ന് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് നൽകി നമ്മുടെ അസുഖങ്ങളെ മാറ്റാനായിട്ട് ഇത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ഇനി വയറിളക്കത്തെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. പ്രത്യേകിച്ചും നിലവിലെ നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കേട്ട കാര്യങ്ങളാണ് ഷിഗെല്ല എന്നുള്ള രോഗത്തെപ്പറ്റി. വയറിളക്കം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഉണ്ടെങ്കിൽ അതിനെ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇത് സാധാരണഗതിയിൽ വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ ആകാം. വൈറസ് മൂലമുള്ള വയറിളക്കത്തിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം ഇല്ല. എന്നാൽ ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിൽ മിക്കവാറും ആൻറ്റിബയോട്ടിക്സ് ആവശ്യമാണ്. അതിൽ ഒരു പ്രധാന ബാക്ടീരിയയാണ് ഷിഗെല്ല എന്ന് പറയുന്നത്. ഷിഗെല്ല മാത്രമല്ല, ഈക്കുളൈ എന്നുള്ള ഒരു അണുക്കളും ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിന് കാരണമാകാറുണ്ട്. ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത്, മിക്കവാറും സാധാരണ വയറിളക്കം ആയിട്ടല്ല പുറത്ത് കാണപ്പെടുന്നത്. ആദ്യം ഒരു ചെറിയ വയറിളക്കം വരികയും അതിനുശേഷം പോകുന്ന മലത്തിൽ കൂടെ രക്തവും കൂടെ കണ്ടാൽ മിക്കവാറും നമുക്ക് അതൊരു ഡിസെൻട്രി എന്ന് പറയും. അതായത് മലത്തിൽ രക്തം എപ്പോഴാണോ നമ്മൾ കാണുന്നത്, ആ സമയം മുതൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്നുള്ള ആ വാചകം അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുകയില്ല. നേരെ മറിച്ച് അതിനെ ഡിസെൻട്രി എന്നാണ് പറയുന്നത്. കാരണം മലത്തിൽ രക്തം ഉണ്ട്. ഡിസെൻട്രിയുടെ കാരണമാണ് പ്രധാനമായിട്ടും ബാക്ടീരിയ എന്ന് പറയുന്നത്. വൈറസും പല അണുക്കളുണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അണുവാണ് റോട്ടാ വൈറസ് എന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇടപഴകൽ മൂലം നമുക്കൊരു വാക്സിനേഷൻ ഉണ്ട്. റോട്ടാ വൈറസ് വാക്സിനേഷൻ നമ്മുടെ മറ്റു വാക്സിനേഷൻ്റെ ഗണത്തിൽ പെടുത്തി തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് റോട്ടാ വൈറൽ ഡയറിയ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ വേറെ തന്നെ അണുക്കളുണ്ട്. അഡിനോ വൈറസ് എന്നും ആസ്ട്രോ വൈറസ് എന്നും പറഞ്ഞിട്ട് പല വൈറസ് രോഗങ്ങളും ഇപ്പോഴുമുണ്ട്. അത് വയറിളക്കം ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയറിളക്ക രോഗം വരുമ്പോൾ രണ്ട് മെഡിസിൻ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഒന്ന് ORS അല്ലെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, രണ്ട് സിങ്ക് എന്നുള്ള മരുന്നുമാണ്. സിങ്ക് 14 ദിവസമാണ് കൊടുക്കുന്നത്. പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഡോസ് മാറ്റം വരാറുണ്ട്. ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കണ്ടിട്ട് പരിശോധനയ്ക്ക് ശേഷം മരുന്ന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ORS കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറെയും കാണേണ്ട ആവശ്യമില്ല. എല്ലാ വീടുകളിലും ORS കരുതിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. കാരണം വയറിളക്കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ORS കൊടുക്കുന്നത് കുഞ്ഞിന് ക്ഷീണം വരാതിരിക്കാനും നിർജ്ജലീകരണം തടയാനും ഉപകരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കുഞ്ഞിന് എത്ര തന്നെ വയറിളക്കം വന്നാലും സാധാരണ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിലും സാധാരണ രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എങ്കിലും ORS നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യം ഇല്ല. കാരണം കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലെങ്കിൽ ORSന്റെ അത്യാവശ്യം ഇല്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ORSന്റെ രുചി ഇഷ്ടപ്പെടാതെ കാണാറുണ്ട്. അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പുകൾക്കാണ്. അതായത് വയറിളക്കമുണ്ട് എന്നാൽ ഡീഹൈഡ്രേഷൻ ഇല്ല. അതിനെയാണ് നാം ആദ്യമേ പറഞ്ഞു നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെ നിർബന്ധിച്ച് ORS ലായനി കുടിപ്പിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ഭക്ഷണവും വെള്ളവും മതിയാകും. സം ഡീഹൈഡ്രേഷനുള്ള കുഞ്ഞുങ്ങൾക്ക് ORS വളരെ ഗുണമാണ്. അത്തരം കുഞ്ഞുങ്ങൾ ORS ലായനി കുടിക്കുന്നതാണ് കണ്ടുവരുന്നത്. കാരണം അവർക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ദാഹം കൂടുതലായിരിക്കുമ്പോൾ നമ്മൾ ORS കൊടുത്ത് അവരുടെ നിർജ്ജലീകരണം തടയുന്നതാണ് ഏറ്റവും നല്ലത്. നിർജ്ജലീകരണം തടഞ്ഞില്ല എങ്കിൽ മിക്കവാറും അത്തരം കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും IV ഫ്ലൂയിഡ് അല്ലെങ്കിൽ ട്രിപ്പ് ഇടുകയും മാത്രമല്ല എക്സ്ട്രാ മെഡിക്കൽ കെയർ കൊടുക്കേണ്ടതും ആവശ്യമായിട്ടും വരാറുണ്ട്. ഇതൊഴിവാക്കാനായിട്ട് സം ഡീഹൈഡ്രേഷൻ ആയിരിക്കുമ്പോൾ തന്നെ ORS ലായനി നൽകുന്നതാണ് ഏറ്റവും ഉചിതം. ഡയറിയ അല്ലെങ്കിൽ വയറ്റിളക്കം, പ്രത്യേകിച്ചും അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഡയറിയാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച ആയി കഴിഞ്ഞാൽ അതിനെ പെർസിസ്റ്റന്റ് ഡയറിയ എന്നാണ് പറയുന്നത്. അതിലും മുകളിലോട്ട് പോവുകയാണെങ്കിൽ, രണ്ടാഴ്ച മുതലുള്ള അവസ്ഥയിൽ പോവുകയാണെങ്കിൽ അതിനെ ക്രോണിക് ഡയറിയ എന്ന് പറയും. അക്യൂട്ട് ഡയറിയയ്ക്കാണ് ഈ ORS ലായനിയുടെ ഉപയോഗം കൂടുതലായിട്ടുള്ളത്. ഡയറിയ എന്ന് പറയുമ്പോൾ സാധാരണ പോകുന്ന മലത്തെക്കാട്ടിലും കൂടുതൽ അളവിൽ പോവുകയാണെങ്കിലോ, പ്രത്യേകിച്ചും വെള്ളം പോലെ പോവുകയാണെങ്കിലോ, കൺസിസ്റ്റൻസിയിൽ അതിൻ്റെ ഘടനയിൽ വ്യത്യാസം വരികയാണെങ്കിലോ, സാധാരണ ഒരു പ്രാവശ്യം മാത്രം പോകുന്ന ഒരു കുഞ്ഞ് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ പോവുകയാണെങ്കിലോ നാം അതിനെ അക്യുഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇനി ഇതിൽ ഡീഹൈഡ്രേഷനെ പറ്റി പറഞ്ഞു. പ്രത്യേകിച്ചും ORSമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷൻ്റെ പ്രധാന കാരണം ഒരു കുഞ്ഞിൻ്റെ 60% വരുന്ന തൂക്കം എന്ന് പറയുന്നത് ജലമാണ്. അപ്പം 60% ഓഫ് ബോഡി വെയിറ്റ് ഈസ് വാട്ടർ. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം വയറിളക്കം വരുമ്പോൾ, സപ്പോസ് ഇപ്പോൾ 1 ലിറ്റർ വെള്ളം മലത്തിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥ, അപ്പോഴപ്പോഴായിട്ട് മലം പോകുന്ന അവസ്ഥ, 3 പ്രാവശ്യത്തിൽ കൂടുതൽ 1 മണിക്കൂറിൽ മലം പോകുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷനിലോട്ട് കുഞ്ഞെത്താം, മരണം വരെ എത്തിക്കാം. അത് വരാതിരിക്കാനായിട്ട് ആദ്യമേ തന്നെ ORS ലായനി നൽകേണ്ടതാണ്. ഇനി എങ്ങനെ നൽകണം? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ പാക്കറ്റിലും ORSന്റെ പാക്കറ്റിൽ എത്ര വെള്ളത്തിൽ കലക്കണമെന്നുള്ളത് നിശ്ചിതമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഉദാഹരണം, ചില പാക്കറ്റുകളിൽ 200 ml വെള്ളത്തിലായിരിക്കും, എന്നാൽ മറ്റു ചില പാക്കറ്റുകളിൽ 1 ലിറ്റർ വെള്ളത്തിലായിരിക്കും. ഏത് പാക്കറ്റും ആയിക്കോട്ടെ, അവർ പറഞ്ഞിരിക്കുന്ന നിശ്ചിത വെള്ളം പൂർണ്ണമായിട്ടും കലക്കാനായിട്ട് ഉപയോഗിക്കുക. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ORS ഗുണകരം എന്ന് വിചാരിച്ചിട്ട് കട്ടി കൂട്ടി, അതായത് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ഒരു കാരണവശാലും നൽകാൻ പാടില്ല. ആ കറക്റ്റ് പ്രൊപ്പോർഷനിലേ കലക്കാൻ പാടുള്ളൂ. വേറെ ചില ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഇപ്പം ORS ലൈനി ഇല്ല, അങ്ങനെയുള്ള ഒരു എമർജൻസി സ്റ്റേജിൽ എന്ത് ചെയ്യുക? നമുക്ക് എമർജൻസി സ്റ്റേജിൽ ഉപ്പും, ഉദാഹരണം ഒരു ഉപ്പും പഞ്ചസാരയും ഇട്ട ലൈനി വരെ കൊടുക്കാൻ സാധിക്കും. പക്ഷെ അത് വളരെ എമർജൻസി സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതി ഇല്ല. കാരണം എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും ORSന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്, അത് ഫ്രീയുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ പഞ്ചസാര ഉപ്പിൻ്റെ പാക്കറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് ഒരു ലൈനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വീട്ടിലാണെങ്കിൽ നമുക്ക് ORSന്റെ പാക്കറ്റ് ഇല്ല എങ്കിൽ നമുക്ക് തെളിഞ്ഞ കഞ്ഞി വെള്ളത്തിൽ 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നത് ഉചിതമാണ്. എന്നാൽ കട്ടിക്കഞ്ഞിവെള്ളം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കട്ടിക്കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കോൺസെൻട്രേറ്റഡ് ORSന്റെ അതേ ഘടനയിൽ എത്തുകയും ഗുണകരമല്ലാതെയായി മാറുകയും ചെയ്യും. ഇതുപോലെ ചിന്തിക്കേണ്ടതാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. ഒരു കുഞ്ഞിനെ ഗ്ലൂക്കോസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും കട്ടിക്കഞ്ഞിവെള്ളം കൊടുത്താലും കോൺസെൻട്രേറ്റഡ് ORS ലൈനി കൊടുത്താലും ഒരേ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അതായത് ആമാശയത്തിലും കുടലിലും പോകുന്ന ഈ ദ്രാവകം എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, കട്ടി കൂടുതലായതുകൊണ്ട് ശരീരത്തിലെ തന്നെ ജലമെല്ലാം കുടലിലോട്ട് വലിച്ചെടുക്കുകയും മലത്തിൻ്റെ അളവ് കൂട്ടുകയുമാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഗുണകരമല്ല. അതുകൊണ്ട് കറക്റ്റ് പ്രൊപ്പോർഷനിലായിട്ടുള്ള അളവിൽ മാത്രമേ ORS ലൈനി ഉണ്ടാക്കാൻ പാടുള്ളൂ. പല അമ്മമാരും വയറിളക്കം വന്ന കുട്ടിക്ക് ചെയ്യുന്നൊരു കാര്യമാണ് കട്ടൻ ചായ കൊടുക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും വയറിളക്ക രോഗത്തിന് കട്ടൻ ചായ നല്ലതല്ല. കാരണം അതൊരു ഗ്യാസ്ട്രിക് ഇറിറ്റന്റ് എന്ന് പറയും, നമ്മുടെ ആമാശയത്തിന് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനമാണ് കട്ടൻ ചായ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഗുണകരമല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നതോ കരിക്ക് വെള്ളം കൊടുക്കുന്നതോ നല്ലതാണ്. പ്രത്യേകിച്ചും ക്ഷീണം കൂടുതലാകുമ്പോൾ കരിക്കിൻ്റെ വെള്ളം വളരെ ഉചിതമായിരിക്കും. കരിക്ക് വെള്ളത്തിൽ കൂടെ കിട്ടുന്നത് പൊട്ടാസ്യം എന്നുള്ള ഒരു ലവണമാണ്, അതും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അങ്ങനെ ഹോം റെമഡി ആയിട്ട് കഞ്ഞിവെള്ളം, കരിക്കുവെള്ളം, അത്യാവശ്യത്തിന് നാരങ്ങവെള്ളം, മോരുവെള്ളം, ഇങ്ങനെ പല വെള്ളവും നമുക്ക് കൊടുക്കാൻ സാധിക്കും. കട്ടൻ ചായ കഴിയുന്നതും നല്ലതല്ല. മാത്രമല്ല ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല. അതും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ORS പോലെ കാണേണ്ടതാണ്. ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല, പക്ഷെ നോർമൽ ഭക്ഷണം നല്ലതാണ്. കുഞ്ഞിന് കഴിക്കാൻ സാധിക്കുമെങ്കിൽ വയറിളക്ക രോഗം വരുന്ന ഒരു കുട്ടിക്ക് എല്ലാ ഭക്ഷണവും നൽകാം. ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമായിരിക്കും. ഇതൊരു അസുഖമായതുകൊണ്ട് പനിയുടെ സാധ്യതയും വളരെ കൂടുതലാണ്. വയറിളക്ക രോഗം വരുമ്പോൾ പനി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാണുന്ന ചൂടുപോലെ തന്നെ നമ്മുടെ കുടലിലും ചൂടുണ്ട്. അവിടെയും നോർമൽ ഉള്ള പ്രവർത്തനത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം, അത് നമ്മുടെ പാരമ്പര്യമായിട്ട് തന്നെ വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാറുണ്ട്. അതുപോലെ ഇഡ്ഡലി നല്ലതാണ്, ദോശ നല്ലതാണ്. അല്ലാതെ ഇപ്പം ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ല ഒരിക്കലും നല്ലത്. പക്ഷെ എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കും.

0: നോക്കേണ്ടത് കുഞ്ഞിന് കൂടുതൽ താല്പര്യം ഏതിനെ കാണിക്കുന്നു അത് തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാകുകയില്ല. ഇനി വയറിളക്കം വരുന്ന കുട്ടികൾ എല്ലാവരും പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൃത്തി എന്നുള്ളത്. ഒരു വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നാൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ് വേറെ ആർക്കും ആ രോഗം വരരുത് എന്നുള്ള രീതിയിൽ ഉള്ള ക്ലീൻനെസ്, അതായത് എപ്പോഴും സോപ്പ് വെള്ളമിട്ട് കൈ കഴുകുക, മാത്രമല്ല എല്ലാ ദിവസവും വയറിളക്കം വന്ന കുട്ടിയെ കുളിപ്പിക്കുക, ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവശ്യമെന്ന് കണ്ടാൽ പനി ഉണ്ടെങ്കിൽ പോലും കുളിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു രീതിയിൽ കെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വയറിളക്കം എന്നുള്ള രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുക്തി നേടാനും സാധിക്കും. ORSന്റെ ഉപയോഗം കൂട്ടുന്നതും വളരെ ഉചിതമായിരിക്കും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
1: 80% ഓർണമെന്റ്സിലും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വെറും 1.99% മാത്രം.
0: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
1: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
0: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
1: ത്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ. ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ് കോളേജ്, വിഴിഞ്ഞം.
3: അടുത്ത ഗാനം പാടിയത് യേശുദാസാണ്. ചിത്രം കോരിത്തരിച്ച നാൾ. രചന ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം എം കെ അർജുനൻ.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ ദേശ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മുഹമ്മദ് റാഫി പാടിയ ഒരു ഹിന്ദി ഗാനം കേൾക്കാം. ചിത്രം ദോ രാസ്തേ.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
3: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
3: ക്രൈസ് കോളേജ്, വിഴിഞ്ഞം.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ശൃംഗാരവേലൻ എന്ന ചിത്രത്തിനായി റഫീഖ് അഹമ്മദ് രചിച്ച ഗാനം. ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ പാടിയത് സുദീപ് കുമാറും ജോൽസ്നയും.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ശബ്ദവോട്ടോടെ പാസാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 രാജ്യസഭയുടെ അംഗീകാരം. പാക് അധിനിവേശ പ്രദേശങ്ങൾ ഉൾപ്പെടെ ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ മുഴുവൻ സ്ഥലങ്ങളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങ് നാളെ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. പദ്ധതികൾ വൈകുന്നതിലെ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പൊതുഭരണവകുപ്പിന്റെ നേതൃത്വത്തിൽ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോട്ടയത്ത് നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതിനായി യുവതികളെ പാർപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കൊല്ലം സ്വദേശി അനീനയാണ് അറസ്റ്റിലായത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. ഭാരോദ്വഹനത്തിലും ബോക്സിംഗിലും ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 6 മണിക്ക്.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണനും പ്രീതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടി

0: ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
7: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
8: കൈതപ്രത്തിന്റെ വരികൾ, MJ ചന്ദ്രന്റെ സംഗീതം, മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയത്. ചിത്രം പെരുമഴക്കാലം.

മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിനു വേണ്ടി രാഹുൽ നമ്പ്യാർ, വിനീത് ശ്രീനിവാസൻ എന്നിവർ പാടിയത്. ഗാനരചന വിനീത് ശ്രീനിവാസൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: First in history, East Fort Arafa Gold ഒരുക്കുന്നു ഒരു അമേസിംഗ് ഓഫർ.
0: 80% ഓർണമെന്റ്സിനും 8 ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിൽ പണിക്കൂലി വരും.

0: 1.99% മാത്രം.
1: 25 പവന് മുകളിലുള്ള ഓരോ പെർച്ചേസിലും ഗോൾഡ് കോയിൻ സമ്മാനം. 30 പവന് മുകളിലുള്ള പെർച്ചേസിൽ നേടാം ഒരു ഗോൾഡ് റിംഗ്.
0: കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, ഈ ചരിത്ര ഓഫർ ജൂലൈ 31 വെള്ളിയാഴ്ച മാത്രം.
1: അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.
2: 82 വർഷത്തിന്റെ സ്വർണ്ണതിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഇയോബിന്റെ പുസ്തകം എന്ന ചിത്രത്തിനുവേണ്ടി ഹരിചരണും നേഹായ്സ് നായറും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, നേഹായ്സ് നായരുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 5:40.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472-28-83-856.
3: മനോയാനം.
4: നമ്മുടെ ശരീരത്തിന്റെ ആകൃതിയിലോ രൂപത്തിലോ ഉള്ള ചെറിയ പോരായ്മകളിൽ ആകുലപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത വിധം നിസ്സാരമായ ഒരു ശാരീരിക പ്രത്യേകതയെ, ഉദാഹരണത്തിന് മൂക്കിന്റെ വലിപ്പം, ചർമ്മത്തിലെ ചെറിയ പാട് തുടങ്ങിയവ വലിയൊരു വൈകല്യമായി കാണുകയും അതിൽ മണിക്കൂറുകളോളം ആശങ്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇതിനെ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അഥവാ BDD എന്നാണ് വിളിക്കുന്നത്. ഇത് കേവലം സൗന്ദര്യത്തോടുള്ള അമിത താൽപര്യമല്ല, മറിച്ച് ഗൗരവകരമായ ഒരു മാനസിക ആരോഗ്യാവസ്ഥയാണ്. ഇത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച്, ചർമ്മം, മുടി, മൂക്ക്, മുഖം എന്നിവയെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയുണ്ടാവുക, ദീർഘനേരം കണ്ണാടിയിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ആ ഭാഗം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുക, വസ്ത്രം, മേക്കപ്പ് അല്ലെങ്കിൽ തൊപ്പി എന്നിവ ഉപയോഗിച്ച് താൻ പോരായ്മയായി കാണുന്ന ആ ഭാഗം എപ്പോഴും മറച്ചുപിടിക്കാൻ ശ്രമിക്കുക, സ്വന്തം രൂപത്തെ എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും താൻ മോശമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുക, തന്റെ രൂപത്തെക്കുറിച്ച് മറ്റുള്ളവർ പരിഹസിക്കുമോ എന്ന പേടി കാരണം ആൾക്കൂട്ടങ്ങളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നിവയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ ബാധിച്ച ഒരാളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിന്റെ കൃത്യമായ കാരണം ഇപ്പോഴും ഗവേഷണ വിഷയമാണെങ്കിലും പ്രധാനമായും 3 ഘടകങ്ങൾ ഇതിൽ പങ്കുവഹിക്കുന്നു. 1, ജനിതക കാരണങ്ങൾ. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. 2, തലച്ചോറിലെ മാറ്റങ്ങൾ. തലച്ചോറിലെ സെറോട്ടോണിൻ പോലുള്ള രാസവസ്തുക്കളുടെ അസന്തുലിതാവസ്ഥ ഇതിന് കാരണമാകാറുണ്ട്. 3, സാമൂഹിക ഘടകങ്ങൾ. കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ, ബോഡി ഷെയ്മിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നൽകുന്ന അയഥാർത്ഥമായ സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നിവ ഈ അവസ്ഥയെ വഷളാക്കും. യേൽ ബ്രൌൺ ഒബ്സസീവ് കമ്പൾസീവ് സ്കെയിൽ പോലുള്ള പരിശോധനകൾ വഴി ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന് ഈ അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കും. കൃത്യമായ ചികിത്സയിലൂടെ ഇതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാം. തെറ്റായ ചിന്താഗതികളെ തിരിച്ചറിയാനും അവ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഫലപ്രദമായ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഫലപ്രദമാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകുന്ന സെറോട്ടോണിൻ നിയന്ത്രിക്കുന്ന മരുന്നുകൾ ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ശരീരത്തോടുള്ള പോസിറ്റീവ് മനോഭാവം വളർത്താനും കൗൺസിലിംഗും സഹായിക്കും. നോക്കൂ, അവരവരുടെ ശരീരം അവരവരുടെ ശരീരമാണ്. അതിന് മറ്റൊന്നിനോടും താരതമ്യം ചെയ്യുകയേ ചെയ്യരുത്. ശാരീരിക രൂപത്തെക്കാൾ പ്രധാനം മാനസിക ആരോഗ്യമാണ്. ഇത്തരം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാതെ വിദഗ്ധ സഹായം തേടുകയാണ് വേണ്ടത്. സ്വയം സ്നേഹിക്കാനും അംഗീകരിക്കാനും പഠിക്കുക എന്നതിനേക്കാൾ മഹത്തരമായി മറ്റൊന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
5: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
6: BCom, BBA, BCA, BSW, BA English.

0: BSc സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
0: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
5: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഞാറ്റുവേല.
6: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
7: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
6: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. മട്ടുപാവിൽ പടുത്തുയർത്തിയ ഈ പച്ചക്കറിത്തോട്ടത്തിന് 1 ദശാബ്ദത്തിന്റെ കഥ പറയാനുണ്ട്. വീടിന് തണലും വീട്ടിലെ അന്തേവാസികൾക്ക് ശുദ്ധമായ പച്ചക്കറിയും നൽകുന്ന ഈ ജൈവകൃഷിത്തോട്ടം ഇവിടുത്തെ ഗൃഹനാഥയ്ക്ക് മുടങ്ങാതെ ഒരു വരുമാനവും നൽകിവരുന്നു. പാട്ടു കേൾപ്പിച്ചും റേഡിയോ പരിപാടികൾ കേൾപ്പിച്ചും ചെടികളെ ഉല്ലാസഭരിതമാക്കിയാണ് ഈ വീട്ടമ്മ കൃഷി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ഒരു നഗര കാഴ്ചയിലേക്കാണ് ഇന്ന് നാം പോകുന്നത്. നഗരത്തിലെ പ്രധാന ജൈവ പച്ചക്കറി വിപണന കേന്ദ്രങ്ങളിൽ ഈ വീട്ടമ്മയുടെ പച്ചക്കറികൾ മുന്നിലുണ്ടാകും. പാപ്പനംകോട് മേലേക്കോണത്ത് പുത്തൻ വീട്ടിലെ ശ്രീമതി പത്മ സുരേഷിന്റെ കൃഷിവിശേഷങ്ങളാണ് തെല്ലൊന്ന് വിവരിച്ചത്. ഓണമായാലും വിഷുവായാലും മറ്റ് വിശേഷങ്ങളായാലും ഒരു മുറവുമായി മട്ടുപ്പാവിലെത്തിയാൽ ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് സ്വാദൂറും സദ്യയൊരുക്കാം. ചെറുപ്രയത്നവും ഇച്ഛാശക്തിയും കൈമുതലായുണ്ടെങ്കിൽ നമുക്കും ഇതൊക്കെ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീമതി പത്മ സുരേഷ് തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
8: നമസ്കാരം ശ്രീമതി പത്മ സുരേഷ്.
9: നമസ്കാരം.
8: ഈ മട്ടുപ്പാവിൽ ഏകദേശം 200 ഗ്രോ ബാഗുകളിലായി എല്ലാത്തരം പച്ചക്കറികളും നട്ടിട്ടുണ്ട്. അവ നന്നായി ഫലസമൃദ്ധമായി നിൽക്കുന്നുണ്ട്. നഗര പ്രദേശത്താണ് താമസിക്കുന്നത്. വീടിന് ചുറ്റിനും നമുക്കറിയാവുന്ന പോലെ തന്നെ വീടിരിക്കുന്ന സ്ഥലമാണുള്ളത്. അപ്പോൾ ഈ മട്ടുപ്പാവിൽ ഈ ഒരു വീടിന് ആവശ്യമായ, കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും സമൃദ്ധമായിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു ഈ കൃഷിയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം? എന്താണ്
9: കൃഷിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പൂക്കളോടുള്ള താല്പര്യമാണ് എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛനോടൊപ്പം വലിയ പരിചയം ഉള്ളത് കൊണ്ടാവാം എനിക്ക് എന്റെ മനസ്സിൽ കൃഷിയോടുള്ള താല്പര്യമുണ്ട്. മുല്ലക്കൃഷിയും ഓർക്കിഡ് കൃഷിയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് രവീന്ദ്രൻ സാറിന്റെ 275 കിലോയുടെ കാച്ചിലിന്റെ കുറിച്ചുള്ള ഒരു വിവരണം ഞാൻ പത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. അത് കണ്ടിട്ട് ഞാൻ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും സാറാണ് എന്നെ കൃഷിയിലേക്ക്, ഇതിനോടൊപ്പം പത്മയ്ക്ക് കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് സാറ് പറഞ്ഞിട്ടാണ് കൃഷി തുടങ്ങിയത്. സാറിന്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുകയും മണ്ണൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി ഞാൻ ഇന്ന് 11 വർഷമായിട്ട് മട്ടുപ്പാവില് വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ പച്ചക്കറിയും വിളയിക്കുന്നു.
8: ഇപ്പൊ ഈ നഗരപ്രദേശത്ത് താമസിക്കുന്ന ധാരാളം വീട്ടമ്മമാർ ഈ കൃഷിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. താങ്കളൊരു പൂർണ്ണ സമയ കർഷകയെന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലെ കാര്യങ്ങൾ

0: കഴിഞ്ഞാൽ കൂടുതൽ സമയവും ഈ കൃഷിയിലോട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ പച്ചക്കറി ഇനങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്?
1: പയറുണ്ട്, സലാഡ് വെള്ളരിയുണ്ട്, ബീൻസ് ഉണ്ട്, പാവലുണ്ട്, പടവലമുണ്ട്, വഴുതന, കത്തിരി, പച്ചമുളക്, തക്കാളി, ചെറി തക്കാളി, വെണ്ട, വെള്ളരി, കരിമഞ്ഞൾ, നോർമൽ മഞ്ഞളുണ്ട്, പ്രതിഭാമഞ്ഞളുണ്ട്, കൂർക്കയുണ്ട്, കറിവേപ്പിലയുണ്ട്, അങ്ങനെ ഒത്തിരി ഇനം. അതായത് ഞാൻ 11 വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നെങ്കിലും ഞാൻ എന്റെ ടെറസിലുള്ള പച്ചക്കറി ഉപയോഗിച്ചിട്ടാണ് ഞാൻ എന്റെ ഓണം ആഘോഷിക്കുന്നത്. വാഴ നടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ വാഴ നട്ടിട്ടില്ല. അത് കാരണം ഏത്തൻ വാഴയ്ക്ക് മാത്രമാണ് ഞാൻ ഓണ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കാറുള്ളത്.
0: ഇപ്പൊ ധാരാളം പച്ചക്കറി ഇനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, ഇതിന്റെ ഈ നടീൽ വസ്തുക്കളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? അതുപോലെ തന്നെ മണ്ണൊരുക്കുന്നത് മുതല് അതിന്റെ വളപ്രയോഗം, സാധാരണയായിട്ട് നമ്മൾ ഈ പച്ചക്കറിയിൽ കീടരോഗങ്ങൾ പൊതുവെ കാണാറുണ്ടല്ലോ, അതിനെന്തൊക്കെയാണ് നമ്മൾ പ്രതിവിധി ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളോടൊന്ന് പറയാമോ?
1: അതായത് മണ്ണൊരുക്കൽ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 10 കൂട്ടം മണ്ണാണെങ്കിൽ അതിന് 2 കിലോ വേപ്പിൻ മുണ്ണാക്ക്, 2 കിലോ എല്ലുപൊടി, 2 കിലോ കുമ്മായം, ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 11 വർഷമായിട്ട് ഞാൻ ടെറസിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ മണ്ണ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓരോ കൃഷി കഴിയുമ്പോഴും ഞാനിതിനെ മണ്ണൊരുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് താഴെയിട്ട് ആ മണ്ണിനെ കുമ്മായം, 10 കൂട്ടം മണ്ണാണെങ്കിൽ അതിൽ 2 കിലോ കുമ്മായം മിക്സ് ചെയ്ത് നമ്മളത് എന്തെങ്കിലും കൊണ്ട് മൂടി ഇട്ടേക്കുക. അതൊരു 16 ദിവസം അങ്ങനെ തന്നെ ഇട്ടിട്ട് 16-ാമത്തെ ദിവസം നമ്മൾ വേപ്പിൻ മുണ്ണാക്ക് ചിലപ്പോൾ കട്ടിയായിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത്, നന്നായിട്ടൊന്ന് വെള്ളം തളിച്ചിട്ട് അതൊന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് വെക്കുക. 20-ാമത്തെ ദിവസം നമ്മുടെ ഈ മണ്ണും വേപ്പിൻ മുണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടി, ചാണകം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൂര്യപ്രകാശത്തിൽ ഡയറക്റ്റ് നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് നമുക്ക് കിട്ടണേ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല, അത് മണ്ണിന്റെ എഫക്റ്റ് മാത്രമേ അതിൽ ഉണ്ടാവും, അതിന്റെ ജീവാണുക്കളെല്ലാം പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തണലത്ത് ഉണക്കിയെടുക്കുന്നതും അല്ലെങ്കിൽ ഫാനിട്ട് ഉണക്കിയെടുക്കുന്നതുമായ ചാണകമൊക്കെയാണ് മേടിക്കുന്നത്, അതുകൊണ്ട് തന്നെ വിലയും കൂടുതലാണ്. 20-ാമത്തെ ദിവസം നമ്മളിതിനെ നമ്മൾ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ മീഡിയം എന്തോ ആവാം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ലിറ്ററിന്റെ വാട്ടർ ബോട്ടിൽ കെയിനില് കട്ട് ചെയ്തിട്ട് അതിൽ പെയിന്റ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനു മുന്നേ തന്നെ നമ്മുടെ തൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുമ്മായത്തിൽ മുക്കി വെക്കും. കാരണം എന്ന് വെച്ചാൽ അതിലൊരു കെമിക്കൽ ആക്ഷൻ ഉണ്ട്, അപ്പം അത് നമ്മുടെ ചെടികളിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുമ്മായം മുക്കി വെക്കുന്നത്. 3 ദിവസം കുമ്മായം മുക്കി വെച്ചിട്ട് ആ തൊണ്ട് ഗ്രോ ബാഗിലായാലും ഏത് മീഡിയത്തിലായാലും നമ്മളത് ഒരു ലെയറ് ചെറുതായിട്ടൊന്ന് ചരിച്ച് അടുക്കിയതിന് ശേഷമാണ്, കരിയിലകളുണ്ടെങ്കിൽ അത് ശേഖരിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൊടിഞ്ഞു കിട്ടും, അത് ഉപയോഗിക്കും. അതിനുശേഷമാണ് നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുന്നത്. തൊണ്ടടുക്കുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെള്ളത്തിന്റെ അംശം ഉണ്ടായിരിക്കും, അതിൽ എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണേ. ഇതിലാണ് നമ്മൾ വിത്ത് നട ഈ വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിത്തും നമുക്ക് ഡയറക്റ്റ് നടാൻ പറ്റത്തില്ല, വിത്ത് ട്രേ ഉണ്ട്, അതിൽ നമ്മൾ മുളപ്പിച്ചിട്ട് അതിൽ നിന്നെടുത്താണ് ഇതിലെല്ലാം നടുന്നത്.
0: ഇത് നട്ട് പൊടിച്ച് വന്നു കഴിഞ്ഞാൽ തുടർന്നുള്ള പരിചരണം എങ്ങനെയാണ്?
1: ആരോഗ്യമുള്ളൊരു മനുഷ്യനിൽ അസുഖം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ചെടി നടുന്ന മണ്ണ് അത് ശക്തമായിട്ട് നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. എന്നാൽ പോലും നമ്മൾ 6 ഇല പ്രായമാവുമ്പോൾ മുതൽ തന്നെ ജൈവ കീടനാശിനികൾ എഴുതി വെച്ചിട്ട് തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ട് തന്നെ 2 ദിവസമോ അങ്ങനെ ഞങ്ങൾ കറക്റ്റായിട്ട് അതിൽ ചെയ്യാറുണ്ട്.
0: ഇവിടെ വിവിധ തരം പച്ചക്കറികൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്, പലതും ഫലം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഇവിടെ കിട്ടുന്ന ഈ ഫലം നമുക്ക് ഈ വീട്ടാവശ്യത്തിന് കഴിഞ്ഞാൽ ധാരാളം മിച്ചം വരുമല്ലോ, അതിന്റെ വിപണനം എങ്ങനെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: അതായത് ഞാൻ ഉൾപ്പെട്ട 2 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് കൃഷിഭൂമി, അത് AKG സെന്ററിന്റെ ഓപ്പോസിറ്റ് സ്റ്റുഡന്റ് സെന്റർ എന്ന് പറയുന്ന അവിടെ ഞങ്ങളുടെ എല്ലാ സൺഡേയും ഞങ്ങളുടെ കർഷകർ കൊണ്ടുവരുന്ന പച്ചക്കറി എല്ലാ അവിടെ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ അത് വിറ്റു പോവുകയും പിന്നെ ജൈവ കർഷകരിൽ നിന്നുള്ള ഇതായതുകൊണ്ട് തന്നെ നല്ല വിലയും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിഭൂമിയുടെ, അതായത് നമ്മുടെ കൃഷി കുടുംബത്തിന്റെ, ഇപ്പോൾ അനന്തപുരിയും ഗാന്ധിഭവനും ഫാം ജേർണലിസ്റ്റ് ഫോറവും അവരുടെ കൂട്ടായ്മയിൽ നടത്തുന്ന ഒരു വിപണന കേന്ദ്രം ഗാന്ധിഭവനിൽ എല്ലാ സാറ്റർഡേയും നടക്കുന്നുണ്ട്. അവിടെയും ഞങ്ങളത് വിൽക്കുന്നുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്, പുറത്തുള്ളതിനേക്കാളും നല്ല വിലയും കിട്ടുന്നുണ്ട്. വളരെ വേഗം തന്നെ വിറ്റു പോകുന്നുണ്ട്, സ്ഥിരം കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടുള്ള ജൈവം എന്നുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട്, പുതിയതായിട്ട് അറിഞ്ഞു തന്നെ വരുന്നുണ്ട്.
0: ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പച്ചക്കറി കൃഷിയിലോട്ട് ഇറങ്ങിയത് കൊണ്ട് നമുക്കിതിൽ നിന്നൊരു നല്ല വരുമാനം കിട്ടുന്നുണ്ടല്ലേ?
1: തീർച്ചയായിട്ടും, കാരണം ഫുൾ ടൈം ഇതിലെ ഇതിന്റെ പുറകിലല്ല, അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ഈ പറഞ്ഞുള്ള ജൈവ കൃഷി ആയതുകൊണ്ട് ഇതിന്റെ ഫുൾ ടൈം ഇതിന്റെ കൂടെ വേണമെന്ന് കരുതിയിട്ടാണ് പലരും ഇതിലേക്ക് വരാത്തത്. അത് വെറുതെയാണ്. കാരണം നമ്മുടെ സമയം എപ്പോഴാണോ നമുക്ക് പറ്റുന്നത് ആ സമയം ഇവരുടെ അടുത്ത് പോയാൽ മതി.
0: ഈ വീട്ട് ജോലി കഴിഞ്ഞാല് പച്ചക്കറിക്ക് വേണ്ടി ഒരു സമയം മാറ്റി വെക്കുമല്ലോ, അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ദിനചര്യ? എങ്ങനെയാണ് ഈ പച്ചക്കറിക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നതിനുള്ള ഒരു രീതി എങ്ങനെയാണ്?
1: രാവിലെ തന്നെ എണീറ്റ് രാവിലെ അത് അതിനെ പോയി കാണാനൊരു വെപ്രാളമാണ്. കാരണം അതിൽ പൂ വന്നോ എന്നറിയാൻ വേണ്ടി അത്രമാത്രം നമ്മൾ അതിൽ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പോയി അതിൽ വെള്ളം ഒഴിക്കുക. വേറൊരു വിഷയം എന്ന് വെച്ചാൽ, ഇതിപ്പോ രാവിലെ കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താൽ മതി. വെള്ളം ഒഴിച്ച് അതിന്റെ കീടങ്ങളെല്ലാം നോക്കി അതിൽ ചീത്തയായ ഇലകളെല്ലാം മാറ്റി എല്ലാം ക്ലിയർ ചെയ്ത് പോയാൽ മതി. അതുപോലെ വൈകുന്നേരവും കുറച്ച് സമയം ഒന്ന് വെള്ളം ഒഴിക്കുക. ടെറസിലാണ് കൃഷി ചെയ്യുന്നതുകൊണ്ട് രണ്ടു നേരം വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആവശ്യത്തിൽ അധികം വെള്ളം ഒഴിക്കരുത്. കാരണം നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനോടൊപ്പം ഇതെല്ലാം ഒഴുകിപ്പോവും. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. അതുകൊണ്ടാണ് നമുക്ക് രണ്ടു നേരം വെള്ളം ഒഴിക്കേണ്ടി വരുന്നത്.
0: ഈ ഒരു മട്ടുപ്പാവ് കൃഷിക്ക് വേണ്ട എന്തെല്ലാം സഹായങ്ങൾ നമ്മുടെ കൃഷിഭവൻ നൽകുന്നുണ്ട്?
1: കൃഷിഭവന്റെ കീഴിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആനുകൂല്യങ്ങളെല്ലാം അവർ നമ്മളെ ടൈമിൽ വിളിച്ച് പറയുകയും അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലിടുകയും അവർക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്.
0: ഇപ്പൊ ഇവിടെ ഈ പച്ചക്കറിക്കൊപ്പം തന്നെ ധാരാളം ഓർക്കിഡ് കാണുന്നുണ്ട്. ഈ ഓർക്കിഡിൽ നിന്ന് ഇപ്പൊ നമുക്ക് നന്നായിട്ട് വരുമാനം ലഭിക്കുന്നുണ്ടോ?
1: ഇപ്പൊ ഓർക്കിഡ് പലരും വന്ന് ചോദിക്കുന്നുണ്ട്. ഓർക്കിഡ് നല്ല വിലയുള്ളതാണ്, നല്ലൊരു വരുമാന മാർഗവുമാണ്.
0: രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞാല് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം, ഇതുപോലെ നമുക്ക് ഒരു മട്ടുപ്പാവിലോ ഉള്ള സ്ഥലത്തൊക്കെ കുറച്ചെങ്കിലും പച്ചക്കറി നട്ട് പരിപാലിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കെങ്കിലും ശുദ്ധമായ ഒരു ആഹാരം പാചകം ചെയ്യുന്നതിനുള്ള പച്ചക്കറികൾ ലഭിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഈ വീട്ടമ്മമാർക്ക് ഈ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്?
1: അതായത്, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ഒരുപാട് അസുഖങ്ങളുടെ പുറകിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും സമയമില്ല എന്നുള്ളതാണ്. അത് വെറുതെയാണ്. നമ്മുടെ ഈ ചെടി എന്ന് പറഞ്ഞാൽ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു സമയം മാത്രമേ നമുക്കിതിന് വേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ കറക്റ്റായിട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഇതിന് വേണ്ടി വരുന്നുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ബോധം വേണം, ഒരു മനസ്സ് വേണം. ചെയ്യുന്നതിനോടൊരു താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളോടൊപ്പം നമ്മുടെ ഈ കൃഷി ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ വിത്താണേലും വളമാണേലും ഞങ്ങൾ പോയി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും വില്ലിങ്ങാണ്. കൃഷി ചെയ്യുക, എല്ലാവരും കൃഷി ചെയ്യുക. ഞങ്ങളെ കഴിയുന്ന എന്ത് ഹെൽപ്പും ഞങ്ങൾ എപ്പോഴും ചെയ്തു തരുന്നതാണ്.

ടെറസ് കൃഷിയിടമായപ്പോൾ വീടിനു വേണ്ട വിഭവങ്ങൾ ഇവിടെ വിളയിക്കുവാൻ കഴിഞ്ഞു. ഒപ്പം പോക്കറ്റ് മണിയും. കൃഷി ഒരു പാഷനാക്കിയാൽ ഒരു വിലക്കയറ്റവും നമ്മെ ബാധിക്കില്ല. വിഷം കലർന്ന പച്ചക്കറി വാങ്ങി എന്ന ഭയവും വേണ്ട. സർവോപരി കുടുംബത്തിനാകെ ആരോഗ്യ ഭക്ഷണം കഴിക്കാം. പാപ്പനംകോടുള്ള ശ്രീമതി പത്മ സുരേഷിനെ പോലെ നിരവധി വനിതകൾ പ്രാവർത്തികമാക്കിക്കഴിഞ്ഞ ഈ മട്ടുപാവ് കൃഷി സ്വന്തം കുടുംബത്തിനുവേണ്ടി ഓരോരുത്തർക്കും ചെയ്യാം. അറിവും പ്രോത്സാഹനവും നൽകാൻ കൃഷിഭവനുകളും കൃഷിക്കൂട്ടായ്മകളും സജീവമായി കൂടെയുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. കൽക്കരിപ്പാടം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സിബിഐക്ക് സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. 1st ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. സംസ്ഥാനത്ത് ചുമട്ടു തൊഴിലാളി നിയമം കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നു. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും നേവിയുടെ ഹെലികോപ്റ്ററും തെരച്ചിലിന് എത്തും. സംസ്ഥാനത്ത് നാളെ ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത. വൈകുന്നേരത്തെ ഏറ്റവും കൂടുതൽ ഉപഭോഗമുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSA പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ. ഇടുക്കി ജില്ലയിൽ 3 ദിവസം ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 ഇന്നലെറ്റിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 അധ്യാത്മരാമായണ പാരായണം, 13-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. പൂക്കളിലൂടെ സൌന്ദര്യവും വരുമാനവും, ലിസി ഫിലിപ്പുമായി ആഭിമുഖം. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 9:00 മൊഴിയാമൊരു കഥയിൽ കാരൂർ എഴുതിയ കഥ ലുബ്ധൻ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ, ഡോക്ടർ രതീഷ് പി ആർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:00 മുതൽ വിവിധ് ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഡോക്ടർ ഡി മായ അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, കെ സി കേശവപിള്ള എഴുതിയ ഈശ്വരൻ എന്ന കവിത ആലാപനം ഭാവന രാധാകൃഷ്ണൻ. തുടർന്ന് അധ്യാത്മരാമായണ പാരായണം, 14-ാം ദിവസം കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. ഉദയഗീതം കെ ആനന്ദവർമ്മയും സംഘവും പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ, പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജൂവലേഴ്സ് നോവൽ സഞ്ചാരം.

പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ എബിഎസ് മോറിസൺ സംസാരിക്കുന്നു. 1-2 ഒരു വട്ടം കൂടി ചലച്ചിത്രഗാന പരിപാടി. 2-2 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും. അവസാന ഭാഗം ഉറൂബെഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക. നിർവഹണം എം രാജീവ് കുമാർ. ശബ്ദം നൽകിയവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, എൻ സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി. 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 5:02 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 അധ്യാത്മ രാമായണ പാരായണം 14 ദിവസം കാവലം ശ്രീകുമാർ പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:80 വയലും വീടും സൂക്ഷ്മ ജലസേചന മാർഗങ്ങൾ, ഡോക്ടർ ഷൈല ജോസഫുമായി അഭിമുഖം, 7:20 ചലച്ചിത്രഗാനങ്ങൾ, 8:45 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സ്പോൺസർഡ് പരിപാടി, 9:00 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുധ, നെയ്വേലി സന്താന ഗോപാലൻ പാടിയ കൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം ഡോക്ടർ ഡി മായ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:00 വിവിധ് ഭാരതി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C, കുറഞ്ഞ താപനില 26.2°C. പെയ്ത മഴ 1 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സമ്മാനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ഒ.എൻ.വി. കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും സംഘവും പാടിയത്, ചിത്രം ലാൽ സലാം.
4: Sa sa ri ri ga ga pa pa pa.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
3: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
4: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ എം ആർ ടിയിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
5: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
0: ആകാശവാണി അനന്തപുരി FM 107.9. സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
6: രാമായണ പാരായണം 13-ാം ദിവസം.
7: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
6: രാവണ മാരീച സംഭാഷണം, മാരീച നിഗ്രഹം എന്നീ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

ശനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്ത്യാ പോയാലും പുരം പുക്കു.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികളും സ്ഥാപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുന്നതിനാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ബിൽ വ്യക്തമാക്കുന്നതെന്നും ബിൽ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാതെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് വെടിവയ്പുണ്ടായിട്ടില്ലെന്നും കണ്ണീർവാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ടിയർ ഗ്യാസ് കാ ഇസ്തമാൽ ഹുവാ ലേക്കിൻ ജബ് ഗോലി ചലി ഹി നഹി തോ ആദേശ് ദേനേ കാ സവാൽ ഹി പൈദാ ഹോതാ ഓർ ആദേശ് ദേനേ കാ അധികാർ മജിസ്ട്രേറ്റ് കേ പാസ് രഹതാ ഹൈ മന്ത്രി കേ പാസ് നഹി.
0: നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അക്രമമോ വിദ്വേഷ പ്രകടനമോ അല്ലെന്നും ആഴത്തിലുള്ള അഭിപ്രായം അറിയിക്കാൻ അറിയിക്കില്ലെന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ബഹുമാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
2: I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the future generation of this country, and I feel that all political parties must respect this expression, including my friends in the BJP. There is nothing wrong with what has happened, and every Indian should be proud.
0: ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി വിമർശിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ 2 തവണ നിർത്തിവച്ച ലോക്സഭാ ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം ദേശീയഗീതമായ വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കോടിയോ ശിക്ഷ ലഭിക്കും. ഇന്ത്യയുടെ ദേശീയ ബോധത്തോടും സാംസ്കാരിക പൈതൃകത്തോടുമുള്ള പ്രതിബദ്ധതയാണ് നിയമനിർമ്മാണം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടാൻ ലോക്സഭയുടെ അനുമതി. പാർലമെന്റിന്റെ

0: ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യുന്നതിന് പുറമെ വിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും സ്റ്റോക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി മുൻഗണന നൽകേണ്ട പ്രധാന പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും അന്തിമ പട്ടിക തയ്യാറാക്കും. കൊച്ചി മെട്രോ 2ാം ഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റെസിലിയന്റ് കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 20-ന് നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണം തടസ്സപ്പെടുകയും കടകൾ അടച്ചിടേണ്ടി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സനായി തെരച്ചിൽ തുടരുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയം മുൻപ് നിരീക്ഷണ പറക്കൽ നടത്തി. തെരച്ചിലിനായി കോസ്റ്റ്ഗാർഡിന്റെ സേവനവും ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തിരുവനന്തപുരം മേയർ വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. രാവിലെ കൊയ്തെടുത്ത നെൽക്കതിർ പുത്തിരിക്കണ്ടം മൈതാനത്ത് നിന്നും തലച്ചുമടായി ഏന്തിയാണ് മേയറും സംഘവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര നടയിലെത്തിയത്. ക്ഷേത്രഭാരവാഹികൾ നെൽക്കതിർ ഏറ്റുവാങ്ങി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യഘട്ട ദക്ഷിണ മേഖലാ ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തെ സ്വയം സഹായ സംഘങ്ങളിലെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ക്ഷേമം ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് 2 ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ചാലിപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി ഓഗസ്റ്റ് 2 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കയാക്ക്, സ്ലാലോം, ബോട്ടർ ക്രോസ്, ഡൌൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം. നാളെ വൈകിട്ട് വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ ദേശീയ അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. മന്ത്രി ടി സിദ്ദീഖ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 31-ന് രാവിലെ നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം CK കാസിംഗ് MLA നിർവഹിക്കും.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും 13, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത് തുടരുന്നു. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ.

0: പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യം MG ശ്രീകുമാർ പാടിയത്.

0: സന്ധ്യാഗീതമാണ് കേട്ടത്.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: ആകാശവാണി അനന്തപുരി.

101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ, വരാനിരിക്കുന്നതിനായി കാത്തിരിക്കാതെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. ഇവിടെയുണ്ട് ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ പൂക്കളിലൂടെ സൗന്ദര്യവും വരുമാനവും ശ്രീമതി ലിസി ഫിലിപ്പുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: പഞ്ചഗവ്യം തയ്യാറാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വൈക്കോൽ തുറു. ഒരു കാലത്ത് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിരുന്നു വൈക്കോൽ തുറു അഥവാ കച്ചിത്തുറു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് തുറുവും തുറുവിൻ കാലും. പഴയ കാലത്തുള്ള കാർഷിക കുടുംബങ്ങളിൽ മൂന്നും നാലും പശുക്കളും ഉഴവുകാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് തീറ്റയായി വൈക്കോൽ കൊടുക്കുമായിരുന്നു. ഈ വൈക്കോൽ കൊയ്ത്തുകാലത്തിനു ശേഷം ചിക്കിയുണക്കി അടുത്ത കൊയ്ത്തുകാലം വരെ തുറുവിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പണ്ട് കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനസ്ഥിതി വിളിച്ചോതുന്നത് അവിടുള്ള വൈക്കോൽ തുറുവിന്റെ എണ്ണം നോക്കിയായിരുന്നു. ഒന്നും രണ്ടും പശുവുള്ളവർ പറമ്പിലെ ഏതെങ്കിലും മരത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ച കഴയിൽ തുറുവിടുമായിരുന്നു. കുറെയേറെ പശുക്കളുള്ളവർ തുറുവിടുന്നതിനായി ചെറിയ അടിത്തറയുണ്ടാക്കി സിമെന്റ് കൊണ്ട് വാർത്തുണ്ടാക്കിയ തുറുവിൻകാല് അഥവാ തൂണ് ബേസ്മെന്റിന്റെ മധ്യത്തിലായി ഉറപ്പിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ കനമുള്ള തേക്കിന്റെയോ മറ്റോ കഴ ഉറപ്പിക്കുകയോ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ജോലിയാണ് തുറുവിടൽ. വൈക്കോൽ അല്പാൽപമായി കഴയുടെ ചുറ്റുമായി വൃത്താകൃതിയിൽ നിരത്തുന്നു. കൈകൊണ്ട് കുടഞ്ഞു നിരത്തുകയും കാൽകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നന്നായി ഉറപ്പിച്ചില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങി വൈക്കോൽ അഴുകുകയും ചെയ്യും. യന്ത്രങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കുന്ന നെൽമണിത്തണ്ടുകൾ കറ്റകളാക്കി കെട്ടി തലയ്ക്ക് ചുമന്ന് ചാണകം മെഴുകിയ കളങ്ങളിൽ അട്ടിയിടും. കാലുകൊണ്ട് ചവിട്ടി മെതിച്ചാണ് നെൽമണി വേർതിരിക്കുക. പിന്നെയും അവശേഷിക്കുന്ന വൈക്കോൽ തുമ്പിലെ നെൽമണി വേർതിരിക്കുന്നതും തുറുവിടാനുള്ള വൈക്കോൽ തയ്യാറാക്കുന്നതും വൈക്കോൽ തല്ലുകാർ എന്ന് പറയുന്ന വിഭാഗമാണ്. വൈക്കോലിന്റെ അളവിനനുസരിച്ചാണ് അതിന്റെ വട്ടവും ഉയരവും തീരുമാനിക്കുക. അവസാനം തുറുവിൽ നിന്നും വൈക്കോൽ കയർ പോലെ പിരിച്ച് അതായിരിക്കും ഏറ്റവും മുകളിലിട്ട് ചവിട്ടി ഒതുക്കുക. ഇങ്ങനെയിട്ടാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്തു കയറി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകും. മഴയും വെയിലും കൊണ്ട് മാസങ്ങളോളം കേടുവരാതെ വൈക്കോൽ തുറു ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നെൽകൃഷിക്ക് വ്യാവസായിക പരിവേഷം ലഭിച്ചതോടെ യന്ത്രവൽക്കരണം നടപ്പിലാക്കാൻ തുടങ്ങി. ഞാറ് നടാനും കൊയ്യാനും വൈക്കോൽ വൈവിധ്യമാർന്ന രീതിയിൽ കെട്ടാനും വരെ യന്ത്രങ്ങളായി. ഇതോടെ വൈക്കോൽ തുറു എന്ന സാധാരണ കാഴ്ച ഗ്രാമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഓണത്തിനായി പൂക്കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റു വിളകളും കൃഷി ചെയ്യുന്ന ഒരു കർഷകയെ നമുക്കിന്ന് പരിചയപ്പെടാം. അടൂർ അമ്മകണ്ടകരയിലുള്ള ശ്രീമതി ലിസി ഫിലിപ്പ്. ലിസി ഫിലിപ്പിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ്.
1: ലിസി മേഡം പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.

0: സ്വന്തമായിട്ട് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊഴിച്ച് പൂക്കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ? ഏതൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്?
1: ഞാൻ ആദ്യമായിട്ട് പറയാൻ ഒത്തിരി ഉള്ളത് ബന്ദിത്തൈയാണ്. പിന്നെ 50 വാഴത്തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ഫലം എടുക്കാറായിട്ടുണ്ട് ഓണത്തിന്. പിന്നെ കപ്പയുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചി. മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പയറുവർഗ്ഗങ്ങൾ ഉണ്ട്, അത് അമരപ്പയറുണ്ട്, ബീൻസ് ഉണ്ട്, വെണ്ടയുണ്ട്, പിന്നെ കോവലുണ്ട്, പിന്നെ കപ്പ. കുറച്ച് കപ്പയേ ഉള്ളൂ.
0: അവിടെ പന്നിശല്യം ഒന്നും ഇല്ല?
1: പന്നിശല്യം എൻ്റെ വസ്തുവിനെ, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള വസ്തുവിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം പന്നി കയറി മൊത്തം മറിച്ചിട്ട് അത് മൊത്തം തിന്നു. ഒരു മൂട് പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യം ഈ പ്രാവശ്യത്തെ എൻ്റെ കപ്പയിൽ ഇതുവരെ 2 മൂട് എടുത്തതേ ഉള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് തന്നിട്ടുണ്ട് ദൈവം.
0: ഇതുവരെ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്.
1: പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നു.
0: എത്ര സ്ഥലത്താണ് ഇത്? പാട്ടത്തിൽ ഭൂമി എടുത്തല്ലേ നിങ്ങൾ?
1: ഇതിപ്പം 2 ഏക്കർ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ബന്ദിത്തൈ നടാനായിട്ട് നമ്മള് 1 ഏക്കറിനകത്ത് പകുതിയോളം നട്ടിട്ടുണ്ട്.
0: അത്രയും ബന്ദിത്തൈ നട്ട്?
1: 2000 ബന്ദിത്തൈ നട്ടിട്ടുണ്ട്.
0: ഓക്കെ. അപ്പൊ ഇത്രയും പൂത്തൈ നടാനുള്ള ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്? ചെയ്യാൻ പറ്റുമെന്ന്?
1: ആശയം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചത് എൻ്റെ കൂടെ എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണുള്ളത്. അപ്പം നമ്മൾ ഒരാൾ മുൻകൈ എടുത്തിറങ്ങിയാൽ, ഇപ്പം 5 പേരാണ് ആ ബന്ദിത്തൈയുടെ കൃഷി ചെയ്യുന്നത്. അപ്പം 5 പേർക്കും കുടുംബത്തിലെ എന്തെങ്കിലും ഒരു വരുമാനം എന്നിൽ കൂടി അവർക്കും കൂടെ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കുടുംബശ്രീയിൽ ഇത് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുടുംബശ്രീ അംഗങ്ങളൊക്കെ പറഞ്ഞു, വേണ്ട, ഇതൊത്തിരി പ്രയാസമാണ്, ഇത് ചെയ്യാനൊക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സൈഡിൽ നിന്നാൽ മതി, ഞാൻ ഇതിനകത്ത് ഇറങ്ങുവാണെന്ന്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ വാർഡ് മെമ്പറിനെ ഞാൻ അറിയിപ്പിച്ചു. അറിയിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും സി നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്യാം.
0: 5 പേര് കൂടിയാണ് ഈ ബന്ധു കൃഷി ചെയ്യുന്നത്?
1: 10 പേരുണ്ട്. 10 പേരെന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിലെ 10 പേരുണ്ട്.
0: അപ്പൊ ഈ 2000 മൂട് ബന്ദിത്തൈ നടണമെങ്കിൽ അത്രയും തൈ സംഘടിപ്പിക്കണം, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത്?
1: അതാണ് ആദ്യമേ നമ്മൾ മെമ്പറിനോട്, കുടുംബശ്രീ ADSന്റെ പ്രസിഡന്റ്, സെക്രട്ടറിമാര്, അങ്ങനെ കൂടുന്നൊരു എല്ലാ മാസത്തിലും ഞാൻ നമ്മൾ കുടുംബശ്രീയുടെ യോഗം കൂടാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അവതരിപ്പിച്ചു. അപ്പൊ അവര് തന്നെ എല്ലാ വാർഡിലും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇത്രയും കൂടുതൽ ആരും ചെയ്തിട്ടില്ല. അപ്പം കൂടുതൽ ആദ്യമേ ഞാൻ 400 തൈക്കാണ് പറഞ്ഞത്. 400 തൈക്ക് പറഞ്ഞപ്പോൾ എൻ്റെ വാർഡ് മെമ്പർ പറഞ്ഞു, ലിസി അത് പോരാ, നമുക്ക് കുറച്ചും കൂടെ കൂട്ടാം എന്ന് പറഞ്ഞു. ഏതിനും നമ്മുടെ പഞ്ചായത്തിനുൾപ്പെടെ നമ്മുടെ കൃഷിഭവനും നമ്മുടെ വാർഡ് മെമ്പർ നല്ല സപ്പോർട്ട്, എല്ലാ കുടുംബശ്രീയിലെ അംഗങ്ങളും. ഇപ്പം ഞങ്ങൾ 5 യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ കൃഷികളൊക്കെ ചെയ്യുന്നത് തന്നെ 5 യൂണിറ്റ്. ഞങ്ങൾ ഈ തരിച്ചു ഭൂമികളൊക്കെ കിടക്കുന്നത് വാർഡ് മെമ്പറിൻ്റെ ഇതിൽ ചോദിച്ചിട്ട് വാർഡ് മെമ്പറിന് ഇടനില നിന്ന് തന്നെയാണ് കുടുംബശ്രീ വാർഡ് മെമ്പറിന്റെ വസ്തുവും കൊടുത്തിട്ടുണ്ട്.
0: പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്യും. അപ്പൊ ഈ ബന്ദിപ്പൂവിനെ കൃഷി ചെയ്യുന്ന ഓണ വിപണിയെ ഉദ്ദേശം വെച്ചാണ്?
1: അതെ അതെ അതെ. ഓണ വിപണിയിൽ നമ്മൾ എന്തായാലും ഒരു മലയാളിയും അത്തപ്പൂ ഇടാറ ഇല്ലാത്ത വീടുകളില്ല. അപ്പൊ അതിനെ അപേക്ഷിച്ച് നമുക്ക് നല്ലൊരു വരുമാന മാർഗമാവല്ല പെട്ടെന്ന് വരും. അതായത് 3 മാസം കൊണ്ടാണ് ഇത് ഇതിൻ്റെ വിളവെടുപ്പ്. 3 മാസത്തിന് മുൻപേ നമ്മളത് തൈകൾ പഞ്ചായത്തിൽ അറിയിപ്പിച്ചു. അവർ നമ്മുടെ ഉഷയെന്ന് പറഞ്ഞൊരു മേഡമുണ്ട് നമുക്ക് പഞ്ചായത്തിൽ, ആ മേഡത്തിൻ്റെ ഇതിൽ നമുക്ക് എത്ര തൈ വേണം. ആദ്യമേ കിട്ടത്തില്ലായിരുന്നു, എല്ലാ തൈകളും കൊടുത്തു കഴിഞ്ഞ് അപ്പം ഇനി ഇല്ല ലിസി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മേഡം ഇത്രയും സ്ഥലമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു 400 തൈ തരാം. 400 തൈയുടെ പൈസ അടച്ചു. അപ്പോഴത്തേക്കിന് ഇനിയും തൈകളുണ്ട്, വാങ്ങിക്കുന്ന വേണ്ടവരൊക്കെ വേണ്ടെന്ന് പറയുന്നുണ്ട്, വേണമെന്ന് ചോദിച്ചു. അപ്പോഴെന്റെ വാർഡ് മെമ്പർ പറഞ്ഞു, കൊടുത്തേരെ, ലിസിക്ക് കൊടുത്തേരെന്ന് പറഞ്ഞു.
0: അങ്ങനെ 2000 തൈ
1: വന്നു.
0: അപ്പൊ ഇത് നടാനൊക്കെ എങ്ങനെയാണ് സ്ഥലമൊക്കെ ഒരുക്കിയേ? എപ്പോഴാണ് നട്ടത്?
1: June 5 കഴിഞ്ഞതിന് ശേഷമാണ്. അന്നേരം ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ 1-2 ജോലിക്കാരെ നിർത്തി. ജോലിക്കാരെ നിർത്തിയപ്പോഴത്തേക്കിനും അത് നീങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ മെമ്പറിനോട് പറഞ്ഞു, മെമ്പറെ ഇത് നമ്മൾ തീരുമാനിച്ച് സക്സസ് ആവത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു, നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു JCB വിളിച്ചെങ്കിലേ ഒക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ JCB ഇറക്കി അവിടെ ഉഴുതുമറിച്ച് അതിൻ്റെ കൂടെ ജോലിക്കാർ, ഞങ്ങൾ പെണ്ണുങ്ങൾ 10 പേരും, പിന്നെ ജോലിക്കാരെ നമ്മളെത്ര, നമുക്ക് വലുതായിട്ട് നമ്മുടെ ഈ സാമ്പത്തികം ഇല്ല. അപ്പോൾ 1-2 ജോലിക്കാരെ വിളിക്കുക,
0: ഈ തൈ നടുന്നതിന്റെ മുന്നേ എങ്ങനെയാണ് വളപ്രയോഗം എല്ലാം ചെയ്തോ അതോ ഡയറക്റ്റ്?
1: ആദ്യമേ നമ്മള്

0: കിളച്ച് ഉഴുതു മറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളതിനകത്ത് കുമ്മായപ്പൊടി ചേറി വസ്തുവിനകത്ത് ഈ പുഴുക്കളൊക്കെ പോകാനും അമ്ലത്ത് നിലനിർത്തുവാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു 10-20 ദിവസത്തോളം നമ്മൾ കുമ്മായം ഇട്ട് കഴിഞ്ഞിട്ട് വെറുതെ ഇട്ടും. അത് കഴിഞ്ഞിട്ട് ചാണാപ്പൊടി ചിതറി കഴിഞ്ഞിട്ടാണ് പിന്നെ വെട്ടിയിളക്കി നമ്മൾ പിന്നെ തടം പോലെ ആക്കിയിട്ട്, അതായത് നമ്മൾ കോരിയിട്ട് നമ്മൾ
1: കീപ്പ് ചെയ്തിട്ടാണ്.
0: പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കിന് കുറച്ച് തൈകളൊക്കെ എന്ന് വെള്ളമില്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, വെള്ളമില്ലാത്തത് കൊണ്ട് അപ്പോഴെനിക്ക് സ്വാഭാവികമായിട്ട് ഒത്തിരി പ്രയാസം തോന്നി. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവസാനം നമ്മളെ കണ്ണീരെല്ലാം ആഴ്ത്തു എന്നുള്ളൊരു ബുദ്ധിമുട്ടിൽ രാപകലില്ലാതെ 9 മണി വരെ ഞാൻ അതിനകത്തുണ്ട്. രാവിലെ 6:30-7 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെ എല്ലാ ജോലികളും ഒതുക്കിയിട്ട് അതിനകത്ത് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തി എൻ്റെ ജോലികളുണ്ട്, ഔട്ട് സൈഡിൽ കുറച്ച് വർക്കിന് പോകുന്നുണ്ട്.
1: നല്ലപോലെ
0: മുട്ട് വന്നു, മുട്ട് വീണ്ടും അത് നമ്മൾ ഓണ സമയത്തിന് എടുക്കാനായിട്ട് മുട്ട് വന്നതെല്ലാം നമ്മൾ നുള്ളി നുള്ളിയിട്ട് വീണ്ടും നിർത്തി. ഇനിയിപ്പം ചെന്ന് ഇന്ന് ഞാൻ അതിനകത്തോട്ട് കേറിയിട്ടില്ല, അപ്പം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് ബാക്കിയുള്ള
1: ഇതിനു വേണ്ടി ട്രെയിനിങ് വല്ലതും എടുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഞുള്ളണം മുട്ടുകൾ അധികം വരും ഇങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആദ്യം അറിയാവുന്നോ അതോ എങ്ങനെയാണിത്?
0: ഇല്ല, ആദ്യം നമ്മൾ ഇത് ഫസ്റ്റ് ടൈം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പൂവിനെ കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, ഒരു ഐഡിയ ഇല്ല. അപ്പൊ എനിക്ക് ആദ്യമേ നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്തിന്റെ വിഷയം പറഞ്ഞൊരു മാഡം ഉണ്ട്, അതായത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്ന ആ മാഡം എന്റെ കൃഷി സ്ഥലം സന്ദർശിക്കുകയും എനിക്ക് വേണ്ടുന്ന എന്റെ ഈ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മൊത്തം വേണ്ടതായിട്ടുള്ള ഓരോ സമയത്തെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഓരോ സമയത്തെ കുറിച്ച് എല്ലാം വിശദീകരിച്ച് ആദ്യമേ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ട് മറ്റുള്ള ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ ക്ലാസ് പഠിച്ചതൊക്കെ മിസ്സായിപ്പ്. അപ്പോഴത്തേക്കിന് ഓരോ സമയത്തേതും നമുക്ക് വാട്സപ്പിനകത്ത് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു തരും. അതിന് ഉപരി എനിക്ക് CDS എന്ന് പറഞ്ഞ സിന്ധു എന്ന് പറഞ്ഞൊരു എല്ലാ സമയത്തെ കാര്യങ്ങളൊക്കെ കൊച്ചെ നീ അത് ചെയ്തോ, അപ്പം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിഗ്നലും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഓരോ സമയം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും
1: ചെയ്തു പോകുന്നുണ്ട്. ഈ 2000 മൂടുണ്ടെങ്കിൽ ഇത് ഞുള്ളുമൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു സമയമെടുക്കുന്ന കാര്യമാണല്ലോ. നിങ്ങൾ 10 പേരുണ്ട്.
0: അതെ.
1: പിന്നെ ഇതിനൊക്കെ വളമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ?
0: വളം ചെയ്യാറുണ്ട്. ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലും അതിന് വേണ്ടുന്ന വളങ്ങളും ഓരോ സമയത്തും, അതായത് മാസത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ എങ്കിലും നമ്മുടെ വിത്തുകൾ വെള്ളത്തിൻ്റെ പോരായ്മയുണ്ട്, അപ്പം വിത്തും വളവും നമ്മളെപ്പോഴും കൊടുക്കണം. കൊടുക്കുന്നതിലുപരി നമ്മളെപ്പോഴും അതിനെ തലോടി എപ്പോഴും നമ്മുടെ സാന്നിധ്യമാണ് അതിൻ്റെ വളർച്ച.
1: ഏത് വളമാണ് നിങ്ങൾ ചെയ്തത്?
0: ചാണകം, പിന്നെ പിണ്ണാക്ക് 18-18, 19-19. പിന്നെ നമുക്കറിയാം ഇയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മടത്തോട് ചോദിച്ചിട്ട് ഇന്നതെന്ന് പറയും.
1: പിണ്ണാക്കൊക്കെ നമ്മൾ കലക്കി വെച്ച് വെള്ളത്തിന്
0: പുളിപ്പിച്ച് വെള്ളം നല്ല വൃത്തിക്ക് ആഡ് ചെയ്ത്
1: ചുവട്ടിലോട്ട് ഒഴിച്ചു. പിന്നെ 19-19 പറഞ്ഞാൽ അത് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇച്ചിരി വില കൂടിയ ഇതാണ്.
0: ഞാൻ കഴിവിൻ്റെ പരമാവധി ജൈവവളങ്ങളെ തന്നെ ആശ്രയിച്ച് തന്നെ, പിന്നെ അതിനകത്ത് എന്തെങ്കിലും പുഴുക്കുത്തുണ്ടെങ്കിൽ പൊയിലക്കഷായം വെച്ച് നമ്മൾ അടിക്കുന്നുണ്ട്. പിന്നെ മത്തിക്കഷായം അത് ചെയ്തിട്ട് അതിനെ അത് ഡൈലൂട്ടാക്കി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്.
1: അങ്ങനെ
0: മത്തിക്കഷായം നമ്മൾ മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്തിട്ട് അത് അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ജൈവം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് 18-18 അടിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് മുന്നോട്ടുള്ളൊരു നീക്കത്തിലാണ്.
1: എന്തായാലും ഓണം വരുമ്പോഴത്തേനും നല്ലപോലെ ഈ പൂവെല്ലാം വരട്ടെ, നിങ്ങൾക്ക് നല്ലൊരു സക്സസ് കിട്ടട്ടെ എന്നുള്ള ആശംസയുണ്ട്. ഇതൊഴിച്ച് നമ്മുടെ പച്ചക്കറികളും ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ സൂചിപ്പിച്ച ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും ഉണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളിയൊക്കെ വരാറുണ്ടോ?
0: ഭയങ്കര വെല്ലുവിളിയാണ്, അതിനെയൊക്കെ തരണം ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ഒരു ഇത് കാഴ്ചപ്പാട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്നത് മൊത്തം വിഷവസ്തുക്കളാണ്. അപ്പോൾ അത് നമ്മളില്ലാതിരിക്കാനാണ് നമ്മൾ ഒരു വെണ്ടയ്ക്ക് കായയെ കൊടുത്തുള്ളൂ അത് നല്ലതായിട്ട്, അത് കൊടുക്കണമെന്ന് എൻ്റെ ഒരു താല്പര്യം. പക്ഷെ അത് തന്നെയല്ല, ഇപ്പം നമ്മൾ ഏത്തയ്ക്ക 50 മൂടുണ്ട്, 50 മൂടിൽ എല്ലാ വാഴയ്ക്കകത്ത്

0: ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇഷ്ടം പോലെ വാങ്ങിക്കുന്നുണ്ട്. 100 കിലോ, 200 കിലോ, 500 കിലോ, 1500 കിലോ ഒക്കെ ഒരു വർഷം ഞാൻ തേനായിട്ട് കൊടുക്കുന്നുണ്ട്.
1: 20 പെട്ടിന്ന് ഇത്രയും കിട്ടുമോ?
0: 20 പെട്ടിന്ന് അന്ന് എനിക്കിഷ്ടം പോലെ പെട്ടി ഉണ്ടായിരുന്നു, ഇപ്പം 20 പെട്ടിയേ ഉള്ളൂ.
1: ഇതിൽ നിന്ന് എത്ര ശരാശരി എത്ര കിട്ടാറുണ്ട്?
0: ഒരു പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് ഒരു 2 കിലോ 3 കിലോ തേനൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. ചിലപ്പം കൂടി വന്നാൽ 5 കിലോ തേന്, അതിൽ കൂടുതൽ ആവറേജ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പെട്ടി മേപ്പോട്ട് വെച്ച് നമ്മൾ ഇതിനെ തന്നെ പരിചരിക്കാമെങ്കിൽ 10 കിലോയല്ല, അതിൽ കൂടുതൽ നമുക്ക് വരും.
1: അതായത്
0: ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നമുക്ക് വിളവെടുപ്പ് തേനിനെ കുറിച്ച്.
1: മഴയൊക്കെ തുടങ്ങിയ ഒരു ക്ഷാമക്കാലം വരും, ആ സമയം
0: ക്ഷാമക്കാലം നമ്മൾ അതിന്
1: ആഹാരമൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ. ചെറുതേനീച്ച എങ്ങനെയാണ്, എത്ര എത്ര കൂടുണ്ട് അതിന്റെ?
0: 5 കൂടേ ഉള്ളു. ചെറുതേനീച്ച നമ്മള് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട, ഇത് കൊണ്ടുവച്ച് അതിന് സേഫായിട്ട് ഒരു ഇടം മാത്രം കൊടുത്താൽ മതി, ആഹാരം കൊടുക്കണ്ട. അപ്പൊ ഞാൻ വിചാരിച്ച് എല്ലാം കൊണ്ടും അതാകണം നല്ലത്, പക്ഷെ തേനിന് ഗുണമുള്ളതും അതാണ്.
1: തേന്റെ ഉൽപാദനം അതിന്റെ കുറവായിരിക്കും.
0: കുറവായിരിക്കും, അത് ഒരു 100 ഗ്രാം 200 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാം ഒരു പെട്ടിക്ക് അതൊന്നും നമുക്ക് കിട്ടത്തുള്ളൂ.
1: വൻതേനീച്ചയുടെ പെട്ടികൾ ബന്ധിപ്പൂവൊക്കെ വളർന്നു കഴിഞ്ഞ് പൂവൊക്കെ വരുമ്പോ അവിടെ കൊണ്ട് വെക്കാമല്ലോ കുറച്ച്?
0: അത് ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും പറയുന്ന ദൈവമേ അങ്ങനെ വരല്ലേന്ന്. ഈ 19 അടിക്ക് വന്ന് എന്റെ ഈച്ച മരിച്ചു, അതിന് അതൊന്നും ഒക്കത്തില്ല. അപ്പൊ ഞാൻ അതാണ് ജൈവമായിട്ട് മുന്നോട്ട് പോവാ. ജൈവവളത്തോട് എനിക്കൊരു സ്നേഹം. അപ്പൊ എന്റെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, എനിക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നല്ല കൈഫലങ്ങള് നല്ലതായിട്ട് കൊടുത്താൽ എവിടെയും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് വീഴ്ച വരും. എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ വിൽക്കുന്നതിലും ഒത്തിരിയൊന്നും നമുക്ക് കിട്ടത്തില്ല കൃഷിയാകുമ്പോഴത്തേക്കിന്. എന്നാൽ ചില കൃഷികൾ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാകുകയും ചെയ്യുന്നു.
1: വിപണി എങ്ങനെ, ആൾക്കാർ വന്ന് ഡയറക്റ്റ് വന്ന്
0: വിപണിന്ന് വാങ്ങിച്ചോണ്ട് പോകും? അത് തന്നെയല്ല, നമ്മള് എറണാകുളത്താണ് എന്റെ മരുമോള്, അപ്പൊ അവിടെ നമ്മള് നല്ല തേനൊക്കെ അവിടെ ഞാൻ കൊടുക്കുന്നത്.
1: ആവശ്യക്കാർ
0: എന്റെ തേനൊന്നും എന്റെ കൂടെ ഉള്ളവരുടെ തേനും ഞാൻ വാങ്ങിച്ച് വിപണനം നടത്തുന്നുണ്ട്. പക്ഷെ എന്റേത് ഇങ്ങനെ 2 വർഷം 3 വർഷമായിട്ട് ഇരിക്കുന്നില്ല.
1: നമുക്ക് മാർക്കറ്റ് കിട്ടുന്നുണ്ട്, വിപണി കിട്ടുന്നുണ്ട്, പോകുന്നുണ്ട്. നല്ല സാധനമാണെങ്കിൽ എന്തായാലും എപ്പോഴും ആവശ്യക്കാര് കാണുമല്ലോ അല്ലേ. അപ്പൊ ഇതിനിയും എന്തെങ്കിലും വിപുലീകരിക്കാനുള്ള പ്ലാൻ ഉണ്ട്? ഇപ്പൊ ഇത്രയും 2000 ബന്ധിപ്പൂ ആദ്യമായിട്ട് ഇത്രയും വലിയ തോതിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതേമാതിരി ഇനിയും മാർക്കറ്റൊക്കെ കണ്ടിട്ട് പുതിയ കാര്യം കൂൺ കൃഷിയെ കുറിച്ചൊക്കെ?
0: കൂൺ കൃഷി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുട്ട് മുറിയിലാണ് വേണ്ടത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല, മെമ്പർ പറയുന്നുണ്ട്. പക്ഷെ വേറെ കുടുംബശ്രീക്കാർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. നമ്മൾ കൃഷി എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു നോട്ടവും കാര്യങ്ങളും ഉണ്ടെങ്കിലേ ഒക്കും. പക്ഷെ അത് അവർ ചെയ്യുവാണെങ്കിൽ അവരുടെ കൂടെ ഞാനും ഉണ്ട്.
1: ലിസിമയുടെ ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുക, കുറച്ചൊരു റിസ്ക് എടുക്കാനുള്ള താല്പര്യം കാണിച്ചാൽ നമുക്ക് എന്തായാലും ഒരു നേട്ടം കിട്ടും
0: തീർച്ചയായിട്ടും. ഈ കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും മണ്ണിനോട് പൊരുതിയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാനൊക്കൂ. അത് 10-20 വർഷം കൊണ്ട് ആരും അറിയാത്തൊരു കർഷകയാണ് ഞാൻ. എൻ്റെ കാര്യങ്ങളെല്ലാം, എൻ്റെ 2 മക്കളുണ്ട്, അവർക്കുള്ള വിദ്യാഭ്യാസം, അവർക്കുള്ള വളർച്ച, ഇതിൽ കൂടിയും കൂടെയാണ്. ഇത് മാത്രമാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇതും ഒരു, അതായത് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒത്തിരിയും പേരെ സഹായിച്ചിട്ടുണ്ട്. ഒന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് നീ വന്നീ ഒരു കൊല കൊണ്ടു അല്ലെങ്കിൽ കപ്പ കൊണ്ടു എന്ന് പറയാനുള്ളൊരു മനസ്സും നമുക്കുണ്ട്. അത് ചെയ്യാൻ നമുക്ക് ഈ ഒരു സാഹചര്യമാണ് ഒരുക്കിയത്.
1: പ്രാവശ്യം ഓണം വരുമ്പോൾ പൂക്കളെല്ലാം കിളിച്ച് ബന്ധിപ്പൂ നല്ലൊരു ബിസിനസ് ആവട്ടെ എന്നുള്ളൊരു ആശംസകൾ. താങ്കൾ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: പൂക്കളിലൂടെയും മറ്റു വിളകളിലൂടെയും വരുമാനം കണ്ടെത്തുന്ന അടൂർ അമ്മകണ്ഠകരയിലുള്ള ശ്രീമതി ലിസി ഫിലിപ്പുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ലിസി ഫിലിപ്പിന്റെ ഫോൺ നമ്പർ പറയാം. 8943071610.

പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ,

0: തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന ജലസേചന സൗകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പഞ്ചഗവ്യം തയ്യാറാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, പഞ്ചഗവ്യം എന്നത് പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 ദ്രവ്യങ്ങളുടെ സംയോജനമാണ്. പാല്, തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം എന്നിവയാണ് ഈ 5 ദ്രവ്യങ്ങൾ. നൂറ്റാണ്ടുകളായി ആത്മീയ ആചാരങ്ങളിലും ആയുർവേദത്തിലെ ചില ചികിത്സാരീതികളിലും ഇത് ഉപയോഗിച്ചു വരുന്നു.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
1: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.

0: നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: ത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
2: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യൂ, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
1: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
2: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് ONV കുറുപ്പിന്റെ വരികൾ SP വെങ്കടേഷിന്റെ സംഗീതം.

ഗാനമെഴുതിയത് ഒയിൻ വി കുറുപ്പ്, ഈണം നൽകിയത് ജെറി അമൽദേ, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം പുന്നാരം ചൊല്ലിച്ചൊല്ലി.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് കലാധരന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ജയചന്ദ്രൻ, കൃഷ്ണചന്ദ്രൻ എന്നിവർ പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

തകിട്ട തക തകിട്ട തക തകിട്ട തജ്ജം തത്തജം തകതജം തത്തജം തത്ത തത്തജം തകതകിട തകതജം തകതകിട തത്തജം തകതജം

0: മീശൈ ഞാനി ഞാനടാ
1: പക്കാല
0: പോറാക്കാല ഇല്ലെങ്കിൽ എല്ല് കഴുക്കോല
2: എരിക്കല കാമോദരി എങ്കിൽ എടുത്തൊന്ന് പെരുമാറു നീ
0: ഇത്തിരി എരിക്കും പിന്നെ പുളിക്കും ഉള്ളു പെടയ്ക്കും
3: ഒമ്പള വരാൾ.

0: ിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിരനിര എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരം വലിയമല IISTയുടെ 14-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് മച്ചിലിപ്പട്ടണം വിജയകരമായി നീറ്റിലിറക്കി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട്ടിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വൈശാലി എന്ന ചിത്രത്തിനു വേണ്ടി ദേവ, ദിനേശ്, ലതിക എന്നിവരും സംഘവും പാടിയത്. ഒ എം വി കുറുപ്പിന്റെ രചന, രവി ബോംബെയുടെ സംഗീതം.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ്റ്റ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബികോം, ബിബിഎ, ബിസിഎ, ബിഎസ്ഡബ്ല്യു, ബിഎ ഇംഗ്ലീഷ്, ബിഎസ്സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പൂവച്ചൽ ഖാദർ രചിച്ച് SP വെങ്കടേഷ് സംഗീതം നൽകി. ചിത്രം പുതിയ കരുക്കൾ.

0: ട്രിവാൻഡ്രത്തെ ഏറ്റവും മികച്ച കോളേജായ ക്രൈസ് കോളേജ് തിരഞ്ഞെടുക്കൂ. കരിയറിൽ വിജയം ഉറപ്പാക്കൂ.
1: ബി കോം, ബി ബി എ, ബി സി എ, ബി എസ് ഡബ്ല്യൂ, ബി എ ഇംഗ്ലീഷ്, ബി എസ് സി സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായ കോഴ്സുകൾ, ഏറ്റവും മികച്ച അധ്യാപകർ, ഒപ്പം ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
0: വേഗമാകട്ടെ, സീറ്റുകൾ പരിമിതം.
1: ക്രൈസ് കോളേജ് വിഴിഞ്ഞം.
2: പിൻനിലാവ് എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ച് ഇളയരാജ സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും പാടിയത്.

0: നദിയോരം.
1: അടുത്ത ഗാനം മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. ഗാനമെഴുതിയത് കൈതപ്രം, ഈണം നൽകിയത് രവീന്ദ്രൻ.

ഇന്നല്ലെങ്കിൽ നാളെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനമെഴുതിയത് യൂസഫലി കേച്ചേരി, ഈണം നൽകിയത് ശ്യാം.

ഗാനമെഴുതിയത് ബിജു തിരുമല, ഇണം നൽകിയത് എസ് പി വെങ്കടേഷ്, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം കൂടിക്കാഴ്ച.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 9 മണി.
1: മൊഴിയാം ഒരു കഥ.
2: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ ലുബ്ധൻ, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: വിവാഹപ്രായമായ പെൺകുട്ടികളുടെ പിതാക്കന്മാർ അയാളിൽ കണ്ണുവച്ചു. ലക്ഷപ്രഭുവായ കളരിയിൽ കുമാരപിള്ളയുടെ ഏക അവകാശിയിൽ ആ യുവാവ് വിവാഹം ഇഷ്ടപ്പെട്ടില്ല. രാമൻ നായരുടെ മനോഗതി പിതാവ് അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനിതിൽ വ്യഥയുമുണ്ട്. ഒരു ദിവസം ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്തിനാ കേശവപിള്ള ചേട്ടൻ വന്നിരുന്നത്? അങ്ങേർക്കിനിയൊരു മകളുണ്ടല്ലോ, രാമനെ കൊണ്ട് അവളെ സംബന്ധിച്ച് ഏൽപ്പിക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അക്കാര്യം സംബന്ധിച്ച ആലോചനയ്ക്ക് വന്നതാണ്. നല്ല സ്വത്തുള്ള വല്ലയിടത്തു നിന്ന് നമുക്കൊരു പെണ്ണ് കിട്ടുകയില്ലേ? ഓ, കിട്ടും. പക്ഷേ സ്വത്തുണ്ടായത് എങ്ങനെയാണെന്ന് ഓർക്കണം. ഞാനും കേശവപിള്ള ചേട്ടനും കൂട്ടുകച്ചവടം തുടങ്ങിയപ്പോൾ അങ്ങേര് 2000 രൂപ മുടക്കി. 2 ചക്രം മുടക്കാൻ എനിക്ക് വകയില്ലായിരുന്നു. മുടക്കുമുതലിന്റെ പലിശ കഴിച്ചുള്ള ലാഭം തുല്യമായി വീതിക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നെ കൂടി പങ്കുചേർത്തത്. 3 കൊല്ലം കൊണ്ട് അങ്ങേരുടെ മുടക്കു സംഖ്യ മടക്കിയെടുത്ത് ഞങ്ങൾക്ക് സമാവകാശമാക്കി. അങ്ങേരുടെ 2000 രൂപയിൽ നിന്നുണ്ടായതാണ് ഇന്ന് കാണുന്ന ഈ സ്വത്തെല്ലാം. അങ്ങേർക്കൊരു കാലക്കേട് വന്നപ്പോൾ കാണാത്ത ഭാവം വച്ചോണ്ട് നടക്കാൻ ഞാൻ തയ്യാറില്ല. എന്നാൽ അവന് സമ്മതമുണ്ടോ എന്ന് ചോദിക്കണം. വഴിപ്പെടുന്നില്ലെന്ന് കണ്ടാൽ പറഞ്ഞേരെ. അങ്ങേരോടുള്ള കടം തീർക്കാനും ഇവിടെ അനുഭവിക്കാൻ ആളില്ലാത്തതുകൊണ്ട് പകുതി സ്വത്ത് ഞാൻ കേശവപിള്ള ചേട്ടന് കൊടുക്കുമെന്ന് വൃദ്ധന്റെ ബുദ്ധി നേർവഴിക്കാണ് പോയത്. അടുത്ത മേടത്തിൽ രാമൻ നായർ വിവാഹം കഴിച്ചു കേശവപിള്ളയുടെ മകളെ. അരസികനായ രാമൻ നായർക്ക് ആ സുന്ദരിയിൽ പ്രിയം തോന്നി. അചിരേണ ആ സന്താനവല്ലി ഫലിച്ചു. ഒരാൺകുഞ്ഞ്. ആ ശിശുവിന് സുകുമാരനെന്ന് നാമകരണം ചെയ്തു. ആ വലിയ ഭവനം ഒന്നുണർന്നു. സുകുമാരൻ പിറന്നത് വല്ലകാലിലുമാണോ? അകാലത്തെന്നു പറയാനില്ല. അടുത്തടുത്ത കാലത്ത് വൃദ്ധനും പത്നിയും പരഗതി അണഞ്ഞു. ബാലനെ ലാളിക്കാൻ അമ്മ മാത്രമുണ്ട്. അച്ഛന് നേരമില്ല. രാമൻ നായർ ഗൃഹനായകനായി. ചെലവിന് കണക്കും കണിശവും വെച്ചു. ഒരു ദിവസം ആ പ്രഭുവിനോട് ഭാര്യ പറഞ്ഞു, വല്ലയിടത്തു നിന്നും ഒരു വേലക്കാരിയെ കൊണ്ടുവരണം. കുഞ്ഞിനെ നോക്കാനും ജോലികളെല്ലാം ചെയ്യാനും കൂടെ വിഷമമാ. രാമൻ നായർ, അതിന് നല്ല സൂത്രമുണ്ട്. മനുഷ്യനായാൽ ബുദ്ധി വേണം. ഉച്ചയ്ക്ക് അരി വച്ചാൽ അതുകൊണ്ട് അടുത്ത ദിവസം കാലത്ത് വരെ കഴിക്കരുതോ? ഒരു ദിവസമൊക്കെ കൂട്ടാനൊന്നും കൂടാതെയും കഴിക്കണം. കുഞ്ഞിന് തണുത്തതും പഴയതുമൊക്കെ കൊടുക്കാനോ? എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. വേലക്കാരുടെ കാര്യം മാത്രം പറയണ്ട. അവൾ ഭർത്താവിനോട് എതിർത്തൊന്നും പറയാറില്ല. പാലുകാരന് 1 രൂപ കൊടുക്കണം, ഭാര്യ പറഞ്ഞു. പാലുകാരനോ? രാമൻ നായർ ഞെട്ടി. 1 രൂപയോ? എന്തിന്? പാലു മേടിച്ചതിന്? പാൽ ആരു മേടിച്ചു? ആര് പറഞ്ഞിട്ട് മേടിച്ചു? എവിടുന്ന് കൊടുക്കാമെന്ന് വെച്ച് മേടിച്ചു? കുഞ്ഞിന് വലിയ ക്ഷീണമായിട്ട് ഓരോ ചക്രത്തിനും പാല് മേടിച്ചു കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ ക്ഷീണിക്കുന്നതിന് പാലോ? അതിന്റെ ദേഹപ്രകൃതിയാണത്. പാല് കുടിച്ചേ കഴിയൂ കുഞ്ഞുങ്ങൾക്കെങ്കിൽ ദൈവം ആ കാലങ്ങളിലേക്ക് മുലപ്പാല് കരുതിയേനെ. കമലാക്ഷിയുടെ കണ്ണു നിറഞ്ഞു. രാമൻ നായർ പെട്ടി തുറന്ന് 1 രൂപ എടുത്ത് അവളുടെ നേരെ എറിഞ്ഞു. ഇതുവരെയുള്ളത് തീർത്തു കൊടുക്ക്, ഇനി മേടിക്കേണ്ട. സുകുമാരനെ സ്കൂളിലാക്കി. കമലാക്ഷി അമ്മ തനിച്ച് വീട്ടിൽ കഴിച്ചുകൂട്ടും. രാമൻ നായർക്ക് ഗാർഹിക സൗഖ്യങ്ങളിൽ മനസ്സ് ചെല്ലാറില്ല. ആ 2 ലക്ഷക്കാരന് ഉണ്ണേണ്ട, ഉടുക്കേണ്ട, സമ്പാദിച്ചാൽ മതി. ഭാര്യയും മകനും ഉണ്ണരുത്, ഉടുക്കരുത്. വരവിലധികം സമ്പാദിക്കണം. അയാളുടെ സമ്പത്ത് വർദ്ധിച്ചു വരുംതോറും അവിടെ ദാരിദ്ര്യത്തിന്റെ കളി കൂടി വന്നു. ആ മകനെ തലോടിക്കൊണ്ട് അവന്റെ അച്ഛനോട് പറഞ്ഞു, കുഞ്ഞിനുച്ചയ്ക്ക് ഇത്ര കാപ്പി കൊടുക്കാൻ ആ കടയിലെങ്ങാനും ഏർപ്പാട് ചെയ്യണം.
4: അതിന്റെ കുറവേയുള്ളൂ, അച്ഛൻ അലറി. ഞാൻ കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ഉണ്ടാക്കുന്നത് അനുഭവിക്കരുതെന്നാ നിന്റെ വിചാരം. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം ഞാനത് സമ്മതിക്കില്ല. ഈ മഴക്കാലത്ത് ഒരു കുടയില്ലാതെ കുഞ്ഞെങ്ങനെ സ്കൂളിൽ പോകും? 3/4 രൂപ മതിയല്ലോ ഒരു കൊച്ചു കുട മേടിക്കാൻ. കുടയും വടിയും. രാമൻ നായർക്ക് ദേഷ്യം വന്നു. അവനൊരു കുട കൊണ്ട് നടക്കാൻ ശേഷിയുണ്ടോ? ചെറുപ്പത്തിൽ തന്നെ വെയിലും മഴയും കൊണ്ട് ശീലിക്കണം. വലുതാകുമ്പോൾ കണ്ണാടി കൂട്ടിലിട്ട് വെച്ചുകൊണ്ട് കാണാനാണോ മക്കൾ? മാലോകരാക്ഷേപിക്കുന്നതെങ്കിലും മനസ്സിലാക്കാത്തതാണ് അത്ഭുതം, അവൾ തുടർന്നു. അവൻ പഠിച്ചില്ലെങ്കിലും തരക്കേടില്ല. മഴ നനച്ചും പട്ടിണിയിട്ടും അതിനെ കൊല്ലാതിരുന്നാൽ മതി. പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? പഠിച്ച് ഉദ്യോഗം കിട്ടിയിട്ട് വേണോ അവന് കഴിക്കാൻ? അവന് ദിവസം ഒരു പറ നെല്ലിന്റെ വകയുണ്ടാക്കി കൊടുക്കാൻ ഞാൻ വിചാരിച്ചാൽ കഴിയുകയില്ലെന്ന് വിചാരിച്ചല്ലേ നീ അവനെ പട്ടിണിയിരിക്കാനും മഴ നനയാനും അയച്ചത്? നിന്റെ തോന്നിയ വാസം നടക്കട്ടെ. അക്കാര്യം സംബന്ധിച്ച് ഒരു കാശ് എന്നോട് ചോദിച്ചു പോകരുത്. നല്ല മഴയത്താണ് ഒരു ദിവസം സ്കൂൾ വിട്ടത്. പല രക്ഷാകർത്താക്കന്മാരും കുടയും കൊണ്ടുവന്ന് കുലതന്തുക്കളെ കൂട്ടിക്കൊണ്ടുപോയി. കമലാക്ഷി അമ്മയ്ക്ക് സമാധാനമില്ല. പറഞ്ഞയക്കാൻ ഒരാളില്ല. വീട്ടിൽ ആരുമില്ലാതെ ഇറങ്ങിപ്പോയാൽ അത് ഭർത്താവ് അറിഞ്ഞാൽ കഥ തീരും. അവിടെ വിലയുള്ള പണ്ടങ്ങൾ ഉള്ളതിനാൽ വീടുകാവലിന് ഒരാൾ വേണം. അതാണ് രാമൻ നായർക്ക് ആ സ്ത്രീയെ കൊണ്ടുള്ള ഉപയോഗം. എങ്കിലും അവൾക്ക് പോയേ കഴിയൂ. മകനെ അന്വേഷിച്ച് അവൾ കഥകടച്ചു പൂട്ടി. ഒരില വെട്ടിച്ചൂടി അവൾ അനേക മാസങ്ങളായി കടന്നിട്ടില്ലാത്ത പടി കടന്നു. അവൾ പൊഴിച്ച അശ്രുവർഷത്തിന്റെ തഴപ്പ് കണ്ട് നാണിച്ചായിരിക്കാം മഴ മന്ദമായി തുടങ്ങി. അതാ വരുന്നു നനഞ്ഞു വിറച്ച് അവളുടെ ബഹിശ്ചര പ്രാണൻ ഓമനക്കുട്ടൻ, 200,000 ഏക അവകാശി. പൊന്നുമകനെ എന്ന് വിളിച്ച് ആ അമ്മ മകനെ വാരിയെടുത്ത് ഇല ചൂടിച്ച് വീട്ടിലേക്ക് ഓടി.

ഒന്ന് തൊട്ടു നോക്കൂ. നോക്കാൻ എന്നാ, നീ നോക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ അറ തുറന്നു. അവളുടെ കയ്യിലേക്ക് അഞ്ചാറ് കുരുമുളക് വെച്ചു കൊടുത്തിട്ട് പ്രഭു പറഞ്ഞു, ഇതിട്ട് വെള്ളം വെച്ചു കൊടുക്ക്, പനിക്ക് ഇതിനേക്കാൾ നല്ല മരുന്നില്ല. അവൾ കുറച്ചുകൂടി മുളക് വാങ്ങി വെള്ളം വെച്ച് രോഗിക്ക് കൊടുത്തു. അവൾ കൂടെ കൂടെ അവന്റെ അടുത്ത് ചെന്ന് ദേഹത്ത് തൊട്ടു നോക്കും. അവനോട് സുഖക്കേടിനെ പറ്റി ഓരോന്ന് ചോദിക്കും. മൂന്നാല് ദിവസത്തെ സശ്രദ്ധമായ ശുശ്രൂഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജ്വരം വർദ്ധിച്ചു. കൊത്തമല്ലിയും ചുക്കും കൂടി കഷായം വെച്ചുകൊട്, വേണമെങ്കിൽ കുറെ പർപ്പടക പുല്ലും കൂടി ചേർത്തോ. അതൊന്നും പോരാ, ആ അമ്മ പറഞ്ഞു, എന്റെ കുഞ്ഞിന് പനി കൂടുതലാ, ഡോക്ടറെ വിളിച്ച് കാണിക്കണം. ഡോക്ടർ തന്നെ ചികിത്സിച്ചാലേ രോഗം ഭേദമാകുകയുള്ളൂ, വൈദ്യനായാൽ പോരാ? വൈദ്യനായാലും മതി, അവൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു. വൈദ്യൻ വന്നാലും പറയും ഈ കഷായം തന്നെ കൊടുക്കാൻ. പനി പാകപ്പെടാൻ 7 ദിവസം വേണം, അത് കഴിഞ്ഞേ മരുന്ന് കൊടുക്കാവൂ. ഇതെന്നാ ഈ പറയുന്നത്, മനസ്സിലായില്ലേ? ഓഹോ, എന്നേ മനസ്സിലായി. ആട്ടെ, ഞാൻ വീട്ടിലൊന്ന് അറിയിക്കട്ടെ കുഞ്ഞിന് സുഖക്കേടാണെന്ന്. എന്തിന്? അവിടെ വൈദ്യന്മാരുണ്ടോ? അവർ വല്ല വൈദ്യനെയും വിളിച്ചു കാണിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി ചികിത്സിക്കും. വേണ്ട, നിന്റെ വീട്ടുകാരുടെ സൗജന്യമൊന്നും ഇവിടെ വേണ്ട. സുകുമാരൻ പേയും പിച്ചും പറഞ്ഞു തുടങ്ങി. ചിലപ്പോൾ നിലവിളിക്കും, ചിലപ്പോൾ എഴുന്നേൽക്കും, നടക്കാൻ തുടങ്ങും. കമലാക്ഷിയമ്മ ദൈവത്തെ വിളിച്ചു കരയും, നേർച്ചകൾ നേരും. രാമൻ നായർ കാര്യമാത്ര പ്രസക്തനായി അന്വേഷിക്കും, കുഞ്ഞിനെങ്ങനെയിരിക്കുന്നു? പരിഭ്രമിക്കാനില്ല, ടൈഫോയിഡിന് കുറഞ്ഞത് 14 ദിവസം വേണം ഭേദമാകാൻ. അയൽക്കാരു പെണ്ണുങ്ങൾ ദണ്ണമന്വേഷിച്ചു വരും. തങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടുള്ള മരണപര്യവസായികളായ രോഗകഥകൾ കവിയെ കവച്ചുവയ്ക്കുന്ന തന്മയത്വത്തോടും അതിശയോക്തിയോടും പ്രതിപാദിച്ച് ആ പാവപ്പെട്ട പെൺപിറന്നവരുടെ ചുറ്റിലും ഭീകര രൂപങ്ങളുണ്ടാക്കും. ഭർത്താവിന്റെ സമ്മതം ചോദിക്കാതെ അവൾ ചില ഔഷധങ്ങൾ മകനെ സേവിപ്പിച്ചു. രോഗം അങ്ങ് വർദ്ധിച്ചു. അതിന്റെ അടുത്തെങ്ങും എത്തിയില്ല മരുന്നും പരിചരണങ്ങളും. ഏത് ജന്തുവിനുമുണ്ട് മക്കളോട് സ്നേഹം, അവൾ ഭർത്താവിനോട് പറഞ്ഞു. അവനോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടി ഇങ്ങനെ പാടുപെടുന്നത്? എന്റെ കുഞ്ഞിന് ഒരു നേരത്തേക്ക് മുട്ടുവരരുത്, അതിനുള്ള വക ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആത്മാവ് പിരാകിയിട്ടുണ്ടായിട്ടെന്താ ഫലം? ഈ കുഞ്ഞിനൊരു ചികിത്സ ചെയ്യാതെ കണ്ണുമടച്ചിരുന്നാൽ ഇതൊന്നും അനുഭവിക്കാൻ ഒക്കുകയില്ല കേട്ടോ. കുഞ്ഞിന് കുറെ കൂടുതലാണ്, ഇന്ന് 12 ആയി. ഡോക്ടറെ കൊണ്ടുവരണം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ചെന്ന് വിളിച്ചു കൊണ്ടുവരൂ. ഒന്നു മൂളിയിട്ട് അയാൾ പോയി, 2 ഗുളികയും കൊണ്ട് തിരിച്ചു വന്നു. വേണ്ട വേണ്ട, ഇതൊന്നും കൊടുത്താൽ പോരാ, ഡോക്ടറെ കൊണ്ടുവരൂ, അവൾ അധികാര സ്വരത്തിൽ പറഞ്ഞു. മനുഷ്യരുടെ മുഖത്ത് നോക്കണം എനിക്ക്. ഗൃഹനാഥന്റെ അമർഷം അതിരോളം പെരുകി. വെറുതെ ഇരിക്കുകയാണോ? വേഗം പോകൂ, ആ സ്ത്രീ ശാസിച്ചു. മുടിവ് അന്ന് പകുതി സ്വത്ത് പോകട്ടെ എന്ന് വെച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ മുടിവ് കൂടാതെ കഴിക്കാമായിരുന്നു. ഏതായാലും വരാനുള്ളത് വന്നു, ഇനി 4 പേരെ പോലെ കഴിയണം. വേഗമാവട്ടെ, ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരൂ, ഗൃഹനായിക ആജ്ഞാപിച്ചു. അതിനു വരുന്ന ചെലവ് ഞാൻ വീട്ടിൽ നിന്ന് വരുത്തി അങ്ങ് തന്നേച്ചാ തീർന്നല്ലോ. എന്റെ കുഞ്ഞിന്റെ ജീവനാണ് എനിക്ക് വലുത് എന്നുകൂടി അമ്മ പറഞ്ഞു. ഡോക്ടർ വന്നു, രോഗിയെ നോക്കി വിവരങ്ങൾ ചോദിച്ചു. കമലാക്ഷിയമ്മ ജിജ്ഞാസയും പ്രാർത്ഥനാഭാവവും കലർന്ന ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. കരയാൻ കാര്യമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. പെണ്ണുങ്ങളുടെ സ്വഭാവമാ, രാമൻ നായർ തന്റെ പൗരുഷം പ്രകടിപ്പിച്ചു. ഡോക്ടർ മരുന്നു കൊടുത്തു, ആഹാരങ്ങൾ ക്രമപ്പെടുത്തി. ഗൃഹനാഥൻ ഒട്ടും ലോഭം കാണിച്ചില്ല. അയാൾ നല്ല ലക്ഷണശാസ്ത്രജ്ഞനാണെന്ന് വെളിപ്പെട്ടു. 14-ാം ദിവസത്തെ പകലും സുകുമാരന്റെ മുഖവും ഒരുപോലെ തെളിഞ്ഞു. അത് മാതാവിൽ പ്രതിഫലിച്ചു. 13 ദിനരാത്രങ്ങൾ അവൾ അനുഭവിച്ച ദുഃഖത്തെ വിസ്മൃതിയിലേക്ക് ആഴ്ത്തിക്കൊണ്ട് ആനന്ദം അവളെ ചുറ്റി നൃത്തം ചെയ്തു. രാത്രി കുറേ ചെന്നു. കമലാക്ഷി അമ്മയും 2-3 നക്ഷത്രങ്ങളുമേ കണ്ണു ചിമ്മാതെയുള്ളൂ. രോഗിയിൽ ചില ഭാവഭേദങ്ങളുണ്ടായി. ആ സ്ത്രീ ഭർത്താവിനെ വിളിച്ചുണർത്തി. അയാൾ വന്നു നോക്കി. താടിയെടുത്ത് വലിക്കുകയും ഇടയ്ക്കിടെ മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്യുന്ന മകനെ അയാൾ നോക്കിക്കൊണ്ടു നിന്നു. അന്ധകാരത്തെ പിളരും വണ്ണം മാതാവിന്റെ നിലവിളി ഉയരുമ്പോൾ പിതാവ് പറയുകയാണ്, സമാധാനം വേണ്ടേ മനുഷ്യരായാൽ? അവളുടെ ആശയറ്റു. അവൾ രോഗിയുടെ തലയ്ക്കലിരുന്നു. പാപമറിയാത്ത ആ ബാലന്റെ ആത്മാവ് വെളിയിൽ ചാടി രക്ഷപ്പെട്ടു. അവൾ ചൈതന്യശൂന്യയായി. അവൾ കരഞ്ഞില്ല. അവളുടെ സങ്കടം അനുഭവിച്ചു തീർന്നിരുന്നു. കണ്ണീരിന്റെ ഉറവ വറ്റിയിരുന്നു. രാമൻ നായർ ദീർഘമായൊന്ന് നിശ്വസിച്ചു. അതിനായുസില്ല. സുകുമാരൻ പിരിഞ്ഞുപോയിട്ട് 5 കഴിഞ്ഞു. കമലാക്ഷിയമ്മ ഗർഭം ധരിച്ചു. ഭർത്താവ് അത് സഹിച്ചു.
വളരെ നാൾ കൂടിയുള്ള ഗർഭധാരണമാകിയാൽ വല്ല കഷായവും

0: ും കുടിക്കണമെന്ന് അടുത്തുള്ള വല്യമ്മമാർ അവളെ ഓർമ്മിപ്പിച്ചു. അത്ര തന്നെ. ദിവസം കഴിയും തോറും അവളുടെ ദേഹസ്ഥിതി മോശപ്പെട്ടു. എനിക്ക് എഴുന്നേറ്റു മാറ്റാൻ വയ്യ. വല്ല മരുന്നും ഇത്ര വേണം. ഗർഭം രോഗമല്ല, അതിനു മരുന്നു വേണ്ട. ക്ഷീണം, അത് ഗർഭിണികൾക്ക് സാധാരണയാണ്. എന്നാൽ ഇവിടെ കഞ്ഞി വെക്കാൻ ആരെയെങ്കിലും നിർത്തണം. എന്നെ കൊണ്ടിനിയാവില്ല. ഇപ്പോഴേ ആളോ, നീ എന്നെ മുടിക്കും. ഇല്ല, ഞാൻ മുടിക്കുകയില്ല. തന്നെ താൻ മുടിയാതെ നോക്കിക്കൊണ്ടാൽ മതി. എനിക്ക് വേണ്ടിയിട്ട് മുടിയുകയും വേണ്ട, മുടിയാതിരിക്കുകയും വേണ്ട. അവൾ തുടർന്നു, ദൈവത്തെ ഓർത്ത് എനിക്കിത്ര മരുന്നുകൊണ്ടു തരണം. കഞ്ഞി വയ്ക്കാൻ ഒരാളെയും, അതിന് നിവൃത്തിയില്ലെങ്കിൽ എന്നെ വീട്ടിലൊന്ന് കൊണ്ടു ചെന്നാക്കണം. അതിന് ഞാൻ വേണോ? തന്നെ പോകരുതോ? തന്നെയല്ലോ വന്നത്. അടുത്ത ദിവസം കുറെ ജീരകവും ചുക്കും വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ പ്രഭു പറഞ്ഞു, ഈ പറമ്പിൽ നിന്നെങ്ങാനും കുറേശ്ശെ കുറുന്തോട്ടി കൂടി പറിച്ചെടുക്ക്. എല്ലാം കൂടെ കഷായം വെച്ച് കുറേശ്ശെ കുടിക്ക്. അഞ്ചെട്ട് ദിവസത്തേക്ക് ഒരുമിച്ച് വയ്ക്കാം. ഉടനെ തന്നെ വേലയ്ക്ക് ആള് വരും. ഒരാഴ്ച കഴിഞ്ഞ് ഒരു വല്യമ്മ വന്നു വേലയ്ക്ക്, ഒരു ദയയുള്ള അമ്മൂമ്മ. ഒരു ദിവസം രാമൻ നായരെ അറിയിച്ചിട്ട് വേലക്കാരി ചെന്ന് പതിച്ചിയെ കൊണ്ടുവന്നു. അയൽക്കാർ അറിഞ്ഞു, ആളുകൂടി. ചില പെണ്ണുങ്ങൾ പിറുപിറുത്തു. ആശുപത്രിയിലേക്ക് പോയാലോ എന്നാരോ മുരണ്ടു. വരട്ടെ, അങ്ങനെ കിടന്ന് പിടച്ചാലൊക്കുമോ? പതിച്ചി പ്രതിഷേധിച്ചു. കുറെ കഴിഞ്ഞ് ഒരു സ്ത്രീ വന്ന് രാമൻ നായരോട് പറഞ്ഞു, വല്ലവരെയും കൂടെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്ന് അവർ പറയുന്നു. നിങ്ങൾ ധൃതി വെച്ചാൽ എങ്ങനെയാ? ഡോക്ടർ വന്നാലും സമയം കൂടെ ആകണ്ടേ? എന്ന് ചോദിച്ചു ഭർത്താവ്. സമയം കുറച്ചുകൂടി കഴിഞ്ഞു. ഒരുത്തി വന്നു പറഞ്ഞു, അവരെ കൊണ്ട് ആവുകയില്ല, ലേഡി ഡോക്ടറെ വരുത്തണം, അല്ലെങ്കിൽ ഒന്നാമനെ. പറയുന്നവർ ഇതിന്റെ വിഷമം വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ നിന്ന് പോയി ഡോക്ടറെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് സാമാനങ്ങൾ എടുത്ത് വണ്ടി വിളിച്ച് ഇവിടെ വരുമ്പോഴേക്കും പ്രസവം കഴിയും. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ വിളിക്കണോ എന്ന് പതിച്ചിയോട് ചോദിച്ചാട്ടെ. അവർ തന്നെ പറയട്ടെ. നമുക്കൊക്കെ ഇതിൽ കാര്യമെന്ത്? ഭർത്താവ് മുറ്റത്തുലാത്തി. എന്നെ കൊണ്ടാവില്ല, പതിച്ചി പരിഭ്രമത്തോടെ പറഞ്ഞു. ഡോക്ടർ വന്നാൽ ഗുണമുണ്ടോ? അതെനിക്കറിഞ്ഞുകൂടാ, ദൈവത്തിനറിയാം. അവൾ മറുപടി പറഞ്ഞു. സ്ത്രീകളുടെ ഇടയിൽ നിന്ന് മൂക്കുചീറ്റലും നാരായണ വിളിയും കേട്ടു. നമുക്കുമുണ്ട് ഈ പാപത്തിൽ പങ്ക് എന്ന് ആരോ പറയുന്നതും ഭാര്യയുടെ നീണ്ട നിലവിളിയും അയാൾ കേട്ടു. ഗൗരവവും സങ്കടവും കലർന്ന സ്വരത്തിൽ പതിച്ചി, പോകാതെ നിൽക്കുകയാണോ? ഞാൻ കൈയൊഴിഞ്ഞു, ഞാൻ ഇനി തൊടുകയില്ല എന്ന് പറഞ്ഞതും കേട്ടിട്ട് അയാൾ പടിയിറങ്ങി. ഒരു മണിക്കൂറിനകം ഡോക്ടറെയും കൊണ്ട് ഭർത്താവെത്തി. ഡോക്ടർ മുറിക്കുള്ളിലേക്ക് കയറി. കുറെ കഴിഞ്ഞ് മുറിക്കകത്ത് നിന്നും നിലവിളി കേട്ടു. അത് ആ വീട് മുഴുവൻ വ്യാപിച്ചു. ഡോക്ടർ വെളിയിൽ വന്നു. പ്രഭുവായ രാമൻ നായർ കാൽമുട്ടുകൾക്കിടയിലേക്ക് കുനിച്ച തലയുമായി ഒരു തൂണോട് ചേർന്നിരുന്നിരുന്നു.
1: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ ലുപ്തൻ, അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സിന്ദൂരരേഖ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ശരത്തിന്റെ സംഗീതം.

ആകാശവാണി ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. ആദ്യം ദേവദേവ കലയാമിതേ, സ്വാതി തിരുനാൾ കൃതി, മായാമാളവകൗളരാഗം, രൂപകതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. തോടിരാഗത്തിൽ ശ്രീകൃഷ്ണം ഭജമാനസ, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

നിശാസുരഭിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് നിശാസുരഭിയുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. ആദ്യം കേൾക്കാം തുമ്പോളിക്കടപ്പുറം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനം. ONV കുറിപ്പിൻ്റെ വരികൾ സലീൽ ചൗധരിയുടെ സംഗീതം.

0: ഇന്നത്തെ നിശ സുരഭി സമാപിക്കുന്നു. നിശ സുരഭിയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യരാജ്. ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള.
1: ആഷാഢമാസത്തിലെ പൗർണമിയാണ് വ്യാസപൂർണിമയായി ആഘോഷിക്കപ്പെടുന്നത്. ഇത് ഭഗവാൻ കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസന്റെ ജന്മദിനമാണ്. അതിനാൽ ഈ ദിനം ഗുരു പൂർണിമ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹം പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനാണ്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വേദങ്ങളെ വ്യസിച്ചതും ബ്രഹ്മസൂത്രം, മഹാഭാരതം, 18 പുരാണങ്ങൾ ഇവ രചിച്ചതും വ്യാസഭഗവാൻ തന്നെ. വേദങ്ങളെ നാലായി വിഭജിച്ച് ഓരോ ഭാഗത്തെയും ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നിങ്ങനെ തൻ്റെ ഓരോ ശിഷ്യന്മാരെ വശംപായരൻ, ജൈമിനി, പൈലൻ, സുമന്തു എന്നിവരെ പഠിപ്പിച്ചു. അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തി ലോകത്തെ ദീപ്തമാക്കിയതിനാൽ വേദവ്യാസനെ ആദിഗുരുവായി കണക്കാക്കുന്നു. അതുപോലെ അദ്ദേഹത്തെ വിഷ്ണുവിൻ്റെ അവതാരമായും കണക്കാക്കുന്നു. അധ്യാത്മരാമായണത്തിൽ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ വന്ദനം ശ്രദ്ധിക്കാം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ ബാലൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ, വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. അതുപോലെ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ, നമോ വൈ ബ്രഹ്മനിധേ, വാസിഷ്ഠായ നമോ നമഃ എന്നും പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം വേദവ്യാസന്റെ ഈശ്വരീയത വെളിവാകുന്നുണ്ട്. സമസ്ത അറിവുകളുടെയും ഉറവിടമായതിനാൽ വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നൊരു ചൊല്ലുണ്ട്. വ്യാസൻ കൗരവന്മാരായ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിദുരരുടെയും പിതാവ് കൂടിയായിരുന്നു. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രവുമായി അദ്ദേഹം. വേണ്ടപ്പോഴൊക്കെ ഭരണാധിപന്മാർക്ക് മാർഗദർശനം നൽകിയ അദ്ദേഹത്തിന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാൻ കഴിഞ്ഞിരുന്നു അത്രേ. വ്യാസൻ ഒരു കവി മാത്രമായിരുന്നില്ല, ചരിത്രകാരൻ, ഇതിഹാസകാരൻ, ശാസ്ത്രകാരൻ, സജീവോത്തമൻ, രാജ്യമീമാംസകൻ, വൈദികൻ, ഗുരുവര്യൻ, ഇങ്ങനെ പലതും കൂടിയായിരുന്നു.

0: മുൻ പറഞ്ഞ വിധം ബൃഹത്തും വിസ്തൃതവുമായ രചനകൾ നിർവഹിച്ചിട്ടും മനസ്സിന് ശാന്തി ലഭിക്കാതെ ദുഃഖിതനായിരുന്ന വേദവ്യാസന്റെ മുന്നിലെത്തിയ ബ്രഹ്മർഷിയായ നാരദൻ വ്യാസന്റെ ദുഃഖകാരണം മനസ്സിലാക്കുകയും ഭഗവാന്റെ കഥ എഴുതുവാൻ ഉപദേശിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീമദ് ഭാഗവതം രചിക്കപ്പെടുകയും വ്യാസൻ ദുഃഖമുക്തൻ ആവുകയും ഉണ്ടായി. ഭാരതവും സനാതന സംസ്കാരവും നിലനിൽക്കുന്നത് വാൽമീകിയുടെയും ഭഗവാൻ വേദവ്യാസനിലൂടെയുമാണ്. ഗുരുവര്യനായ വേദവ്യാസന്റെ ജന്മദിനത്തെ ഗുരുപൂർണിമയായി ജനങ്ങൾ ആഘോഷിക്കുന്നത് ഒരു വലിയ നന്ദി പ്രകടനമാണ്. കൃതജ്ഞതാനിർഭരമായ ഒരു ജനതയെയാണ് ഈ ആഘോഷങ്ങളിലൂടെ നാം കാണുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാരോടും അധ്യാപകരോടുമുള്ള ആദരവും കടപ്പാടും എത്ര മനോഹരമാണെന്നും മഹത്തരമാണെന്നും കാണുവാൻ കഴിയും. അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ രാജ്യമെമ്പാടും നടത്തപ്പെടുന്നു. ഭാരതം, നേപ്പാൾ, ഭൂട്ടാൻ ഈ രാജ്യങ്ങളിൽ ഗുരുപൂർണിമ ഒരു ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു. ഗുരുപൂർണിമ ബുദ്ധമതക്കാർക്കും സുപ്രധാനമായൊരു ആഘോഷമാണ്. അന്നേ ദിവസമാണ് ഭഗവാൻ ബുദ്ധൻ സാരനാഥിൽ വച്ച് തൻ്റെ പ്രഥമ പ്രവചനം നടത്തിയത്.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാൻ സാധ്യത. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

0: और फिर क्या होगा?
1: पार्टियां, दावतें।